ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ആകാശവാണി കൊച്ചി നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 17, കൊല്ലവർഷം 1201, മേടം 24, 2026 മെയ് 7, വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5:53:49. പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് സ്വാഗതം. സുപ്രഭാതം.

0: ഭയങ്കരമായ നിമിഷമേതെന്ന് ചോദിച്ചാൽ ഈ നിമിഷമാണെന്ന് പറയാനാകണം. ഈ നിമിഷവുമായി പൊരുത്തപ്പെടാനാകുന്നില്ല എങ്കിൽ, ഇപ്പോൾ ഈ നിമിഷത്തിൽ ഒരു സന്തോഷവും തോന്നുന്നില്ല എങ്കിൽ, പിന്നീട് ഒരിക്കലും അത് സ്ഥിരമായി സാധ്യമാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. സന്തോഷവും സങ്കടവും സമാധാനവുമെല്ലാം നമ്മുടെ ശീലങ്ങളാണ്. ഇപ്പോൾ ജീവനുണ്ട്, ശ്വാസമുണ്ട്, അതിനെന്താ? അതിലൊന്നും വലിയ കാര്യമില്ലെന്ന പുച്ഛമാണ് നമ്മളെ ഒരിക്കലും വെളുക്കാത്ത ഇരുട്ടിലാക്കുന്നത്. ഈ നിമിഷം മാത്രമാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞുപോയതിനും വരാനിരിക്കുന്നതിനും ഇടയിൽ കിടന്ന് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന നമുക്ക് ഒരുപക്ഷെ ഈ നിമിഷത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. മനുഷ്യരെപ്പോഴും കഴിഞ്ഞകാലത്തിൻ്റെ ഓർമ്മകളിലും വരാനിരിക്കുന്നതിൻ്റെ പ്രതീക്ഷകളിലുമായിരിക്കും. അസ്വസ്ഥതയും ഉത്കണ്ഠയും സങ്കടവുമില്ലാതെ ഈ നിമിഷത്തെ പൂർണമായും അറിയാനാകണം. ഈ നിമിഷത്തിൽ ശ്രദ്ധിക്കാനാകണം. ഈ നിമിഷത്തിലെ കാഴ്ച, ഈ നിമിഷത്തിൻ്റെ ശബ്ദം, ഈ നിമിഷത്തിലെ ഗന്ധം, ഈ നിമിഷത്തിൻ്റെ സ്പർശം, ഈ നിമിഷത്തിലെ സ്വാദ്, അങ്ങനെ മറ്റൊന്നും ഓർക്കാതെ, മറ്റെവിടെയും ശ്രദ്ധിക്കാതെ, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ആസ്വാദനങ്ങളോടെ ഈ നിമിഷത്തെ വാരിപ്പുണരണം. അപ്പോൾ തന്നെ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറഞ്ഞ് മനസ്സ് തനിയെ ശാന്തമാകും. ഇന്നലെ നടന്ന സംഭവങ്ങളെയോ ഇന്നത്തെ ദിവസം ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങളെയോ ഓർക്കാതെ, ചിന്തിക്കാതെ ഈ നിമിഷത്തിൽ ആകാശവാണിയുടെ സുഭാഷിതത്തിൽ മാത്രം ഇപ്പോൾ ശ്രദ്ധിക്കാനാകണം. ഇന്നലെകളെയും നാളെകളെയും ഓർക്കാതെ ഇന്നത്തെ പ്രഭാതത്തിൻ്റെ ഈ കുളിരും സുഗന്ധവും ഭംഗിയും മാത്രം ആസ്വദിക്കാനാകണം. ഈ നിമിഷത്തിൽ ജീവിക്കണം. അതുവഴി മനുഷ്യബന്ധങ്ങളുടെ ഇഴ അടുപ്പങ്ങൾ മെച്ചമാകുന്നു. ഈ നിമിഷത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയും മികവുറ്റതാകുന്നു. കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും അതുപോലെ നമ്മുടെ പ്രവർത്തനക്ഷമത കൂടുതലാക്കുന്നതിനും കഴിയും. അങ്ങനെ ഈ നിമിഷത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോൾ പരാതികളും സങ്കടങ്ങളും പരിഭവങ്ങളും കുറഞ്ഞ് കുറേക്കൂടി നന്ദിയുള്ളവരാകാൻ സാധിക്കും. ഈ നിമിഷത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിൻ്റെ തെളിച്ചം കൂടുതലാകുന്നുണ്ട്. കാര്യങ്ങളിലെ ശരിയും തെറ്റും എളുപ്പം വേർതിരിച്ചറിയാനാകുന്നുണ്ട്. ബുദ്ധിപരവും ഉചിതവും ഫലപ്രദവുമായ തീരുമാനങ്ങളിൽ നമ്മളെത്തുന്നു. എഴുത്തായാലും ശാസ്ത്രമായാലും കലാപ്രകടനമായാലും ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നത് മികവിൻ്റെ ഒരു സൂത്രവാക്യം കൂടിയാണ്. നൃത്തം ചെയ്യുമ്പോൾ, കളിക്കുമ്പോൾ, വായിക്കുമ്പോൾ, പാചകം ചെയ്യുമ്പോഴും എല്ലാം തന്നെ ഈ നിമിഷത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അത് വേറെ ഉയർന്ന തലത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ നിമിഷത്തിൽ മാത്രമായി ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ആന്തരികമായ സന്തോഷത്തിനും സ്വസ്ഥതയ്ക്കും കാരണമാകുന്നു. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് മാത്രമായി ശ്രദ്ധിക്കുമ്പോൾ കൂടുതൽ മൂല്യമുള്ളതും സുന്ദരവുമായി അത് മാറുന്നു. ഇന്നലെ എന്നത് ചരിത്രവും നാളെ എന്നത് നിഗൂഢവും ഇന്ന് എന്നതൊരു സമ്മാനവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ നിമിഷത്തിനെ പ്രസന്റ് എന്ന് വിളിക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിൽ ഏറ്റവും കൂടുതൽ കാലം പ്രഥമ വനിതയായിരുന്ന അന്ന എലീനർ റൂസ്വെൽറ്റിൻ്റെ വരികളാണത്. ഇന്നലെയും നാളെയും കുറിച്ച് ഓർത്തിരിക്കാതെ ഇന്ന് ഈ നിമിഷത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ ജീവിക്കുക. ഇന്ന് നല്ല ഒരു ദിവസമാണ്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ KS കൃഷ്ണകുമാർ.
3: ആകാശവാണി FM വാർത്തകൾ.
4: സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ BJP ഗവൺമെന്റ് രവീന്ദ്രനാഥ് ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ബംഗാളിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ അടുത്ത അനുയായി ചന്ദ്രനാഥ് രഥ് നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. മോട്ടോർ ബൈക്കുകളിൽ

0: സുഭാഷിതം.
1: ജീവിതത്തിലെ ഏറ്റവും മനോഹര

0: എത്തിയ അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിവെക്കുകയായിരുന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. മെയ് 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7 വയസ്സുകാരിയിൽ ആരോഗ്യവകുപ്പ് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹറിനാണ് മരിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ അമേരിക്കയും ഇറാനും പ്രാഥമിക ധാരണയിലേക്ക് നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങൾ അടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് ഫിഡെ റേറ്റഡ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിന്റെ ഫിഡെ മാസ്റ്റർ ജോൺ വേണി അക്കരക്കാരൻ ചാമ്പ്യനായി. കോഴിക്കോടിന്റെ തന്നെ ഷർഷ ബക്കർ 2-ാം സ്ഥാനവും കോട്ടയത്തിന്റെ രജത് രഞ്ജിത് 3-ാം സ്ഥാനവും നേടി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, KV രാമകൃഷ്ണന്റെ വരണ്ട ഗംഗ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹീതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും. സമകാലികം. ക്യൂട്ടല്ല, കേടാണ് കുട്ടിക്കൊഴുപ്പ്. കുട്ടികളിൽ കൂടുന്ന അമിതവണ്ണം, ഒരു അന്വേഷണം. തുടർന്ന് നോവൽ പാരായണം, തക്ഷൻ കുന്നുസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം.
2: ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൌണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:05 ചിത്രപതംഗം, അഭിനേതാവ് ശ്രീകാന്ത് മുരളി പങ്കെടുക്കുന്നു. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സുവർണവില. തുടർന്ന് സംഗീതലഹരി. 11:00 ഉടുക്കുപാട്ട്, ഇടപ്പള്ളി മാരിയമ്മൻ സംഘം അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ഹൃദയമന്ത്രം, FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Tanvi Khurana. Bihar Chief Minister Samrat Chaudhary will expand his cabinet today. Prime Minister

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പ്രഭാതഗീതത്തിലെ അടുത്ത ഗാനം പി ലീല പാടിയത്, KG മേനോന്റെ വരികൾ, L. കൃഷ്ണന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രഭാതഗീതത്തിൽ അടുത്തതായി രമേശ് മുരളി പാടിയ ഗാനം. ഗാനമൊരുക്കിയത് ശാന്ത മഹേശ്വരിയമ്മ, അനിയൻ തോപ്പിൽ.

പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രമേശ് മുരളി, പി ലീല, സുധീപ് കുമാർ എന്നിവർ പാടിയ ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ഓട്ടോ കാഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിംഗ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 11 മുതൽ 15 വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണിവരെ ഓൺലൈനായും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 8547837256, 8547837256. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പ്രത്യേക പരിശീലനം ഈ മാസം 18 മുതൽ 22 വരെയുള്ള തീയതികളിൽ നടത്തുന്നു. കേരളത്തിൽ നിന്നുള്ളവർക്കും കേരളത്തിന് പുറത്തുനിന്നുമുള്ളവർക്കും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 6238092175, 6238092175. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 14 ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് cel.kau.in/e-learning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 04872438566, 04872438566. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അലങ്കാര സസ്യകൃഷി വിഭാഗത്തിൽ വിവിധ മുന്തിയ ഇനം അലങ്കാര ചെടികൾ മിതമായ വിലയിൽ വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. ഫോൺ നമ്പർ 8547154010, 8547154010.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആറുമാസത്തെ തേനീച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLCയോ തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ള 18-നും 30-നുമിടയിൽ പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 31. ഫോൺ നമ്പർ 9747321760. 9747321760. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 25,700 രൂപ, കൊപ്ര ക്വിന്റലിന് 15,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,800 രൂപ, അൺഗാർബിൾഡ് 69,800 രൂപ, റബ്ബർ RSS4 25,200 രൂപ, RSS5 24,800 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32. പ്രധാന പത്രവാർത്തകൾ: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരം തടസ്സപ്പെടുത്തുന്നത് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാക്കാനുള്ള നിയമ ഭേദഗതി നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം അവസാനിച്ചതോടെ തദ്ദേശ സ്ഥാപനങ്ങളിലേതുൾപ്പെടെയുള്ള വികസന പദ്ധതി പ്രവർത്തനങ്ങൾ വേഗത്തിലാകും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കായികം: IPL ക്രിക്കറ്റ് മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ 33 റൺസ് ജയം സ്വന്തമാക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ്. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FCക്കെതിരെ ജയം നേടി പഞ്ചാബ് FC. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
3: ആരോഗ്യ കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
2: രാവിലെ 7:15. മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
3: ഫോൺ 9497745.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
4: പുതിയ തലമുറയിലെ ചിലിയൻ കവിയായ എൻഡ്രിക് ലീനിന്റെ കവിതകൾ സാമ്പ്രോയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു.
1: സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാമ്പ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം.
5: സൈക്കിളിൽ ഒട്ടിക്കാൻ പൂമ്പാറ്റ ചിത്രമാണ് നല്ലത്. സൈക്കിളിൽ കയറി പൂമ്പാറ്റകളെ പോലെ പറന്ന് നടക്കണേണ് കുഞ്ഞുങ്ങള്.
1: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ.
6: വെളിച്ചം വന്നെന്ന് ഒച്ചയെടുക്കുന്ന കിളികൾക്ക് പകരം ഇരുട്ടി വെളുപ്പിക്കുന്ന പണി ഈ കവലയിലെ ചായക്കാരനുണ്ട്.
1: സുധീഷ് കോട്ടയമ്പ്രത്തിന്റെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ. ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
7: അമ്പത്തൊന്നക്ഷര പൂമധു കണികകളെന്നാവിലമ്പോടു തേച്ചിത്തിമ്പത്തോടെ പൊഴിക്കൂ മൃദുരവമുടു കർണത്തിൽ മന്ത്രാക്ഷരങ്ങൾ.
1: അക്ഷരശ്ലോക സദസ് ചേന്തൻ കുളങ്ങര അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന പരിപാടി.
8: വേലി തന്നെ വിളവാക്രമിക്കുമിക്കാലമന്യമുര ചെയ്വതെന്തിഹോ.
1: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
10: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ.

0: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: കാവ്യധാര.
3: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാവ്യധാരയിൽ കെ വി രാമകൃഷ്ണന്റെ വരണ്ട ഗംഗ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
5: നരയൻ

നോക്കി പണ്ടൊരു വികൃതിയാം പൈതലക്കരം കൂപ്പിക്കൊണ്ടുടുമുണ്ടിന്നായി കീണഗോപികൾ പോലെ തൊലിയും സ്നായുക്കളും

ിയെ വളർന്നകത്തുമ്പത്തു കോർക്കാനൂന്നി ചുടലച്ചാരം ചൂളമിട്ടു ചുറ്റിടുമേ തോ കടൽ താണ്ടിയ മരു പക്ഷി പാറുന്നു കൂലം കുത്തിയുമിടിച്ചു മിക്കരമുക്കിയും ആളിക്കത്തുമഗ്നി പോൽ രക്തപ്രളയപ്രഹർഷം പോൽ ചുഴിയിൽ കരാളമാം നാക്കുനീട്ടിയും നീളയിഴഞ്ഞും കുതിക്കുന്നു

ീണൊരു ശുഷ്കപത്രത്തിൻ നീൾ തുമ്പത്തു ചാരി അന്തരാതെങ്ങും നീർക്കുമിള പോൽ പിടയ്ക്കുന്ന ചേതനയോടെ ഇച്ചെറുഗുഹയ്ക്കുള്ളിൽ വന്നു നിൽക്കയാണർദ്ധപ്രാണയായി കൂട്ടം തെറ്റി

0: മേലും അച്ചൊറു കാലിക്കോലും.
1: കെ വി രാമകൃഷ്ണന്റെ വരണ്ട ഗംഗ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് ശ്രീയുക്ത വർമ്മ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ്.

0: കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: പ്രകൃതിയുടെ രുചി.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. FM ഡയറി തുടരും. ഇതിൽ സമകാലികം. ക്യൂട്ടല്ല, കേടാണ് കുട്ടിക്കൊഴുപ്പ്. കുട്ടികളിൽ കൂടുന്ന അമിതവണ്ണം, ഒരു അന്വേഷണം. തുടർന്ന് നോവൽ പാരായണം, തക്ഷൻ കുന്നുസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം.

8:05 ചിത്രപതംഗം അഭിനേതാവ് ശ്രീകാന്ത് മുരളി പങ്കെടുക്കുന്നു. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 11:00 ഉടുക്കുപാട്ട്, ഇടപ്പള്ളി മാരിയമ്മൻ സംഘം അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 2:00 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടി. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി

0: കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ ബിജെപി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ വാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത എംഎൽഎമാർ 11 മണിയോടെ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഔപചാരിക യോഗത്തിനെത്തിയ സാമാജികരുമായി എഐസിസി നിയോഗിച്ച നിരീക്ഷകർ വിശദ കൂടിക്കാഴ്ച നടത്തിവരികയാണ്. മുകുൾവാസിനിക്കും അജയ് മാക്കനും ഇതിനായി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: യുഡിഎഫിലെ ഘടകകക്ഷികളുമായി മന്ത്രിസ്ഥാനം സംബന്ധിച്ച് എഐസിസി നേതാക്കൾ സമാന്തര ചർച്ചയും നടത്തും. ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും യുഡിഎഫ് നിയമസഭാ കക്ഷി യോഗം ചേരുക. യോഗത്തിൽ തെരഞ്ഞെടുക്കുന്ന നേതാവ് ഗവൺമെന്റ് രൂപീകരണത്തിന് ഗവർണറെ കണ്ട് അവകാശമുന്നയിക്കും. തമിഴ്നാടിന്റെ ചുമതല കൂടി വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവിടുത്തെ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് പോയിരുന്നു. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും യുഡിഎഫ് നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കാണുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുടങ്ങിയ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ട്.
0: പശ്ചിമബംഗാളിൽ ഗവൺമെന്റ് രൂപീകരണം അവസാന ഘട്ടത്തിലെത്തി. രവീന്ദ്രനാഥ് ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ ബിജെപി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനും അനുബന്ധ കാര്യങ്ങൾക്കും ഉന്നതതല യോഗങ്ങൾ കൊൽക്കത്തയിൽ ചേരുകയാണ്. ഭവാനിപൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മമതാ ബാനർജിയെ 15,000-ൽപ്പരം വോട്ടിന് തോൽപ്പിച്ച സുവേന്ദു അധികാരിയാകും മുഖ്യമന്ത്രി എന്നാണ് സൂചന. ഡെസ്ക് റിപ്പോർട്ട്.
1: അതിനിടെ ബിജെപി നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥ് നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. മോട്ടോർ ബൈക്കുകളിൽ എത്തിയ അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിവെയ്ക്കുകയായിരുന്നു. ചന്ദ്രനാഥിനെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ബുദ്ധദേവ് ബേറയ്ക്കും വെടിയേറ്റു. ഗുരുതരാവസ്ഥയിലായ ഇയാളെ കൊൽക്കത്തയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കിഴക്കൻ മിഡ്നാപൂർ സ്വദേശിയായ ചന്ദ്രനാഥ് ഏറെക്കാലമായി മധ്യഗ്രാമിലാണ് താമസം. ഭവാനിപൂരിൽ മത്സരിച്ച സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘത്തിലെ പ്രധാനിയാണ് ചന്ദ്രനാഥ്. സംഭവത്തിന്റെ ഉത്തരവാദികൾ തൃണമൂൽ നേതാക്കളായ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയുമാണെന്ന് ബിജെപി സംസ്ഥാന നേതാക്കൾ ആരോപിച്ചു.
0: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് നടൻ വിജയിന്റെ തമിഴക വിട്ടറിക്കടകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റ് നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കോൺഗ്രസ് പിന്തുണയോടെയാണ് ഗവൺമെന്റ് രൂപീകരണത്തിന് വിജയ് അവകാശവാദം ഉന്നയിച്ചത്. ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ് ഗവർണറോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണം. ഓപ്പറേഷൻ സിന്ദൂർ ആദ്യ വാർഷികം ഇന്ന്. 2025 മെയ് 7 മുതൽ 9 വരെ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തു. 100-ലേറെ ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്തു. സിന്ദൂർ വിജയവുമായി ബന്ധപ്പെട്ട് സൈനിക വിഭാഗങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് ജയ്പൂരിൽ നടത്തും. 40-ന് മേൽ പ്രായക്കാരായ തൊഴിലാളികളുടെ വാർഷിക ആരോഗ്യ പരിശോധനാ പരിപാടി ന്യൂഡൽഹിയിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ESIC വരിക്കാർക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പുതിയ 4 ലേബർ കോഡുകളിലാണ് വൈദ്യപരിശോധന നിയമപരമാക്കിയത്. രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ഭാരമേറിയ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുൾപ്പെടെ അപകടകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രായം കണക്കിലെടുക്കാതെ പരിശോധന നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരമാകാൻ സഹായിക്കുന്ന പ്രാഥമിക ധാരണയിലേക്ക് അമേരിക്കയും ഇറാനും നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങളടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 30 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം വിപുലമായ കരാർ തയ്യാറാക്കാനാണ് ആലോചന. നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ അറിയിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതല ഏൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. മാധ്യമ പ്രക്ഷേപണ പൊതുസമ്പർക്ക രംഗങ്ങളിലെ പ്രാഗൽഭ്യം കണക്കിലെടുത്താണ് നിയമനം. ഗവർണറുടെ അനുമതിയില്ലാതെ ഏറ്റെടുത്ത സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ

ഡോക്ടർ സജി ഗോപിനാഥ് ഒഴിഞ്ഞു. ലോക്ഭവനിൽ ഹാജരായി വിശദീകരണം നൽകിയ ശേഷമാണ് അദ്ദേഹം കൌൺസിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതായി കാണിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. അതേസമയം പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതലെടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. കായികരംഗത്ത് പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും ശാരീരിക ക്ഷമതയെക്കുറിച്ച് അവബോധം വളർത്താനുമാണ് മെയ് 7 അത്ലറ്റിക്സ് ദിനമായി ആചരിക്കുന്നത്. ഐഎസ്എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ്സിക്ക് ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ എഫ്സിയെയാണ് പഞ്ചാബ് എഫ്സി പരാജയപ്പെടുത്തിയത്.

0: തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതലെടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. കായികരംഗത്ത് പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും ശാരീരിക ക്ഷമതയെക്കുറിച്ച് അവബോധം വളർത്താനുമാണ് മെയ് 7 അത്ലറ്റിക്സ് ദിനമായി ആചരിക്കുന്നത്. ഐഎസ്എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ്സിക്ക് ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ എഫ്സിയെയാണ് പഞ്ചാബ് എഫ്സി പരാജയപ്പെടുത്തിയത്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ 33 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌ ഏക്കന സ്റ്റേഡിയത്തിലാണ് മത്സരം. കോഴിക്കോട് ഫിഡേറേറ്റഡ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിന്റെ ഫിഡേ മാസ്റ്റർ ജോൺ വേണി അക്കരക്കാരൻ ചാമ്പ്യനായി. കോഴിക്കോടിന്റെ തന്നെ ഷർഷ ബക്കർ രണ്ടാം സ്ഥാനവും കോട്ടയത്തിന്റെ രജത് രഞ്ജിത്ത് മൂന്നാം സ്ഥാനവും നേടി. ദേശീയ മത്സരത്തിൽ ഇവർ കേരളത്തെ പ്രതിനിധീകരിക്കും. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ തലശ്ശേരി പന്നിയൂരിലെ കെ പി ഭാസ്കരൻ എന്ന പന്നിയൂർ ഭാസി നിര്യാതനായി. 85 വയസ്സായിരുന്നു. നാടൻകല, നാടകം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിൽ ഒട്ടേറെ രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയം ഭാസിയുടെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും. കൊല്ലം കടയ്ക്കലിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചു. തുടയന്നൂർ വിളന്തറയിലെ സഞ്ജീവാണ് മരിച്ചത്. രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ രണ്ടുപേർ ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് തിരിച്ചു കയറി. കടക്കിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് സഞ്ജീവിനെ പുറത്തെടുത്തത്. ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7-വയസ്സുകാരിയിൽ ആരോഗ്യവകുപ്പ് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനി സൻഹ മെഹറിനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 28-ന് ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ കുട്ടി കുഴഞ്ഞുവീണുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല. പിടികൂടിയ പാമ്പിനെ ചാക്കിലേക്ക് മാറ്റുന്നതിനിടെ വനം വകുപ്പ് വാച്ചർക്ക് പാമ്പ് കടിയേറ്റു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിന്ന് പിടിച്ച മൂർഖൻ പാമ്പിനെ നിലമ്പൂർ RRT ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാച്ചർ MS സന്തോഷിനെ കടിയേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 1 കിലോയോളം കഞ്ചാവുമായി ഒളവണ സ്വദേശി മുഷാരിദിനെ കോഴിക്കോട് നല്ലളം പോലീസ് പിടികൂടി. നൈറ്റ് പട്രോളിംഗ് സംഘത്തെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. 15 പാക്കറ്റുകളിലായി സൂക്ഷിച്ച 930 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കൊല്ലം ഇരവിപുരത്ത് MDMA തട്ടാമല സ്വദേശി സീതാലി എന്നയാളും പിടിയിലായി. ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ ശാസ്ത്ര സെമിനാറും ഗവേഷണ പ്രബന്ധാവതരണങ്ങളും നടത്തും. ഇന്നലെ ദിനാചരണത്തിന്റെ ഭാഗമായി BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചടങ്ങ് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചർച്ച ചെയ്തു. മെയ് 23-ന് സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കൺസൾട്ടൻസി സ്ഥാപന ഉടമ പിടിയിലായി. പറവൂർ സ്വദേശി ജിബിയാണ് പിടിയിലായത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ച് 60 ലക്ഷം രൂപയുടെ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ കോഴിക്കോട്ട് വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ ആദ്യവാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 മിനിറ്റും 7 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവം സ്വാഗതം. FM ഡയറിയിലേക്ക് അറിവും ആനന്ദവും ഒത്തുചേർന്ന് വിവിധ ഇനങ്ങളുമായി ആരംഭിക്കാം FM ഡയറി.

ചിന്താശകലം: ആയുധം കൊണ്ട് ലോകം കീഴടക്കിയവരെക്കാൾ സ്നേഹം കൊണ്ട് മനസ്സ് കീഴടക്കിയവരാണ് ഇന്നും ഓർമ്മകളിൽ ജീവിക്കുന്നത്. മദർ തെരേസ. ആയുധം കൊണ്ട് ലോകം കീഴടക്കിയവരെക്കാൾ സ്നേഹം കൊണ്ട് മനസ്സ് കീഴടക്കിയവരാണ് ഇന്നും ഓർമ്മകളിൽ ജീവിക്കുന്നത്. മദർ തെരേസയുടെ വാക്കുകൾ.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ലോകത്തിലെ ആദ്യത്തെ കറുവപ്പട്ടത്തോട്ടം നിലവിൽ വരുന്നത് 1767 കേരളത്തിലാണ്. എവിടെയാണ് ഈ പ്ലാന്റേഷൻ? ചോദ്യം ആവർത്തിക്കാം. ലോകത്തിലെ ആദ്യത്തെ കറുവപ്പട്ടത്തോട്ടം നിലവിൽ വരുന്നത് 1767 കേരളത്തിലാണ്. എവിടെയാണ് ഈ പ്ലാന്റേഷൻ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടുമുൻപ്.

FM ഡയറിയിൽ ഇനി നാട്ടുവിശേഷം. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഊരാളി KMEA കോളേജ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ബാൻഡ്. തെക്കൻ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം. കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം കുറിക്കുന്ന ആറാട്ട് മഹോത്സവം നാളെ. കൊച്ചി വിശ്വസംവാദ കേന്ദ്രം സംഘടിപ്പിക്കുന്ന നാരദ ജയന്തി ആഘോഷവും പ്രൊഫസർ MP മന്മഥൻ സ്മാരക പുരസ്കാര സമർപ്പണവും ഇന്ന് വൈകിട്ട് 5:30 എറണാകുളം BTH ഹാളിൽ. ചടങ്ങിൽ മാധ്യമപ്രവർത്തകരായ ജിജീഷ് കരുണാകരൻ, MS സജീവൻ എന്നിവർക്ക് പുരസ്കാര സമർപ്പണവും ഫോട്ടോ ജേർണലിസം രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് TRAJAN പൊതുവാളിന് ആദരവും നൽകുന്നു. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

0: സേവന വാർത്തകൾ. 2026-27 അധ്യയന വർഷത്തിൽ കേരളത്തിലെ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രവേശനം ആരംഭിച്ചു. അപേക്ഷകർക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതും രണ്ട് വർഷം കൊണ്ട് ഡിപ്ലോമ പഠനം പൂർത്തിയാക്കാവുന്നതുമാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക: www.polyadmission.org. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തൊഴിൽ രഹിതരായ കാഴ്ച പരിമിതരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ജില്ലാ സെക്രട്ടറിക്ക് പേരുകൾ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാൻ ഫോൺ നമ്പറുണ്ട്: 9400064207 7. 9400064207 7. സേവന വാർത്തകൾ തുടരും FM ഡയറിയിലൂടെ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം

0: മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
1: വിപരീതാർത്ഥം. വിപരീതം ഭാഷയിൽ വ്യത്യസ്തമായ രീതികളിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. അർത്ഥവൈപരീത്യം പ്രധാനമായും മൂന്ന് തരത്തിൽ കാണാം. ഒന്ന്, പൂരകതയാണ്. തുല്യനിലയിലുള്ള വൈപരീത്യം ഇവിടെ പ്രസക്തമാണ്. ഉദാഹരണം, ജീവനും മരണവും. അയാൾ ചെറുതായൊന്ന് മരിച്ചുപോയി എന്ന് പ്രയോഗിക്കാനാവാത്തത് പൂരക വിപരീതം ആയതുകൊണ്ടാണ്. വിവാഹിതൻ അവിവാഹിതൻ എന്നത് മറ്റൊരുദാഹരണമാണ്. കുറച്ചൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് പറയാനാവില്ലല്ലോ. ശ്രേണീബദ്ധ വൈപരീത്യമാണ് അടുത്തത്. അളക്കാനും നിർണയിക്കാനും കഴിയുന്ന തരത്തിലുള്ള വൈരുദ്ധ്യമാണ് ഇതിൻ്റെ പ്രത്യേകത. ചൂട് തണുപ്പ്, വലുത് ചെറുത് എന്നിവയൊക്കെ ഉദാഹരണമാണ്. താപനിലയും ഭാരവും ഉയരവുമെല്ലാം അളവുകളാൽ രേഖപ്പെടുത്താമെന്നതിനാൽ ശ്രേണീകരണക്ഷമതയുള്ള വൈരുദ്ധ്യങ്ങളെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. താരതമ്യനിഷ്ഠ വിപരീതമാണ് അടുത്തത്. പ്രതിലോമതയും ദിശാവത്വവും പ്രസക്തമാകുന്ന വിപരീത ബന്ധത്തിനാണ് താരതമ്യനിഷ്ഠ വിപരീതമെന്ന് പറയുന്നത്. ഭർത്താവ് ഭാര്യ എന്നത് പ്രതിലോമ വിപരീതത്തിന് ഉദാഹരണമാണ്. ശശിയുടെ ഭാര്യ സാവിത്രിയാണെങ്കിൽ സാവിത്രിയുടെ ഭർത്താവ് ശശിയാണെന്ന് സിദ്ധിക്കുന്നു. ഗുരു ശിഷ്യൻ എന്നത് മറ്റൊരുദാഹരണമാണ്. രണ്ടു പദങ്ങൾ തമ്മിലുള്ള പാരസ്പര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നു എന്നതാണ് ഇത്തരം വൈപരീത്യത്തിന്റെ പ്രത്യേകത. വരിക പോവുക, ഇടത് വലത് തുടങ്ങിയവ ദിശാവത്വ വിപരീതത്തിന് ഉദാഹരണമാണ്. വിപരീത പദങ്ങൾ ഉണ്ടാക്കാൻ മലയാളത്തിൽ വ്യത്യസ്തമായ രീതികൾ അവലംബിക്കാറുണ്ട്. സംസ്കൃതത്തിലെ ഉപസർഗങ്ങൾ ചേർത്ത് വിപരീതമുണ്ടാക്കുന്നതാണ് ഒരു രീതി. വ്യഞ്ജനാക്ഷരങ്ങളിൽ തുടങ്ങുന്ന പദമാണെങ്കിൽ വിപരീതമുണ്ടാക്കാൻ ആ എന്ന് ചേർത്താൽ മതി. ഉദാഹരണം, പൂർണ്ണം അപൂർണം, സാധ്യം അസാധ്യം. സ്വരാക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന പദങ്ങൾക്ക് അൻ ചേർത്താൽ മതിയാവും. ആവശ്യം അനാവശ്യം, ഐക്യം അനൈക്യം, ആദരവ് അനാദരവ്, നിർനിഷ് തുടങ്ങിയവ ചേർത്ത് നിർദയം നിഷ്ഫലം എന്നെല്ലാം വിപരീതമുണ്ടാക്കാം. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഇല്ല തുടങ്ങിയ നിഷേധ രൂപങ്ങൾ വിപരീതാർത്ഥ നിർമ്മിതിക്ക് സഹായകമാണ്. പുതിയ തലമുറയ്ക്ക് ഇത്തരം പ്രയോഗങ്ങളോട് ചെറിയ വിപ്രതിപത്തിയുണ്ട്. രക്ഷയില്ല എന്നതിന് നോ രക്ഷ എന്നൊക്കെ അവർ പറയും. പൊളി ചളി ന്യൂജൻ വിപരീതമാണ്. പ്രത്യയങ്ങൾ ആവശ്യമില്ലാതെ അർത്ഥസിദ്ധമായി വരുന്ന പദസഞ്ചയവും വിപരീത അർത്ഥത്തിൽ പ്രയോഗിക്കാൻ സജ്ജമാണ്. പകൽ രാത്രി, കയ്പ് മധുരം, ലാഭം നഷ്ടം തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകളിൽ വിപരീത പ്രയോഗത്തിന്റെ ദൗത്യം ഇപ്പോൾ ഇമോജികളിലൂടെയും നിർവഹിക്കപ്പെടുന്നുണ്ട്.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
2: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-2637 അല്ലെങ്കിൽ 9446-4558-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.

സേവന വാർത്തകൾ. ആത്മഹത്യാ പ്രതിരോധ ഹെൽപ്പ് ലൈനായ മൈത്രി സന്നദ്ധ പ്രവർത്തകരെ തേടുന്നു. എറണാകുളത്തും പരിസര പ്രദേശത്തും താമസിക്കുന്ന ആഴ്ചയിൽ 4 മണിക്കൂർ സൌജന്യ സന്നദ്ധ സേവനം ചെയ്യാൻ താൽപര്യമുള്ള

ഇരുപതിനും അറുപതിനും മധ്യേ പ്രായമുള്ള സാധാരണക്കാർക്കും പ്രവർത്തകരാകാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യ വിദഗ്ധ പരിശീലനം നൽകുന്നതാണ്. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ രാവിലെ 10 വൈകിട്ട് 7 മധ്യേ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0484254050. 0484254050.

0: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊതുവിഭാഗത്തിൽ അപേക്ഷകന് 25 വയസ്സ് കവിയരുത്. കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിൽ ഈ മാസം 23 പ്രവേശന പരീക്ഷ നടക്കും. ഫോൺ നമ്പർ 9188-94-18-31 9188-94-18-31.
1: വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
2: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുവാട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും.
3: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസിസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
0: LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, 3 മാസം ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST എന്നീ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.lbscenter.kerala.gov.in

0: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതി എന്നിവ സംബന്ധിച്ച പരാതികൾ കേൾക്കുന്നതിനായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ് പേഴ്സൺ MS അബ്ദുൽ കലാം ആസാദ് ഇന്ന് ഭരണിക്കാവ് ബ്ലോക്ക് ഓഫീസിലും നാളെ ചെങ്ങന്നൂർ ബ്ലോക്ക് ഓഫീസിലും രാവിലെ 11 മണി മുതൽ സിറ്റിംഗ് നടത്തും. സിറ്റിംഗിൽ ഗ്രാമപഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് പദ്ധതി, PMAY പദ്ധതികളുമായി ബന്ധപ്പെട്ട പരാതികൾ നേരിട്ടോ രേഖാമൂലമോ നൽകാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ജയരാജന്റെ സംവിധാനത്തിൽ മനോജ് കെ ജയൻ, സോമയാജലു, ഒടുവിൽ ഉണികൃഷ്ണൻ, ചിപ്പി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1993 പുറത്തിറങ്ങിയ ചിത്രമാണ് സോപാനം. ഈ ചിത്രത്തിന്റെ കഥാ തിരക്കഥാ സംഭാഷണം നിർവഹിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം SP വെങ്കടേഷ്, പാടിയത് യേശുദാസ്, മഞ്ജു മേനോൻ.

0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ.
0: പ്രായോജികർ
1: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
1: ഫോൺ 94 97 45 79 70.
2: സ്ത്രീകളിൽ ഓവറീസിൽ ഡെവലപ്പ് ചെയ്യണ ക്യാൻസേഴ്സിനെയാണ് നമ്മൾ കാർസിനോമ ഓവറി എന്ന് പറയുന്നത്. അപ്പം ഈ കാർസിനോമ ഓവറി നമുക്ക് പല ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. എപ്പിത്തീലിയൽ ഓവറിയൻ ക്യാൻസേഴ്സ്, സെക്സ് കോർഡ് സ്ട്രോമൽ സെൽ ക്യാൻസേഴ്സ്, ജേം സെൽ ട്യൂമേഴ്സ്, ലിംഫോമ, സാർക്കോമ, അല്ലെങ്കിൽ പിന്നെ മെറ്റാസ്റ്റേസിസ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് എപ്പിത്തീലിയൽ ഓവറിയൻ ക്യാൻസേഴ്സ് ആണ്. BRCA1 ജീൻ മ്യൂട്ടേഷൻ, BRCA2 ജീൻ മ്യൂട്ടേഷൻ, പിന്നെ PALB2, അങ്ങനത്തെ കുറേ ജീൻസ് ഉണ്ട്. അതിലെന്തെങ്കിലും മ്യൂട്ടേഷൻസ് ഉണ്ടെങ്കിൽ ഈ ഓവറിയൻ ക്യാൻസേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടും. ഇതിലെന്താ പറയുന്നത്, ഓൾമോസ്റ്റ് 10% ഓഫ് ഓവറിയൻ ക്യാൻസേഴ്സ് ജനറ്റിക്കലി ഡിസൈഡഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ സെക്കൻഡ് കോമൺ കാരണം എന്താ പറഞ്ഞാൽ ഹോർമോണൽ കോസസ് കൊണ്ടും വരാം. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഓവറീസിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഓവുലേഷൻ നടന്നുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഔട്ടർ എപ്പിത്തീലിയൽ ലെയർ എപ്പോഴും ഡാമേജ് ആവും, പിന്നെയും റീജനറേറ്റ് ചെയ്യാം, പല ഇങ്ങനെ സൈക്കിൾസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സെൽസിൽ ഡാമേജ് വരാനും മ്യൂട്ടേഷൻ വരാനൊക്കെ സാധ്യത കൂടും. അപ്പോൾ അത് ഏതൊക്കെ കണ്ടീഷൻസ് ആണെന്ന് പറഞ്ഞാൽ, ചില ലേഡീസിന് ഏർലി മെനാർക്കെ, ലേറ്റ് മെനോപോസ്, നല്ലി പാരറ്റി, പിന്നെ ഏത് കണ്ടീഷനും ഇതിൽ ഓവുലേഷൻ മൾട്ടിപ്പിൾ ആയിട്ട് നടക്കുന്നുണ്ടോ അതിലെല്ലാനും ഈ ഓവറിയൻ ക്യാൻസേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടും. പിന്നെ കുട്ടികളില്ലാത്ത ആൾക്കാരിൽ, പിന്നെ ഈ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാർ, ഈ മീൻസ് അതിൽ ഓവുലേഷൻ കൂടുന്ന ഏത് കണ്ടീഷനിൽ വേണമെങ്കിലും കൂടാം. പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വേറെ എക്സ്റ്റേണൽ കോസസ്, ചിലപ്പോൾ നല്ല വണ്ണമുള്ള ആൾക്കാർ. പിന്നെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്മോക്കിംഗ് ചെയ്യണ ലേഡീസിന് ഒരു മ്യൂസിനസ് കാർസിനോമ എന്ന് പറഞ്ഞാൽ പ്രത്യേകതര ക്യാൻസർ ഉണ്ട് ഓവറീസിൽ, അത് എപ്പിത്തീലിയൽ ടൈപ്പാണ്, അത് കൂടാൻ സാധ്യതയുണ്ട്. ഈ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുമ്പോൾ സെൻട്രൽ ഗോണാഡ്രോഫിൻ റിലീസ് ഒക്കെ കുറവായിരിക്കും ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ലേഡീസിന്. അപ്പോൾ ആ ടൈമിൽ ഓവുലേഷൻ സപ്രസ് ആയിരിക്കും. അപ്പോൾ ഓവുലേഷൻ സപ്രസ് ആയിരിക്കുമ്പോൾ നാച്ചുറലി ഓവുലേഷൻ ആവാനും എപ്പിത്തീലിയൽ ഡാമേജ് വരാനും ചാൻസ് കുറവാണ്. അപ്പോൾ എത്ര നാൾ ഓവുലേഷൻ സപ്രസ് ആയി നിൽക്കുമോ അത്ര നാൾ എൻ്റെ ക്യാൻസർ ഓവറി വരാനുള്ള ചാൻസ് കുറയും. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ മൾട്ടിപാരിറ്റി, കുറേ കുട്ടികളുള്ള അമ്മമാർക്ക് ഈ ക്യാൻസർ ഓവറി വരാനുള്ള ചാൻസ് കുറവാണ്. അതേപോലെ 30 വയസ്സിന് താഴെ കുട്ടികൾ പ്രസവിച്ച അമ്മമാർക്കും ക്യാൻസർ ഓവറി വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓവറിൻ ഫംഗ്ഷൻ ഫീമെയിലെ ലൈഫ് സ്പാനിൽ കുറച്ച് നാളെങ്കിലും ഓവറിയുടെ നമുക്ക് ആക്ഷൻ സ്റ്റോപ്പായി വെക്കുകയാണെങ്കിൽ അത് കാർസിനോമ ഓവറി ഉണ്ടാക്കാനുള്ള ചാൻസ് കുറയ്ക്കും.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജിസ് ജോയ്. എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
1: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
0: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ.
0: പ്രായോജികർ
1: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
1: ഫോൺ 94 97 45 79 70.
3: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 04842426397, 04842426387, അല്ലെങ്കിൽ 944645588888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ചൂടിന് ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: മർക്കിച്ചായ കള്ളനെ പിടിച്ചോ?
2: ഓ, പിടിച്ചു പിടിച്ചു പിടിച്ചു, പോലീസ് വന്ന് കൊണ്ടുപോയി.
3: എന്നാലും പട്ടാ പകല് സമ്മതിക്കണോല്ലേ?
2: കള്ളം പവിത്രനാള് മിടുക്കന്.
1: എന്നാ കാര്യം, കയ്യിലിരുപ്പ് ഇതല്ലേ?
2: പോലീസ് വന്നപ്പോ ഒരിരിപ്പ അനങ്ങാതെ.
1: കാക്ക പോയ പോലെ അല്ലേ?
2: കാക്കയെ പോലെയല്ല, പൂച്ചയെ പോലെ.
1: അയ്യോ, കാക്കയല്ല, കാക്കാപ്പൂ.
2: അതേത് ഐറ്റം?
1: പറക്കാൻ കഴിയാത്ത ഏക തത്തയുടെ ഇനം.
2: അച്ചൂടാ, പറക്കാൻ കഴിയാത്ത തത്തയോ?
1: അതുമാത്രമല്ലെന്നേ, ലോകത്തെ ഏറ്റവും ഭാരമുള്ള തത്തയിനം കൂടിയ ഈ

0: കാക്കാപ്പോയ.
1: ഓ, തത്തയെ പോലെയാണോ ഇരിക്കുന്നത്?
0: മുഖം കണ്ട മൂങ്ങേ പോലെ ഇരിക്കും.
1: ഓ,
0: സസ്യാഹാരിയാ.
1: എന്തെല്ലാം പക്ഷി തരങ്ങളാണല്ലേ ഈ ലോകത്ത്!
0: പിന്നെ അല്ലാതെ ഇഷ്ടം പോലെയുണ്ട്,
1: ഇഷ്ടം പോലെയുണ്ട്.
0: അല്ല വർഗിജായ, നിങ്ങളുടെ ഓപ്പറേഷനാ കള്ളം പവിത്രനെ പൊക്കിയെന്ന് കേട്ടല്ലോ ഞാൻ.
1: പിന്നല്ലാതെ, ഞാനല്ലേ സ്കെച്ച് വരച്ചു കൊടുത്തേ.
0: നാട്ടുകാർക്കും പോലീസുകാർക്കും ഒക്കെ അറിയാലോ കള്ളം പവിത്രനെ, പിന്നെ എന്നാത്തിന ഈ സ്കെച്ച്?
1: ഒറിജിനൽ പടത്തിനേക്കാൾ സ്കെച്ച് ആളെ പൊക്കാൻ ബെസ്റ്റ്.
0: എന്നിട്ട്
1: ഞങ്ങള് വളഞ്ഞ്
0: ഒടിഞ്ഞോ?
1: എന്നാ,
0: അല്ല വളഞ്ഞു ഒടിഞ്ഞോന്ന്?
1: ഞങ്ങൾ അവനിരിക്കുന്ന സ്ഥലം വളഞ്ഞെന്ന്.
0: ഓ അങ്ങനെ. എന്നിട്ട്
1: ഉറങ്ങാതിരിക്കുന്നു പാവം.
0: ഓ, 5 പവം മോഷ്ടിച്ച പാവം.
1: ഞാൻ കണ്ടതില് ഏറ്റവും ഉത്തരവാദിത്വം ഉള്ളതേ കള്ളം പവിത്രനാ.
0: അയ്യേ, ഉത്തരവാദിത്വോ കള്ളം പവിത്രനോ?
1: ആന്നേ, പോലീസ് ചോദിച്ചപ്പോ 5 പവൻ സ്വർണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവൻ ഏറ്റെടുത്തു.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

കെഎസ്ഇബി അറിയിപ്പ്. ഇടപ്പള്ളി സെക്ഷൻ പരിധിയിൽ അപകടകരമായ രീതിയിൽ പോസ്റ്റിൽ കെട്ടിയിരിക്കുന്ന ടെലിവിഷൻ നെറ്റ്വർക്ക് കേബിളുകൾ അഴിച്ചുമാറ്റുന്നതിനാൽ ബാലകൃഷ്ണ മേനോൻ റോഡിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെയും എരൂർ സെക്ഷൻ പരിധിയിൽ കർഷക കോളനി, കൊച്ചിൻ വുഡ്സ്, അമ്പാട്ടുമന ഹൌസിംഗ് ബോർഡ്, മിനി കമ്പനി പരിസരം, ചൈതന്യ നഗർ എന്നിവിടങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായും, കലൂർ സെക്ഷൻ പരിധിയിൽ മാസ്റ്റർ കോച്ചിംഗ് ബോർഡ് റോഡും പരിസര പ്രദേശങ്ങളിലും രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെയും വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സേവനവാർത്തകൾ. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള എൽബി സെന്റർ ഫോർ സയൻസ് ആന്റ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിലും കോതമംഗലം ഉപകേന്ദ്രത്തിലും 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചിട്ടുള്ള അവധിക്കാല കോഴ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു. അപേക്ഷകൾ ഓൺലൈനായി www.lpscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കാം.

0: മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 രാവിലെ 10:30 അഭിമുഖത്തിനായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 6238 5996 60. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് ഇന്ത്യയും വിയറ്റ്നാമും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ്. പശ്ചിമബംഗാളിൽ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മറ്റന്നാൾ

0: സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ജയ്പൂരിൽ നടക്കുന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. വിയറ്റ്നാമുമായുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज हम अपने संबंधों को एनहेंस कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप के स्तर पर ले जा रहे हैं. अब हम अपनी साझेदारी को और ऊंचे लक्ष्यों की ओर अग्रसर करेंगे. कल्चर, कनेक्टिविटी और कैपेसिटी बिल्डिंग के साथ साथ सिक्योरिटी, सस्टेनेबिलिटी और सप्लाई चेन रेजिलियंस, हर क्षेत्र में हमारा सहयोग नए स्तर पर पहुंचेगा.
0: രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ വിരുന്നിലും വിയറ്റ്നാം പ്രസിഡന്റ് പങ്കെടുത്തു. ഇന്ത്യ വിയറ്റ്നാം ബന്ധം വർദ്ധിപ്പിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും നിർമ്മലാ സീതാരാമനും ഇന്നലെ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രതിരോധ മന്ത്രിയുമായും ധനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സഹകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നിവ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിയറ്റ്നാമിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. ബീഹാർ മുഖ്യമന്ത്രി സാംരാജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം ഇന്ന്. പാട്നയിലെ ഗാന്ധി മണ്ഡപത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന എൻഡിഎ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. 15 ബിജെപി എംഎൽഎമാരും 14 ജെഡിയു എംഎൽഎമാരും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ജനശക്തി രാംവിലാസിൽ നിന്ന് 2 മന്ത്രിമാരും ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, രാഷ്ട്രീയ ലോകമോർച്ച എന്നിവയിൽ നിന്ന് ഓരോ മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത എംഎൽഎമാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം കെപിസിസി ആസ്ഥാനത്ത് ഇന്ന് രാവിലെ ചേരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഇന്നലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ ടി വി കെ 2 സമയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി വി കെയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റ് പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ടി വി കെ നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് എംപി കാർത്തി പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരിൽ ഒരു വിഭാഗം ടി വി കെ പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. പശ്ചിമബംഗാളിലെ എൻഡിഎ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന ബിജെപി അധ്യക്ഷൻ സമിത് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, ബിജെപി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഇന്നലെ പാർട്ടിയുടെ നിയുക്ത എംഎൽഎമാരുടെ യോഗം വിളിച്ചു ചേർത്തു. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി. ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. 2025 മെയ് 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ ഒന്നാം വാർഷികത്തോടെ

0: അനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ സുരിനാം ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുരിനാം വിദേശകാര്യമന്ത്രി മെൽവിൻ ബോബോയുമായി ശ്രീ ജയശങ്കർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ സുരിനാം 9-ാമത് സംയുക്ത കമ്മീഷൻ യോഗത്തിൽ ധാരണയായതായും അദ്ദേഹം പറഞ്ഞു.
2: We have a deep and trusted relationship because it rests on the foundation of a strong people-to-people connect. Our endeavor is to strengthen that base, particularly through activities and initiatives to which the ordinary citizen can connect. We are open to offering new lines of credit for projects that the Suriname government deems important and appropriate.
0: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കും. ഇതിനു പകരമായി അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുകയും മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ ഇറാനിയൻ ഫണ്ട് വിട്ടുനൽകുകയും ചെയ്യും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദൌത്യത്തിന്റെ ഭാഗമായി ഫ്രാൻസ് തങ്ങളുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലായ ചാൾസ് ഡി ഗാൾ ചെങ്കടലിൽ വിന്യസിച്ചു. 12-ഓളം രാജ്യങ്ങൾ ഫ്രാൻസിന്റെ ഈ നീക്കത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. US ഏർപ്പെടുത്തിയ സമുദ്ര ഉപരോധം ലംഘിച്ച് ഇറാനിയൻ തുറമുഖത്തേക്ക് നീങ്ങാൻ ശ്രമിച്ച MT ഹസ്ന എന്ന എണ്ണക്കപ്പൽ ഒമാൻ ഉൾക്കടലിൽ തടഞ്ഞ് US സൈന്യം. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇറാനിയൻ പതാക വഹിച്ച എണ്ണക്കപ്പലിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ജീവനക്കാർ അത് അവഗണിക്കുകയായിരുന്നുവെന്ന് US സൈന്യം വ്യക്തമാക്കി. തുടർന്ന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് സൈന്യം കപ്പലിന് നേരെ വെടിയുതിർക്കുകയും യാത്ര തടയുകയുമായിരുന്നു. സംഭവത്തിൽ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 236 റൺ നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പഞ്ചാബിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലഖ്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പശ്ചിമബംഗാളിൽ നോർത്ത് 24 പർഗനാസ് ജില്ലയിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ അടുത്ത സഹായി ചന്ദ്രനാഥ് രഥ് വെടിയേറ്റ് മരിച്ചു. ഇന്നലെ രാത്രി ബൈക്കിലെത്തിയ അക്രമികൾ ചന്ദ്രനാഥ് സഞ്ചരിച്ച കാറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് ഇന്ത്യയും വിയറ്റ്നാമും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ്. പശ്ചിമബംഗാളിൽ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. ജയ്പൂരിൽ നടക്കുന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 15 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം FM ഡയറിയിലേക്ക്.
3: പട്ടിണി മരണവും പോഷകാഹാരക്കുറവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇന്ത്യയിൽ തന്നെയാണ് അമിതവണ്ണം മൂലമുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നത്.

0: ന്നു എന്ന കണക്കുകളും പുറത്തു വരുന്നത്. ഇതിൽ ശ്രദ്ധേയമായ ഒരു പഠനമായിരുന്നു ഇന്ത്യൻ ജേണൽ ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച കുട്ടികളിലെ അമിതവണ്ണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട്. ഇന്ത്യയിൽ 4 in 1 kids അമിതവണ്ണം മൂലം വലയുന്നുവെന്നാണ് ഈ പഠനം വെളിപ്പെടുത്തുന്നത്. കേൾക്കാൻ ഒട്ടും സുഖമില്ലാത്ത, ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണിത്. ചൈൽഡ്ഹുഡ് ഒബേസിറ്റി ശാരീരികവും മാനസികവുമായ അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണ്. തെറ്റായ ഭക്ഷണശീലം, വ്യായാമക്കുറവ്, ഫാസ്റ്റ് ഫുഡ് ഉപയോഗം, മണിക്കൂറുകൾ നീളുന്ന സ്ക്രീൻ ടൈം, ചുരുക്കം പേരിലെങ്കിലും ജനിതകമോ അല്ലാത്തതോ ആയ മറ്റ് രോഗാവസ്ഥകൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയാണ് കുട്ടികളിലെ കൊഴുപ്പടിയലിന്റെ പ്രധാന കാരണങ്ങൾ. അതിരക്തസമ്മർദ്ദം, പ്രമേഹം, കരൾ രോഗങ്ങൾ, പലതരം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഈ അമിതഭാരത്തിന്റെ സംഭാവനകളായി മാറുന്നു. കുട്ടികളിലെ അമിതഭാരത്തെയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ചാകട്ടെ ഇന്നത്തെ സമകാലികം.
1: ക്യൂട്ടല്ല, കേടാണ് കുട്ടിക്കൊഴുപ്പ്.
2: കുട്ടികളിലെ അമിതവണ്ണം എന്താണെന്ന് വെച്ചാൽ, കുട്ടിയുടെ പ്രായത്തിനും ഉയരത്തിനും ആനുപാതികമായി ശരീരത്തിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ്. ബോഡി മാസ് ഇൻഡെക്സ് വഴിയാണ് സാധാരണഗതിയിൽ ഇത് അളക്കുന്നത്.
0: അതിസങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അമിതമായ കൊഴുപ്പടിയൽ മൂലം കുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടാവുക.
2: ലളിതമായി പറഞ്ഞാൽ, ഒരു കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിൽ എത്തുന്ന കലോറി വ്യായാമത്തിലൂടെയോ മറ്റ് പ്രവൃത്തികൾക്കോ വേണ്ടി ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതലായി ലഭിക്കുമ്പോൾ അത് കൊഴുപ്പായി ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു.
0: ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ സെറിൻ കുര്യാക്കോസ്.
2: പോഷകാഹാരക്കുറവും അതുപോലെ തന്നെ അമിതവണ്ണം ഒരേ സമയം കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. വളരെ കാലം ശരീരത്തിന് ആവശ്യമായതിനേക്കാൾ കൂടുതൽ ഊർജം ഭക്ഷണത്തിലൂടെ ലഭിക്കുകയും കുട്ടികൾ അത് വേണ്ട രീതിയിൽ ചെലവഴിക്കാതെ വരികയും ചെയ്യുമ്പോൾ ശരീരത്തിൽ അധികമായിട്ട് ലഭിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അതുപോലെ തന്നെ കൊഴുപ്പ് അഥവാ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. പ്രധാനമായിട്ടും അഡിപ്പോസ് ടിഷ്യൂവിലാണ് ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടി ശേഖരിക്കപ്പെടുന്നത്. ഇതുമൂലം ശരീരം ഇൻസുലിനോട് പ്രതികരിക്കുന്നത് കുറയുന്നു. പിൽക്കാലത്ത് പ്രമേഹം അതുപോലെ തന്നെ ഹൃദയസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കരളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുള്ള ഫാറ്റി ലിവർ തുടങ്ങിയ രോഗാവസ്ഥകൾക്ക് കാരണമാകും. അമിതവണ്ണം എന്ന് പറയുന്നത് വെറും ഭക്ഷണത്തിന്റെ നിയന്ത്രണമില്ലായ്മയല്ല, മറിച്ച് മറ്റ് പല ഘടകങ്ങൾ ചേരുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. തീർച്ചയായിട്ടും ഭക്ഷണശീലം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. രാവിലത്തെ തന്നെ ഭക്ഷണം ഒഴിവാക്കുകയോ പകരം ബിസ്ക്കറ്റോ ഇൻസ്റ്റന്റ് നൂഡിൽസോ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുകയും ചെയ്യുന്നത് ദോഷകരമാണ്. അതുപോലെ തന്നെ ബേക്കറി പലഹാരങ്ങൾ, മധുരമുള്ള ചായ, കൂൾ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന അമിതമായ അളവിലുള്ള പഞ്ചസാരയുടെ അളവ് കലോറി വളരെയധികം കൂട്ടുകയും അതേസമയം തന്നെ വിശപ്പ് മാറ്റുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നില്ല. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ഉയർന്ന സ്ക്രീൻ ടൈം. പണ്ട് കുട്ടികൾ കളിച്ചും വീടിന് പുറത്ത് ചെലവഴിച്ചുകൊണ്ടിരുന്ന സമയം ഇന്ന് കൂടുതൽ സമയവും TV അഥവാ മൊബൈൽ ഫോൺ, വീഡിയോ ഗെയിം എന്നിവയ്ക്ക് മുന്നിലാണ്. ലേറ്റസ്റ്റ് പഠനങ്ങൾ പ്രകാരം ഓരോ അധികമായിട്ട് ചെലവഴിക്കുന്ന സ്ക്രീൻ ടൈമും അമിതവണ്ണത്തിനുള്ള സാധ്യത 2% വെച്ചാണ് വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വളരെയധികം തിരക്കുകളാണ്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ലഭിക്കുന്ന ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കാനായിട്ട് TVയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. ഇതെല്ലാം കുട്ടികളുടെ ഭക്ഷണശീലത്തെ സ്വാധീനിക്കുന്നു. TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടിക്ക് എന്തുമാത്രം ഭക്ഷണം ഉള്ളിൽ ചെന്നുവെന്നോ എന്തുമാത്രം കഴിക്കണമെന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചോ കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാതെ പോകുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥിതിവിശേഷമാണ് നമ്മൾ വളർത്തിക്കൊണ്ടു വരുന്ന പല ശീലങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പഠനത്തിൽ നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിത്തരാം, അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ ചോക്ലേറ്റ് കൊടുക്കാം, ഐസ്ക്രീം കൊടുക്കാം. വൈകാരികമായിട്ടുള്ള ഒരു റിവാർഡിംഗ് സിസ്റ്റമായിട്ട് നമ്മൾ ഭക്ഷണത്തെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാനും കുട്ടികളുടെ ശീലത്തെ വളർത്തിയെടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. കുഞ്ഞുകാലത്ത് അമിതവണ്ണം ഉണ്ടെങ്കിൽ വലുതായിട്ട് വരുമ്പോൾ ഒരുപാട് രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് നയിച്ചേക്കാം. പ്രധാനമായിട്ടും Type 2 diabetes ആണ്. പണ്ട് പ്രായമായവരിൽ കണ്ടുവരുന്ന Type 2 diabetes ഇന്ന് ടീനേജ് പ്രായത്തിൽ തന്നെ കണ്ടുവരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോളിന്റെ ഉയർന്ന നിരക്ക് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഉറക്കം തടസ്സപ്പെടുക, പെട്ടെന്ന് തളർച്ചയുണ്ടാവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അമിതമായിട്ടുള്ള വണ്ണം കൊണ്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഇതിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. പരമാവധി 2 hours കൂടുതൽ സ്ക്രീൻ ടൈം കുട്ടികൾക്ക് അനുവദിക്കാതിരിക്കുക. കുട്ടികളുടെ ശരീരഭാരവും ഉയരവും എല്ലാം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുകയും സംശയം തോന്നുന്ന സാഹചര്യങ്ങളിൽ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഡയറ്റീഷ്യന്റെയോ ഒക്കെ സഹായം തേടുകയും ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടില് വളർന്നു വരുന്ന, കൂടുതലായി കണ്ടുവരുന്ന അമിതവണ്ണം വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നാളത്തെ നമ്മുടെ തലമുറയെ ബാധിച്ചേക്കാവുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്കാണ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.
0: കൃത്യമായും ചിട്ടയായുമുള്ള ഭക്ഷണക്രമം ശരീരഭാരം നിയന്ത്രിക്കാൻ

0: കുട്ടികളെ സഹായിക്കും.
1: കുട്ടികളിൽ പൊതുവെ കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വികലപോഷണം. എന്നാൽ ഈ അടുത്ത് നമ്മുടെ മക്കളിൽ വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒന്നാണ് ഒബേസിറ്റി അഥവാ അമിതവണ്ണം എന്ന രോഗാവസ്ഥ.
0: ഡയറ്റീഷ്യനും അധ്യാപികയും കൂടിയായ റോസ്മേരി.
1: ചബ്ബി ബേബി ഹെൽത്തി ബേബി എന്ന കൺസെപ്റ്റ് പൊതുവെ മാതാപിതാക്കളിൽ സാധാരണമാണ്. എന്റെ കുട്ടി എത്ര ഗുണ്ടുമണിയായിരിക്കുന്നു, അത്രയും ആരോഗ്യമുള്ള കുഞ്ഞാണ് എന്നൊരു ധാരണ പൊതുവെ മാതാപിതാക്കൾക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ധാരാളമായി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ചോക്ലേറ്റുകൾ, ഐസ്ക്രീമുകൾ, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്കുകൾ. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ അടുത്താണ് കുട്ടികൾ ഇത്രയധികം ഉപയോഗിക്കുന്നതായി ശ്രദ്ധിച്ചിരിക്കുന്നത്. ഈ ഭക്ഷണങ്ങളിലെല്ലാം തന്നെ വളരെ ഉയർന്ന അളവിൽ പഞ്ചസാരയും കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾ ഇത് കൂടുതൽ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ശരീരത്തിൽ അമിതമായ തോതിൽ കൊഴുപ്പ് എത്തുന്നതിനും അതുപോലെ പഞ്ചസാര എത്തുന്നതിനും കാരണമാവുന്നു. ഇത് അമിതവണ്ണത്തിലേക്ക് അവരെ തീർച്ചയായും യും ചെയ്യും. ക്യാരറ്റ്, തക്കാളി, കുക്കുംബർ, പംകിൻ, ഇത് ചെറിയ പീസുകളായിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലോ അതല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴോ നൽകാവുന്നതാണ്. നട്സ് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ട് ജ്യൂസുകൾക്ക് പകരം പരമാവധി കട്ട് ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഫ്രൂട്ട് ജ്യൂസസ് കുട്ടികൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പൾപ്പാക്കി അധികം മധുരം ചേർക്കാതെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. ഐസ്ക്രീമിന് പകരം വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന യോഗർട്സ്, പ്രത്യേകിച്ചും ഫ്ലേവേർഡ് യോഗർട്സ് ഒരു പരിധിവരെ സ്റ്റൊമക് ഹെൽത്തിന് നല്ലതുമാണ്. അതുപോലെ മോര്, ലസ്സി, നമ്മളുടെ വീട്ടിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നാരങ്ങാ വെള്ളം, മധുരത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് ഇത് നമ്മളുടെ മക്കൾക്ക് ഇടനേരങ്ങളിൽ പാനീയങ്ങളായിട്ട് കുടിക്കാൻ കൊടുക്കാം. നാം ഇങ്ങനെ ചില മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ വരുത്തുമ്പോൾ തന്നെ പ്രകടമായ വ്യത്യാസം നമുക്ക് കുട്ടികളിൽ കാണാനായിട്ട് സാധിക്കും. അളവിന്റെ കാര്യത്തിലും നമുക്ക് ചില നിയന്ത്രണങ്ങൾ വയ്ക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്, സ്ക്രീൻ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന, സ്നാക്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കഴിക്കുന്ന ശീലം തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിൽ നിർത്താനായിട്ട് പറ്റും. മറ്റൊന്ന്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ കുട്ടികളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ, ഒരു പ്ലേറ്റിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു ഭാഗത്ത് തവിടോടുകൂടിയ ധാന്യങ്ങളുടെ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് വെക്കാം, കുട്ടിക്ക് ആവശ്യമുള്ള അളവിൽ മാത്രം, ഒട്ടും കൂടുതലാവേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് പ്രോട്ടീൻ ധാരാളമുള്ളതും കൊഴുപ്പ് കുറഞ്ഞതുമായ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് മീൻ, മുട്ടയുടെ വെള്ള, അതുപോലെ ചിക്കൻ, പാലുൽപ്പന്നങ്ങൾ, അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ബോയിൽഡ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ നമ്മൾ തോരൻ എന്ന് പറയുന്ന ഐറ്റം, കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉണ്ടാവും. നാലാമത്തെ ഭാഗത്ത് സാലഡുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നാം പ്ലേറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റിന്റെ പകുതി നമ്മൾ ഫൈബറിനും അതുപോലെ മൈക്രോന്യൂട്രിയൻസിനുമായിട്ട് കൊടുക്കുന്നു, ബാക്കി പകുതിയിൽ നിന്നും കുട്ടിക്ക് വേണ്ട സ്റ്റാർച്ചും പ്രോട്ടീനും ഫാറ്റും നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു പ്ലേറ്റ് സെറ്റിംഗിലൂടെ നാം ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചാൽ കുട്ടിയുടെ അമിതവണ്ണം എന്ന രോഗാവസ്ഥ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കുട്ടി മാത്രമല്ല ചെയ്യേണ്ടത്, കുടുംബം മുഴുവനും ചെയ്യുമ്പോൾ ഈ കുട്ടിക്കൊഴുപ്പ് എന്ന ആരോഗ്യ പ്രശ്നം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും.
0: മാതാപിതാക്കളോടൊപ്പം അധ്യാപകരുടെയും കൃത്യമായ ഇടപെടൽ ഇത്തരം കുട്ടികൾക്ക് വലിയ മാനസിക പിന്തുണയും ഉത്തേജനവും നൽകുന്നു. അധ്യാപികയായ വിദ്യ ബാലൻ.
2: ഞാനൊരു 7 വർഷമായിട്ട് അധ്യാപകന് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പം കുട്ടികളുടെ വണ്ണവും അതിനോടനുബന്ധിച്ച് അവരുടെ മാനസികാവസ്ഥയും പറ്റി പറയുകയാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് ചില കുട്ടികൾക്ക് ശരീരഭാരം കൂടുന്നതിന്റെ പേരിൽ ഒരു അപകർഷതാബോധം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ചിലരതിനെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് അത് വലിയൊരു മാനസിക സമ്മർദ്ദമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വണ്ണം കൂടുതലുള്ള കുഞ്ഞുങ്ങൾ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ജങ്ക് ഫുഡ്, ബിരിയാണി പോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാനും മറ്റുള്ളവരെ നേരിടാനും മടിക്കുന്നത് കാണാം. സോ ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും കുട്ടികൾ നേരിട്ട് അധ്യാപകരോട് പങ്കുവയ്ക്കാൻ മടിക്കുന്നു. പകരം അവർ മാതാപിതാക്കളോട് പറയുകയും അതിലൂടെ അധ്യാപകർക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഒരു അധ്യാപിക എന്ന നിലയിൽ ഓരോ കുട്ടിയെയും അവരുടെ കഴിവിന്റെ പരമാവധി വളർത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമായൊരു ഘടകമായതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്, കുട്ടികളുടെ ശരീരഭാരത്തിന്റെ പേരിൽ ഒരിക്കലും അവരെ മാറ്റി നിർത്തരുത്. എല്ലാ കുട്ടികൾക്കും പൊതുപ്രവർത്തനങ്ങളിലും വേദികളിലും എല്ലാം നല്ലൊരു പങ്കാളിത്തം ഉറപ്പാക്കുക. പിന്നെ കൂടെ പഠിക്കുന്ന കുട്ടികളോട് ബോഡി ഷേമിംഗ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ബോധവൽക്കരണം ആ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അവരെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം, ഈ ശരീരഭാരം കൂടുതലാകുന്നത് പലപ്പോഴും ഹോർമോണിന്റെ മാറ്റങ്ങളോ അല്ലെങ്കിൽ പാരമ്പര്യമോ അതല്ലെങ്കിൽ ജീവിതശൈലി തുടങ്ങിയ ഘടകങ്ങൾ മൂലമൊക്കെ ആവാം എന്ന തിരിച്ചറിവ് ആ കുട്ടികളിൽ ഉണ്ടാവണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെയും പിന്തുണയോടെയും കൂടി ചേർത്തിർത്തുക. അവരുടെ ആത്മവിശ്വാസം ഉയർത്താൻ അവരെ സഹായിക്കുക. ശരീരഭാരമോ രൂപമോ ഒരു കുട്ടിയുടെ കഴിവിനെയോ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതല്ല. കളിയാക്കലിനും വിമർശനങ്ങൾക്കും പകരം നല്ലൊരു പ്രോത്സാഹനവും പിന്തുണയൊക്കെ നൽകി ആ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ വളരാൻ സഹായിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.
0: അമിത ഭാരം ശരീരം

0: എന്ന പോലെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും വളരെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്.
1: പലപ്പോഴും കുട്ടികളിൽ ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയും. അവർക്ക് അവരെ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ. അവരുടെ ശരീരത്തെക്കുറിച്ചോ അവരുടെ ഭംഗിയെക്കുറിച്ചും അവർക്ക് വല്ലാത്തൊരു ആകുലത വരുന്ന ഒരു അവസ്ഥ.
0: ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഷൈനി സാബു.
1: ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ പലപ്പോഴും കുട്ടികളിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട്. പക്ഷെ നമ്മളത് അറിയാറില്ല, കാരണം കൊച്ചുകുട്ടികളാണെന്നുള്ള ഒരു രീതിയിൽ നമ്മളത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികളിൽ വളർന്നു വരുംതോറും അവരിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി വരാറുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ ആദ്യമാണ് ഓരോ പുതിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴും ഓരോ പുതിയ സുഹൃത്തുക്കളെ കാണുമ്പോഴും അവർ കളിയാക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടാവാം. അതുപോലെ തന്നെ പലപ്പോഴും ക്ലാസ്സിലായാലും ഒരു പൊതുവേദിയിൽ കുട്ടികളായി ഒരുമിച്ച് കൂടേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ പലപ്പോഴും അവർ മാറി നിന്ന്, കാരണം പേടിയാണ്, അവരെ മറ്റുള്ളവർ പരിഹസിക്കുമോ എന്നുള്ളൊരു ഭയം. അതുകൊണ്ട് തന്നെ അവർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ തയ്യാറാവില്ല. അതുപോലെ കുട്ടികളായി പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ കൂട്ടുകൂടേണ്ട അവസ്ഥയിൽ അവർ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. സ്പോർട്സിൽ പങ്കെടുക്കാൻ മടി കാണിക്കാറുണ്ട്, കാരണം അവർക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത അവരെ വല്ലാതെ വേവലാതിപ്പെടുത്താറുണ്ട്. പിന്നെ പലപ്പോഴും വരുന്ന മറ്റൊരു ഇഷ്യൂ ആണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. അതായത് അവർക്ക് വണ്ണം ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് രീതിയിലാണ് കുട്ടികൾ പെരുമാറുന്നത്. ഒന്ന്, അവര് അമിതമായി ആവശ്യമുള്ളതും ഇല്ലാത്തതും അവരുടെ ഉള്ളിലെ ഒരു വിഷമം കൊണ്ട് അവർ കഴിക്കും. ചില സമയങ്ങളിൽ ഓവറായിട്ട് സ്ട്രിക്ട് ഡയറ്റിംഗ് ഫോളോ ചെയ്യും. മറ്റുള്ളവർ കളിയാക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ വണ്ണം കുറയ്ക്കാനായിട്ട് കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്രായത്തിലെ കുട്ടികൾ അവർക്ക് വണ്ണം ഒരു പ്രശ്നമല്ല, പക്ഷെ ആരോഗ്യം നോക്കിയാൽ മതി. അവർ ഭക്ഷണം സമയത്തിന് കഴിക്കാതിരുന്നാൽ അത് തന്നെ അവരിൽ ബുദ്ധിമുട്ടുകൾ വരുത്താറുണ്ട്. പലപ്പോഴും അവർക്ക് പഠനത്തിനെ അത് ബാധിക്കാറുണ്ട്. അവരുടെ സ്ട്രെസ്, അവരുടെ ഉറക്കം ശരിയാവാതെ വരുന്ന ഒരു അവസ്ഥ, സ്കൂളിലേക്ക് പോകാതിരിക്കുക, ആബ്സെന്റ് ആവുക, ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ അവരുടെ അക്കാഡമിക്സിനെയും അത് എഫക്ട് ചെയ്യാറുണ്ട്. പിന്നെ വരുന്ന ഇനിയൊരു പ്രശ്നമാണ് ബിഹേവിയറൽ പ്രോബ്ലംസ്. അതായത് അവരെ കളിയാക്കുന്നത് മൂലം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ വിഷമം അവർക്ക് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരുടെ ഉള്ളിലെ വല്ലാത്തൊരു ദേഷ്യവും അവരോട് തന്നെ തോന്നും. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഭയങ്കര കോപിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അവർ ഗ്രൂപ്പിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയും കണ്ടുവരാറുണ്ട്. വീടുകളിലുള്ള പ്രശ്നങ്ങൾ, പാരന്റ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവരത് ഓവറായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ചില കുട്ടികൾ അത് മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. മീഡിയയുടെ ഒരു എഫക്ട് മൂലം സ്ലിം ബ്യൂട്ടീസ് ആണ് കൂടുതലും അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം വല്ലാണ്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുക. പലപ്പോഴും മാനസികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് വണ്ണമല്ല അവർ ഫോക്കസ് ചെയ്യേണ്ടത്, പകരം അവരുടെ ആരോഗ്യം. ആരോഗ്യമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. രാവിലെയും വൈകിട്ടും ഒരു 10-15 മിനിറ്റ് നല്ല രീതിയിൽ കൈയും കാലും അനങ്ങുന്ന രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫങ്ഷൻ ചെയ്യുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുവാനായിട്ട് നമ്മൾ കുട്ടികളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക. വണ്ണമുണ്ടെങ്കിലും കുട്ടികൾക്ക് നല്ലപോലെ ഓടാനും അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ ഹാവ് എ വെരി ഗുഡ് ഹെൽത്ത്. അപ്പൊ നമ്മൾ അത് ഫോക്കസ് ചെയ്യാനായിട്ട് കുട്ടികളെയും പാരന്റ്സിനെയും മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോഴും ഒരു വിഷാദമായ ഒരു ഇരിപ്പ് അങ്ങനെ ഒരു നമ്മൾ കാണുകയാണെങ്കിൽ കുട്ടിക്ക് ആവശ്യമെങ്കിൽ നമ്മളൊരു ഡയറ്റീഷ്യന്റെയും കൗൺസിലറിന്റെയും സപ്പോർട്ട് നമ്മളെപ്പോഴും എടുക്കാം.
0: കുട്ടികളിലെ അമിതവണ്ണം നേരത്തെ കണ്ടെത്തി നിയന്ത്രിക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കാണ്. കണ്ണിന് ഇമ്പമുള്ളതെല്ലാം അകത്താക്കുന്ന കുട്ടിപ്രായത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ നിയന്ത്രണം എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ കൃത്യമായൊരു ഭക്ഷണ ചിട്ട രൂപപ്പെടുത്തുകയും കൊഴുപ്പ് അധികം അടങ്ങിയ ആഹാര സാധനങ്ങൾ കുട്ടികൾ കഴിക്കുന്നതിനെ സ്നേഹപൂർവ്വം തടയുകയാണ് കുടുംബാംഗങ്ങൾ ചെയ്യേണ്ടത്. മുലപ്പാൽ കുടിച്ച് വളരേണ്ട പ്രായത്തിൽ വിപണിയിൽ ലഭ്യമായ ബേബി ഫുഡ്സ്, ഇടനേരങ്ങളിലെല്ലാം യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ നൽകുന്ന അല്ലെങ്കിൽ ശീലമാക്കുന്ന വറവരി വിഭവങ്ങൾ, സ്ഥിരമായി ആസ്വദിക്കുന്ന ഹോട്ടൽ ഭക്ഷണം എന്നിവയിലൂടെ എല്ലാം കുഞ്ഞുങ്ങളുടെ ആരോഗ്യമല്ല രോഗങ്ങളാണ് വിലയ്ക്ക് വാങ്ങുന്നത് എന്നോർത്തിരിക്കുക. അമിതവണ്ണവും ശരീരഭാരവുമുള്ള കുട്ടികൾക്ക് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം ചുറ്റുപാടിൽ നിന്നും അവർക്കുണ്ടായേക്കാവുന്ന അവഹേളനങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനും സങ്കോചമില്ലാതെ വ്യാപരിക്കുന്ന ഇടങ്ങളിലെല്ലാം മുൻനിരയിലേക്ക് വരാനും അവരെ പ്രാപ്തരാക്കാനുള്ള വലിയ ഉത്തരവാദിത്തം കുടുംബാംഗങ്ങളും അധ്യാപകരും ഉൾപ്പെടുന്ന സമൂഹത്തിനുണ്ട്. കാരണം ഇന്നത്തെ കുട്ടികളാണ് നമ്മുടെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങൾ.
2: ക്യൂട്ടല്ല, കേടാണ് കുട്ടിക്കൊഴുപ്പ്.
3: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഷൈജി ടോണി,
4: അവതരണം
3: ആകാശവാണി കൊച്ചി FM.

0: 92.3.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഗാന്ധിജിയെക്കുറിച്ച് ആദ്യകാലങ്ങളിൽ അത്രയൊന്നും അറിയില്ലായിരുന്നു. കേളപ്പനാണ് ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നത്. ഗാന്ധിജിയെ അറിയാൻ തുടങ്ങിയപ്പോൾ എന്താണ് മനുഷ്യജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. പാവങ്ങളുമായി ഇഴുകിച്ചേരാനും വൈദ്യ

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഗാന്ധിജിയെക്കുറിച്ച് ആദ്യകാലങ്ങളിൽ അത്രയൊന്നും അറിയില്ലായിരുന്നു. കേളപ്പനാണ് ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നത്. ഗാന്ധിജിയെ അറിയാൻ തുടങ്ങിയപ്പോൾ എന്താണ് മനുഷ്യജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. പാവങ്ങളുമായി ഇഴുകിച്ചേരാനും വൈദേശിക അടിമത്വത്തെ എതിർക്കാനുമുള്ള ഏറ്റവും വലിയ മാധ്യമമാണ് ചികിത്സാരംഗമെന്നും മനസ്സിലായി. ഭാര്യയുടെ അന്വേഷണം വീണ്ടും. എന്താ കാപ്പി കുടിക്കാത്തത്? കോൺഗ്രസ് അത്രമാത്രം തലയിൽ കയറിയോ? മാധവി, ഡോക്ടർ ഭാര്യയെ വിളിച്ചു. നീ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ. പണം മാത്രമല്ല ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം. ജീവിതത്തിന് അതിനു പുറമേയും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നമ്മളത് കാണാതെ പോകരുത്. ഒരുവിധം സുഖകരമായി ജീവിക്കാനുള്ള പണം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത് പോരെ?
2: അത് പോരാ, ഭാര്യ തറപ്പിച്ചു പറഞ്ഞു. എനിക്കിങ്ങനെ അനുഷ്ഠിച്ച് ജീവിക്കാൻ കഴിയില്ല. ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുമില്ല.
1: നിങ്ങൾ ആളുകളോട് പണം വാങ്ങില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ എവിടെയാ ഗതി പിടിക്കുക?
2: കാപ്പി കുടിച്ച ഗ്ലാസ് ഭാര്യയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ തീരുമാനിച്ചു, ഒന്നും പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവുകയുമില്ല.
1: മാധവിയെപ്പോലെ എല്ലാവരും ആലോചിച്ചിരുന്നെങ്കിൽ ലോകം എവിടെയെങ്കിലും എത്തുമായിരുന്നുവോ?
2: സമ്പന്നമായ തറവാട്ടിൽ ജനിച്ചു, നല്ല വിദ്യാഭ്യാസവും ജോലിയും നേടി. എന്നിട്ടും എന്തിനാണ് കേളപ്പൻ പാവപ്പെട്ടവരെ ഉദ്ധരിക്കാൻ പ്രവർത്തിക്കുന്നത്? പുലയ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടി എന്തിനാണ് പാക്കനാർ പുറത്ത് ഹോസ്റ്റൽ തുടങ്ങിയത്? കീഴ്ജാതിക്കാർക്ക് വഴി നടക്കുവാൻ വേണ്ടി എന്തിനാണ് അദ്ദേഹം വൈക്കം അമ്പലത്തിന്റെ മുമ്പിൽ സത്യാഗ്രഹം നടത്തിയത്? എല്ലാ ഭൗതിക സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് എന്തിനാണ് ആനന്ദതീർത്ഥൻ പുലയർക്കു വേണ്ടി ജീവിതം മാറ്റിവെച്ചത്? സി കെ ഗോവിന്ദൻ നായരും മുഹമ്മദ് അബ്ദുറഹിമാനും ശങ്കരൻ നമ്പൂതിരിപ്പാടും എ വി കുട്ടിമാളു അമ്മയും എ വി ശ്രീകണ്ഠ പൊതുവാളുമെല്ലാം സുഖജീവിതത്തെ തിരസ്കരിച്ചുകൊണ്ട് പരുക്കൻ ജീവിതം തെരഞ്ഞെടുത്തത് എന്തിനുവേണ്ടി?
1: ഉച്ചവെയിലിന്റെ തിളക്കത്തിലേക്ക് നോക്കി നിൽക്കെ കൃത്യമായ ഒരു മറുപടി ശ്രീധരൻ ഡോക്ടറുടെ മനസ്സിൽ സ്വയമേ വന്നെത്തുകയായിരുന്നു. തന്റെ വഴി തെറ്റിയിട്ടില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു.
2: നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വരാനും നാട്ടിൻപുറത്തെ ദരിദ്രമായ ജീവിതത്തിൽ പങ്കുചേരാനും കഴിഞ്ഞത് ഒരുപക്ഷെ ഒരു ജീവിത നിയോഗം തന്നെ. കേളപ്പൻ അതിനൊരു നിമിത്തമാവുകയായിരുന്നു.
1: കുറച്ചുകാലം കഴിയുമ്പോൾ മാധവിയും തന്റെ ചിന്തയിലേക്ക് മടങ്ങിയെത്തും. ഡോക്ടർ വിശ്വാസം പ്രകടിപ്പിച്ചു.
2: ഏതു വേദനയ്ക്കും ആശ്വാസം നൽകാൻ ഇവിടെ ഒരാൾ ഉണ്ടെന്ന് നാട്ടുകാർ കൂടി കണ്ടെത്തിയിരിക്കുന്നു.
1: ആ തോന്നലാണ് ശ്രീധരൻ ഡോക്ടറെ കൂടുതൽ സന്തോഷവാനാക്കിയത്.
2: ഏതു സമയത്തും ഇവിടെ വന്ന് തന്നെ വിളിക്കുവാൻ അവർക്ക് തോന്നുന്നു.
1: അതത്ര നിസ്സാരമായ ഒന്നല്ലെന്ന് ശ്രീധരൻ ഡോക്ടർ തിരിച്ചറിഞ്ഞു.
2: ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞും രോഗവിവരം പറഞ്ഞ് ഒരാൾ വന്നു. നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഉമ്മറത്തു നിന്നും വിളി കേൾക്കുന്നത്.
3: ശ്രീധരൻ തറസറേ, ശ്രീധരൻ തറസറേ.
2: ഭാര്യ എഴുന്നേൽക്കാൻ സമ്മതിക്കില്ല. കുറെ വിളിച്ചു കഴിയുമ്പോൾ ഡോക്ടർ നല്ല ഉറക്കത്തിലാണെന്ന് കരുതി അവർ പൊയ്ക്കോളും എന്ന ന്യായമാണ് ഭാര്യ അപ്പോൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഉമ്മറത്തെ വിളി കേട്ടിട്ടും എഴുന്നേറ്റ് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. താനിപ്പോൾ ഉണർന്നിരിക്കുകയാണ്. ഉറക്കം നടിക്കുന്നത് ആത്മവഞ്ചനയാണ്. അതിന് തനിക്ക് കഴിയില്ല.
1: എഴുന്നേറ്റ് വാതിൽ തുറന്നു.
3: നീ ആരാടോ? എന്താ പ്രശ്നം?
1: ഞാൻ കല്ലുകൊത്തുന്ന പാച്ചറുടെ മോനാണ് ദർസറെ.
3: എന്റെ ഇളയമ്മയ്ക്ക് വല്ലാത്ത വയറുവേദന, ഒരു കരഞ്ഞ് ഉയ്യാരം കൂട്ടുന്നു.
2: വിവരണം കേട്ടപ്പോൾ ചെന്ന് കാണേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. ചിലപ്പോൾ ഒരു ഗുളിക കൊടുത്താൽ മാറാവുന്നതേയുള്ളൂ.
1: ഗുളിക നൽകിയിട്ട് പറഞ്ഞു, ഇത് ഇന്ന് രാത്രി തന്നെ കഴിച്ചു നോക്ക്. മാറിയില്ലെങ്കിൽ നാളെ കാലത്തെ ഇളയമ്മയെയും കൂട്ടി എന്നെ വന്ന് കാണ്.
2: പിന്നെ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ഭാര്യയുടെ ഉറക്കവും നഷ്ടപ്പെട്ടുവെന്ന് തോന്നി. അവൾ തന്നെ ശപിച്ചുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്.
1: പാതിരാ നേരത്ത് തണുത്ത കാറ്റിന് ചെവിയോർത്ത് കിടക്കെ ഡോക്ടർക്ക് മനസ്സിലായി, രാത്രി ആ സമയത്ത് വീട്ടുമുറ്റത്തു നിന്നും ഉയരുന്ന ഉത്കണ്ഠാപൂർവമായ വിളികൾ തനിക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ്. തന്നെ ആവശ്യമുള്ളവർ ഉണ്ടെന്നതിന്റെ സൂചന കൂടിയായിരുന്നു അത്.
2: കാലത്ത് പരിശോധനയ്ക്ക് ആ സ്ത്രീ വരാത്തതുകൊണ്ട് വയറുവേദന മാറിക്കാണുമെന്ന് വിചാരിച്ചു. ഡോക്ടറുടെ അടുത്തെത്താൻ പോലും കഴിയാത്ത അവശരായ എത്രയോ രോഗികളുണ്ട്. മഞ്ചരിലോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിൽ വീട്ടിലെത്തുന്ന രോഗികളോട് പറയും, ഇനി എന്നെ കാണാൻ വീട്ടിൽ വരേണ്ട, ഞാൻ വീട്ടിൽ വന്ന് കണ്ടുകൊള്ളാം.
1: തനിക്ക് പോകാൻ കഴിയാത്ത അവസരങ്ങളിൽ കമ്പൗണ്ടർ വിടും വിവരങ്ങൾ തിരക്കാൻ. ഇന്ന് 3 വീടുകളിൽ പോകേണ്ടതായിരുന്നു. കേളപ്പൻ വരാനിടയുള്ളതുകൊണ്ട് അക്കാര്യം മാറ്റിവെച്ചു. പകരം കമ്പൗണ്ടർ വിടാം. ദാമോദരൻ മരുന്ന് മുറിക്കകത്തായിരുന്നു. ഗ്ലാസുകളും കുപ്പികളും കഴുകിവെക്കുന്നു.
4: ദാമോദരൻ കമ്പൗണ്ടറേ, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന് മുൻപേ 3 വീടുകളിലും ഒന്ന് പോകണം.
5: ഞാൻ ചെല്ലേണ്ടതായിരുന്നു.
4: ഊണ് കഴിച്ചിട്ട് ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോളൂ.
5: മാധവ്

0: ഈ ചോറ് തയ്യാറാക്കിയിട്ടുണ്ടാവും. തെല്ലിട കഴിഞ്ഞ കമ്പൗണ്ടർ അകത്തേക്ക് പോയി. തൂശനിലയിൽ ചൂട് ചോറ് വിളമ്പുന്ന ഗന്ധം ഇപ്പുറത്തെത്തുന്നുണ്ട്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം

0: റിട്ടേൺ ഈസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എന്ത് പഠിക്കണം, എന്താകണം?
3: കരിയർ ഗൈഡൻസ്.
2: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
4: ഹലോ,
5: നല്ല
4: സ്കോപ്പ് ആണ്. എന്താ പഠിക്കുന്നത്? ഡിഗ്രി എന്ത് കഴിഞ്ഞു?
5: എക്കണോമിക്സ്.
4: ഡാറ്റ അനാലിറ്റിക്സ് ഓൺലൈൻ ആയിട്ട് പഠിച്ചാൽ സ്കോപ്പ് അല്ലേ? സ്കോപ്പ് ഉണ്ട്, ധൈര്യമായിട്ട് പഠിച്ചോ, ഒന്നും ആലോചിക്കണ്ട. ജോലി കിട്ടുന്ന ഗ്യാരണ്ടി ഇല്ല, പക്ഷെ നമ്മളൊരു ബി എ എക്കണോമിക്സിനെ ശക്തിപ്പെടുത്തും. ഈ ഡാറ്റ അനാലിറ്റിക്സ് ഓൺലൈൻ കോഴ്സിന് മാത്രമായിട്ട് ജീവിതം കളയരുത്. പി ജി ഡിപ്ലോമ ഒന്നര കൊല്ലം വെറുതെ വീട്ടിൽ ഇരിക്കരുത്. ഒന്നിന്റെ ജോലിക്ക് പോകണം, വേറെ എന്തെങ്കിലും പി ജി കോഴ്സ് കൂടെ ചെയ്യണം. ഇത്
5: മാത്രം
4: എം എ എക്കണോമിക്സ് പഠിച്ചൂടെ, എക്കണോമിക്സ് പഠിച്ചൂടെ. ഡാറ്റ ഡാറ്റയുടെ സബ്ജക്ട് എന്താ അറിയാമോ? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ബി എ എക്കണോമിക്സ് അല്ലേ, സ്റ്റാറ്റിക്സ് പഠിച്ചൂടെ. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാം, എക്കണോമെട്രിക്സ് പഠിക്കാം, കൂടെ ഡാറ്റ അനാലിറ്റിക്സ് സൈഡിൽ പഠിക്കാം കേട്ടോ. നല്ല മെത്തേഡാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ,
5: താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0484 24 87 0484 24 26 397 അല്ലെങ്കിൽ 94 46 45 58 88. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റുകൾ നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് വിജയ് തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. 40-നുമേൽ പ്രായക്കാരായ തൊഴിലാളികളുടെ വാർഷികാരോഗ്യ പരിശോധനാ പരിപാടി ന്യൂഡൽഹിയിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ESIC വരിക്കാർക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ നിയന്ത്രണത്തിലായ ഹോർമോസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്ന ദൌത്യത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ ഫ്രാൻസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ വിന്യസിക്കാൻ തീരുമാനിച്ചു. ഇറ്റാലിയൻ ഡച്ച് യുദ്ധക്കപ്പലുകൾക്കൊപ്പം ചാൾസ് ഡി ഗല്ല എന്ന ഫ്രാൻസിന്റെ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലേക്ക് നീങ്ങിയതായി ഫ്രഞ്ച് സൈന്യം അറിയിച്ചു. പിടികൂടിയ പാമ്പിനെ ചാക്കിലേക്ക് മാറ്റുന്നതിനിടെ വനം വകുപ്പ് വാച്ചർക്ക് പാമ്പ് കടിയേറ്റു.

0: കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിന്നും പിടിച്ച് മൂർഖൻ പാമ്പിനെ നിലമ്പൂർ RRT ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാച്ചർ MS സന്തോഷിന് കടിയേറ്റത്. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ FC പഞ്ചാബ് FC പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻസ്, ക്ലീനർ മൊബിലിറ്റി സൊല്യൂഷനുകൾക്കായുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതയ്ക്ക് ഹൈഡ്രജൻ ഇന്ധന സെൽ വാഹനങ്ങൾ ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്നു. ഹൈഡ്രജൻ സംഭരണ ടാങ്കുകൾ, കംപ്രസറുകൾ, ഡിസ്പെൻസറുകൾ എന്നിവയാണ് ഒരു ഹൈഡ്രജൻ ഫ്യുവൽ സ്റ്റേഷന്റെ പ്രധാന ഭാഗങ്ങൾ. ഹൈഡ്രജൻ വാഹനങ്ങൾക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇന്ധനം നിറയ്ക്കാൻ കഴിയും. വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ ആവശ്യകമായ മർദ്ദം പാസഞ്ചർ കാറുകളിൽ 350 bar പ്രഷറും ഹെവി ഡ്യൂട്ടി വാഹനങ്ങളായ ബസ്സുകളിലും ട്രക്കുകളിലും 700 bar പ്രഷറും ആയിരിക്കും. ഹൈഡ്രജൻ റീഫ്യൂവലിംഗ് സ്റ്റേഷനുകൾ വികസിപ്പിക്കുന്നതിലെ പ്രധാന വെല്ലുവിളികളായി പറയുന്നതും ഉയർന്ന പ്രാരംഭ ചിലവും ഹൈഡ്രജന്റെ ഉയർന്ന തീപിടിക്കൽ സ്വഭാവവും കുറഞ്ഞ സാന്ദ്രതയും കാരണം ഹൈഡ്രജൻ സുരക്ഷിതമായി സംഭരിക്കുന്നതും കൊണ്ടുപോകുന്നതും ഒരു സാങ്കേതിക വെല്ലുവിളിയായി നിലകൊള്ളുന്നതും ഒക്കെയാണ്. നിരത്തിലുള്ള ഹൈഡ്രജൻ ഫ്യുവൽ സെൽ വാഹനങ്ങളുടെ എണ്ണം പരിമിതമാണ് എന്നതും ഒരു പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കുന്നതാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ 2024 നവംബറിൽ ലഡാക്കിലെ ലേയിലാണ് സ്ഥാപിച്ചത്. ഇവിടെ പ്രതിദിനം 80 kg ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിൽ നെടുമ്പാശ്ശേരിക്ക് സമീപമാണ് ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവൽ സ്റ്റേഷൻ വരുന്നത്. ഇവിടെ സൗരോർജം ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന 1000 kW ഇലക്ട്രോലൈസർ ആണ് നമുക്ക് കാണാൻ കഴിയുക. ഹൈഡ്രജൻ വാഹനങ്ങൾ പുറംതള്ളുക നീരാവി മാത്രമാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിന് ഇത് വളരെയേറെ സഹായകരമാവും. ഇന്ത്യയുടെ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം ലക്ഷ്യമിടുന്നത് 2030 ആകുമ്പോഴേക്കും പ്രതിവർഷം 5.5 lakh മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദന ശേഷി കൈവരിക്കുക എന്നതാണ്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: ചിത്രപതംഗം.
1: കാഴ്ചാനുഭവം പ്രേക്ഷകർക്ക് തരുന്നത് അവനിലുണ്ടാകുന്ന അനുഭൂതിയുടെ അളവിനനുസരിച്ചായിരിക്കും. അത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ചിന്തിച്ചാൽ ഇതൊരു സമൂഹത്തിൻ്റെ കാൽപ്പനികതയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകുന്ന കലയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചിത്രപതംഗത്തിൽ അഭിനേതാവ് ശ്രീകാന്ത് മുരളി പങ്കെടുക്കുന്നു.
2: സിനിമ എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുവാൻ ശക്തിയുള്ളൊരു മാധ്യമമാണ്. വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് സിനിമയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ടി വി ഇല്ലാതിരുന്ന കാലം അന്ന്. നമുക്ക് പിന്നീടുള്ളത് കല്യാണ ക്യാമറകളൊക്കെ പിന്നീടാണ് വന്നത്. അപ്പോൾ സിനിമ മാത്രമായിരുന്നു അന്നത്തെ ദൃശ്യം എന്ന് പറയുന്നൊരു ദൃശ്യമാധ്യമം എന്ന നിലയിരുന്നത്. പക്ഷെ ഇന്നത്തെ അതിൻ്റെ അവസ്ഥ മാറിയല്ലോ. അപ്പം അതിൻ്റെ ഒപ്പം അത്തരത്തിലുള്ള ആ ട്രാൻസ്ഫോർമേഷൻ, സിനിമയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ സിനിമയുടെ എന്ന് പറയുന്നേക്കാൾ ദൃശ്യമാധ്യമത്തിൻ്റെ ആ ട്രാൻസ്ഫോർമേഷനൊപ്പം നിൽക്കാൻ കഴിഞ്ഞ ഒരു ജനറേഷനിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഓരോ 2C ക്യാമറയിൽ നിന്ന് ഇത് മാറി മാറി മാറി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഇതിൻ്റെ മാറ്റങ്ങളെ ഏതെല്ലാം രീതിയിൽ അന്ന് ഇതിലേക്ക് ആക്സസ് കിട്ടാം എന്നുള്ള ശ്രമങ്ങളിലായിരുന്നു. പിന്നെ പേഴ്സണലി പറഞ്ഞാൽ അതുകൊണ്ടാണ് അന്ന് സൂപ്പർ സ്റ്റാറുകൾ, ഇപ്പം പ്രേം നസീറിനെയും MGRനെയും അല്ലെങ്കിൽ NTRനെയും അമിതാഭ് ബച്ചനെയും, പക്ഷേ അമിതാഭ് ബച്ചൻ ഇപ്പോഴും ന്യൂജനായിട്ട് തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായിട്ട് നിൽക്കുന്നു. പക്ഷേ പ്രേം നസീറിനെ നമുക്കിപ്പോഴും സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ മനസ്സിൽ. രജനീകാന്ത്,

സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ കൂടിയും രജനീകാന്ത് കുറച്ചുകൂടി ജനകീയനാണ്, കുറച്ചുകൂടി ആക്സസിബിൾ ആയിട്ടുള്ള ആളാണ് ഇപ്പോഴതേ ഉള്ളതുകൊണ്ട്. അപ്പം അവരുടെ ഒരു മാജിക്കും അതിൻ്റെ ഒരു ഫാൻറ്റസിയും അതിൻ്റെ ഒരു ഫാസിനേഷനുമാണ് അന്നത്തെ കാലത്തെ എല്ലാ ആൾക്കാരെയും അതിനെ അതിനോട് അടുപ്പിച്ചിട്ടുള്ളത്. ഇതെന്താ പരിപാടി ഒന്നും അറിയില്ല. അപ്പം ഞാനും ആ യാത്ര ഇപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ നാടിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് 60 വയസ്സ് റിട്ടയർമെൻ്റ് എന്നൊക്കെയാണല്ലോ നമ്മൾ സങ്കല്പിച്ച് വെച്ചിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള നമ്മുടെ മനസ്സിനൊരിക്കലും പ്രായാവില്ലല്ലോ, മനസ്സിനും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരിക്കലും പ്രായാവില്ല. അപ്പോൾ നമ്മളിപ്പോഴും അതേ ഊർജ്ജസ്വലതയോടുകൂടി നമ്മൾ ഈ 50 വയസ്സിൽ നമ്മൾ ഫുൾ സ്വിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വേണം പറയാൻ, എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ. അതേസമയം തന്നെ എൻ്റെ തുടക്കം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമാണ് ഈ പറയുന്ന ഫിലിം ഫെറ്റേണിറ്റി സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ താരങ്ങളുടെ മക്കളായിട്ട് ജനിക്കുക. നമ്മളങ്ങനെയൊന്നുമല്ല, നമ്മളൊരു കുഗ്രാമത്തിൽ നിന്ന് എല്ലാവരെയും പോലെ 50 വയസ്സിക്കും 1 രൂപയ്ക്കും അല്ലെങ്കിൽ 5 രൂപയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്ത് സിനിമ കണ്ട് അങ്ങനെയാണ് സിനിമയുടെ പിന്നാലെ നടന്നത്. പിന്നീടുള്ള ശ്രമങ്ങൾ മുഴുവൻ ഈ ദൃശ്യമാധ്യമത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചിട്ടുള്ള അന്വേഷണമായിരുന്നു. എങ്ങനെയൊക്കെയാണ് ഈ ദൃശ്യമാധ്യമം എന്ന് പറയുന്ന സംഭവം, കാരണം സിനിമയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കൽ അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയ്ക്ക് വല്ലാത്ത ഗ്യാരണ്ടിയൊന്നുമില്ല. അന്നത്തെ സമയത്ത് ദൂരദർശൻ വരുന്നു, 87 ദൂരദർശൻ വരുന്നു, ദൂരദർശൻ്റെ ഏറ്റവും ആദ്യത്തെ ഫിലിം പ്രൊഡക്ഷൻ വരുന്നു, ദൂരദർശൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, KSFDCയും ദൂരദർശനും ചേർന്നിട്ട് ചിത്രാഞ്ജലിയും കൂടെ ചേർന്നിട്ട് ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് സംവിധാനം ചെയ്യുന്നത് KG ജോർജാണ്. അപ്പോൾ അന്ന് 88 അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യനാണ്, ദേവമാതാ കോളേജിൽ ഞാൻ പഠിച്ചു കൊറളങ്ങാട്ട്. അപ്പോൾ അന്ന് ഒരു മറ്റൊരു സിനിമയുടെ പരസ്യത്തിൽ സംവിധായകൻ KG ജോർജ് സാറിൻ്റെ ഒരു കമൻ്റുണ്ട്, കുടുംബം കണ്ടിരിക്കേണ്ട സിനിമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നു, KG ജോർജ് ഡയറക്ടർ ദീപം കമലേശ്വരം തിരുവനന്തപുരം എന്നൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ അഡ്രസ്സിലേക്ക് 35 പൈസയുടെ ഇല്ലൻ്റ് വാങ്ങി ഒരു എഴുത്തയച്ചു, സാർ എനിക്ക് സാറിൻ്റെ കൂടെ നിൽക്കണം എന്ന് മാത്രമേ എഴുതിയുള്ളൂ. അത്ഭുതം എന്ന് പറയട്ടെ, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മറുപടി വന്നു, തിരുവല്ലയിൽ ഇന്ന ഹോട്ടലിൽ നമ്മളൊരു ഓഡീഷൻ നടത്തുന്നുണ്ട്, ശ്രീകാന്ത് അങ്ങോട്ട് വരൂ എന്നിട്ട് ലെറ്റർ വന്നു. അത് പ്രിൻറ്റഡ് ലെറ്ററാണ്, അതിൽ ആൾക്കാരുടെ പേരൊക്കെ എഴുതാനുള്ള സ്ഥലം അവിടെ കുത്തുകുത്ത് വെച്ചിരിക്കുകയാണ്, പൂരിപ്പിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മാത്രമായിരിക്കില്ല ധാരാളം ആൾക്കാരവിടെ ഉണ്ടാവുമെന്ന്. വിചാരിച്ചതുപോലെ 10-20 പേരവിടെ ഉണ്ടായിരുന്നു. ഞാനും സാറിനെ കാണാൻ പറ്റി, സാറിനോട് സംസാരിച്ചു, വേണുവായിട്ടാണ് ക്യാമറ. അതാണ് ആദ്യമായിട്ടുള്ള സിനിമയിലേക്കുള്ളൊരു കയറ്റം. എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ബേസിക് ഇൻറ്റൻഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് നാട്ടുമ്പുറത്ത് നിന്ന് വന്ന ചോദ്യം മനസ്സിലായി, പക്ഷേ എങ്ങനെ ഉത്തരം പറയണമെന്നറിയില്ല. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു, എനിക്ക് സാറിൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള സിനിമ വിദ്യാർത്ഥികൾ അവർ പലപ്പോഴും കാണിക്കുന്ന തിടുക്കമുണ്ട്. ടെക്നോളജി വളർന്നു, സ്വാഭാവികമായിട്ടും നമ്മുടെ ഫിംഗർ ടിപ്പിൽ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടെങ്കിൽ കൂടിയും ഇതിനൊരു വഴിയുണ്ട്, ഇതിനൊരു ഗുരുമുഖം എന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇതിന് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ 1 ടൈം ഡയറക്ടറോ 1 ടൈം പ്രൊഡ്യൂസറോ ഒക്കെ ആയിപ്പോവും. ക്ലോസപ്പും മിഡ്ഷോട്ടും കൊതാർത്ത് വെച്ചാലും ബഗ്മാൻ വെച്ചാലും ഞാൻ വെച്ചാലും അതൊക്കെ തന്നെയായിരിക്കും. പിന്നെ എന്ത് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറയാം. അപ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം കൃത്യമായി ഏതെങ്കിലും സ്കൂളിൽ നിന്ന് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് കുട്ടിക്കാലം പോലുണ്ട്. ഞാൻ സിനിമയെക്കുറിച്ച് അന്വേഷിക്കുന്ന കാലത്ത് അന്ന് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കുക, പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ടൊന്നും നമ്മുടെ പരിസരത്തൊന്നും ആരുമില്ല. ആകപ്പാടെയുള്ളത് എൻ്റെ പ്രൊഫസറായിട്ടുള്ള ബാബു നമ്പൂരി സാറാണ്, ഞങ്ങൾ തമ്മിലാകുന്നൊരു ബന്ധമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ പോയി ചോദിക്കാനുള്ള ധൈര്യമില്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡാണ് അദ്ദേഹം. പ്രീ ഡിഗ്രി കാലത്ത് ഒട്ടും പറ്റില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ ഫാൻറ്റസിയാണ്, സിനിമ എവിടെയോ ആണ്. അങ്ങനെയാണ് ജോർജ് സാറിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു, സാർ എനിക്ക് സാറിനോട് വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ദെൻ ഈ എഗ്രീഡ് ആൻഡ് ഒരു 25 ഡേയ്സ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടുതൽ യാത്രയുടെ അന്ത്യം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ കൂടെ വർക്ക് ചെയ്തു അഭിനയിക്കാനായിട്ടാണ്. അതാണല്ലോ ചോദിക്കാനുള്ളത്. അപ്പോൾ ആ ബസ്സിൽ 10-40 പേര് ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ട്രാവലറായിട്ടുള്ള ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളായിട്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിൽ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടായിരിക്കില്ല ക്യാമറ വയ്ക്കാൻ ഉണ്ടാവുക. അപ്പം ഞാൻ ആലോചിച്ച്, എല്ലാവരും എന്നോട് പറഞ്ഞു, എടാ നീ പുറകിലിരുന്നാലേ നിന്നെ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് എന്നെ കാണണമെന്നായിരുന്നില്ല, എനിക്ക് ജോർജ് സാറും വേണിച്ചേട്ടനും ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് ക്യാമറ വയ്ക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ക്യാമറ വയ്ക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്താവും, അപ്പോൾ അവർ ഷൂട്ട് ചെയ്യുന്ന എനിക്ക് കാണാൻ പറ്റും. ഇതായിരുന്നു എൻ്റെ ബുദ്ധി. അങ്ങനെ ഞാൻ അവരുടെ കൂടെ തന്നെ, അപ്പോൾ മെഷീൻ വെച്ചിട്ടുള്ള സ്ഥലമില്ലേ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ആ ഉയർന്നിരിക്കുന്ന ഭാഗം, അവിടെ ക്യാമറ ഫിക്സ് ചെയ്തിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ പുറകെ പോയി നിൽക്കും. എന്താണെന്ന് മനസ്സിലായിട്ടല്ല, എന്നാലും എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ 25 ദിവസം ഞാൻ ആ കൂടെ നിന്നു. അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് സിനിമ എന്ന് പറയുന്ന പരിപാടി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി വന്നത്. ജോർജ് സാറാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ലേഖയുടെ മരണമൊരു ഫ്ലാഷ് ബാക്കും ഇരകളും യവനികയും ഒക്കെ കണ്ട് നമ്മളങ്ങനെ സ്വപ്നാടനം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ നമ്മുടെ സ്കൂളിൽ, ഞാൻ പഠിച്ച നഴ്സറി സ്കൂളിൽ ഒരു ദിവസം പ്രൊജക്ഷൻ

ഞാൻ സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് 95-96 സമയത്ത് എറണാകുളത്ത് ഒരു ഓഫീസ് ഒക്കെ ഇട്ട് തുടങ്ങാൻ നമ്മൾ ധൈര്യം കാണിക്കണം. അതൊന്നും റിലീസിങ് സെൻറ്ററുകൾ മാത്രമേ ഉള്ളൂ അന്ന്. പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത് ബോംബെയിലും ബാംഗ്ലൂരുമൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുകയാണ്. എന്നിട്ട് പരസ്യങ്ങൾ ചെയ്യാനായിട്ട് അന്ന് ചന്ദ്രികയുടെയും അങ്ങനെയുള്ള ചില ബ്രാൻഡുകളുടെയൊക്കെ ഓഫീസിൽ നേരെ കയറി ചെന്ന് അവരോട് സംസാരിക്കുക, സാറ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരസ്യം ചെയ്തു തരാമെന്ന്. അപ്പോൾ അവരാണ് അവിടെയുള്ള ബേസ് ലൈൻ, മുദ്ര, FCB ഉൾക്ക പോലുള്ള ഏജൻസികളെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഏജൻസികൾ പോകാം, നമ്മൾ കയ്യിൽ പേപ്പറിൽ എഴുതിക്കൊണ്ട് പോകണം, നമുക്കൊരു ഐഡിയ ഉണ്ട്, നമുക്ക് ഈ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റിനെ. അപ്പോഴാണ് അവർ നമ്മളുടെ സ്ട്രാറ്റജിയെ കുറിച്ചിട്ടും ഒരു പരസ്യം ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞിരുന്നപ്പോഴാണ്, അവിടുന്നാണ് അവർ കാര്യങ്ങൾ പറഞ്ഞുതരിക. അപ്പോൾ അങ്ങനെ പരസ്യങ്ങളുടെ പിന്നാലെ പോയി. ആ സമയത്ത് ഇവിടെ ജുറാസിക് പാർക്ക് ഇറങ്ങിയ ഉടനെയുള്ള സമയമാണ്. അപ്പം കാറ്റ് സെൻ്ററിൽ കൊച്ചിയിൽ തന്നെ കാറ്റ് സെൻ്ററിൽ നമ്മുടെ ഏഷ്യാനൈസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് കാറ്റ് സെൻ്റർ ഇപ്പോഴും ഉണ്ട്. അവിടെ ജുറാസിക് പാർക്കിൻ്റെ കട്ട്സ് എല്ലാം വെച്ചിട്ട് ഗ്രാഫിക്സ് പഠിപ്പിക്കുന്നു എന്ന് കേട്ടു. അപ്പോൾ ഓടിപ്പോയി, എന്തോ 5000 രൂപയായിട്ട് കൊടുത്ത 3 മാസം കൊണ്ട് ആ കോഴ്സ് പഠിക്കാൻ പറ്റുന്നത് കൊണ്ട് ഓടിച്ചു വന്നു. 5000 രൂപ വലിയ എമൗണ്ടാണ്. അവിടെ പോയി ആ കോഴ്സ് എന്താണെന്ന് അന്വേഷിച്ചു. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ആളുമായിട്ടുള്ള ബന്ധമുണ്ടായി. പക്ഷേ എൻ്റെ കയ്യിൽ അന്ന് അത്രയും പണം എടുത്തു കൊടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഈ ആഗ്രഹങ്ങൾക്കൊന്നും നമുക്ക് ആരോടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. കാരണം നിലവിലുള്ളൊരു മെത്തേഡല്ലോ പഠനം, ഇന്ന ഇന്ന രീതി വേണമെന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് പറയാൻ ധൈര്യമില്ല. ഭാഗ്യവശാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും നമ്മളെന്താണ് ചെയ്യുന്നത് നമ്മളുടെ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെ ആയിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ നിർബന്ധമായിട്ട് പറയാറില്ല, ഇതാണോ എന്ന് ചോദിച്ചിട്ട് പിന്നീട് അന്വേഷിക്കും അവരത്ര. ഞാൻ BSc കെമിസ്ട്രിയാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് അതിനിടയ്ക്ക് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി IV Fluids കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ജോലിയൊക്കെ അച്ഛൻ പറഞ്ഞ് വാങ്ങി തന്നു. അപ്പോൾ ഒരു ബൈക്കുമൊക്കെ അച്ഛൻ, 17,000 രൂപയ്ക്ക് ഒരു ബൈക്കുമൊക്കെ അച്ഛൻ ലോണൊക്കെ എടുത്ത്, അച്ഛൻ്റെ ശമ്പളം കൊണ്ടൊന്നും തികയില്ല. ബൈക്കൊക്കെ വാങ്ങിത്തന്നു, ഷൂവും ബെൽറ്റും ടൈയും ഒക്കെ വാങ്ങിത്തന്നു. അപ്പം നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ആ സമയത്ത് നമ്മളെക്കുറിച്ച് നമ്മൾ കാണുന്ന രീതിയിലേ അല്ലാതെ വേറൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ആലോചിക്കണമെന്ന് പറയാം. അച്ഛനൊരിക്കലും നിർബന്ധിക്കാത്ത ആളായതുകൊണ്ട് അച്ഛൻ പറയുന്ന അനുസരിക്കാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനെ തൃശ്ശൂർ ഞാനൊരു 36 ആശുപത്രികളിൽ ഞാൻ ഈ IV Fluids എൻ്റെ കമ്പനിയിൽ, ഐ എം ഫ്രം കോർ ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഞാൻ 36 ആശുപത്രികളിൽ ഞാൻ ഈ IV Fluids ആയിട്ട് പോയിട്ടുണ്ട്. എനിക്കപ്പോൾ പിടികിട്ടി. അതിന് കിട്ടിയ ഗുണം എന്ന് വെച്ചാൽ, ഞാൻ ഈ പരസ്യം വാങ്ങുവാനായിട്ട് ദൂരദർശൻ്റെ 5:30 കിട്ടുന്ന സ്ലോട്ടിലേക്ക് അവർ നമുക്ക് സ്ലോട്ട് തരികയാണ് ചെയ്യുക. അപ്പോൾ അതിലൊരു 230 മിനിറ്റ് പരസ്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ആ പരസ്യത്തിന് നമ്മളെ തന്നെ ആളെ കണ്ടെത്തണം. ഏജൻസികളോട് സംസാരിച്ച് അവർ കമ്മീഷൻ വാങ്ങും. അപ്പം നമ്മൾ വിചാരിച്ച ബജറ്റിൽ സാധനം നിൽക്കില്ല. അപ്പം നമ്മൾ നേരിട്ട് പോയി സംസാരിക്കുക. അങ്ങനെ ക്ലയൻസിൻ്റെ അടുത്തെല്ലാം നമ്മൾ പോയി സംസാരിച്ചപ്പോൾ അതേ മെത്തേഡ് തന്നെ നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ, പിന്നെ വേറൊന്ന് ഡോക്ടേഴ്സിനൊക്കെ ഓൾറെഡി അറിയാം ഈ പ്രോഡക്റ്റ് എന്താണെന്ന്. അവർ തമ്മിൽ നേരത്തെ ധാരണയുണ്ട്, നമ്മൾ ചെറിയ ഫാനും ചീപ്പും അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ട് കൊടുക്കണമൊക്കെ ഉണ്ട്, ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആൾ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആൾ പറയുന്നത് ഇസ് നോട്ട് യുവർ ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ. ഒരു ദിവസം ഞാൻ അങ്ങേരോട് പറഞ്ഞു, സുഹൃത്തെ, ഹാവ് ടു ഫീഡ് മൈ പാരൻസ്, നിങ്ങൾ ശുദ്ധധന്യാസി എന്ന് പറഞ്ഞ രാഗത്തിൽ എന്തെന്നേച്ചിന എന്ന് പറയുന്ന കീർത്തനം എനിക്ക് ചിലപ്പോൾ ഒരു 4 പാടാൻ പറ്റും. അത്യാവശ്യം നാട്ടിലുള്ള കല ആനുകാലികങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ട് ഏതെങ്കിലും വിഷയത്തെ പറ്റി നിങ്ങൾ ചിലപ്പോൾ ഒരു 2 എനിക്ക് സംസാരിക്കാൻ പറ്റും. എനിക്ക് പിന്നെ അത്യാവശ്യം നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അതിന് പ്രതികരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളിതൊന്നും അല്ലാതെ നിങ്ങൾ എന്നോട് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഇടപെടുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഇത്രയും ദിവസം നിങ്ങളോട് ഞാൻ സംസാരിച്ചത് എനിക്കിഷ്ടമുള്ളൊരു മേഖലയെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നിങ്ങളത് നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് പഠിക്കണം, എന്നിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈകിട്ട് വരെ ഒന്ന് വർക്ക് ചെയ്തിട്ട് ഞാൻ രാത്രിയിൽ ചടയാൻ പോരുക എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ട്രിവാൻഡ്രത്തേക്കാണ്. അങ്ങനെ ട്രിവാൻഡ്രത്തിൽ ചെന്നപ്പോഴാണ് ഈ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസൊക്കെ ഇടാൻ പോയി എൻ്റെ ഏട്ടൻ എന്നെ MG ശ്രീകുമാരേട്ടൻ്റെ മുമ്പ് കൊണ്ട് നിർത്തി. MG ശ്രീകുമാരേട്ടൻ പ്രിയദർശൻ സാറിനോട് സംസാരിച്ചു. ദെൻ സാത്രം കെ സപ്പന എന്നുണ്ട് തേന്മാവൻ കുടുംബത്തെ ഹിന്ദി, അതിനാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പിന്നെ പാരലായിട്ട് 3 സാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കഫീന കഫി എന്നൊരു പടം. ഇതിൻ്റെ 3 ലാസ്റ്റ് സ്കെഡ്യൂൾസിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ദെൻ ചന്ദ്രലേഖയാണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ മുഴുവനായും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചെന്നിരിക്കുമ്പോൾ ആ ഒരു ആംബിയൻസും ഒക്കെ ഫീൽ ചെയ്യുമ്പോഴാണ് കൊള്ളാം. കാരണം 88 ഞാൻ ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ട് 96 ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. ജോർജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം വലിയൊരു സിനിമയിലേക്കൊക്കെ എത്തുന്നത് ശ്രീനിയേട്ടനും ഫാസിൽ സാറും.

പ്രൊഡ്യൂസർ മോഹൻലാൽ സാർ വരുന്നുണ്ട്, സാബു സിറിൽ വരുന്നുണ്ട്, ജീവ വരുന്നുണ്ട്, അതിനു മുമ്പ് അരവിന്ദ് സ്വാമി, ജൂഹി ചൗള, അരുണ ഇറാനി, അനുപം ഖേറൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തൊക്കെ ഉള്ളി നോക്കി, കറക്റ്റാണോ, കാരണം കുറേ കാലമായി നമ്മൾ ഈ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട്. കവളത്തേക്ക് ഞാൻ അടിച്ചു നോക്കി, സത്യം തന്നെയാണെന്ന് അറിയാൻ. ലിറ്ററലി ലിറ്ററലി രവി കെ ചന്ദ്രനായിരുന്നു ക്യാമറ. അപ്പോൾ ഞാൻ ഇങ്ങനെ ജോലി ഉള്ള ജോലിയും കഴിഞ്ഞ എറണാകുളത്ത് നമ്മുടെ കലൂർ അവിടെയൊക്കെ തട്ടുകടയിലൊക്കെ പോയി ദോശയൊക്കെ കഴിച്ച്, ഇപ്പോഴാണ് തട്ടുകടൊന്നും ആവില്ല, ഇപ്പോൾ മെട്രോ റെയിലാണ് അവിടെ. അവിടെ പണ്ടൊരു തട്ടുകടയുണ്ട് എറണാകുളത്ത്, ആ സമയത്ത് ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഒരു വലിയ തട്ടുകടയായിരുന്നു അവിടെ. അപ്പോൾ അവിടെ നിന്നിരുന്ന് ഞാൻ ഒരു വൺ ഫൈൻ ഡേ മോർണിംഗ് ഞാൻ നിൽക്കുന്നത് ഇവരുടെ മുമ്പിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചത് സ്വപ്നം ഫ്ലിപ്പായതാണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ അത് വലിയൊരു ട്രാവലായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും നാളത്തെ നമ്മുടെ അന്വേഷണവും വായനയും അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തെപ്പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ നമ്മൾ കാണിക്കുന്ന താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് എഴുത്തും എഴുത്തുകുത്തുകളും കാര്യങ്ങളായിരുന്നു നമ്മളെ ഏൽപ്പിച്ചിരുന്ന ജോലി. അസിസ്റ്റൻസിൽ ഓരോരുത്തരും നമ്മൾ ഓരോ ജോലി ഏൽപ്പിക്കും. അപ്പോൾ സ്ക്രിപ്റ്റ് കോപ്പി എടുക്കലും ഡയലോഗ് പ്രോംപ്റ്റിങ്, പിന്നെ റിപ്പോർട്ട് റൈറ്റിങ്, അങ്ങനെ പിന്നെ അതിൻ്റെ അപ്ഡേഷൻസും അങ്ങനെ കണ്ടിന്യൂറ്റി നോക്കൽ, അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ സിനിമയിലേക്ക് വരികയാണ്. മൾട്ടി ക്യാം ഷൂട്ടുകൾ ലൈവായിട്ട് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ അതിൻ്റെ ഒരു അതാണല്ലോ നമ്മൾ പകർത്തേണ്ടത്. അപ്പോൾ ഒന്നും മിസ്സാവാൻ പാടില്ല എന്ന് പറയുന്ന പോകണം, അല്ലെങ്കിൽ രണ്ടാമത് അവരെ കൊണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ആ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്ന സംഭവം വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലാണ് ആ ഫീലിംഗ്. അതായത് സിനിമ എന്തായാലും എനാക്റ്റിംഗ് ആണ്, ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയിലുള്ള സാധനമാണ് സിനിമ. അതിപ്പോൾ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്മൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആ നാല് വരയ്ക്കകത്ത് കിട്ടുന്ന പരിപാടിയാണ് സിനിമ. അതിനു മുമ്പ് ആരെഴുതിയാലും ആരെന്തൊക്കെ ചെയ്താലും ആ സമയത്തൊരു മഴ വന്നാൽ നമുക്കത് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ആകസ്മികതയുടെ എലമെൻറ്റും അതിൻ്റെ ഒരു ത്രില്ലും ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളൊക്കെ സിനിമയുടെ പിന്നാലേ കൂടിയേക്കണേ. എത്രയായിട്ട് നമുക്കിത് എത്ര കഴിഞ്ഞിട്ടും പ്രൊഡക്ഷൻ ഷാപ്പാടെ ഒരിക്കൽ കഴിച്ചാൽ തിരിച്ച് നമ്മൾ വീണ്ടും പോകുന്നതാണ്. പൊങ്കലിൻ്റെയും അയ്യോ പൂരിയുടെയും ഉഴുന്നുവടയുടെയും ഒക്കെ ടേസ്റ്റ് വൺസ് നമ്മൾ ടേസ്റ്റ് ചെയ്താൽ നമ്മളെങ്ങനെയും കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നു പറയുന്നത് 100% ശരിയാണ്. സിനിമയ്ക്ക് അവിടെ നമുക്ക് ചില ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പം ലൈവിനെ പറ്റി പറഞ്ഞപ്പോൾ ലൈവ് വൺസും കഴിഞ്ഞ് പോയാൽ ഫൈവ് ക്യാം ഷൂട്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഡ്രാമയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും റീടേക്ക് പറയാം നമുക്ക്, അല്ലെങ്കിൽ മൾട്ടി ക്യാം ഷൂട്ട്സൊക്കെ റീടേക്ക് പറയാം. പക്ഷേ ലൈവായിട്ട് റിയാലിറ്റി സംഭവിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാവും. പക്ഷേ അവിടെ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഒത്തിരി ആ അതിൻ്റെ ഡ്രാമാറ്റിക് സിറ്റുവേഷൻസും. പിന്നെ വേറെ എന്നുള്ളത് നമുക്കെപ്പോഴും റിപ്പോർട്ടിംഗ് അല്ലല്ലോ, നമ്മൾ അറിയാണ്ട് നമ്മളത് അതിലേക്ക് ഇമോഷണലി കണക്റ്റഡ് ആവും. ഒരു സ്റ്റോറി പോലും നമ്മൾ ലൈവായിട്ട് കണ്ടതിന് ശേഷം രണ്ടാമത് അവതരിപ്പിക്കുമ്പോൾ അതൊരു ഫിക്ഷനാണ് അല്ലേ. ഒരു ഒരു നമ്മൾ അത് നമ്മളിപ്പോൾ ഒരു കാർ അപകടം കണ്ടു, ഒരു കാർ ആക്സിഡൻറ്റ് പറയുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരു ആക്സിഡൻറ്റ് ഇപ്പോൾ ഈ ജംഗ്ഷനിൽ നമ്മളിങ്ങനെ വരുന്നെങ്കിൽ ജംഗ്ഷനിൽ നടന്നു, ആ സംഭവിച്ചത് നമ്മൾ കണ്ടു, പിന്നീട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, അതിൽ വല്ലാത്ത നാടകം കയറും. നമ്മുടെ ഓരോരുത്തരുടെയും എസ്തെറ്റിക്സ് അനുസരിച്ചിട്ട് നമ്മളത് ആ കാറിൻ്റെ സ്പീഡും അതിലിരുന്നിരുന്ന കൊയ്യൂ, അതിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെറിയൊരു പാവയുണ്ടായിരുന്നു, നമ്മളതിൻ്റെ ഇമോഷൻസിലേക്ക് പോകുമല്ലോ. അപ്പോൾ അതെനിക്ക് സംഭവിക്കാറുണ്ട്, അത് എല്ലാവർക്കും സംഭവിക്കാം. അപ്പോൾ ന്യൂസിലൊക്കെ തുടക്കകാലത്ത് ന്യൂസിൻ്റെയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ചില റിപ്പോർട്ടിങ്ങിന് പോകേണ്ടി വരുമ്പോൾ എൻ്റെ കയ്യിലൊന്ന് ഹിഡൻ ക്യാം ഉണ്ടായിരുന്നു. ഞാൻ ഒടിയൻ എന്നൊരു ഹിഡൻ ക്യാം ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരു ക്യാമറ എനിക്ക് ചാനൽ തന്നിരുന്നു. അപ്പോൾ ആ ക്യാമറ എടുത്തിട്ടൊക്കെ ഞങ്ങൾ അന്ന് ന്യൂസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രോഗ്രാംസും രണ്ടും ഒന്നിച്ചൊരു ഒരു കുടക്കയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ശ്രീകാന്ത് ആ ക്യാമറ, ഞാൻ ആ ക്യാമറ കൊണ്ട് ക്യാമറമാനായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്ക് മനസ്സിലായി നമ്മൾ മറ്റേ ഫിക്ഷൻ ഷൂട്ട് ചെയ്യുന്ന മൂഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അത് ചീഫ് മിനിസ്റ്റർ വന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് പോകും, നമ്മളപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോയാൽ നടക്കില്ല. അപ്പോൾ ടക്കെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യണം. ഇറ്റ് നല്ലൊരു രസമുള്ള ചോദ്യമായിരുന്നു അത്. അപ്പോൾ അവിടെ നമുക്ക് ഗുണം ചെയ്യുന്ന പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിപ്പം ഏറ്റവും ഗംഭീരമായിട്ട് ഉണ്ടാകുന്നത് ഈ പറയുന്ന യഥാർത്ഥമായി തത്സമയം എന്നുള്ള സംഭവം എടുക്കുന്നിടത്താണ്. ഡോക്യുമെൻ്ററികളുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് അതാണല്ലോ. ഡോക്യുമെൻ്ററികൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന വഴിക്കല്ലല്ലോ പോവുക. നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് പോകുന്നു, അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു സമുദ്രം ചിലപ്പോൾ മുമ്പിലുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എന്ത് പെറുക്കിയെടുക്കണം എന്ന് പറയുന്ന ആലോചന, പിന്നെ ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് ഇപ്പം ആവാസ വ്യൂഹം എന്ന് പറയുന്ന സിനിമ ഏറ്റവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ ഞാൻ കണ്ടത് ദൃശ്യം മാധ്യമം എന്ന് പറയുന്ന ഒരു ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഏതെല്ലാം മേഖലകളുണ്ടോ അതിനെല്ലാം വളരെ ഭംഗിയായിട്ട് അതിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരിടത്ത് ഇൻഫർമേഷൻ തരുന്നു, ഒരിടത്ത് ടെസ്റ്റിമോണിയലായിട്ട് അത് മാറുന്നു, ഒരിടത്ത് അതിൻ്റെ ഫിക്ഷൻ എലമെൻ്റ് ഇമോഷണൽ ഇൻട്രാക്ഷൻസ് നടക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സിനിമകളുണ്ടാവുന്നുണ്ട്. ഞാൻ പ്രിയദർശൻ സാറിൻ്റെ കൂട്ടത്തിൽ 13 സിനിമകൾ ഞാൻ അസിസ്റ്റ് ചെയ്തു. ഞാൻ ആദ്യത്തെ ഒരു 3-4 സിനിമകൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സിനിമകൾ ചെയ്യാനുള്ള ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് പുറത്തു വരികയും പിന്നെ തിരിച്ച് അകത്ത് കയറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ
പിന്നീട് നമ്മുടെ സ്വന്തം സിനിമയിലേക്കായിരുന്നു നമ്മൾ തിരിഞ്ഞത്. പിന്നെ ആ സമയത്ത് ഒരു പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ ഫോം ചെയ്തു. അപ്പോൾ അവധി സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്കുകളില്ലാത്ത സമയങ്ങളിൽ നാട്ടിൽ വന്നിട്ട് പരസ്യങ്ങൾ ചെയ്തു തുടങ്ങി.

0: തുടങ്ങി. ഞാനിവിടെയുള്ള ഏതാണ്ട് എല്ലാ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ടും അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് പിന്നീട് പിന്നെ വേറെ എന്നുള്ളത്, സാറിനെ പോലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെക്നിക്കാലിറ്റീസ് ഇന്ത്യയിൽ നിന്ന് അന്നും ഇന്നും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ടെക്നീഷ്യൻസും ഏറ്റവും വലിയ ടെക്നോളജിയും ഒക്കെയാണ് ഏറ്റവും ഭംഗിയായി അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം പഠിക്കൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശം കഴിഞ്ഞു. അതിൻ്റെ മെക്കാനിക്കലായിട്ടുള്ള ഒരു പരിപാടി പഠിക്കാൻ തീരുമാനിച്ച ആളാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞു എന്ന് വേണ്ടി വരും പറയാൻ. പിന്നെ ഉണ്ടാക്കുന്നത് നമ്മളാണ്, നമ്മുടെ സിനിമയാണല്ലോ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാവുകയും ഈ ഭാഗ്യം എന്ന് പറയുന്ന വാക്ക് വളരെ അപൂർവം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അല്ലെങ്കിൽ ആ വാക്ക് വലിയ മണ്ടത്തില, കാരണം നമ്മൾ എഫേർട്ട് എടുക്കേണ്ട ഒന്നും നടക്കില്ല, ഭാഗ്യം എന്നൊരു വാക്കില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമുക്കത് ഉപയോഗിച്ചേ വരുള്ളൂ. എൻ്റെ ലക്കിലി എനിക്കിപ്പോൾ സാറിനെ പോലെ, പ്രീതസിൻ സാറിനെ പോലെ ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള, അത്രയും എക്സ്പോസ്ഡ് ആയിട്ടുള്ള, തന്നെയല്ല അതിനേക്കാളൊക്കെ കൂടുതൽ ഇപ്പോഴും ഒരു പുതിയ ഇൻഫർമേഷനെ കണ്ണ് ഇമ വെട്ടാതെ നമ്മൾ പറയുമ്പോൾ ചെവിയൊക്കെ കൂർപ്പിച്ച് പിടിച്ചിരുന്ന് കേൾക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു പുതിയൊരാളെ പരിചയപ്പെട്ട വളരെ എക്സൈറ്റഡ് ആണ് അദ്ദേഹം, എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. അതിനാണ് ടെക്നോളജി. ഇപ്പം സ്റ്റുഡിയോസ് കേരളത്തിൽ ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയാണ് സാറിൻ്റെ സ്റ്റുഡിയോ, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റുഡിയോ സൗണ്ട് സ്റ്റുഡിയോസൊക്കെ ഡിസൈൻ ചെയ്തിട്ട് സൗണ്ട് സ്റ്റുഡിയോ ഓണേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് ആൾക്കാരുടെ ശ്രമത്തെക്കാളൊക്കെ എത്രയോ വലിയ എഫേർട്ട് എടുത്തിട്ടാണ്. അപ്പോൾ ആ സ്റ്റുഡിയോ അങ്ങനെ ഇരുന്നാലും വർക്ക് നടക്കും. പ്രിയദർശൻ സാറിൻ്റെ ഒരു സ്റ്റുഡിയോ എന്നുള്ള നിലയ്ക്ക് ഫോർ ഫ്രെയിം സൗണ്ട് കമ്പനിയിൽ വർക്ക് നടക്കും. പക്ഷേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും പുതിയ സിഗ്നേച്ചർ ലെൻസസും ഏറ്റവും പുതിയ ടെക്നോളജിയും ക്യാമറ ലൈറ്റ് ക്യാമറ പരിപാടികൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് സിനിമയുടെ ബജറ്റിംഗ് ഒക്കെ വ്യത്യാസം വന്നപ്പോഴേക്കും ഡിജിറ്റൽ ഫോർമാറ്റിന് ഒത്തിരി എല്ലാ കമ്പനികളും ക്യാമറ മൂവി ക്യാമറാസ് ചേർത്തിട്ടാണല്ലോ പാക്കേജുകളുള്ളത്. അപ്പോൾ അത് മാറിയിട്ട് ലൈറ്റ് യൂണിറ്റുകളും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളുടെ കൂടെ ആയിരുന്നു ഞാനെന്നുള്ളത് കൊണ്ട് ഞാൻ എനിക്ക് മറ്റൊരാളുടെ കൂടെ ഇപ്പോൾ ഇനിയും എന്തെങ്കിലും പഠിക്കണമെന്ന് വിചാരിക്കുന്നില്ല. അങ്ങനെയായാലും നമ്മൾക്ക് ഒരിടത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചില പരിപാടികൾ ചെയ്ത് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുകയും അങ്ങനെ ധാരാളം പ്രൊജക്റ്റുകൾ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ വേറെ ആരുടെയും കൂടെ ഞാൻ പിന്നീട് എന്താ പറയുക അസിസ്റ്റ് ചെയ്യാനായിട്ട് പോകലുണ്ടായിട്ടില്ല.
1: അഭിനേതാവ് ശ്രീകാന്ത് മുരളി പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: രചന ഏകോപനം നിർവഹണം NS ജയമോഹൻ.

0: ചിത്രപതംഗം.
1: അവതരണം ആകാശവാണി കൊച്ചി നിലയം.
2: സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ ഐഎച്ച്ആർഡിയുടെ നിയന്ത്രണത്തിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 11-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴി ഈ മാസം 21 മുതൽ ജൂൺ 5 വരെയും ജൂൺ 6 വരെ സ്കൂളുകളിൽ നേരിട്ടെത്തിയും അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 9447-2427-22. 9447-2427-22. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും മുൻപറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൌജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായി വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. 7-ാം സ്റ്റാൻഡേർഡ് പാസാണ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. താൽപര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതിയ 5 രൂപ സ്റ്റാമ്പൊട്ടിച്ച് കവറടക്കം ഈ മാസം 15-ന് മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം ഇനി പറയുന്ന മേൽവിലാസത്തിൽ അയയ്ക്കുക. വിലാസമിതാണ്: സെക്രട്ടറി, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, 68-01-21, തൃശൂർ ജില്ല. ഫോൺ നമ്പറുണ്ട്: 04-80-28-22-31, 04-80-28-22-31.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 11:00 ഉടുക്കുപാട്ട് ഇടപ്പള്ളി മാരിയമ്മൻ സംഘം അവതരിപ്പിച്ചത്, 11:30 എൻ സി ആർ ടി സ്പോൺസർ പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഷിഗില്ല അണുബാധയെക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു. ഒരു മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 2:00 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ഹൃദയമന്ത്രം എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളകുട്ടി മറുപടി നൽകുന്നു. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 6:50 കിസാൻ വാണി പോത്തു വളർത്തലിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നു അനസുദിൻ എം എ. തുടർന്ന് വേനൽമഴ തകർത്ത കൃഷിയിടങ്ങൾ ചിത്രീകരണം, പങ്കെടുക്കുന്നവർ കർഷകരായ ഡഗ്ലസ് ജോസ്, സി എ അലിക്കുഞ്ഞൽദോ, വെങ്ങോല കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ടി ജി മിനി. രാത്രി 9:30 അക്ഷര ശ്ലോക സദസ് ചേന്തൻകുളങ്ങര അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ.

ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ലോകത്തിലെ ആദ്യത്തെ കറുവപ്പട്ട തോട്ടം നിലവിൽ വരുന്നത് 1767 കേരളത്തിലാണ്. എവിടെയാണ് ഈ പ്ലാന്റേഷൻ? ഉത്തരം, കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി. ലോകത്തിലെ ആദ്യത്തെ കറുവപ്പട്ട തോട്ടം നിലവിൽ വരുന്നത് 1767 കേരളത്തിലാണ്. എവിടെയാണ് ഈ പ്ലാന്റേഷൻ? ഉത്തരം, കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി. ചിന്താശകലം. ആയുധം കൊണ്ട് ലോകം കീഴടക്കിയവരെക്കാൾ സ്നേഹം കൊണ്ട് മനസ്സ് കീഴടക്കിയവരാണ് ഇന്നും ഓർമ്മകളിൽ ജീവിക്കുന്നത്. ആയുധം കൊണ്ട് ലോകം കീഴടക്കിയവരെക്കാൾ സ്നേഹം കൊണ്ട് മനസ്സ് കീഴടക്കിയവരാണ് ഇന്നും ഓർമ്മകളിൽ നിലനിൽക്കുന്നത്. മദർ തെരേസയുടെ വാക്കുകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 20 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

0: ഹലോ, VPS ലേക്ക് ഷോർ. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് സമ്പത്തുള്ളവരാകണോ അല്ല കാരുണ്യമുള്ളവരാകണോ? വല്ലാത്തൊരു ചോദ്യമല്ലേ? രണ്ടിന്റെയും ഗുണം പറഞ്ഞു തരാം. തീരുമാനം അത് കഴിഞ്ഞ് എടുത്തോളൂ. വിധിവശാൽ ധനരഹിതരായവർ എന്നെങ്കിലും ഒരിക്കൽ സമ്പത്തുള്ളവരായി തീരാം. എന്നാൽ ഹൃദയത്തിൽ കാരുണ്യമറ്റവരാണെങ്കിൽ അവരുടെ ജീവിത ലക്ഷ്യം നശിക്കുകയും മോക്ഷപ്രാപ്തി അപ്രാപ്യമാവുകയും ചെയ്യും. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നവർക്ക് ഐശ്വര്യമുണ്ടാവുകയും സുഖാനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യാം. എന്നാൽ കരുണയില്ലാതെ അധാർമിക കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിന്റെ പരമലക്ഷ്യമായ മോക്ഷം എന്ന സമ്പത്ത് അനുഭവിക്കാൻ കഴിയില്ല. അവർ ജനന മരണങ്ങളാകുന്ന ദുഃഖക്കയത്തിൽ എന്നേക്കുമായി ആണ്ടുപോകും. ചുരുക്കത്തിൽ, സമ്പത്ത് നശിച്ചാലും ഉണ്ടാകും, എന്നാൽ അതിശ്രേഷ്ഠമായ കാരുണ്യം എന്ന സമ്പത്ത് നശിച്ചാൽ പിന്നീടതുണ്ടാവില്ല എന്നർത്ഥം. തത്ഫലമായി എന്നെന്നും അധപ്പതിച്ച് കഴിയേണ്ടി വരും. ഇനി പറയൂ, സമ്പത്ത് വേണോ കാരുണ്യം വേണോ? എനിക്ക് കാരുണ്യം മതിയിട്ടാ. അതുകൊണ്ട് കാരുണ്യവാനായ ദൈവത്തെ ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആരംഭിക്കുകയാണ്. ഹലോ, VPS ലേക്ക് ഷോർ ബ്രോട്ട് യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: ലിജിയാണോ?
2: അതെ
0: ലിജി, ഇത് ഹലോ VPS ലേക്ക് ഷോറിൽ നിന്ന് മാഷാലതയാണ്. അപർണയാണ് പറഞ്ഞത് വിളിക്കണം. ആരാണ് അപർണ?
2: അപർണ മോള്.
0: മോള്, ഓക്കേ. എന്തൊക്കെയാണ് വിശേഷം?
2: നല്ല വിശേഷം. പറഞ്ഞു വിളിക്കുന്നത്
0: ആണോ? സുഖാണോ ലിജി?
2: സുഖം.
0: എവിടെയാ വീട്?
2: ചെറുവയ്പ്പ്.
0: ചെറുവയ്പ്പാണ്, ഓക്കെ.
2: ചെറായി.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
2: വീട്ടില് ഭർത്താവ്, അമ്മ, ഭർത്താവിന്റെ അമ്മ, ഞങ്ങൾ രണ്ട് പിള്ളേരി.
0: മോള് അപർണ, പിന്നെ ആരാ ഉള്ളത്?
2: മോൻ ശബരിനാഥ്.
0: ശബരിനാഥ് എന്താ ചെയ്യുന്നെ?
2: അവനൊരു കമ്പനി ട്രെയിനിങ്ങിന് കയറിയേക്കണ്.
0: ഓ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നെ?
2: ശാന്തിയാണ്.
0: ശാന്തിയാണ്, ഓക്കെ.
2: പുത്തോട്ടയുടെ അമ്പലത്തില് ശാന്തിയാണ്.
0: ഓക്കെ, ഓക്കെ, ഓക്കെ. നിങ്ങൾ ശരിക്കും ചെറായിക്കാർ തന്നെയാണോ?
2: ശരിക്കും വീട് മുനമ്പത്ത്. എന്നെ കൊണ്ടുവന്നേക്കുന്നത് ചെറുവയ്പ്പില്.
0: ചെറുവയ്പ്പിലാണ്, ഓക്കെ, ഓക്കെ, ഓക്കെ. അപർണ ഇപ്പൊ എവിടെയുള്ളത്?
2: അപർണ ഇൻഫോ പാർക്കില്, IT കമ്പനിയില്.
0: ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഡെയിലി പ്രോഗ്രാം കേൾക്കാറുണ്ടോ?
2: ഓ, ദിവസവും കേൾക്കും ഞാൻ.
0: അത് ശരി, പുറത്തോട്ട് പോകുമ്പോ റേഡിയോ കൊണ്ട് പോകുന്ന ആൾ ആദ്യമായിട്ട് കാണാം കേട്ടോ.
2: എന്തെങ്കിലും പണിക്ക് ഇറങ്ങിയാണെങ്കിൽ, നല്ലതൊക്കെ എടുക്കാൻ ഇറങ്ങിയാണെങ്കിൽ റേഡിയോ കൊണ്ട് പോകുന്നു.
0: അത് ശരി. ജോലി ചെയ്യുന്ന ആളായിരുന്നോ ലിജി?
2: ഇല്ല,
0: ഹൗസ് വൈഫ് ആയിരുന്നു. ഓക്കെ, ശരി, ശരി. അപ്പൊ പറഞ്ഞു, ഏത് പാട്ടാ വേണ്ടത് ലിജിക്ക്?
2: നല്ല പാട്ട് എനിക്ക്.
0: ബാലട്ടൻ കേട്ടാ ഇപ്പൊ പറയാ, നിങ്ങളെ പാട്ടൊന്നും ഇപ്പൊ ആരും കേക്കുന്നില്ല. ശരി, ഞാൻ പാട്ട് വെച്ച് തരാം കേട്ടോ. അപർണയോട് പറഞ്ഞേക്ക് വിളിച്ചോന്ന് കേട്ടോ.
2: പറയാ.
0: ഓക്കെ എന്നാ, ശരി, ബൈ.
2: ഓക്കെ.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, DPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായി നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: വന്നല്ലോ നമ്മുടെ ബാലേട്ടൻ. ഗുഡ് മോർണിംഗ് ബാലേട്ടാ.
3: ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട. ഹലോ VPS ലേക്ഷോർ. എന്താ, എല്ലാവർക്കും സുഖാണല്ലോ?
2: പിന്നല്ലാതെ.
3: അല്ലെങ്കിലും എല്ലാവരും സുഖമായിട്ട് തിരിച്ചു വരാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരാണല്ലോ VPS ലേക്ഷോർ. അത് ഗംഭീരായി കേട്ടോ.
2: അത് കലക്കി.
3: പ്രിയപ്പെട്ട ചേച്ചി ബാലേട്ട, വേനൽ ചൂട് അതിന്റെ മൂർധന്യാവസ്ഥയിലാണല്ലോ. എന്നാൽ ഈ വേനൽ ചൂടിലും അപ്രതീക്ഷിതമായി പെയ്ത വേനൽ മഴയുടെ കുടിലിൽ ലഭിച്ച ഒരു സൗഹൃദത്തെ കുറിച്ചാണ് ഈ കത്ത്. വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞിറങ്ങുമ്പോൾ മഴ പെയ്യുമെന്ന് തീരെ ഓർത്തില്ല. എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു

0: തലയ്ക്ക് മുകളിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയതും കാറ്റ് വീശി തുടങ്ങിയതും. ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു. അപ്രതീക്ഷിത മഴയിൽ റോഡിലുണ്ടായിരുന്ന കാൽനട യാത്രികരും ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിച്ചവരും നനയാത്ത ഇടം തേടി കടത്തിണ്ണകളിലും ബസ് സ്റ്റോപ്പുകളിലും കയറി നിന്നു. എന്റെ കയ്യിലും കുടയുണ്ടായിരുന്നില്ല. ലാപ്ടോപ്പ് ബാഗ് നനയാതിരിക്കാൻ ഞാൻ സ്റ്റോപ്പിന്റെ ഒരറ്റത്തുള്ള ചെറിയ കടയുടെ തിണ്ണയിലേക്ക് മാറി നിന്നു. അവിടെ എന്നെ പോലെ തന്നെ മഴ നോക്കി നിൽക്കുന്ന കുറച്ചു പേരുണ്ട്. പെട്ടെന്നൊരു സിറ്റി സർവീസ് ബസ് വന്നു. സ്റ്റോപ്പിലുണ്ടായിരുന്ന മിക്കവരും തള്ളിക്കയറി ആ ബസ്സിൽ കയറിപ്പറ്റി. എന്നാൽ എന്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു പെൺകുട്ടി മാത്രം അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ ബസ് പോയി കഴിഞ്ഞപ്പോഴാണ് അവൾ വല്ലാതെ വെപ്രാളപ്പെടുന്നത് കണ്ടത്. ബസ് വന്നിട്ടും കയറാതിരുന്നത് എന്താ, തിരക്ക് കാരണമാണോ അറിയാതെ ഞാൻ ചോദിച്ചുപോയി. അവൾ വല്ലാത്തൊരു നിരാശയോടെ എന്നെ നോക്കി. അതല്ല, എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണമായിരുന്നു. ഈ ബസ് ആ വഴിക്കല്ല, 8 മണിയുടെ മലബാർ എക്സ്പ്രസിലാണ് എനിക്ക് പോകേണ്ടത്. മഴ കാരണം വഴിയിൽ ബ്ലോക്കാണെങ്കിൽ അതിൽ കൂടുതൽ വൈകും. ട്രെയിൻ മിസ്സായാൽ വലിയ ബുദ്ധിമുട്ടാകും. ഈ മഴയിൽ ഒരു ഓട്ടോ പോലും കിട്ടുന്നില്ല. അവളുടെ മറുപടിയിൽ ശരിക്കും ആദി കലർന്നിരുന്നു. സത്യമാണ്, രാത്രി 8 മണിയുടെ ട്രെയിൻ പിടിക്കാൻ 7 മണിക്ക് സ്റ്റോപ്പിൽ നിൽക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ഈ കനത്ത മഴയിൽ സ്റ്റേഷനിലേക്ക് എത്തുക എന്നത് വലിയൊരു കടമ്പയായിരുന്നു. അവൾ തന്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ മടക്കുകൂട പുറത്തെടുത്തു. പക്ഷേ അത് നിവർത്താൻ ശ്രമിച്ചപ്പോൾ അതിന്റെ ഒരു വശം ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നത് കണ്ട് ഇതും ചതിച്ചല്ലോ എന്നവൾ സ്വയം പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ മഴയുടെ ശക്തി നേരിയ തോതിൽ കുറഞ്ഞു. വിഷമിക്കേണ്ട, നമുക്ക് അടുത്തുള്ള ടാക്സി സ്റ്റാൻഡ് വരെ ഒന്ന് നടന്നു നോക്കാം, അവിടെ ചിലപ്പോ വണ്ടി കാണും, ഞാൻ പറഞ്ഞു. എന്റെ ബാഗിൽ ഉണ്ടായിരുന്ന വലിയൊരു പ്ലാസ്റ്റിക് കവർ ഞാൻ അവൾക്ക് നേരെ നീട്ടി. ലാപ്ടോപ്പ് ബാഗ് ഇതിനുള്ളിൽ വെച്ചാൽ നനയില്ല, നമുക്ക് രണ്ടുപേർക്കും ആ ഒടിഞ്ഞ കൂടെ ഉപയോഗിച്ച് നടക്കാം. അവൾ ആദ്യമൊന്നും അടിച്ചു, പിന്നെ പതുക്കെ സമ്മതിച്ചു. അവൾ തന്റെ ലാപ്ടോപ്പ് കവറിലിട്ടു. അവൾ ആ ഒടിഞ്ഞ കുട നിവർത്തി. ഞങ്ങൾ രണ്ടുപേരും ആ ചെറിയ കുടയ്ക്ക് താഴെ നടക്കാൻ തുടങ്ങി. കുടയുടെ ഒരു വശം ഒടിഞ്ഞതുകൊണ്ട് അവൾ നനയാതിരിക്കാൻ ഞാൻ കുട മുറുകെ പിടിച്ചുകൊടുത്തു. നടപ്പിനിടയിൽ തോളുകൾ തമ്മിൽ തട്ടുമ്പോഴോ കാറ്റടിക്കുമ്പോഴോ ഉള്ള ആ ചെറിയ സ്പർശനം, അതിലൊരു പ്രത്യേക ഊഷ്മളതയുണ്ടായിരുന്നു. സിനിമയിലെ പോലെ പാട്ടൊന്നും പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നില്ല. റോഡിലെ വാഹനങ്ങളുടെ ഹോൺ മുഴക്കവും ചളിവെള്ളത്തിൽ ടയറുകൾ ഓടുമ്പോഴുള്ള ശബ്ദവും മാത്രമായിരുന്നു. എങ്കിലും ആ നടത്തത്തിനിടയിൽ ഞങ്ങൾ പേര് കൈമാറി. ടാക്സി സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഭാഗ്യത്തിന് ഒരു ഓട്ടോ അവിടെ ഉണ്ടായിരുന്നു. അവൾ ഓട്ടോയിൽ കയറാൻ നേരത്ത് പ്ലാസ്റ്റിക് കവർ തിരികെ തന്നു. വളരെ ഉപകാരം കേട്ടോ, ഇനി എവിടെ വെച്ചെങ്കിലും ഇതുപോലെ കാണാം, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓട്ടോ നീങ്ങുമ്പോൾ അവൾ കൈവീശി യാത്ര പറഞ്ഞു. ഫോൺ നമ്പർ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ യാഥാർത്ഥ്യ ബോധമുള്ള ഒരാളായതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അത്രയേറെ അടുപ്പമുള്ള സംഭാഷണമൊന്നും ഞങ്ങൾക്കിടയിൽ നടന്നില്ലല്ലോ. എങ്കിലും അന്നത്തെ ആ ചാറ്റൽ മഴയും ഒടിഞ്ഞകുടയും നൽകിയ ഒരു സുഖമുള്ള സൗഹൃദത്തിന്റെ അനുഭവം ഇന്നും എന്റെ മനസ്സിലുണ്ട്. ജീവിതം എപ്പോഴും വലിയ പ്രണയ കഥകൾ നൽകണമെന്നില്ല. ഇതുപോലെയുള്ള ചെറിയ ചില നിമിഷങ്ങളിൽ ലഭിക്കുന്ന ചെറിയ സൗഹൃദങ്ങൾ മതി മനസ്സിന് ഒരു കാലത്തേക്ക് കുളിരുകോരി നിർത്താൻ.
1: സുമേഷേ, ചാറ്റൽ മഴ, ജോൺസൺ മാഷിന്റെ പാട്ട്, ഒരു കട്ടൻ ചായ. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കൊടയിൽ ചൂടി ഇങ്ങനെ പോയത്. പക്ഷെ അതും ആലോചിച്ചിട്ട് കൊറേ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമല്ല കേട്ടോ. അവനവന്റെ പണി നോക്കി കാര്യങ്ങൾ എന്താ വെച്ചാ ചെയ്യേ. അതെ, എവിടെയോ പോയി അതിന്റെ പണി എടുക്കുന്നുണ്ടാവും.
0: അതെ, അപ്പോ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് എനിക്ക് ഏറ്റവും രസകരമോ അല്ലെങ്കിൽ കുറെ കൂടി ചിന്തിക്കാനോ ഇടം നൽകിയ ഒരു വരി എന്ന് പറയുന്നത്, നമുക്ക് ഒരു ദിവസം ഒരു സൗഹൃദത്തിന്റെ കുറച്ച് നിമിഷങ്ങൾ, അതും ധാരാളം മതി ഒരു ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചു വെക്കാൻ. ഒരു ജീവിതകാലം മുഴുവൻ പ്രണയിച്ചത് കൊണ്ട് മാത്രം ഒരു പ്രണയം പിന്നീട് എല്ലാ കാലത്തേക്കും ഓർമ്മിച്ചു വെക്കണം എന്നില്ല. ഒരു ദിവസം പ്രണയിച്ചാലും ഒരായുഷ്കാലം മുഴുവൻ കൊണ്ടു നടക്കാനും അതിന് ചില സമയത്ത് ശക്തിയുണ്ടാകും. അപ്പൊ ഒരു കുടയിൽ ഒരുമിച്ച് അല്പദൂരം ഒരു ചാറ്റൽ മഴയത്ത് നടക്കാൻ സാധിച്ചുവെങ്കിൽ, അവിടെ നിങ്ങളുടെ തോളുകൾ പരസ്പരം ഉരുമ്മി നിന്നുവെങ്കിൽ, അവിടെ മനസ്സുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ പരസ്പരം സംസാരിക്കാതെ പരസ്പരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞുവെങ്കിൽ, അതും മറ്റൊരു നല്ല പ്രണയം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കൊരിക്കലും ലോകത്ത് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റാത്ത ഏറ്റവും സുന്ദരമായിട്ടുള്ള അനുഭൂതിയുടെ പേര് തന്നെയാണ് പ്രണയം എന്ന് പറയുന്നത്.
1: ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഡാനിച്ചേട്ടനിടുന്ന പാട്ടേതാണ്.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, VPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലർ ആണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റ് ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: മായ ബാലകൃഷ്ണന്റെ കത്താണ്. ഹലോ, നമസ്കാരം, ഹായ്.
3: ഹായ് മായ, നമസ്കാരം. ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്.
2: ബാലേട്ടാ, ഡാനി, ഞാൻ മായ ബാലകൃഷ്ണൻ.

0: കൃഷ്ണൻ ബാലേട്ടനെ കണ്ടു പിരിഞ്ഞതിൽ പിന്നെ കത്തെഴുതാൻ ഒരുപാടായി ആഗ്രഹിക്കുന്നു. ബാലേട്ടനും ആശേച്ചിയും ചേർന്ന് എന്നെ സെലിബ്രിറ്റി ആക്കി കളഞ്ഞില്ലേ, പിന്നെ എങ്ങനെ എഴുതാൻ ധൈര്യം വരും? എന്റെ പേരിൽ ബാലകൃഷ്ണൻ എന്നുള്ളത് കൊണ്ട് പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ അങ്ങനെ മാർക്കറ്റ് ചെയ്തല്ലേ? എന്റെ അച്ഛനും ബാലേട്ടനോട് അതേ ഇഷ്ടമായിരുന്നു, തന്റെ പേരുകാരൻ തന്നെ ബാലകൃഷ്ണൻ. ആശീച്ചിയുടെയും ബാലേട്ടന്റെയും സംസാരം കാതോർത്ത് ഒരു നേർത്ത ചിരിച്ചിരിക്കുമായിരുന്നു അച്ഛൻ. പക്ഷെ ബാലേട്ടനെ കാണാൻ അച്ഛനുണ്ടായില്ലല്ലോ എന്ന വിഷമം തോന്നി. അച്ഛനെ നഷ്ടപ്പെട്ടിട്ട് 10 വർഷം കഴിഞ്ഞു. ആശീച്ചി പറയുന്ന പോലെ അല്ല കേട്ടോ, ബാലേട്ടൻ സൂപ്പറാ, നല്ല തലയെടുപ്പ്. ഞാൻ എന്താ പറഞ്ഞ, തലയെടുപ്പില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്റെ
1: വായ.
0: ഏത് വേദിയിൽ കയറ്റി വിട്ടാലും യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചു കൊള്ളും. ബാലേട്ടനെ കണ്ടത് എനിക്കേറെ സന്തോഷം നിറഞ്ഞു.

0: ഭീകരതയെയും അതിന്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷികത്തിൽ സായുധ സേനയുടെ ധീരതയെയും ത്യാഗങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. സായുധ സേനകളുടെ ധൈര്യവും സമർപ്പണവും രാജ്യത്തെ സംരക്ഷിക്കുന്നത് തുടരുന്നുവെന്നും ഓപ്പറേഷനിലെ പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത കൃത്യത, തടസ്സമില്ലാത്ത സംയുക്തത, സേവനങ്ങളിലെ സമന്വയം എന്നിവ പ്രതിഫലിപ്പിച്ചുവെന്നും രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസമിൽ ബിജെപിയുടെ പുതിയ മന്ത്രിസഭ ഈ മാസം 11 സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ഇറാന്റെ നിയന്ത്രണത്തിലായ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്ന ദൌത്യത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ ഫ്രാൻസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ വിന്യസിക്കാൻ തീരുമാനിച്ചു. ഇറ്റാലിയൻ ഡച്ച് യുദ്ധക്കപ്പലുകൾക്കൊപ്പം ചാൾസ് ഡി ഗല്ല എന്ന ഫ്രാൻസിന്റെ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലേക്ക് നീങ്ങിയതായി ഫ്രഞ്ച് സൈന്യം അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. മെയ് 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7 ലക്നൌ ഏകന സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യസ്ഥിതിയെ മോശമായി ബാധിക്കാറുണ്ട്. ഒരു സാധാരണ ജലദോഷമായോ പനിയായോ തുടങ്ങുന്ന അസ്വസ്ഥതകൾ എങ്ങനെയാണ് നമ്മുടെ ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിക്കുന്നതെന്നും അത് ന്യൂമോണിയ എന്ന രോഗാവസ്ഥയിലേക്ക് മാറുന്നതിനെക്കുറിച്ചും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂമോണിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കിടുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് സംസ്ഥാന ടിബി ട്രെയിനിംഗ് സെന്ററിന്റെ ഡയറക്ടർ ഇൻചാർജും റെസ്പിറേറ്ററി മെഡിസിൻ കൺസൾട്ടന്റുമായ ഡോക്ടർ അർഷാദ് കള്ളിയത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്താണ് ന്യൂമോണിയ എന്ന രോഗാവസ്ഥ?
2: ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന ഒരു നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ആണ് ന്യൂമോണിയ എന്നറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ നീർക്കെട്ടിന്റെ കാര്യത്തിൽ ശ്വസന അറകൾ, ആൽവിയോളൈ എന്ന് പറയുന്ന നമ്മുടെ മുന്തിരിക്കുല പോലെ ചെറിയ രീതിയിൽ ചെറിയ വലിപ്പത്തിൽ കാണുന്ന ആ ശ്വസന അറകളെയാണ് പ്രധാനമായിട്ടും ഈ നീർക്കെട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് ആ ശ്വസന അറകൾക്കകത്ത് നീർക്കെട്ട് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങൾ ഒരു ഭാഗികമായിട്ട് ഒരു കട്ടി രൂപത്തിലോട്ട് മാറും, താൽക്കാലികമാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് ശ്വസന പ്രക്രിയ നടക്കുകയില്ല. എന്ത് സംഭവിക്കും? ഓക്സിജൻ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ശ്വാസം മുട്ടിലോട്ടും

0: മറ്റ് അത് നിമിത്തം മറ്റ് സീരിയസ് ആയ പ്രശ്നങ്ങളിലോട്ടും അത് കടക്കാം. അതാണ് ന്യൂമോണിയയുടെ പ്രത്യേകത. ഒരു കാലത്ത് ക്ഷയരോഗത്തെ വരെ മറികടന്ന് ഏറ്റവും വലിയ മരണഹേതുക്കളിലൊന്നായിരുന്നു ന്യൂമോണിയ. പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വരവും പിന്നെ കാരണങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുകയും പിന്നെ കൃത്യമായ ചികിത്സയും അതിനെല്ലാം ശേഷം ന്യൂമോണിയയുടെ മരണ സംഖ്യ കുറഞ്ഞു. എന്നാൽ പോലും അനേകരുടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങള്, വൃദ്ധര്, ഇവരുടെയൊക്കെ വലിയ മരണഹേതുക്കളിൽ ഒന്നാണ് ഇപ്പോഴും പുകവലിക്കാറ്, പിന്നെ അനിയന്ത്രിത പ്രമേഹ രോഗമുള്ളവര്, ഇവർക്കെല്ലാം ഭീഷണി ഉയർത്തിക്കൊണ്ട് ന്യൂമോണിയ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 40 ലക്ഷത്തിൽ കൂടുതൽ പേർ ലോകത്ത് മരണപ്പെട്ടത് ന്യൂമോണിയ നിമിത്തമാണ്. അത്രയും വലിയ ഒരു കോസ് ഓഫ് ഡെത്ത് ആണ് എന്നർത്ഥം. പക്ഷെ എന്നിരുന്നാലും ന്യൂമോണിയെ കുറിച്ചുള്ള ഒരു ജാഗ്രത കുറവും ചെറിയ ഒരു അറിവില്ലായ്മയും എന്ന് പറയാം. അത് കാരണം ചികിത്സ പലപ്പോഴും വൈകുന്നു. പനിയായിട്ടും ചുമയായിട്ടും വരുന്നു, പക്ഷെ അത് സാധാരണ പനിയായിട്ട് ചിലപ്പോൾ ഗണിക്കപ്പെടാം, സാധാരണ ഒരു ചുമയായിട്ട് ഗണിക്കപ്പെടാം, പക്ഷെ അത് പെട്ടെന്ന് തന്നെ വഷളാവുകയും അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പനി വന്ന് മരിച്ചു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ന്യൂമോണിയ ആവാറുണ്ട്.
1: സർ, ഈ ന്യൂമോണിയ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണഗതിയിൽ ബാക്ടീരിയകൾ, വൈറസുകൾ, പിന്നെ റെയർ ആയിട്ട് ഫംഗസ്, പിന്നെ ആസ്പിറേഷൻ, അതായത് നമ്മൾ മണ്ടയിൽ പോവുക എന്നൊക്കെ പറയില്ല, അതായത് ശ്വാസകോശത്തിലോട്ട് ഭക്ഷണത്തിന്റെ അംശങ്ങളും മറ്റും കയറി പോകുന്നത് അല്ലെങ്കിൽ മറ്റ് കെമിക്കലുകൾ പോകുന്നത്, ഇതെല്ലാം ന്യൂമോണിയയുടെ കാരണമാകാം. പക്ഷെ ഏറ്റവും വലിയ സിംഹഭാഗവും ബാക്ടീരിയ വൈറസ് തന്നെയാണ്, അതായത് ഒരു പകർച്ചവ്യാധി എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് വരുന്നത്. അതൊരു എപ്പിഡമിക്, അതായത് ഒരു ആ ഒരു രീതിയിലോട്ട് അത് വരില്ലെങ്കിലും ഓരോ വ്യക്തികളിൽ അത് പകർന്നു പകർന്നു തന്നെയാണ് കിട്ടാറുള്ളത് എന്ന് പറയണം. ഇപ്പോൾ വൈറസുകൾ സാധാരണ റൈനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, RSV എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ ഇൻഫ്ലുവൻസ വൈറസുകൾ, സീസൺ അനുസരിച്ച് പലപ്പോഴും കൂടുതലായിട്ട് വരുന്ന ഇൻഫ്ലുവൻസ, ഫ്ലൂ സീസൺ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. തണുപ്പ് രാജ്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് അത് ഫ്ലൂ സീസൺ ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിലും പകർച്ചപ്പനി എന്നുള്ള രീതിയിൽ വരുമ്പോഴും പലപ്പോഴും അതാണ് കണ്ടുവരുന്നത്. പിന്നെ ബാക്ടീരിയകൾ പ്രസിദ്ധമായിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഇതിന്റെ തന്നെയാണ്. പിന്നെ സ്റ്റഫൈലോകോക്കസ്, ഇതെല്ലാം ന്യൂമോണിയ ഉണ്ടാക്കുന്ന വിവിധ തരം അണുക്കളാണ്. പിന്നെ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപേ തന്നെ അതിന്റെ ചികിത്സ തീർച്ചയായിട്ടും നടത്തിയിരിക്കണം, അല്ലാതെ അതിന്റെ കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴും പലപ്പോഴും നമുക്ക് അതിന്റെ ഒരു ഒരു റിസൾട്ടുകൾ എപ്പോഴും അംബിഗ്വസ്, ഒരു വ്യക്തത ഇല്ലാതെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം വിവിധ അണുക്കൾ ഒരുമിച്ചായിരിക്കും പലപ്പോഴും ഉണ്ടായിരിക്കുക, അല്ലാതെ ഇന്നാണ് കാരണം എന്നുള്ളത് പലപ്പോഴും ഉണ്ടാവാറില്ല. കാര്യം വൈറസും ബാക്ടീരിയയും കൂടെ യോജിച്ച് ചിലപ്പോൾ ന്യൂമോണിയ ഉണ്ടാക്കാറുണ്ട് വ്യക്തികളിൽ, ചില വ്യക്തികളിൽ എന്നുള്ള രീതിയിൽ, പിന്നെ ചില അവസരങ്ങളിൽ.
1: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ലക്ഷണങ്ങൾ പൊതുവേ ഞാൻ അതിന്റെ ഒരു വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടെ അതിന്റെ കൂടെ പറയട്ടെ. അത് സാധ്യത കൂടുന്ന ചില അവസ്ഥകൾ, ഇപ്പൊ COPD, പുകവലി ജന്യ ശ്വാസകോശ രോഗത്തിന്റെ ഭാഗം, പുകവലി അല്ലെങ്കിൽ ഇതുകൊണ്ട് സംഭവിക്കാം അന്തരീക്ഷ മലിനീകരണം കാരണം, സ്ഥിരമായിട്ടുള്ള അന്തരീക്ഷ മലിനീകരണം, പിന്നെ ആസ്മ, പ്രമേഹം, ഹൃദ്രോഗം, ചുമക്കാൻ കഴിയാത്ത അവസ്ഥ, ഉദാഹരണത്തിന് പക്ഷാഘാതം നിമിത്തം കിടപ്പ് രോഗിയായി പോയൊരു വ്യക്തി, പിന്നെ പ്രതിരോധ ശേഷി കുറവുണ്ടാക്കുന്ന അസുഖങ്ങൾ, HIV/AIDS പോലെയുള്ളത്, പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസ്, ക്രോണിക് ലിവർ ഡിസീസ്, അങ്ങനത്തെ വൃക്ക രോഗം, പിന്നെ കരൾ രോഗം, ഇതിലെല്ലാം സംഭവിക്കാറുണ്ട്. അവരിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ, ഈ ന്യൂമോണിയയുടെ പൊതുവെയുള്ള ലക്ഷണങ്ങളും, കഫത്തോടുകൂടിയ ചുമ, പ്രൊഡക്റ്റീവ് എക്സ്പെക്ട്രേഷൻ ഉള്ള കോഫ് എന്നുള്ളതാണ് അവിടെ കാര്യം. പനി, പനി പലപ്പോഴും ഹൈഗ്രേഡ്, കുറച്ച് കടുത്ത പനിയായിരിക്കും, വിറയലോടുകൂടിയ പനിയായിരിക്കും, സാധാരണ പനി ആയിരിക്കില്ല, കുറച്ച് കടുത്ത പനിയാണ് സാധാരണ കാണുന്നത്. ഇതെല്ലാം വ്യക്തിഗതമായിട്ട് നമുക്കിപ്പോൾ ഏത് അസുഖത്തിന്റെ കാര്യത്തിലുള്ള പോലെ തന്നെ ഇതിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാവുന്നതാണ്. എന്നാൽ പോലും പൊതുവെ ഇങ്ങനെയാണ്. പിന്നെ ശ്വാസംമുട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ശ്വസന അറകളിലാണ് ഈ നേരി കെട്ടുന്നത്, സ്വാഭാവികമായിട്ടും ശ്വാസംമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നെഞ്ചുവേദന, അത് ഇതിന്റെ ഒരു പഴയ ഹിപ്പോക്രാറ്റസും ഒക്കെ പഴയ BC തന്നെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ നെഞ്ചുവേദന കൊളുത്തിപ്പിടിക്കുന്ന നെഞ്ചുവേദന, പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ ആണ്, അതായത് ശ്വാസം അകത്തോട്ട് വലിക്കുമ്പോൾ കൊളുത്തിപ്പിടിക്കുന്നത് പോലുള്ള നെഞ്ചുവേദന, അതാ നമ്മുടെ ശ്വാസകോശ ആവരണത്തിൽ ചെറിയ ഒരു സിന്യൂമോണിക് എഫ്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ അതിന്റെ ഒരു പുറത്ത് ചെറിയ ഒരു നീർക്കെട്ടുണ്ടാവും ഇതിന്റെ ഒരു ഭാഗമായിട്ട്. അതുകൊണ്ടാണ് ആ കൊളുത്തിപ്പിടിക്കുന്ന നെഞ്ചുവേദന വരുന്നത്. പ്ലൂറിസി എന്നൊക്കെ, പഴയ കാലത്തെ ആ പ്ലൂറിസി എന്നൊക്കെ ഉള്ളൊരു വാക്ക് ഉണ്ട് ഇതിന്റെ കൂടെ.

0: ഉള്ള ആ നീർക്കെട്ട് ഈ ആവരണത്തിന് വരുന്നത്. അതുകൊണ്ടാണ് നെഞ്ചുവേദന അങ്ങനെ വരുന്നത്. പിന്നെ കുറച്ച് പ്രായമായവരിൽ ഒരു ഭ്രമാത്മകത, അതായത് നമ്മൾ കൺഫ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, ആകെ ഒരു ചിലപ്പോൾ എവിടെയാണ് കിടക്കുന്നതെന്നോ ഒക്കെ ഉള്ള കൺഫ്യൂഷൻ എല്ലാം വരുന്നത് ഇതിന്റെ സ്ഥിരം ഭാഗമാണ്. പിന്നെ ചെറിയ കുട്ടികളിൽ പലപ്പോഴും ശ്വാസം മുട്ട് കാരണം അവർക്ക് പനിയുണ്ടായിരിക്കും, ചുമയുണ്ടായിരിക്കും, പക്ഷെ റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൂടുതലായിട്ട്, അതായത് ശ്വാസത്തിൻ്റെ ശ്വാസം വലിക്കുന്ന ആ റേറ്റ് ഒരു മിനിറ്റിൽ ഇത്ര എന്നുള്ള അതിനൊക്കെ നിശ്ചിത കണക്കുകളുണ്ട്. എന്താണ് സിവിയറിറ്റി ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കണക്കെല്ലാം ഉണ്ട്. പിന്നെ കുട്ടികൾ തന്നെ ഭക്ഷണം കഴിക്കായിക, ഭക്ഷണത്തിനോടുള്ളവർ പോലെ, പിന്നെ അപസ്മാരം വരാം, ജന്നി പോലെ വരാം, പിന്നെ ഛർദി, ഇതൊക്കെ കുട്ടികളുടെ ഒരു ചെറിയ കുട്ടികളുണ്ടാകുന്ന പ്രത്യേകതകളാണ്. പിന്നെ ന്യൂമോണിയ ഉണ്ടാക്കുന്ന രോഗാണുവിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് ലക്ഷണങ്ങളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ലീജിയോണല്ലയിൽ ബാക്ടീരിയയാണ്, അത് വയറുവേദന, വയറിളക്കം ഉണ്ടാക്കാറുണ്ട്. പിന്നെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ഇതും പഴയ കാലത്ത് തന്നെ വിവരിക്കപ്പെട്ട ഒരു ലക്ഷണമാണ്, അതായത് തുരുമ്പ് പോലത്തെ കഫം, തുരുമ്പ് ശരിക്കും വരുന്ന പോലത്തെ ചെറിയ ബ്രൗണിഷ് ആയിരിക്കും, അത് ബ്രൗൺ നിറത്തിലോട് സാമീപ്യം ഉണ്ടായിരിക്കും. അത് നമ്മുടെ റസ്റ്റി സ്പ്യൂട്ടം എന്നാണ് പണ്ടത്തെ ഒരു വാക്ക്. പിന്നെ ക്ലബ്സിയല്ല വളരെ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. സാധാരണഗതിയിൽ നമ്മുടെ വായിക്കകത്തും മറ്റും സമാധാനപരമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ബാക്ടീരിയയാണ്, പക്ഷേ പറ്റിയ അവസരം വരുമ്പോൾ, നമ്മൾ തളർന്നു കിടക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ കടുത്ത ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ള ഒരു ബാക്ടീരിയയാണ്. പലപ്പോഴും അതിനെ കവച്ചു വെക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ചികിത്സ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ ഏൽക്കുന്ന ഫലപ്രദമാവുന്ന സാധ്യതകളും പലപ്പോഴും കുറയാറുണ്ട്. ക്ലബ്സിയല്ല ന്യൂമോണിയയിൽ രക്തം കലർന്ന കഫം, അതായത് നമ്മുടെ ടി ബിയിലും മറ്റുള്ളതുപോലത്തെ, ട്യൂബർക്ലോസ് ക്ഷയത്തിലുള്ള പോലത്തെ ഒരു ചുമയാണ് അതിനുണ്ടാവാറുള്ളത്. പിന്നെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഓർഗാനിസം, അത് ഉണ്ടാക്കുന്ന പ്രത്യേകത കഴുത്തിലെ കടലവീക്കം അതിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ സന്ധിവേദന, ചെവി വേദന, അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു രോഗ നിർണയത്തിൽ പലപ്പോഴും വൈകുന്നതിന്റെ ഒരു കാരണം ഇതാണ്. പല രീതിയിൽ ന്യൂമോണിയയുടെ മറ്റ് ലക്ഷണങ്ങൾ ഇതിന്റെ കൂടെ വരാവുന്നതാണ്. അതുകൊണ്ട് ന്യൂമോണിയ ആണോ എന്ന് പോലും സംശയിക്കുന്ന അവസരങ്ങളാണ് ചിലതൊക്കെ ഇപ്പൊ മൈക്രോപ്ലാസ്മയുടെ കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ വൈറൽ ന്യൂമോണിയയിലാണ് വളരെ വ്യക്തമായിട്ട് ശ്വാസം മുട്ടുണ്ടാവാറുള്ളത്, വീസിങ്ങും അങ്ങനത്തെ വീസിങ് ശ്വാസം മുട്ട്. വൈറൽ ന്യൂമോണിയയുടെ ഒരു രൂപം തന്നെയാണല്ലോ നമ്മുടെ COVID-19 ന്യൂമോണിയ ആയിരുന്നു, അതുണ്ടാക്കിയിരുന്നു COVID-19 ന്യൂമോണിയ, അത് ഒരു വൈറൽ ന്യൂമോണിയ ആണല്ലോ. ശ്വാസം മുട്ട് അതിൽ വളരെ വ്യക്തമായിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ ശ്വാസം തിങ്ങലുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് അറിയാത്ത രീതിയിൽ വരുന്ന ഒരു പ്രത്യേകതയായിരുന്നു അതിന്റെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവസാന നിമിഷത്തിൽ മാത്രം അതിനെ ചികിത്സയ്ക്ക് എത്തുകയും ആ സമയമാകുമ്പോഴേക്കും അത്രയും സീരിയസ് ആവുന്ന ഒരു രീതി ഉണ്ടായിരുന്നത്.
1: സർ, ഈ ന്യൂമോണിയ രോഗ പ്രതിരോധത്തിനായി നമുക്ക് എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടി വരിക?
0: അത് ഒരു എയർബോൺ ഡിസീസ് ആണല്ലോ മെയിനായിട്ട്, വായുജന്യമാണ്. വായുജന്യം മാത്രമല്ല പലപ്പോഴും കോണ്ടാക്ട് വഴിയും പകരാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ടാക്കുന്ന അവസരങ്ങൾ ആദ്യം നമുക്ക് പറയാം. ഇപ്പം പുകവലി നിർത്തുന്നത്, മദ്യപാനം നിർത്തുന്നത്, പിന്നെ വായുമലിനീകരണം തടയുന്നത്. വായുമലിനീകരണം കൂടുന്ന അവസരത്തിൽ ഇപ്പം ഡൽഹിയിലും മറ്റും നമ്മൾ കണ്ടില്ലേ, വളരെ വലിയൊരു ശതമാനം പേർക്ക് ന്യൂമോണിയ ബാധ ഉണ്ടായി, അത് കടുത്ത വായുമലിനീകരണം കാരണം ഉണ്ടാകുന്നത്. പിന്നെ കൈ ശുചിത്വം, അത് നമ്മൾ കോവിഡിന്റെ കാലത്ത് പറഞ്ഞിരുന്നില്ലേ, അത് തന്നെയാണ്. അതേ, അത് ഒരു കോവിഡ് ന്യൂമോണിയ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വ്യക്തിശുചിത്വത്തിൻ്റെ പാട് കൈകൾ കഴുകുക എന്നുള്ള ഒരു ഹാൻഡ് വാഷ് ഒരു രീതിയിൽ. പിന്നെ ചുമ മര്യാദകൾ, അത് നമ്മൾ പറയുന്നുള്ള കോഫ് എറ്റിക്വറ്റ്, അത് ചുമയ്ക്കുമ്പോൾ കൈകൊണ്ട് ഇത് ചെയ്യുന്നതിനേക്കാളും പലപ്പോഴും കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട്, അങ്ങനെയാണെങ്കിൽ കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട് അത് മറച്ചു പിടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റേത് കൈകൊണ്ടാവുമ്പോൾ ഈ അണുക്കളുള്ള അല്ലെങ്കിൽ സ്രവങ്ങൾ വീണ കൈ നമ്മൾ മറ്റൊരു സ്ഥലത്ത് വയ്ക്കുകയും അത് മറ്റൊരു വ്യക്തി പിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പകരാനുള്ള സാധ്യതയുണ്ട്. കോണ്ടാക്ട് ആയിട്ട് വരുന്ന അസുഖങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പ്യുവർ എയർബോൺ ആണെങ്കിൽ ഇതിലൂടെ എയറിലൂടെ മാത്രമാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള അണുക്കളുടെ കാര്യത്തിൽ ഇതും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അത് ചുമയ്ക്കുമ്പോൾ മറച്ചു പിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു അസുഖം തുടങ്ങിയിരിക്കുന്നു നമുക്ക് വെളിയിൽ പോയേ പറ്റുള്ളൂ അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത്, നിരന്തരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ സമയവും അങ്ങനെ ഇപ്പൊ ചുമ മര്യാദ കീപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പിടിച്ച് മറച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെ

0: ആണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുന്ന ഇപ്പൊ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ മാസ്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ജപ്പാനിലും കൊറിയയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പനിയോ ജലദോഷമോ വരുമ്പോൾ തന്നെ ആൾക്കാർ മാസ്ക് ഇട്ടിരിക്കും, വലിയൊരു ശതമാനം പേര് മാസ്കിലായിരിക്കും അപ്പോഴും നമ്മൾ വഴികളിൽ കാണാറുള്ളത്. അപ്പോൾ അത് ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ അതിന് പുറമേ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. വാക്സിനേഷൻ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ന്യൂമോണിയയുടെ ശതമാനം കുറച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ HIV വാക്സിനുണ്ട്. ഫ്ലൂ വാക്സിൻ പ്രായമായിട്ടുള്ളവർക്കും പിന്നെ സ്ഥിരം ശ്വാസം മുട്ടും സ്ഥിരം കഫക്കെട്ടും അഡ്മിറ്റ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ ഫ്ലൂ വാക്സിൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. വർഷാവർഷം എടുക്കേണ്ടി വരും. പിന്നെ 6 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള ആർക്കും ഫ്ലൂ വാക്സിൻ വർഷാവർഷം എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനത്തെ സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ളവരും വരുന്നവർക്കും അടുപ്പിച്ച് ആശുപത്രിയെ അഭയം പ്രാപിക്കേണ്ടി വരുന്നു ന്യൂമോണിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ കഫക്കെട്ടോട്ട് കൂടിയിട്ട് എന്നാൽ അവര് ഫ്ലൂ വാക്സിൻ എടുത്തു തന്നെ മതിയാവുള്ളൂ. വലിയ വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്. ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാവാറുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ന്യൂമോകോക്കൽ വാക്സിനുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിനാണ് അത്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, പിന്നെ 50 വയസ്സിൽ മുകളിലുള്ള സാധ്യത കൂടിയ വ്യക്തികളിലും ഇത് ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നത്. അതും വർഷം ഓരോ വർഷവും ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ആ ഒരു ഈ വാക്സിനേഷനുകൾ ന്യൂമോണിയയുടെ കാഠിന്യവും ന്യൂമോണിയ വരുന്നതും വളരെ വ്യക്തമായിട്ട് കുറയ്ക്കുന്നതായിട്ട് സ്റ്റഡികൾ തന്നെ ഉണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്.
1: ന്യൂമോണിയ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇത്രയും അറിവുകൾ പങ്കുവച്ച ഡോക്ടർ അർഷാദ് കള്ളിയത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:15. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. 2018 എന്ന ചിത്രത്തിൽ കെ.എസ്. ഹരിശങ്കർ പാടിയത് ജോ പോളിന്റെ വരികൾ, നോബിൻ പോളിന്റെ സംഗീതം.

ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, സിത്താര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനമാണിനി. ഗാനമൊരുക്കിയത് റഫീഖ് അഹമ്മദ്, ഗോപി സുന്ദർ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊതുവിഭാഗത്തിൽ അപേക്ഷകന് 25 വയസ്സ് കവിയരുത്. കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിൽ ഈ മാസം 23 പ്രവേശന പരീക്ഷ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 9188-94-1831, 9188-94-1831. ആത്മഹത്യാ പ്രതിരോധ ഹെൽപ്ലൈനായ മൈത്രി സന്നദ്ധ പ്രവർത്തകരെ തേടുന്നു. എറണാകുളത്തും പരിസര പ്രദേശത്തും താമസിക്കുന്ന, ആഴ്ചയിൽ 4 മണിക്കൂർ സൌജന്യ സന്നദ്ധ സേവനം ചെയ്യാൻ താൽപര്യമുള്ള 20-നും 60-നും മധ്യേ പ്രായമുള്ള സാധാരണക്കാർക്കും പ്രവർത്തകരാകാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യ വിദഗ്ധ പരിശീലനം നൽകുന്നതാണ്. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ രാവിലെ 10-നും വൈകിട്ട് 7-നും മധ്യേ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 04842540530, 04842540530.
1: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
2: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരും കേട്ടോ, നോക്കിക്കോ. ഇനി AC യുടെയും വില കൂടും
3: മോളെ. ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് AC കൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടുവിയർക്കാതെ AC വാങ്ങാം.

0: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തൊഴിൽരഹിതരായ കാഴ്ച പരിമിതരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ മാസം 10-ാം തീയതിക്ക് മുൻപായി ജില്ലാ സെക്രട്ടറിക്ക് പേരുകൾ നൽകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 9400064207 7 9400064207 7 2026-27 അധ്യയന വർഷത്തിൽ കേരളത്തിലെ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രവേശനം ആരംഭിച്ചു. അപേക്ഷകർക്ക് നേരിട്ട് 2-ാം വർഷത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതും 2 വർഷം കൊണ്ട് ഡിപ്ലോമ പഠനം പൂർത്തിയാക്കാവുന്നതുമാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് www.polyadmission.org എന്ന സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. www.polyadmission.org
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിലും കോതമംഗലം ഉപകേന്ദ്രത്തിലും 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചിട്ടുള്ള അവധിക്കാല കോഴ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു. അപേക്ഷകൾ ഓൺലൈനായി www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കാം. www.lbscenter.kerala.gov.in. കോട്ടയം ജില്ലയിലെ IHRD നിയന്ത്രണത്തിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 11-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴി ഈ മാസം 21 മുതൽ June 5 വരെയും June 6 വരെ സ്കൂളുകളിൽ നേരിട്ടെത്തിയും അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 9447-242722 9447-242722. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30:13.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 30 രൂപ കൂടി 13,975 രൂപ നിരക്കിലും പവന് 1,11,800 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 51 മിനിറ്റും 52 സെക്കൻഡും.
1: സംഗീതലഹരി.
0: സംഗീതലഹരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സംഗീതലഹരിയിൽ ഇന്ന് AKS എന്ന ആൽബത്തിനു വേണ്ടി ലക്കി അലി പാടിയ ഗാനങ്ങൾ.

0: എ കെ എസ് എന്ന ആൽബത്തിനു വേണ്ടി ലക്കി അലി പാടിയ ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 നാട്ടുവിശേഷം. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഊരാളി കെ എം ഇ എ കോളേജ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ബാൻഡ്. നാളെ കൊച്ചി വിശ്വ സംവാദ കേന്ദ്രം സംഘടിപ്പിക്കുന്ന നാരദ ജയന്തി ആഘോഷവും പ്രൊഫസർ എം പി മന്മഥൻ സ്മാരക പുരസ്കാര സമർപ്പണവും വൈകിട്ട് 5:30 എറണാകുളം ബി ടി എച്ച് ഹാളിൽ. ചടങ്ങിൽ മാധ്യമപ്രവർത്തകരായ ജിജീഷ് കരുണാകരൻ, എം എസ് സജീവൻ എന്നിവർക്ക് പുരസ്കാര സമർപ്പണവും ഫോട്ടോ ജേർണലിസം രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ടി രാജൻ പൊതുവാളിന് ആദരവും നൽകുന്നു. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
2: ചൂടിനെ ചെറുക്കാൻ ഏസി വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: പുതിയ തലമുറയിലെ ചിലിയൻ കവിയായ എൻഡ്രിക് ലീനിന്റെ കവിതകൾ സാമ്പ്രോയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു.
0: സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാമ്പ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം.
2: സൈക്കിളിൽ ഒട്ടിക്കാൻ പൂമ്പാറ്റയുടെ ചിത്രമാണ് നല്ലത്. സൈക്കിളിൽ കയറി പൂമ്പാറ്റകളെ പോലെ പറന്ന് നടക്കണേണ് കുഞ്ഞുങ്ങള്.
0: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ.
3: വെളിച്ചം വന്നെന്ന് ഒച്ചയെടുക്കുന്ന കിളികൾക്ക് പകരം ഇരുട്ടി വെളുപ്പിക്കുന്ന പണി ഈ കവലയിലെ ചായക്കാരനുണ്ട്.
0: സുധീഷ് കോട്ടേമ്പ്രത്തിന്റെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-2-6-3-9-7 അല്ലെങ്കിൽ 0484-2-4-2-6-3-8-7 അല്ലെങ്കിൽ 9446-4-5-5-8-8-8 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇടപ്പള്ളി മാരിയമ്മൻ സംഘം അവതരിപ്പിക്കുന്ന ഉടുക്കുപാട്ട്. പങ്കെടുക്കുന്നവർ ആനന്ദ് IB, രാജേഷ് S, ധനീഷ് S, സജീവ്കുമാർ KS, വിനുരാജ് VT, അതുൽ TR.
2: തായേ ഭൂതലത്തിൽ അവർകളും ബോധരവായ എന്നാളും മാതരസി എന്ന് ചൊല്ലി വാഴ്ത്തുകിന്ര മാരിയമ്മ.

0: ഇടപ്പള്ളി മാരിയമ്മൻ സംഘം അവതരിപ്പിച്ച ഉടുക്കുപാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: അമ്പത്തൊന്നക്ഷര പൂമധു കണികകളെന്നാവിലമ്പോടു തേച്ചിട്ടിമ്പത്തോടെ പൊഴിക്കൂ മൃദുരവമുടു കർണത്തിൽ മന്ത്രാക്ഷരങ്ങൾ.
0: അക്ഷര ശ്ലോക സദസ് ചേന്തൻ കുളങ്ങര അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്ന പരിപാടി.
2: വേലി തന്നെ വിളവാക്രമിക്കുമിക്കാലമന്യമുര ചെയ്വതെന്തിഹോ.
0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ താൽസമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 9444-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
3: ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ
4: നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നീളവും വലിപ്പവും കാലപ്പൊക്കവും കൊമ്പ് തല അങ്ങനെ കുറച്ച് 2-3 ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്.
5: പോത്തു വളർത്തൽ എങ്ങനെ ആദായകരമാക്കാം? പോത്തുകുട്ടികളെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിലവിലെ വിപണി സാധ്യതകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു മാളേക്കപ്പടിയിലെ കർഷകൻ അനസുദ്ദീൻ MA.
6: മുപ്പത്താത്ത കായകളൊക്കെ ചെതറി പറമ്പ് നിറയെ ഒരു നോട്ടം നോക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ.
3: വേനൽ മഴ തകർത്ത കൃഷിയിടങ്ങൾ ചിത്രീകരണം ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ.
0: ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോത

0: മക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 04842426387, മറ്റൊരു നമ്പർ 04842426397, അല്ലെങ്കിൽ 944645588 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. സമയം 11ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.
1: നാളെ രാത്രി 9:30 സാഹിത്യസുരഭിയിൽ
2: പുതിയ തലമുറയിലെ ചിലിയൻ കവിയായ എൻഡ്രിക് ലീനിന്റെ കവിതകൾ സാമ്പ്രോയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു.
1: സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാമ്പ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം.
3: സൈക്കിളിൽ ഒട്ടിക്കാം പൂമ്പാറ്റയുടെ ചിത്രമാണ് നല്ലത്. സൈക്കിളിൽ കയറി പൂമ്പാറ്റകളെ പോലെ പറന്ന് നടക്കണേണ് കുഞ്ഞുങ്ങള്.
1: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ.
4: വെളിച്ചം വന്നെന്ന് ഒച്ചയെടുക്കുന്ന കിളികൾക്ക് പകരം ഇരുട്ടി വെളുപ്പിക്കുന്ന പണി ഈ കവലയിലെ ചായക്കാരനുണ്ട്.
1: സുധീഷ് കോട്ടേമ്പ്രത്തിന്റെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.
0: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഷിഗില്ല അണുബാധയെക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 12 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ.
1: നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നീളവും വലിപ്പവും കാലപ്പൊക്കവും കൊമ്പ് തല അങ്ങനെ കുറച്ച് 2-3 ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്.
2: പോത്തുവളർത്തൽ എങ്ങനെ ആദായകരമാക്കാം, പോത്തുകുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിലവിലെ വിപണി സാധ്യതകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു മാളേക്കപ്പടിയിലെ കർഷകൻ അനസുദ്ദീൻ എം. എ.
3: മൂപ്പത്താത്ത കായകളൊക്കെ ചെതറി പറമ്പ് നിറയെ ഒരു നോട്ടം നോക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ.
0: വേനൽ മഴ തകർത്ത കൃഷിയിടങ്ങൾ ചിത്രീകരണം ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ.
4: ആകാശവാണി കൊച്ചി FM 102.3, സമയം 12:00.
5: ആകാശവാണി FM വാർത്തകൾ.
4: ഭീകരതയ്ക്കും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരെ നിശ്ചയദാർഢ്യത്തിന്റെ നിർണായക തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തീകരിച്ചതിന്റെ 1st വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമ കുറിപ്പിലാണ് രാഷ്ട്രപതി ഇക്കാര്യം അറിയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യശത്രുക്കൾക്കെതിരായ സായുധ സേനയുടെ അചഞ്ചല പ്രഹരശേഷിയെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തിന്റെ സേനകളുടെ അതുല്യവീര്യത്തെ അഭിവാദ്യം ചെയ്യുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കിന്റെയും അജയ് മാക്കന്റെയും സാന്നിധ്യത്തിലാണ് പാർട്ടിയിലെ നിയുക്ത MLA യോഗം ചേരുന്നത്. സംസ്ഥാനത്ത് LDFിനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയുടെ കാരണങ്ങൾ CPIM സമഗ്രതയിൽ പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. അനുഭാവികൾ ഉൾപ്പെടെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാമെന്നും ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നതിനിടെ തമിഴ്നാട്ടിലെ 40-ൽ AIADMK MLA പുതുച്ചേരിക്ക് സമീപം സ്വകാര്യ റിസോർട്ടിലേക്ക് മാറ്റിയതായി റിപ്പോർട്ട്. മുതിർന്ന നേതാക്കളും ഇവർക്കൊപ്പമുണ്ട്. പഞ്ചാബിലെ മൊഹാലിയിലും ചണ്ഡീഗഡിലുമടക്കം 12 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. ഭൂമി തരംമാറ്റ ലൈസൻസുകൾ നേടിയെടുക്കുന്നതിന് കോടികൾ പിരിച്ചെടുത്ത് പൊതുജനങ്ങളെ വഞ്ചിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് റെയ്ഡ്. ഭൂഗർഭ ജലവിധാനം ഉയർത്താനും ജലസാക്ഷരതയും ജലസുരക്ഷയും ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിപുലമായ പ്രചാരണത്തിന് തുടക്കമിടുന്നു. June 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജെയിൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌ ഏക്ന സ്റ്റേഡിയത്തിലാണ് മത്സരം.
5: ആകാശവാണി FM വാർത്തകൾ.
4: ആകാശവാണി കൊച്ചി FM 102.3, സമയം 12:00 കഴിഞ്ഞ് 3 മിനിറ്റ്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വിലവിവരം ലളിതഗാനങ്ങൾ. 12:20

0: ഇന്ത്യൻജന സേവന വാർത്തകൾ 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. ഷിഗില്ല അണുബാധയെക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഒരു മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ, ഇനി ACയുടെയും വില കൂടും.
2: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
0: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 ലളിതഗാനം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ പോത്തുവളർത്തലിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നു അനസുദ്ദീൻ MA. വേനൽ മഴ തകർത്ത കൃഷിയിടങ്ങൾ ചിത്രീകരണം. പങ്കെടുക്കുന്നവർ കർഷകരായ ഡഗ്ലസ് ജോസ്, CA അലിക്കുഞ്ഞ്, എൽദോ, വെങ്ങോല കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് TG മിനി എന്നിവർ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗിൽ സമകാലികം. ക്യൂട്ടല്ല, കേടാണ് കുട്ടിക്കൊഴുപ്പ്. കുട്ടികളിൽ കൂടുന്ന അമിതവണ്ണം, ഒരു അന്വേഷണം. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 യുവവാണിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം ചോദ്യമുത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അക്ഷരശ്ലോക സദസ്, ചേന്നൻകുളങ്ങര അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളംമാരുടെ മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറവില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 40 രൂപ, ചില്ലറവില 46 രൂപ. മറുനാടൻ മൊത്തവില 36 രൂപ, ചില്ലറവില 40 രൂപ. പയർ നാടൻ 65.70, മറുനാടൻ 55.60. ചേനാനാടൻ 36.40, മറുനാടൻ 30.35. മരച്ചീനി നാടൻ 30.32. ഇനി മറുനാടൻ ഇനങ്ങൾ. ചീര പച്ചയും ചുവപ്പും, മൊത്തവില 38 രൂപ, ചില്ലറവില 42 രൂപ. കുമ്പളങ്ങ 20.25, ഞാലിപ്പൂവൻ 42.50, പാളയൻതോടൻ 25.30, പൂവൻ 42.50, റോബസ്റ്റ 22.27, ബീറ്റ്റൂട്ട് 54.60, വെണ്ടയ്ക്ക 42.50, പാവയ്ക്ക 60.65, ചുരയ്ക്ക 34.40, വഴുതന 43.50, കത്തിരി ഉരുണ്ടത് 36.42, ക്യാബേജ് 36.45 രൂപ.

0: കാരറ്റ് 57-65, കോളിഫ്ലവർ 42-50, കൊത്തമര 40-45, കൂർക്ക 42-50, ചേമ്പ് വലുത് 65-70, ചേമ്പ് ചെറുത് 42-50, വെള്ളരി 20-24, മുരിങ്ങയ്ക്കായ 40-45, ബീൻസ് 136-142, ഇഞ്ചി 120-125, പച്ചമുളക് 38-45, കറിനാരങ്ങ 210-220, ചെറുനാരങ്ങ 5-6 രൂപ, കോവയ്ക്ക 42-50, പച്ചമാങ്ങ 35-40, സവാള 21-24, ചെറിയ ഉള്ളി 70-75, ഉരുളക്കിഴങ്ങ് 24-30, മത്തൻ 21-25, പീച്ചിങ്ങ 65-70, പടവലം 52-60, തക്കാളി 53-60, അമരപ്പയർ 75-80 രൂപ. നിങ്ങൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ. ആദ്യം ടോമി സെബാസ്റ്റ്യൻ പാടിയ ഗാനം

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ മേയിൽ ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 7994449314 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7994449314.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: കോട്ടയം ജില്ലയിലെ ഗാന്ധിനഗർ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ വാർഡന്റെ ഒഴിവിൽ കരാർ നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 11 രാവിലെ 11 മണിക്ക് ഭവന നിർമ്മാണ ബോർഡിന്റെ കോട്ടയം ഡിവിഷൻ ഓഫീസിൽ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് 7907691440 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7907691440.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: എറണാകുളം ജില്ലയിലെ അക്ഷയ സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ ഈ മാസം 17 നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് ibsc.lbscenter.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് 2025 നവംബർ 21 പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ ശേഷിക്കുന്ന 27 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം ഈ മാസം 13 നടത്തുന്നു.
5: ചൂടിനെ ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
6: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽസിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും

0: വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
1: കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തൊഴിൽ രഹിതരായ കാഴ്ച പരിമിതരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ മാസം 10ാം തീയതിക്ക് മുൻപായി ജില്ലാ സെക്രട്ടറിക്ക് പേരുകൾ നൽകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9400064 2077. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9400064 2077. IHRD ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 29 വരെ നീട്ടി. വിശദവിവരത്തിന് IHRD admission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:29:30. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരാണ്ട്. സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചുനീക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായി റിപ്പോർട്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചപ്പോഴും മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് എത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് നിയമസഭാ കക്ഷിയോഗം. ഇന്നലെ രാത്രിയും നിരീക്ഷകർ വിവിധ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇതോടൊപ്പം മന്ത്രിസഭാ പങ്കാളിത്തം സംബന്ധിച്ച വിവിധ ഘടകകക്ഷി നേതാക്കളുമായുള്ള ആശയവിനിമയവും നടത്തിയിരുന്നു. തമിഴ്നാടിന്റെ കൂടി ചുമതലയുള്ള കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച അവകാശവാദവുമായി UDF നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുക.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്നലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതുച്ചേരിയിലും പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാണ്. നിലവിലുള്ള 15-ാമത് നിയമസഭയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഇന്ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതോടെ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ബീഹാർ മുഖ്യമന്ത്രി സാംറാജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം പട്നയിലെ ഗാന്ധി മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുകയാണ്. 15 BJP MLA പതിനാലോളം JDU MLA മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ജനശക്തി രാംവിലാസിൽ നിന്ന് 2 മന്ത്രിമാരും ഹിന്ദുസ്ഥാനി അവാമി മോർച്ച,

0: രാഷ്ട്രീയ ലോകമോർച്ച എന്നിവയിൽ നിന്ന് ഓരോ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തേക്കും. അതേസമയം പൊതുതെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സായുധ സേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. 2025 മെയ് 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തിനും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരെയുള്ള രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുസ്മരിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും കൃത്യതയും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ രാഷ്ട്രവും സായുധസേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. നിർണായക ഘട്ടങ്ങളിൽ സായുധസേന ശക്തമായി പ്രവർത്തിക്കാൻ സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സായുധസേനയുടെ അചഞ്ചലമായ പ്രഹരശേഷിയെക്കുറിച്ച് ശത്രുക്കളെ ഓർമ്മിപ്പിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. പൊളിച്ചു നീക്കേണ്ട 88 കെട്ടിടങ്ങളിൽ 56 ഉടമകളും ബാക്കിയുള്ളവർ റവന്യൂ വകുപ്പും പൊളിച്ചു നീക്കും. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിലേക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായി റിപ്പോർട്ട്. അമേരിക്കൻ വിമാനങ്ങളെ ദൌത്യത്തിൽ ഉൾപ്പെടുത്താൻ സൌദി അറേബ്യ വിസമ്മതിച്ചതിനെ തുടർന്നാണ് നടപടി. അതേസമയം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് സമുദ്ര സാങ്കേതിക മെഡിക്കൽ പിന്തുണ സേവനങ്ങൾ നൽകാൻ പൂർണ്ണമായും സജ്ജമാണെന്ന് ഇറാനിലെ തുറമുഖ സമുദ്ര സംഘടന പ്രഖ്യാപിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഭൂഗർഭ ജലവിധാനം ഉയർത്താനും ജലസാക്ഷരതയും ജലസുരക്ഷയും ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിപുലമായ പ്രചാരണത്തിന് തുടക്കമിടുന്നു. June 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തോടുകളും പുഴകളും പഴശ്ശി അണക്കെട്ടും മാലിന്യരഹിതമാക്കൽ, ഭൂജല സുസ്ഥിരത കൈവരിക്കൽ, ഇക്കോളിയില്ലാത്ത പ്രകൃതിദത്ത കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ, വൃക്ഷവൽക്കരണം, സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്നീ ലക്ഷ്യങ്ങളാണ് പ്രചാരണത്തിലുണ്ടാവുക. ബ്ലോക്ക് പരിധിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും പുറമെ കോളേജ്, സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, മതസ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമാകും.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. മാങ്ങ സീസണിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കി. ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കാനും അനുവദനീയമല്ലാത്ത കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനുമാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ജില്ലയിലെ മുതലമട, പള്ളം എന്നീ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മാങ്ങ പ്രോസസിംഗ് ഏരിയയിലും സംഭരിക്കുന്ന ഗോഡൌണുകളിലുമാണ് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുന്നത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ ലംഘനങ്ങൾ കണ്ടെത്തിയ 3 സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകുകയും പിഴയടയ്ക്കാൻ

0: ആവശ്യപ്പെടുകയും ചെയ്തു. അമിതമായ കീടനാശിനി ഉപയോഗം നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിപണന കേന്ദ്രങ്ങൾ, പഴ വിൽപ്പനശാലകൾ, വഴിയോര വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണവും പരിശോധനയും കൂടുതൽ ശക്തമാക്കും. കൃത്രിമ പഴുപ്പിക്കൽ, അമിത കീടനാശിനി ഉപയോഗം, ഗുണനിലവാര ലംഘനം എന്നിവയ്ക്കെതിരെ കർശന നടപടി തുടരുമെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു.
1: രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67-ാം സ്ഥാപക ദിനം ഇന്ന്. 1960 മെയ് 7-നാണ് BRO രൂപീകൃതമായത്. ദുർഘടമായ ഹിമാലയൻ മലനിരകളിലും അതിർത്തി മേഖലകളിലും സൈന്യത്തിന് വേഗത്തിലെത്തിച്ചേരാൻ സഹായിക്കുന്ന പാതകൾ ഒരുക്കുന്നതിൽ BRO നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 53 പോയിന്റ് താഴ്ന്ന് 78,011, നിഫ്റ്റി 41 പോയിന്റ് നേട്ടത്തിൽ 24,372 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 240 രൂപ വർദ്ധിച്ച് 1,11,800 രൂപയും ഗ്രാമിന് 13,975 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരാണ്ട്. സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ഹോർമൂസ് കടലെടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി

0: ഷിഗല്ല അണുബാധ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു.
1: കഴിഞ്ഞ മാർച്ച് മാസം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ എരിഞ്ഞിക്കൽ എന്ന പ്രദേശത്ത് ഷിഗല്ലോസിസ് എന്ന അണുബാധ പടർന്നു പിടിക്കുകയും ആനക്കുഴിക്കര ഗ്രാമത്തിലെ 3.5 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതുമൂലം മരണപ്പെടുകയും ഉണ്ടായി. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 51 രോഗികളിൽ 12 പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നു. എന്താണ് ഷിഗല്ലോസിസ് എന്ന് നമുക്ക് നോക്കാം. ഷിഗല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന കുടലിലെ അണുബാധയാണ് ഷിഗല്ലോസിസ്. ആഗോളതലത്തിൽ കണക്കെടുത്താൽ കുറഞ്ഞത് 160 ദശലക്ഷം ആളുകളിൽ ഈ അണുബാധ കാണപ്പെടുന്നു. ഇതിലധികവും വികസ്വര രാജ്യങ്ങളിൽ ആണ്. കൊച്ചുകുട്ടികളെയാണ് ഷിഗല്ലോസിസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. 1897 ജാപ്പനീസ് മൈക്രോബയോളജിസ്റ്റായ കിയോഷി ഷിഗ എന്ന വ്യക്തിയാണ് ഈ രോഗാണുവിനെ തിരിച്ചറിഞ്ഞത്. ബാസിലസ് ഡിസെൻട്രിയ എന്ന നാമമായിരുന്നു അന്ന് അദ്ദേഹം ഇതിനു നൽകിയത്. എങ്കിലും 1930 അത് ഷിഗല്ല എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഷിഗല്ല എന്ന രോഗാണുവിനെക്കുറിച്ച് നമുക്ക് അല്പം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. വളരെ മാരകമായ ദണ്ഡാകൃതിയിലുള്ള ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് ഷിഗല്ല. ഈ രോഗാണു 4 ഇനങ്ങളിലായി കാണപ്പെടുന്നു. ഷിഗല്ല സോണി അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും സാധാരണ ഇനമാണിത്. ഷിഗല്ല ഫ്ലെക്സ്നേരി ഇന്ത്യയിലുടനീളം പ്രബലമായി കാണുന്നത് ഷിഗല്ല ഫ്ലെക്സ്നേരി എന്ന ഇനമാണ്. ഷിഗല്ല ബോയിഡി, ഷിഗല്ല ഡിസെൻട്രിയെ കുടലിനുള്ളിൽ പ്രവേശിച്ചതിനു ശേഷം ഇവ കോശങ്ങൾക്കുള്ളിൽ പെറ്റുപെരുകുന്നു. അതോടൊപ്പം ചില വിഷപദാർത്ഥങ്ങൾ അഥവാ ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം കുടലിന്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ വ്യതിയാനം സംഭവിക്കുകയും സ്തരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം അഴുകി മലത്തോടൊപ്പം പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. വെറും 100-ൽ താഴെ അണുക്കൾ ഒരു വ്യക്തിയുടെ ശരീരത്തിനുള്ളിൽ കടന്നാൽ രോഗാണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികമാണ്. എങ്ങനെയാണ് ഷിഗല്ലോസിസ് എന്ന അണുബാധ പിടിപെടുന്നത്? മനുഷ്യ മലം കലർന്ന മലിനമായ ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നതിലൂടെയും ഷിഗല്ല അണുബാധയുള്ളവരോ അടുത്തിടെ രോഗബാധിതരായവരോ ആയ ആളുകളുമായുള്ള സമ്പർക്കത്തിലൂടെയുമാണ് രോഗം പിടിപെടുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഷിഗല്ലയുടെ സാന്നിധ്യമുള്ള വസ്തുക്കൾ സ്പർശിക്കുക, രോഗമുള്ള കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റുക, രോഗി ഉപയോഗിച്ച ശുചിമുറി ഉപയോഗിക്കുക, രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുക, തടാകങ്ങൾ, നീന്തൽക്കുളങ്ങൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ മലിനമായ ജലം ഉള്ളിൽ ചെല്ലുക, രോഗിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുക. ഭക്ഷണം, കുടിവെള്ളം എന്നിവയുടെ കാര്യത്തിൽ എത്ര നിഷ്കർഷത പുലർത്തിയാലും ചില സന്ദർഭങ്ങളിൽ

0: സന്ദർഭങ്ങളിൽ നാം ഭക്ഷിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും മലിനമായവ ആയിരിക്കും. ഇനി ആർക്കാണ് ഷിഗല്ലോസിസ് വരാൻ സാധ്യത കൂടുതലുള്ളത് എന്ന് നോക്കാം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഈ രോഗം പിടിപെടാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത്. തിരക്കേറിയ സാഹചര്യങ്ങളിലും ഡേ കെയർ സെന്ററുകളിലും ഷിഗല്ലോസിസ് പൊട്ടിപ്പുറപ്പെടാറുണ്ട്. വികസന രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരിലും ഇത് കൂടുതലായി കാണാറുണ്ട്. പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരിൽ ഷിഗല്ലോസിസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ HIV പോലെയുള്ള രോഗാവസ്ഥ മൂലമോ കീമോതെറപ്പി പോലെയുള്ള ചികിത്സകൾ മൂലമോ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിൽ ഷിഗല്ലോസിസ് കൂടുതലായി കാണപ്പെടുന്നു. ഷിഗല്ലോസിസിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രോഗാണു ശരീരത്തിനുള്ളിൽ കടന്ന് 1-2 ദിവസം കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്നു. ചിലപ്പോൾ 1 ആഴ്ച വരെ എടുക്കും. രക്തമോ കഫമോ അടങ്ങിയ വയറിളക്കം, അതിസാരം, വയറുവേദന, പനി, ദഹനക്കുറവ്, ഓക്കാനം, ഛർദി, തുടരെ തുടരെ മലവിസർജനം നടത്തണം എന്ന തോന്നൽ. ലക്ഷണങ്ങൾ 7 ദിവസം വരെ നീണ്ടുനിൽക്കും. ചിലപ്പോൾ അവ കൂടുതൽ കാലം നിലനിൽക്കും. ഷിഗല്ല ബാധിച്ചതിനുശേഷം ചിലരിൽ രോഗലക്ഷണങ്ങൾ കാണില്ല. എന്നാൽ രോഗാണുക്കൾക്ക് മലത്തിലൂടെ ഏതാനും ആഴ്ചകൾ വരെ പടരാൻ കഴിയും. രോഗസങ്കീർണതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പോകലീമിയ, പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുന്നു. ഹൈപ്പോനെട്രീമിയ, സോഡിയത്തിന്റെ അളവ് കുറയുന്നു. ഹൈപ്പോഗ്ലൈസീമിയ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നു. ഷോക്ക്, തുടർച്ചയായ വയറിളക്കം മൂലമുള്ള നിർജ്ജലീകരണം കാരണമുള്ള അവസ്ഥ. അപസ്മാരം, ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ കാരണം ഫിറ്റ്സ് വരുന്നു. എൻകെഫലോപ്പതി, വിഷവസ്തുക്കളോ അണുബാധയോ മൂലം തലച്ചോറിന്റെ പ്രവർത്തന വൈകല്യം ഉണ്ടാകുന്നു. ഹീമോലിറ്റിക് യുറീമിക് സിൻഡ്രോം, ഇത് അപൂർവവും ഗുരുതരവുമായ സങ്കീർണതയാണ്. ചുവന്ന രക്താണുക്കളെയും പ്ലേറ്റ്ലെറ്റുകളെയും നശിപ്പിക്കുകയും വൃക്കകളുടെ തകരാറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പെരിറ്റോണൈറ്റിസ്, വൻകുടലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് അതിനുള്ളിൽ രോഗാണു പെറ്റുപെരുകി പൊട്ടി പഴുപ്പ് വയറിനുള്ളിൽ ബാധിക്കുന്നു. കുട്ടികളിൽ മുരടിപ്പിനും ക്ഷീണത്തിനും കാരണമായേക്കാവുന്ന തുടർച്ചയായ വയറിളക്കവും പോഷകാഹാരക്കുറവും ദീർഘകാല സങ്കീർണതകളിൽ ഉൾപ്പെടുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടിക്കോ ഇനി പറയുന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണ വിദഗ്ധനെ വിളിക്കുക, അല്ലെങ്കിൽ അടിയന്തര പരിചരണം തേടുക. രക്തരൂക്ഷിതമായ വയറിളക്കം, ശരീരഭാരം കുറയ്ക്കുന്നതിനും നിർജ്ജലീകരണത്തിനും കാരണമാകുന്ന വയറിളക്കം, വയറിളക്കത്തോടൊപ്പം 102 ഡിഗ്രി അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പനി, കഠിനമായ വയറുവേദന, ഇടയ്ക്കിടയ്ക്കുള്ള ഛർദി, മൂത്രം പോകാതിരിക്കുക അല്ലെങ്കിൽ വായയും തൊണ്ടയും വളരെ വരണ്ടതാകുക, നിൽക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടുക തുടങ്ങിയ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ. നിങ്ങൾക്ക് രോഗപ്രതിരോധ ശക്തി കുറവാണെങ്കിൽ, ഷിഗല്ല അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണ വിദഗ്ധനെ ഉടനെ വിളിക്കുക. ഈ രോഗം നിങ്ങളെ ദീർഘകാലത്തേക്ക് രോഗിയാക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെയാണ് ഷിഗല്ലോസിസ് അണുബാധ ചികിത്സിക്കുന്നത്? ഏതൊരു വയറിളക്ക രോഗത്തെയും പോലെ നിർജ്ജലീകരണം തടയുക എന്നത് പ്രഥമ ശ്രദ്ധ അർഹിക്കുന്നു. നേരിയ രോഗാവസ്ഥയ്ക്ക് ORS ലൈനുകളും ലക്ഷണങ്ങൾ തീവ്രമാകുമ്പോൾ സിരകൾ വഴി ഡ്രിപ്പായും ചികിത്സ നൽകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടൽ ചലനം മന്ദഗതിയിലാക്കുന്ന മരുന്നുകളായ ലോമോട്ടിൽ തുടങ്ങിയവ ഒഴിവാക്കണം എന്നതാണ്. ഇവ സ്വാഭാവിക ബാക്ടീരിയ ഉന്മൂലന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും രോഗാവസ്ഥ നീണ്ടുപോകുകയും ചെയ്യും. ഷിഗല്ല അണുബാധയുള്ള മിക്ക വ്യക്തികളും സാധാരണയായി 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ആന്റിബയോട്ടിക്കുകൾ ഇല്ലാതെ സുഖം പ്രാപിക്കാറുണ്ട്. എന്നാൽ കടുത്ത രക്തരൂക്ഷിതമായ വയറിളക്കവും രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ രോഗികളും ഉൾപ്പെടുന്ന കേസുകളിൽ പ്രാരംഭ ആന്റിബയോട്ടിക് ചികിത്സ നൽകാറുണ്ട്. ഇതോടൊപ്പം തന്നെ സിങ്ക്, വൈറ്റമിൻ സപ്ലിമെന്റ്സും നൽകാറുണ്ട്. ഷിഗല്ലോസിസിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്ന് നോക്കാം. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ് ഏറ്റവും പ്രധാനം. കൈകൾ ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുക. ചെറിയ കുട്ടികൾ കൈ കഴുകുമ്പോൾ മുതിർന്നവർ മേൽനോട്ടം വഹിക്കുക. വയറിളക്കമുള്ള സമയങ്ങളിൽ കുട്ടികളെ വീട്ടിൽ തന്നെ സംരക്ഷിക്കുക. കുടിവെള്ളം നന്നായി തിളപ്പിച്ചാറിയതിനുശേഷം മാത്രം ഉപയോഗിക്കുക. പൊതുജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളം വയറ്റിനുള്ളിൽ ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാചകത്തിനും പാത്രങ്ങൾ കഴുകുന്നതിനുമായി ശുദ്ധജലത്തിന്റെ ഉപയോഗം ഉറപ്പുവരുത്തുക. രോഗികളുടെ വിസർജ്യം പറ്റിയ തുണികൾ, ഡയപ്പറുകൾ എന്നിവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. രോഗികളുടെ വസ്ത്രങ്ങൾ അണുനാശിനികൾ ഉപയോഗിച്ച് വൃത്തിയാക്കുക. വയറിളക്കമുള്ള വേളകളിൽ നിങ്ങൾ പാചകം ചെയ്യുന്നതിൽ നിന്നും ആഹാരപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക. അസുഖബാധിതനായ വ്യക്തിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഈ അണുബാധയെ പ്രതിരോധിക്കുന്നതിനായി വാക്സിൻ ഇതുവരെ വികസിപ്പിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിഗത ശുചിത്വവും പരിസര ശുചിത്വവും നിഷ്കർഷമായി പാലിക്കുകയാണ് ഏറ്റവും ആവശ്യമെന്ന അവബോധം സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ടതാണ്.
1: ഷിഗല്ല അണുബാധ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ
0: റിനി മേരി തോമസ്.

0: വേനൽക്കാലത്ത് രാവിലെ 11 വൈകിട്ട് 3 ഇടയിൽ സൂര്യരശ്മിയിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ശക്തമായിരിക്കും. ഇവ ശരീരത്തിൽ പൊള്ളൽ അഥവാ സൺബേൺ ഉണ്ടാകാൻ കാരണമാകുന്നു. ചൂട് കുറഞ്ഞ നേരം നോക്കി ജോലി സമയം ക്രമീകരിക്കുക.
1: ഡോക്ടർ എസ് അശ്വതി,
0: ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള കട്ടി കുറഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൂര്യപ്രകാശം ഏൽക്കാനിടയുള്ള ഭാഗങ്ങളിൽ സൺബ്ലോക്ക് ക്രീമുകളോ ലോഷനുകളോ പുരട്ടാവുന്നതാണ്. വെയിൽ കൊള്ളുന്നതിന് 1.5 മണിക്കൂർ മുമ്പെങ്കിലും ക്രീം പുരട്ടുന്നത് കൊണ്ടേ പ്രയോജനം ലഭിക്കൂ. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ്, കുട, കൂളിംഗ് ഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക. ദിവസവും 2 തണുത്ത വെള്ളത്തിൽ കുളിക്കുക. നെല്ലിക്ക, രാമച്ചം, നാൽപ്പാമരം തുടങ്ങിയവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നതാണ് അഭികാമ്യം.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 49 മിനിറ്റും 28 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ടി വി കെ നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുസ്മരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: 2025 മെയ് 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ രാഷ്ട്രവും സായുധസേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിവാദ്യം അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം തികയുന്ന വേളയിൽ ഇന്ത്യൻ സായുധസേനയുടെ ധീരതയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും സാമൂഹ്യമാധ്യമ അക്കൌണ്ടിന്റെ പ്രൊഫൈൽ ചിത്രം മാറ്റി. കറുത്ത പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്കും അതിനു മുകളിൽ ദേശീയ പതാകയും അടങ്ങുന്നതാണ് പുതിയ പ്രൊഫൈൽ ചിത്രം. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം

0: തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകിട്ടെത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് നിയമസഭാ കക്ഷിയോഗം. ചെന്നൈയിലുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് അവകാശവാദവുമായി യുഡിഎഫ് നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുക. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തി ടിവികെ നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. ഇന്നലെ ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
1: കേവല ഭൂരിപക്ഷം കിട്ടാൻ 118 സീറ്റുകൾ വേണമെന്ന നിലയിൽ വിജയ് നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം 108 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. ടിവികെ നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ അവകാശമുന്നയിച്ച് ഇന്നലെ കത്ത് നൽകി. ഇന്ന് വീണ്ടും വിജയ് ഗവർണർ രാജേന്ദ്ര

0: ചെയ്യാൻ അവകാശമുന്നയിച്ച് ഇന്നലെ കത്ത് നൽകി. ഇന്ന് വീണ്ടും വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശമുന്നയിച്ചു. കോൺഗ്രസിന് 5 MLA ഉൾപ്പെടെ TVK ഇപ്പോൾ 112 MLA പിന്തുണയുണ്ട്.
1: പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ദേശീയ ജനാധിപത്യ സഖ്യം തുടർഭരണം നേടിയ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൽ പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഇന്ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതോടെ പുതിയ സർക്കാർ രൂപീകരണ പ്രക്രിയയ്ക്ക് തുടക്കമായി. 30-ൽ 18 സീറ്റുകളും നേടിയാണ് അഖിലേന്ത്യാ NR കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പുതുച്ചേരിയിൽ ഭരണത്തുടർച്ച നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ ബിബിൻ എസ് നാഥ്.
2: കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അതിശക്തനായാണ് അഖിലേന്ത്യാ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി ഭരണത്തിലേക്ക് തിരികെ എത്തുന്നത്. മുഖ്യമന്ത്രി പദത്തിൽ രംഗസ്വാമിക്ക് ഇത് 5-ാമത് അവസരം. ആകെയുള്ള 30 സീറ്റുകളിൽ 12 സീറ്റുകൾ NR കോൺഗ്രസ് നേടിയപ്പോൾ സഖ്യകക്ഷിയായ BJP 4ഉം AIADMK, LJP തുടങ്ങിയവ ഓരോ സീറ്റും നേടി. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉടൻ ഉന്നയിക്കുമെന്നാണ് കരുതുന്നത്. സത്യപ്രതിജ്ഞാ തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. NR കോൺഗ്രസും BJPയും തങ്ങളുടെ നിയമസഭാ MLA യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന് സഭയിലെ കക്ഷി നേതാക്കളായി എൻ രംഗസ്വാമിയെയും എ നമശിവായത്തെയും തിരഞ്ഞെടുത്തിരുന്നു.
1: ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം പാട്നയിൽ നടന്നു. ഗാന്ധി മണ്ഡപത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 15 BJP MLA പതിനാലോളം JDU MLA മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൊഴിൽ നൽകുന്നതിൽ മാത്രമല്ല മധ്യവർഗത്തിനും ദുർബല വിഭാഗങ്ങൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിലും കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭം ന്യൂഡൽഹിയിലെ ESIC മെഡിക്കൽ കോളേജ് ആന്റ് ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ESIC പരിധി 7 കോടി ആളുകളിൽ നിന്ന് 15 കോടിയായി വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ പരിശോധന.
4: ആജ് ആപ്കെ ദ്വാരാ ദേശ് കെ സഭി 40 ഇയേഴ്സ് സേ എബോവ് ഹമാരേ ശ്രമിക് ഭായോ ഓർ ബെഹനോ കോ അനുരോധ് കരുംഗാ കി ആപ് ESIC ഹോസ്പിറ്റൽ കെ മുലാഖാത് ലേകെ ആപ്കാ ഹെൽത്ത് ചെക്കപ്പ് കർവായേ ഓർ ആപ്കാ സ്വാസ്ഥ്യ കോ സുനിശ്ചിത്.
1: രാജ്യത്ത് മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ജനനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് തുടക്കമായി. പ്രസവത്തിന് മുൻപും ശേഷവുമുള്ള പരിചരണം, നവജാത ശിശു പരിചരണം, വീട്ടിൽ തന്നെയുള്ള നവജാത ശിശു സംരക്ഷണം, കുടുംബാസൂത്രണം എന്നിവ ഉൾക്കൊള്ളുന്ന മാതൃശിശു ആരോഗ്യ സേവനങ്ങളുടെ തടസ്സമില്ലാത്ത നിരീക്ഷണം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം മുംബൈയിലെ NSE ആസ്ഥാനം സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുവരും ഇന്ത്യ വിയറ്റ്നാം ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കും. ഫോറത്തിൽ വിയറ്റ്നാം പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് മഹാരാഷ്ട്ര ഗവർണറുമായി ലോക്ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ലോക്ഭവനിൽ മഹാരാഷ്ട്ര ഗവർണർ ഒരുക്കുന്ന അത്താഴവിരുന്നിൽ പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരു നേതാക്കളും 13 കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67-ാം സ്ഥാപക ദിനം ഇന്ന്. 1960 മെയ് 7-നാണ് BRO രൂപീകൃതമായത്. ദുർഘടമായ ഹിമാലയൻ മലനിരകളിലും അതിർത്തി മേഖലകളിലും സൈന്യത്തിന് വേഗത്തിലെത്തിച്ചേരാൻ സഹായിക്കുന്ന പാതകൾ ഒരുക്കുന്നതിൽ BRO നിർണായക പങ്കുവഹിക്കും.

0: വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രണ്ടു ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ടി വി കെ നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.

ഗാനോത്സവം. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ പ്രിയ ശ്രോതാക്കൾ കത്തുകൾ വഴി തിരഞ്ഞെടുത്ത നിങ്ങൾക്കും പ്രിയപ്പെട്ട ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം ഇന്നത്തെ ഗാനോത്സവത്തിലൂടെ. ആദ്യം ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ഇടപ്പള്ളിയിൽ നിന്നും അരുൺ അബേക്കർ, ഭാരതി എന്നിവർ.

അടുത്ത ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പാനായിക്കുളത്ത് നിന്നും ഷീന. അവർ ആവശ്യപ്പെട്ട ഗാനം നോവൽ എന്ന ചിത്രത്തിനു വേണ്ടി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ രചിച്ച് എം ജയചന്ദ്രൻ ഈണം പകർന്ന് യേശുദാസും സുജാതയും പാടിയത്.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയമന്ത്രം എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ

ഓണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 9446-45-5888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുകയാണ്. ഇനി പൂവച്ചൽ ഖാദർ രചിച്ച് രഘുകുമാർ സംഗീതം പകർന്ന് MG ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം താളവട്ടം. ഈ ഗാനത്തിനായി കഥയച്ചിരിക്കുന്നു സിമി പെരുമ്പടപ്പ് നിന്നും.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഗാനോത്സവത്തിലേക്ക് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് തേവരയിൽ നിന്നും സതീശൻ, ആശ, കൃഷ്ണ, പിങ്കു എന്നിവരാണ്. അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം ഇനി. ചിത്രം തേൻമാവിൻ കൊമ്പത്ത്. ഈ ഗാനത്തിനായി കഥയച്ചിരിക്കുന്നു തുരുത്തിക്കരയിൽ നിന്നും പി ടി മാധവൻ.

മയൂഖം എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ഇരിങ്ങോൾ നിന്നും വേണു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവി ബോംബെ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം ഇതാ.

ഇനി വെട്ടം എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു വടുതലയിൽ നിന്നും ചെൽസി, ചാരുനന്ദ, കുഞ്ഞമ്മ, സുജാത എന്നിവർ.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-24-397 അല്ലെങ്കിൽ 0484-24-24-387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം തുടരുകയാണ്. ഇനി ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ ഗാനം. വിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകി, MG ശ്രീകുമാർ പാടിയത്. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ചേന്നം പള്ളിപ്പുറത്തു നിന്നും ഗിരിജ, സംഗീത സുനിൽ, ഗൌരി ശങ്കർ, ഗൌരി നന്ദന എന്നിവർ.

അടുത്ത കഥ അയച്ചിരിക്കുന്നത് കടവന്ത്രയിൽ നിന്നും ലൂസി ആന്റണിയാണ്. ലൂസി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ജാലകം എന്ന ചിത്രത്തിനു വേണ്ടി ONB രചിച്ച് MG രാധാകൃഷ്ണൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

ഒടിയൻ എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു വൈറ്റിലയിൽ നിന്നും ശ്രീപ്രിയ, സുധാകരൻ, തമ്പി എന്നിവർ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് ഈ ഗാനം ആലപിച്ചിരിക്കുന്നു സുദീപ് കുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. സെന്റർ ഫോർ ട്രോപ്പിക്കൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനും മൂഴിക്കുളം ശാലയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പക്ഷി പ്രകൃതി നിരീക്ഷണ പരിപാടി ഈ മാസം 9 രാവിലെ 6 മുതൽ 10 വരെ മൂഴിക്കുളം ശാലയിലും പരിസര പ്രദേശങ്ങളിലും നടത്തുന്നു. വിവിധ പക്ഷികളുടെ സ്വഭാവങ്ങൾ, ശബ്ദങ്ങൾ, ആവാസ വ്യവസ്ഥകൾ എന്നിവയറിയാനും പ്രകൃതിയെ കൂടുതൽ അറിയാനും ഉതകുന്ന പരിപാടി സൌജന്യമാണ്. താൽപര്യമുള്ളവർ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 6282123198. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6282123198.
1: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
2: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരേ ഉള്ളൂ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കലവൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഈ മാസം 27 മുൻപ് അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖകളും സർട്ടിഫിക്കറ്റുകളും സഹിതം ആര്യാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 9747-29-36-78 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി, 9747-29-36-78.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
6: ഗാനം.
0: കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് UPSC പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആന്റ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക് ഡിവിഷനായ കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ പരിശീലനത്തിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അടുത്ത മാസം ആദ്യവാരം മുതൽ പുതിയ ബാച്ച് ക്ലാസുകൾ ആരംഭിക്കും. വിശദവിവരങ്ങൾക്ക് www.kile.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 8075-76-8537. നമ്പർ ഒരിക്കൽ കൂടി, 8075-76-8537.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ട്രോളിംഗ് നിരോധന കാലയളവിലേക്ക് തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ലൈഫ് ഗാർഡുകളെ താൽക്കാലികാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്നു. രജിസ്ട്രേഡ് മത്സ്യത്തൊഴിലാളികൾ ആയിരിക്കണം. 20-ഉം 60-ഉം ഇടയിൽ പ്രായമുള്ളവർക്കും നീന്തൽ പ്രാവീണ്യമുള്ളവർക്കും അപേക്ഷിക്കാം. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. പൂരിപ്പിച്ച അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 12. താൽപര്യമുള്ളവർക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഫിഷറീസ് സ്റ്റേഷൻ, തോട്ടപ്പള്ളി ഹാർബർ, ആലപ്പുഴ 6880-13 എന്ന വിലാസത്തിൽ അപേക്ഷ നൽകാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447-96-8537.

7155 നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447 9675. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റിന്റെ മന്ത്രിസഭാ വിപുലീകരണ ചടങ്ങ് പട്നയിലെ ഗാന്ധി മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. 40-നുമേൽ പ്രായക്കാരായ തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന വാർഷിക ആരോഗ്യ പരിശോധന കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ തൊഴിൽ ശക്തിയോടും യുവശക്തിയോടും ബഹുമാനം വർദ്ധിച്ചതായും ഡോക്ടർ മാണ്ഡവ്യ പറഞ്ഞു. AICC നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവരെ മുസ്ലീം ലീഗ് നേതാക്കൾ വൈകിട്ട് സന്ദർശിക്കും. PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, PMA സലാം, ഹാരിസ് ബീരാൻ എന്നിവരാണ് നിരീക്ഷകരെ കാണുന്നത്. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67-ാം സ്ഥാപക ദിനം ഇന്ന്. 1960 May 7 PRO രൂപീകൃതമായത്. വെളിച്ചെണ്ണയിലും മറ്റ് ഭക്ഷ്യെണ്ണകളിലും മായം കലർത്തുന്നതിനെതിരായ നടപടികൾ ശക്തമാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. മായം കലർന്ന എണ്ണകൾ പിടിച്ചെടുക്കുന്ന നടപടി ശക്തമാക്കിയതായും വകുപ്പ് അറിയിച്ചു. 8-ാമത് അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കൃഷ്ണമേനോൻ തിയേറ്ററിൽ തുടങ്ങി. വൈകിട്ട് സ്പാനിഷ് സംവിധായകൻ കാർലോസ് അലാസ്ട്രൂയി ഉദ്ഘാടനം ചെയ്യും. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകുന്ന നാവിക നടപടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായി റിപ്പോർട്ട്. അമേരിക്കൻ വിമാനങ്ങളെ ദൌത്യത്തിൽ ഉൾപ്പെടുത്താൻ സൌദി അറേബ്യ വിസമ്മതിച്ചതിനെ തുടർന്നാണ് നടപടി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7 ലക്നൌ ഏക്ന സ്റ്റേഡിയത്തിലാണ് മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9464454588. മറ്റ് നമ്പറുകൾ കൂടി പറയാം: 0484242637, 0484242637. ഇന്നത്തെ ആദ്യ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ,
1: വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
2: അരുൺ കണിച്ചുകുളങ്ങരയാണ്.
1: ആ, എന്തൊക്കെയുണ്ട് വിശേഷം?

0: നല്ലതാണ് സാറേ, നല്ല വിശേഷം.
1: വിളിക്കാറുണ്ടോ, വിളിക്കാറുണ്ടോ പ്രോഗ്രാമില്?
0: കുറച്ച് മുമ്പ്, 4 മുമ്പ് വിളിച്ചായിരുന്നു.
1: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ കണിച്ചുകുളങ്ങര? കണിച്ചുകുളങ്ങര എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ?
0: ഇവിടെ കഴിഞ്ഞ തിങ്കളാഴ്ച എന്റെ മാമനൊക്കെ വന്ന് വിളക്കിട്ടായിരുന്നു, ചുറ്റുവിളക്ക് അമ്പലത്തില്.
1: ഓഹോ,
0: എന്റെ മാമൻ ചെന്നൈയിലാണ്. അവിടുത്തെ ഗോപി മാമനും പ്രസാദും പിന്നെ പ്രസന്ന ആന്റി
1: അവരൊക്കെ വിളക്ക് വെക്കാൻ വേണ്ടിട്ട് വന്നതാണ് അല്ലേ?
0: വിളക്കിടാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് നാട്ടിലോട്ട് വന്നായിരുന്നു.
1: അവിടെ പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടാണോ അത്, വിളക്ക് വെക്കൽ?
0: ചുറ്റുവിളക്ക് 15,000 രൂപയോളം വേണം.
1: ഓ, അങ്ങനെയൊക്കെയാണ്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് അജി?
0: വീട്ടില് അമ്മ, അച്ഛൻ, ഞാൻ, പിന്നെ അയലന്തരത്തൊക്കെ ഞങ്ങളുടെ ബന്ധുക്കാരുണ്ട്.
1: അപ്പൊ അങ്ങനെ സുഖകരമായിട്ട് പോകുന്നു അല്ലേ? എന്താ ജോലി ചെയ്യുന്നത്?
0: ജോലി കമ്പനിയിലും പോകണ്ട, ലോട്ടറിയുടെ ചില പരിപാടിയുണ്ട്.
1: കമ്പനി എന്ന് പറഞ്ഞാൽ
0: തടിക്കിന്റെ കമ്പനി?
1: തടി കമ്പനി, ടയറിന്റെ കമ്പനി. ഓക്കെ ഓക്കെ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
0: എനിക്ക് കിഴക്കുണരും പക്ഷിയില സൗപർണികാമൃത വീജികൾ പാടും.
1: ആ പാട്ടാണോ വേണ്ടത്? കിഴക്കുണരും പക്ഷിയില.
0: ഡെഡിക്കേഷൻ ഉണ്ടോ
1: സാറേ?
0: ഡെഡിക്കേഷൻ,
1: ഡെഡിക്കേഷൻ പറഞ്ഞോളൂ. സ്ഥിരമായിട്ട് പറയുന്ന ആൾക്കാരാണെങ്കിൽ വേണ്ട.
0: ഗോപിമാമനും കുടുംബത്തിനും കണിച്ചുളങ്ങര ദേവിക്കുമായിട്ട്.
1: ഓക്കെ, അതൊക്കെ ആവാലോ അല്ലേ?
0: കണിച്ചുളങ്ങര ദേവിക്കും.
1: ദേവിക്കുമായിട്ട്. ഇത് ദേവിയെ പ്രകീർത്തിക്കുന്ന ഒരു പാട്ടുമാണല്ലോ അല്ലേ?
0: ഞാൻ കണിച്ചുളങ്ങര ദേവിനെ 15 ഒരു ദർശനം ഉണ്ടായി കണ്ടായിരുന്നു. പിന്നെ സ്വപ്ന അല്ല, ഒരു മലതാരിൽ ഒരു ദർശനമായിട്ട് ദേവിനെ ഞാൻ കണ്ടായിരുന്നു 15
1: കിടന്നുറങ്ങിയപ്പോഴേ.
0: തോന്നലല്ല, നമ്മള് അത് വിശ്വസിച്ചു പോകുന്ന രീതിയിലുള്ള കാര്യമായിരുന്നു.
1: ഓക്കെ ഓക്കെ. അങ്ങനെ എല്ലാ കാലവും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.
0: അത് തന്നെ എല്ലാവർക്കും ഉണ്ടാകട്ടെ, നല്ലത് വരട്ടെ.
1: അതെ അതെ. അപ്പൊ ഈ പാട്ട് കേൾക്കാം
0: നമുക്ക്? എങ്കിൽ ശരി, പാട്ട് കേൾക്കാം സാറേ.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: ഹലോ ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
4: ഞാൻ തിരുമുടിക്കുന്ന് തൃശ്ശൂർ ജില്ലയിലെ കൊരച്ചിയടുത്ത് തിരുമുടിക്കുന്നാണ് വിളിക്കുന്നത്.
3: എന്താ പേരെന്താ?
4: എന്റെ മൃദുല.
3: മൃദുല, മൃദുല എന്താ ചെയ്യുന്നത്?
4: ഞാൻ സംഗീത ടീച്ചറാണ്. അത് 30 വർഷം സംഗീതം പഠിപ്പിച്ചു. ഇപ്പോ
3: റെസ്റ്റാണ്.
4: റെസ്റ്റ് വെച്ചാൽ അമ്മ ഒത്തിരി പ്രായമായി, അപ്പൊ അമ്മയെ നോക്കാൻ ആളില്ല.
3: എന്നാലും വീട്ടിലൊക്കെ ഇരുന്ന് സംഗീത ക്ലാസ് ഒക്കെ നടത്തിക്കൂടെ?
4: അല്ല, അപ്പൊ ഞങ്ങളെ അവിടെ എനിക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ കുക്കിംഗ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ഞങ്ങളുടെ അടുത്ത് ഒരു സ്ഥലത്ത് ഒരു കട വാടകയ്ക്ക് എടുത്തു, അവിടെ കുക്കിംഗ് ആരംഭിച്ചു.
3: ഓഹോ, അങ്ങനെ കുക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട പണിയാണല്ലേ.
4: അപ്പൊ ഒരു സ്കൂളില് മാത്രം പോകുന്നത്, LF കുറച്ച് LSC മാത്രം.
3: ഓ അതെയോ. ബിസിനസ് ഒക്കെ എങ്ങനെ, നന്നായി പോകുന്നുണ്ടോ?
4: കുഴപ്പമില്ല. അപ്പൊ രാത്രിയാണ് കട.
3: അവിടെ രാത്രി എന്താ ഭക്ഷണം ഉണ്ടാവുക?
4: അതെന്താ, കപ്പ ബോട്ടി, കപ്പ ബീഫ്, ഉപ്പിലിട്ട ബീഫ് പുട്ട്, അത് ട്രെൻഡാണ്.
3: അങ്ങനെയൊക്കെ കിട്ടൂലേ.

0: ട്രെൻഡ് ഫുഡാണ് അല്ലേ? അപ്പൊ അവിടെ ധാരാളം ആൾക്കാർ വരുമോ?
1: അത് ഇൻഫോ പാർക്കിന്റെ ഫ്രണ്ടിലാ, അപ്പൊ അവിടുത്തെ പയ്യന്മാരൊക്കെ വരും.
0: ഓ, ഇവിടെ ഇൻഫോ പാർക്കിന്റെ ഫ്രണ്ടിലാണ് അല്ലേ? അപ്പൊ അവിടെ പിന്നെ പയ്യന്മാരൊക്കെ വന്ന് രാത്രിയൊക്കെ. അപ്പൊ എത്ര മണിവരെ ഇതുണ്ടാവും? ഐ ടി എന്നൊക്കെ പറയുമ്പോ കൊറേ സമയം ഉണ്ടാവുമല്ലോ, രാത്രിയൊക്കെ ഉണ്ടാവും.
1: ഞങ്ങള് 12 ചിലപ്പോ 1 മണിയൊക്കെ വരുമ്പോ.
0: ഓ അതെയോ. അപ്പൊ ഈ ട്രാവൽ ചെയ്യുന്നവരൊക്കെ വന്ന് അവിടെ നിന്ന് കഴിക്കുവോ? ഓൺ ദ വേ അല്ലേ?
1: അല്ല, ഞങ്ങളുടെ പക്ഷേ ഈ ഇത് ഉള്ളിലോട്ടാണ് കുറച്ച്.
0: അതെയോ?
1: അതെ, 4 കെട്ട് റോഡ്, പൂനൂർ റോഡ് എന്ന് പറയുന്നത് ഹൈവേ അല്ല.
0: അപ്പൊ അങ്ങനെ സുഖകരമായിട്ട് പോകുന്നു അല്ലേ?
1: ഇപ്പൊ ഞങ്ങൾ അതിന്റെ തൊട്ടടുത്ത് വലിയ ഇത് ചെറിയൊരു കടയാണ്. അപ്പൊ തൊട്ടടുത്ത് 2 റൂമുള്ള കട എടുത്തു അവിടെ. രാവും പകലും മറ്റേ ബിരിയാണി, മറ്റേ ഫ്രൈഡ് റൈസ് അങ്ങനെ അതൊക്കെ വിൽക്കാൻ വേണ്ടിട്ട് വേറെ കട തുടങ്ങാൻ പോകുന്നു.
0: തുടങ്ങാൻ പോകുന്നുണ്ട്. അതിലേക്ക് ചീഫ് കുക്ക് ഷെഫ്?
1: അതൊന്നും ഞാൻ ചെയ്യില്ല, അതൊരാളെ നിർത്തിയിട്ട് ചെയ്യണം.
0: ഇപ്പൊ ചീഫ് കുക്ക് മൃദുല തന്നെയാണല്ലേ?
1: ഇപ്പൊ ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ ഞാൻ നന്നായിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കണ പോലെ ഉണ്ടാക്കണം, അതുകൊണ്ട് കുട്ടികളും വരുന്നവരൊക്കെ പിന്നെയും വരും.
0: ആൾക്കാർക്ക് ഹോംലി ഫുഡിനോട് ഒരു പ്രത്യേക മമതയാണല്ലോ അല്ലേ?
1: അതെ അതെ. അപ്പൊ അവര് പറയും മായം ചേർക്കാത്ത ഭക്ഷണം.
0: അതെ അതെ അതെ. അപ്പൊ വീട്ടിൽ കിട്ടുന്ന പോലെ തന്നെ വയറിന് കുറച്ച് നല്ല സുഖമൊക്കെ ഉണ്ടാവില്ലേ?
1: രുചിയും അവര് പറയും, വീട്ടിലെ രുചിയാന്ന് പറയും.
0: രുചിയും ആരോഗ്യവും അല്ലേ? പിന്നെ വൃത്തിയും വേണമല്ലോ അല്ലേ? വൃത്തിയിൽ കൊണ്ടു നടക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ബിസിനസ് നന്നായിട്ടുണ്ടാവും.
1: പിന്നെ പെരുമാറ്റം,
0: പെരുമാറ്റം
1: എന്റെ അവർക്ക് വയറ് നിറച്ച്, ഞാൻ വയറ് നിറച്ച് കൊടുക്കും, അവര് വയറ് നിറയണം പിള്ളേരെ.
0: നമ്മളെ കുട്ടികളല്ലേ?
1: അതെ. അപ്പൊ എന്റെ ഭർത്താവിനെ പറയും നീ എന്തോരം കൊടുക്കണം. അപ്പൊ ഞാൻ പറയാം വേറെ സ്ഥലത്ത് ഇനി പോയി അവര് കഴിക്കരുത്, ഇവിടുന്ന് കഴിച്ചാ വയറ് നിറച്ച് പോണം എന്ന് പറയുന്നു.
0: അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട് മക്കളൊക്കെ?
1: വീട്ടില് എനിക്കൊരു മോനും മോളാണ്. മോൻ ഇപ്പൊ അബുദാബിയിലാണ്. അപ്പൊ അവൻ ഈ എന്താ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച, പക്ഷെ അവന് കിട്ടുന്ന ജോലിയൊക്കെ വേറെയാണ്.
0: മകളോ?
1: മകള് ഇപ്പൊ ബി എ കഴിഞ്ഞിട്ട് അവള് ടി ടി സിക്ക് പോകാനായിട്ട് ഇഷ്ടം നിക്കണം.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ആള് ഞങ്ങൾ ഉണ്ടാവുന്നു, ആക്ക് ഓട്ടർഷയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും, ആള് വേറെ ഒന്നും വെച്ചിട്ടില്ലല്ലോ, ആള് സഹായിക്കും ഞാൻ ഉണ്ടാക്കും.
0: ഓ, അങ്ങനെയാണ്. അങ്ങനെ നല്ല രീതിയിൽ പോകട്ടെ. ഇന്ന് പാട്ട് ഏതാ വേണ്ടത്?
1: സാറിന്റെ പേരെന്താ?
0: ഉണ്ണികൃഷ്ണൻ.
1: ആ, ഞാൻ സാറിനെ ഇന്നേ വിളിച്ചിട്ടില്ല. ഞാൻ കൊറേ കാലം വിളിക്കുമായിരുന്നു, എന്നും വിളിക്കാം. പക്ഷെ ഇപ്പൊ എന്റെ റേഡിയോ കടയിട്ട് 1 കൊല്ലത്തോളായി, ഇപ്പൊ പുതിയത് മേടിച്ചാണ്.
0: ഈ ഷോപ്പില് റേഡിയോ വെക്കോ?
1: ആ, വെക്കി വെക്കി. ഞാൻ കയ്യില് കൊണ്ടുവരണ റേഡിയോ. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് എന്റെ കയ്യില് പിടിച്ച് ഞാൻ അവിടിച്ചു കൊണ്ടുപോകും.
0: ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് മറ്റേ രാമകഥ.
0: രാമകഥ ആണോ?
1: ആ, അതനുസരിച്ച് മറ്റേ ഇതില്ല. എനിക്ക് അങ്ങനെ ക്ലാസിക്കൽ ഭയങ്കര ഇഷ്ടമാണ്.
0: ഭരതത്തിലെ പാട്ടല്ലേ?
1: ആ, ഭരതത്തിലെ ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ സ്വരങ്ങളൊക്കെ
0: അപ്പൊ
1: ഞാൻ അങ്ങനെ പാടിക്കൊണ്ട് നടക്കും.
0: അപ്പൊ പിന്നെ ഇന്ന് ഇന്നത്തെ വർക്കൊക്കെ പൂർണ്ണമായോ?
1: ഇല്ല, ഞാന് ഇപ്പൊ ഉച്ചക്ക് അമ്മയ്ക്കൊക്കെ ചോറ് കൊടുത്ത് 92 വയസ്സായി അമ്മയ്ക്ക്. അപ്പൊ അമ്മയ്ക്ക് ചോറൊക്കെ കൊടുത്തിട്ട് 3 മണിയാകുമ്പോ പോകും. പോയിട്ട് പിന്നെ അവിടുത്തെ ഇരുന്ന് ഉണ്ടാക്കും. ഇവിടുന്ന് കഴുകിയൊക്കെ എല്ലാം കൊണ്ടുപോകും.
0: അവിടുന്നാണോ കുക്കിംഗ് ഒക്കെ?
1: അവിടെ ഇവിടെ അമ്മയൊക്കെ ഉള്ളവരാണ്, നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല. അമ്മ ഇപ്പൊ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ അവിടെ അമ്മ സ്വസ്ഥമായിട്ട് ചെയ്യാം.
0: നമുക്കപ്പോ പാട്ട് കേൾക്കാം.
1: ആ, ഓക്കെ, താങ്ക് യു സാറേ. സാറിനോട് പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം.
0: ഓ, എനിക്കും സന്തോഷം.
1: സാറിനോട് നേരം വേണ്ടിയിട്ടില്ല.
0: ശരി എന്നാ, ഓക്കെ, കേട്ടോളൂ, പാട്ട് കേട്ടോളൂ.
1: ആ, ശരി സാറേ.

0: ഹലോ, വിളിത്തിരയിലേക്ക്
1: നമസ്കാരം
0: സ്വാഗതം.
1: സാർ.
0: ആരാണ്?
1: നമസ്കാരം സാർ, എൻ്റെ പേര് ദ്രൗപതി അന്തർജനം.
0: ദ്രൗപതി അന്തർജനം. ഏത് ഇല്ലത്തു
1: അതെ,
0: നിന്നാണ്?
1: ഞാന് പെരുമ്പാവൂരടുത്ത് കോട്ടപ്പടി എന്ന് പറയും.
0: ആ, കോട്ടപ്പടി.
1: അതെ,
0: ആ,
1: കോട്ടപ്പടി.
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഹൗസ് വൈഫ് ആണ്.
0: ആ, ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ പേരറിയോ? നമ്മളെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പേരറിയോന്ന്?
1: പേര് ഓർക്കുന്നില്ല, ഞാൻ കണ്ടിട്ടൊക്കെ നേരിട്ട്.

0: ആര്? പ്രസിഡന്റിന്റെ പേരോ? പ്രസിഡന്റിന്റെ പേര്
1: ദ്രൗപദി
0: മുർമു എന്നാണ്. അപ്പൊ ദ്രൗപദി എന്ന് കേട്ടപ്പോ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു പ്രസിഡന്റ് ആണോ. പ്രസിഡന്റ് ഇങ്ങനെ മലയാളത്തിലൊക്കെ വിളിക്കുവോ, കൊച്ചി എഫ് എമ്മിലേക്ക് വിളിക്കുവോ എന്നൊക്കെ വിചാരിച്ചു. ആ എന്താ ചെയ്യുന്നത്? പറഞ്ഞില്ല.
1: ഞാൻ ഹൗസ് വൈഫ് ആണ്.
0: ഹൗസ് വൈഫ് ആണല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് കുട്ടികളുണ്ട്, കൊച്ചുമോളുണ്ട്.
0: കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്ന?
1: രണ്ടുപേരും ഐ ടി ഫീൽഡ് ആണ്. മൂത്തമോൻ സീമെൻസ് വർക്ക് ചെയ്യുന്നു.
0: കൊച്ചി തന്നെയാണോ?
1: ഇൻഫോ പാർക്ക് കൊച്ചിയില്.
0: കൊച്ചി തന്നെയാണോ രണ്ടുപേരും?
1: അല്ലല്ല, മൂത്തമോന് ജർമ്മനിയിലാണ്, പൂനെയിലാണ് ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത്. രണ്ടുപേരും ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാണ്.
0: ഓ, വീട്ടിൽ തന്നെ ഉണ്ട് അല്ലേ. പക്ഷെ അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. വീട്ടില് അവര് കേറി കഴിഞ്ഞാ പിന്നെ അവരുടെ ടൈം മുഴുവൻ അവിടെ ഇതാവല്ലോ അല്ലേ, എൻഗേജ് ആവും. ജർമ്മനിയിൽ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്നതായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മളെ മനസ്സുകൊണ്ട് അടുത്താണെന്ന് വിചാരിക്കാം അല്ലേ.
1: മൂത്തമോന്റെ വൈഫ് ആയുർവേദ ഡോക്ടറാണ്, പേര് ദേവജി എന്നാണ്.
0: അവിടെ തന്നെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത്?
1: അല്ല, കാലടിയിലെ വർക്ക് ചെയ്യുന്നത്.
0: കാലടി പെരുമ്പാവൂരിൽ നിന്ന് അവിടെ അടുത്താണല്ലോ അല്ലേ അങ്ങോട്ടേക്ക്.
1: അതെ, ഒരു മുക്കാൽ മണിക്കൂർ ദൂരം ഉണ്ട് അത്രേ ഉള്ളൂ.
0: ഓക്കേ ഓക്കേ. ഗവൺമെന്റ് സർവീസിലാണോ?
1: അല്ല അല്ല അല്ല, ഗവൺമെന്റിലെ ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ട്. നാഗാർജുനയിലെ വർക്ക് ചെയ്യുന്നത്.
0: ഓക്കേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്കൊരു പഴയ പാട്ടുണ്ടല്ലേ.

0: ജാനകിയമ്മയുടെ ഈ പാട്ട്
1: നന്നായി പാടിയിട്ടുണ്ടല്ലോ.
0: എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടല്ലേ.
1: അതെ അതെ അതെ അതെ, അംഗീകാരം എന്ന് പറഞ്ഞ സിനിമയിലാണ്.
0: അതെ അതെ അതെ,
1: ബിച്ചു തിരുമല, എ ടി ഉമർ. നന്നായി പാടി കേട്ടോ. ഞാൻ വിചാരിച്ചത് അത് ഫുള്ളായി പാടിക്കോട്ടെ എന്ന് വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോ പാട്ട് പഠിച്ചിട്ടുണ്ടോ?
0: എന്റെ കുടുംബത്തിലെ കുറെ എല്ലാരും ഒരുവിധമൊക്കെ പാടുന്നവരോ തരത്തിന് പാട്ടും പഠിക്കുന്നുണ്ട്.
1: അതെയോ? അതായത് കാണാനുണ്ട്, പാടിയതിൽ നിന്ന് മനസ്സിലായി പാട്ട് പഠിക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: സാറിന്റെ പേര്
1: ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ.
0: ഓക്കെ ഓക്കെ ഓക്കെ. കൊറേ നാള് ഞാനൊരു നാല് കൊല്ലം മുമ്പൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ വിളിക്കുവായിരുന്നു, അന്നൊക്കെ കിട്ടുന്നു. അത് കഴിഞ്ഞ് പിന്നെ ശ്രമിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഇതിനിപ്പൊ കൊറേ നേരായിരുന്നു ഞാന് ചെയ്യുന്നു.
1: അപ്പൊ എന്തായാലും ഈ പേര് മറക്കൂല, ഒരു പ്രത്യേകതയുള്ള പേരാണല്ലോ അല്ലേ.
0: അതെ അതെ അതെ.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു.

0: ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്
0: വെളിത്തിരയിലേക്ക്
1: സാർ.
0: സ്വാഗതം. ആരാണ്?
1: എന്റെ പേര് ഫരീദ്.
0: ഹരി
1: ഫരീദ് ഫരീദ് ഫരീദ്.
0: പരീത്, പരീത്. ആ, ഓക്കെ,
1: ആ
0: ക്ലിയർ ആവുന്നില്ല, കുറച്ച് ശബ്ദം കുറവാണ്. പരീത് എവിടുന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ ആരുവ മറിയപ്പടി.
0: ആ, എന്താ ജോലി? എന്താ?
1: ജോലി പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, സുഖമില്ലാതിരിക്കുന്ന ആളാണ്.
0: ആ, മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ സംസാരിച്ചില്ലേ?
1: സാറായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
0: ആ, അതെ അതെ അതെ.
1: കാല് വയ്യാതിരിക്കണ ആളാണ്.
0: ആ ആ എന്നാ അന്ന് സംസാരിച്ച എനിക്ക് ഓർമ്മയുണ്ട്. ശരി. അപ്പോൾ പാട്ട് പാട്ടുകളൊക്കെ ഇഷ്ടമാണ് അല്ലേ?
1: ആ പാട്ട് എനിക്ക് പഴയ നമ്മുടെ രാവിലെ സ്വാഗതം കൊച്ചി എല്ലാ നേരവും എല്ലാ ദിവസവും ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കാൻ, മിക്ക പാട്ടുകളൊക്കെ ഞാൻ എഴുതി വയ്ക്കും, ഇങ്ങനെ പാടുകയൊക്കെ ചെയ്യും.
0: അതെയോ? പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണ് അല്ലേ?
1: ആ പാട്ടൊക്കെ പാടാൻ ഇഷ്ടമാണ്.
0: ആ, അപ്പൊ ഇന്നൊരു പാട്ട് പാടിക്കൂടെ? ഒരു രണ്ട് ലൈൻ.
1: ഞാൻ പാടാം
0: ഓക്കെ.
1: പാടാം പാടാം. അതിനു മുമ്പ് എന്റെ
0: ആ
1: മോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, അല്ല, മോന്റെ മോക്കളെ ബർത്ത്ഡേ നാളെ,
0: ആ
1: പിന്നെ മോന്റെ വിവാഹ വാർഷികം നാളെ.
0: ഓ, രണ്ടുപേർക്കും കൊച്ചി FM-ന്റെ ഭാഗത്തുനിന്ന് ഊഷ്മളമായ ആശംസകൾ.
1: അതന്നെ, മകൾക്ക് 3 ആൺപിള്ളേര്, മകനിക്ക് 2 ആൺപിള്ളേര്.
0: അവരൊക്കെ അവിടെ തന്നെയാണോ, കൂടെയാണോ?
1: ഇല്ല, മകൾ ഇവിടെ ഇല്ല, ചോളകമ്പേരിയാണ്.
0: എവിടെ?
1: ചോളകമ്പേരി, ചോളകമ്പേരി രാജഗിരി ആശുപത്രിയുടെ അടുത്ത്.
0: ഓ, അവിടെയാണ് അല്ലേ? ആ, ഓക്കെ ഓക്കെ.
1: ആ മകൻ, ഭാര്യ, മക്കളെല്ലാം ഇവിടെയാണ്.
0: ആ, ഇവിടെയുള്ള പല സ്ഥലങ്ങളുടെയും പേരെനിക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട്. ആയി വരുന്നേ ഉള്ളൂ, പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ ഓരോരോ സ്ഥലങ്ങൾ. അപ്പോൾ ഇന്നത്തെ പാട്ട് ഏതാണ്? പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഏതാണ്?
1: ആ പാട്ടാ ഉദ്ദേശിക്കുന്നത്, സുഹൃത്ത് ഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലവേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിൻ എൻ കൽക്കല സ്വർഗവാസിന മന്ത്രിക്കുന്നു ആ പാട്ടാണ്.
0: ആ, മൂലധനം എന്ന് പറഞ്ഞ സിനിമയിലാണ് അല്ലേ?
1: ആ മൂലധനം. ആ
0: മൂലധനം, ഭാസ്കര മാഷ്ടെ വരികൾ, ജി ജയരാജന്റെ സംഗീതം. ആ, പിന്നെ സത്യൻ മാഷാണ് അത് ആക്ട് ചെയ്തത്. പലപ്പോഴും ഇപ്പോഴും മിമിക്രിയിലൊക്കെ ഇത് പലരും വികലമായിട്ട് അനുകരിക്കാറുണ്ട് സത്യൻ മാഷ്.
1: പഴയ പാട്ടുകൾ നമ്മൾ എന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും സാറേ.
0: ആ,
1: നമ്മൾ എത്ര എത്ര വയസ്സായാലും നമുക്ക് ആ പാട്ടിനൊന്നും ഓർമ്മയുണ്ടാവും.
0: അതെ അതെ അതെ,
1: അതാണ് ആ പാട്ടിന്റെ ഒരു ഇതാണ്.
0: സീനില് സത്യനാണ് ആക്ട് ചെയ്തത്.

0: നമ്മൾ മലയാള സിനിമയിലെ ഏറ്റവും നല്ലൊരു നടൻ എന്നുള്ള പ്രശസ്തി കിട്ടിയ അദ്ദേഹമാണ്. അപ്പോൾ ഇന്നത്തെ ഇഷ്ടഗാനവും അത് തന്നെയായിരിക്കും അല്ലേ?
1: അതെ,
0: അപ്പം നമുക്കത് കേൾക്കാം, ആ പാട്ട് കേൾക്കാം.
1: ശരി ശരി ശരി, ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ
0: ആരാണ്?
1: ഞാൻ ഇല്ലേ രാജൻ,
0: ആര്?
1: രാജൻ പാലോട്.
0: ആ ഹാ ഹാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പറയൂ.
1: ഇങ്ങനെയൊക്കെ പോന്നു.
0: ആ എന്താ ചെയ്യുന്നത്?
1: ഞാൻ കസേര വരച്ചില്ലേ,
0: എന്താ,
1: കസേര നെയ്ത്ത്,
0: കർഷകനായിരുന്നോ?
1: കസേര കസേര ചേർ
0: കസേര
1: നെയ്ത്ത്.
0: കസേര ഓ,
1: അതെ,
0: ഞാൻ കർഷകൻ എന്നാണ് കേട്ടത്.
1: ഞാൻ കസേര വൈ നെയ്ത്തെന്നാ പറഞ്ഞത്.
0: ആ മടയ അല്ലേ? അതിപ്പോൾ അങ്ങനത്തെ മെടച്ചിലുള്ള കസേരയൊക്കെ കൂടുതലുണ്ടോ?
1: നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ
0: ആ
1: കുറച്ചുണ്ട്.
0: ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ അവരുമായിട്ട് കോൺട്രാക്റ്റ് ഏറ്റെടുക്കുകയും ചെയ്യുക.
1: അതെ അതെ,
0: ആ എന്നിട്ട് അവിടെ തന്നെ,
1: ഞാൻ
0: അതായത് ഓഫീസിൽ
1: ഗവൺമെന്റ്
0: തന്നെ പോയിട്ട്
1: ബാങ്കാണ്,
0: ചെയ്തു കൊടുക്കുകയാണോ അല്ലെങ്കിൽ
1: ഓഫീസിൽ പോയി ചെയ്ത് കൊടുക്കുകയാണ്.
0: ഓഫീസിൽ പോയി ചെയ്തു കൊടുക്കും അല്ലേ? ആ അപ്പോൾ എങ്ങനെ, നന്നായി വർക്ക് കിട്ടുന്നുണ്ടോ?
1: ഇപ്പൊ പണ്ടത്തെ പോലെ ഇല്ല, എന്നാലും ഉണ്ട്.
0: ഉണ്ട് അല്ലേ? ഇപ്പോൾ ത്രോട്ട് പണി ഉണ്ടാവുമോ?
1: അങ്ങനെയില്ല ഇപ്പോ.
0: ഇല്ല.

0: എനിക്ക്
1: പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
0: വീട്ടില് ഭാര്യ, രണ്ട് മക്കള്, മൂന്ന് കൊച്ചുമക്കള്, രണ്ട് മരുമക്കള്, ഇങ്ങനെ.
1: അപ്പൊ ഇന്ന ഏത് പാട്ടാ വേണ്ടത് പറയൂ.
0: വധുവരന്മാരെ, പ്രിയ വധുവരന്മാരെ എന്നുള്ള പാട്ട്.
1: ജ്വാല, ജ്വാലയിലെ പാട്ട് അല്ലേ?
0: അതെ, ആണെന്ന് തോന്നുന്നു.
1: വയലാർ ദേവരാജന്റെ പാട്ട്. ഓക്കെ,
0: അതെ അതെ,
1: നമുക്കത് കേൾക്കാം. പാട്ട് വരുന്നു, കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം. ആരാണ്?
1: സലീം മീർക്കോട് കേൾക്കാൻ ശ്രമിക്കും.
0: സലീം.
1: സലീം, ആ
0: എവിടെ? സ്ഥലം എവിടെയാ പറഞ്ഞ?
1: മീർക്കോട് കേൾക്കാൻ ശ്രമിക്കും, സോറി, മീർക്കോട്.
0: ആ ഹാ ഹാ
1: ആലങ്ങാട്, മീർക്കോട്.
0: ആലങ്ങാട് അല്ലേ?
1: ആ അതെ.
0: ആ എന്താ ചെയ്യുന്നത്?
1: ഞാൻ മീർക്കോട് കേൾക്കാൻ ശ്രമിച്ചു, ചായക്കട നടത്തണം.
0: അവിടെ ചായക്കട നടത്തുകയാണ് അല്ലേ?
1: അതെ അതെ അതെ.
0: അതെങ്ങനെ, വലിയ അങ്ങാടിയാണോ?
1: ഏ
0: വലിയ അങ്ങാടിയാണോ അവിടെ?
1: അല്ല, ചെറുതായിട്ട്
0: ചെറിയ അങ്ങാടിയാണ് അല്ലേ?
1: ആ
0: അപ്പോൾ പാട്ടൊക്കെ അവിടെ ചായക്കടയിൽ പാട്ടൊക്കെ വെക്കോ? കൊച്ചി എഫ് എം വെക്കോ? അപ്പൊ ആൾക്കാർക്കൊരു സമാധാനാവും അല്ലേ? പാട്ടൊക്കെ കേട്ട് ചായ കുടിച്ച് പോവാലോ. ആ ഇത് പക്ഷെ ഇപ്പൊ ചായയുടെ സമയമല്ലല്ലോ അല്ലേ?
1: ഇല്ല സാധനം, രണ്ടര എണ്ണക്കാലൊക്കെ ആവും.
0: ആ പിന്നെ എനി ടൈം ടീ ടൈം എന്നാ പറയാ, എപ്പോ വേണമെങ്കിലും ചായ ആവാം അല്ലേ?
1: ചായ.

0: ചായ കുടിക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, എപ്പോഴും വേണമെങ്കിൽ കുടിക്കാം. അപ്പോ വീട്ടിലാരൊക്കെ ഉണ്ട്? പിന്നെ
1: വീട്ടില് ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്, പിന്നെ മോള്.
0: അവിടെ അടുത്ത് തന്നെയാണോ വീട്? അപ്പൊ അവരും റേഡിയോ കേൾക്കുവോ? വീട്ടില് റേഡിയോ ഉണ്ടോ? അവരും കേട്ടോണ്ടിരിക്കാണ് അല്ലേ. ടൈലറിംഗ് യൂണിറ്റ് ആണ് അല്ലേ. അപ്പൊ ഇന്ന ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ പറഞ്ഞല്ലേ, മാറിക്കോ മാറിക്കോ മാറിക്കോ ദൂരെ എന്ന് പറയുന്ന
0: പാട്ട്. ആദ്യമോ ഇതുപോലെ ശങ്കറൊക്കെ ഉള്ള മമ്മൂട്ടിയുടെ പടം.
1: പിന്നെ
0: അത് സ്ഥിരമായിട്ട് ഡെഡിക്കേഷൻ പറയുന്നവര് വേണ്ട, തീരെ കിട്ടാത്തവരെ മാത്രം പറഞ്ഞാൽ മതി, അവര് വിളിച്ചോളുമല്ലോ അല്ലേ.
1: അതെ.
0: അപ്പൊ ഞാൻ പാട്ട് വെക്കട്ടെ.
1: ശരി, താങ്ക് യു.
0: ശരി.

0: ഹലോ,
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം. വിളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ രമ കോതമംഗലം.
0: ആഹാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സാറിനോട്
0: കോതമംഗലം
1: ആദ്യമായിട്ടാ സംസാരിക്കണം കേട്ടോ.
0: ആദ്യമായിട്ട്
1: ഞാൻ
0: റേഡിയോയിൽ സംസാരിക്കുകയാണ് അല്ലേ?
1: എല്ലാ റേഡിയോയിൽ ഞാൻ കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: അതെയോ? കഴിഞ്ഞ വർഷം?
1: കഴിഞ്ഞ വർഷം,
0: കഴിഞ്ഞ വർഷം.
1: അതായത് ഒക്ടോബറിലാണോ നവംബർ? ഒക്ടോബറിലാണ്.
0: ആ,
1: ഒക്ടോബർ 2 ആം തീയതി.
0: അന്ന് ആരോടാണ്
1: സാറിനോടല്ല
0: സംസാരിച്ചത്?
1: കേട്ടോ, ഞാനത് പ്രീതി മാഡത്തിനോട് സംസാരിച്ചായിരുന്നു.
0: ഓ,
1: പിന്നെ രോണ രാജേഷ് സാറിനോട് സംസാരിച്ചായിരുന്നു.
0: ഓക്കെ. പിന്നെ
1: ഞാനിവിടെ കോതമംഗലം ടൗണിലെ ഒരു ഷോപ്പിൽ ജോലി ചെയ്യാണ്.
0: ആ,
1: തുണിക്കടയാണ്, ജെന്റ്സ് വെയർ ആണ്.
0: ഓ, അതെയോ? ആ, അവിടെ കോതമംഗലം മെയിൻ ഇതിൽ തന്നെയാണോ? മെയിൻ മാർക്കറ്റ് മാർക്കറ്റ് ഏരിയ തന്നെയാണല്ലേ?
1: ആ, കോതമംഗലം ടൗണിലെ ചെറിയ പള്ളി, മാർത്തോമ ചെറിയ പള്ളി.
0: ഓ, അതിനടുത്താണ്.
1: അതൊക്കെ അടുത്താണ്.
0: എങ്ങനെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ ഹസ്ബൻഡ്, രണ്ട് മക്കള് കല്യാണം കഴിഞ്ഞു. മോക്കളുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു 4 ആം തീയതി ജൂലൈ. മെയ് 4 ആം തീയതി.
0: അല്ലേ, ഞാൻ ജൂലൈ ജൂലൈ 4 ആയിരുന്നു എന്ന് പറഞ്ഞു. ജൂലൈ 4
1: ആയിട്ടില്ല, ഞാൻ മറന്നിട്ട്. ഞാനേ കൊറേ നേരമായി ട്രൈ ചെയ്യണേ, ഇടയ്ക്ക് നിർത്തി ഷോപ്പിലെ ആള് വരുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട്. അതായത് ഒന്നും കേട്ടില്ല, ഇന്നത്തെ പരിപാടി ഒന്നും കേൾക്കാൻ പറ്റിയില്ല.
0: അപ്പോ അവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടായിരിക്കുമല്ലേ ചോദിക്കുന്നത്?
1: അതെ അതെ, 4 വയസ്സ്, 4ാമത്തെ ബർത്ത്ഡേ ആണ്.
0: 4ാമത്തെ ബർത്ത്ഡേ ആണല്ലേ. ഓക്കെ, ഇപ്പം സ്കൂളിലൊക്കെ പോയി തുടങ്ങിയോ? സ്കൂളിലൊക്കെ പോയി തുടങ്ങി?
1: അംഗൻവാടിയിൽ.
0: അംഗൻവാടിയിൽ പോയി തുടങ്ങി അല്ലേ. പേരെന്താണ് മോളെ? പേരെന്താണ്?
1: നിളങ്ക.
0: നിളങ്ക?
1: ആ
0: ആ, അതൊരു സെപ്പറേറ്റ് നിള എന്ന് കേട്ടിട്ടുണ്ട്.
1: നിളങ്ക രാജേഷ്. അച്ഛന്റെ പേര് രാജേഷ്, അമ്മയുടെ പേര് കൃഷ്ണേന്ദു.
0: കൃഷ്ണേന്ദു. നിളങ്കയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അർത്ഥമുണ്ടോ?
1: നിളങ്ക ഒരു ശിവന്റെ ഒരു ഇതിനോടനുബന്ധിച്ച ഒരു പേരാണ്.
0: പേരാണ് അല്ലേ. ആ, ഓക്കെ ഓക്കെ. അത് അങ്ങനെ കേട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോ
1: സാറ് ഭക്ഷണമൊക്കെ കഴിച്ചോ?
0: ഓ, ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ?
1: ആ, കഴിച്ചു കഴിച്ചു. ഞാൻ 2 മണിക്ക് മുമ്പ് കഴിച്ചതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് ഓർത്തോണ്ട് ഇപ്പൊ ലാസ്റ്റ് കോളാ എന്റെ അല്ലേ.
0: അതെ അതെ, ഏകദേശം ലാസ്റ്റ് ആയി. അപ്പോ
1: ഇത്രയും നേരം.
0: അപ്പൊ എന്തായാലും നിളങ്ക മോൾക്ക് ആശംസകൾ. ബിലേറ്റഡ് ആണെങ്കിലും 2-3 ദിവസം മുമ്പേ കഴിഞ്ഞെങ്കിലും നമ്മൾ ആശംസ അറിയിക്കുകയാണ്. അതോടൊപ്പം അതെ അതെ അതെ, ആ സമയത്തൊക്കെ നമ്മൾ അന്നായിരുന്നല്ലോ റിസൾട്ട്, ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്ന ദിവസമാണ്. അപ്പോൾ 2 ആഘോഷങ്ങൾ നടന്നു അല്ലേ. അപ്പോൾ ഇരിങ്ങാലക്കുടിയല്ലോ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ശരി, ഓക്കെ.

0: എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വെളിത്തിര സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം സുനി ജോർജ്, ജിജി ചെറിയാൻ. സ്റ്റുഡിയോ സഹായം കിരണ്യ, നീതു. വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയമന്ത്രം എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 94464558888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: പറയുന്നത് ശ്രദ്ധിക്കൂ, ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കൂ. ഇനി ഓരോ ചുവടും ഹൃദയാരോഗ്യത്തിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9495981773.
1: ഹൃദയമന്ത്രം.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം, കൊളസ്ട്രോൾ ഒരു വില്ലനോ? കൊളസ്ട്രോളിനെ ഭയക്കേണ്ടതുണ്ടോ? ഹൃദയാരോഗ്യവുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെല്ലാമാണ്. ഹൃദയാരോഗ്യ സംബന്ധമായ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് സീനിയർ കൺസൾട്ടൻറ്റും ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബീർ അബ്ദുള്ളക്കുട്ടി. ഇനി ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9446455888 എന്ന നമ്പറിലോ, അതല്ലെങ്കിൽ 0484 എന്ന കോഡ് ചേർത്ത് 24263877, അതല്ലെങ്കിൽ 24263977 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ്. ഡോക്ടർ ജാബീർ അബ്ദുള്ളക്കുട്ടി സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈനിലേക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു. ആമുഖമായി നമുക്ക് കൊളസ്ട്രോൾ ഒരു വില്ലനോ എന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഒരു കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു.
3: കൊളസ്ട്രോൾ ഒരു ആവശ്യ വസ്തുവാണ് ശരീരത്തിന്. കാര്യം അതിൻ്റെ കെമിസ്ട്രിയിലേക്ക് നമ്മൾ കടക്കേണ്ട കാര്യമില്ല, ആളുകളെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട. കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമുള്ള വസ്തുവാണ്. നമ്മളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെയും ഭിത്തിയുടെ നിർമ്മാണത്തിനും അതുപോലെ ചില ഹോർമോണുകളുടെ നിർമ്മിതിക്കും, പ്രത്യേകിച്ച് സെക്സ് ഹോർമോണുകളുടെ നിർമ്മിതിക്കുമൊക്കെ കൊളസ്ട്രോൾ ആവശ്യമാണ്. പക്ഷേ ഇതൊക്കെ ആവശ്യമുള്ളത് വളരെ ചെറിയ അളവിലാണ്. മാത്രമല്ല, നമ്മൾക്ക് ആവശ്യമായ കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട്. കൊളസ്ട്രോൾ ഒരു പരിധിക്കപ്പുറം വർദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊളസ്ട്രോളാണ് ഹൃദയത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് അവയവങ്ങളിലേക്കുമുള്ള രക്തസഞ്ചാരം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ അഥവാ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും അത് ഹൃദയാഘാതമോ പക്ഷാഘാതമോ പോലെയുള്ള അതീവ ഗുരുതരമായ ജീവനപകടം വരുത്തുന്ന അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ ഒരു കുട്ടി ജനിക്കുമ്പോൾ സാധാരണ കുട്ടിയുടെ കൊളസ്ട്രോളിന് നോക്കുമ്പോൾ നമ്മൾ അപകടകാരിയായ കൊളസ്ട്രോൾ, സഹായകാരിയായ കൊളസ്ട്രോൾ, ഇങ്ങനെ രണ്ടെണ്ണം വളരെ ലളിതമായി നമുക്ക് എടുക്കാം.
2: നല്ല കൊളസ്ട്രോൾ,
3: ചീത്ത കൊളസ്ട്രോൾ. ഇപ്പോൾ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു LDL കൊളസ്ട്രോളാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു ലൈപ്പിഡ് പ്രൊഫൈൽ, ഇപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ എഴുതി തരുന്ന നിങ്ങളൊരു ലൈപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ, ഈ ലൈപ്പിഡ് പ്രൊഫൈലിനകത്ത് നമ്മൾ നോക്കുന്ന ഒന്ന് LDL കൊളസ്ട്രോൾ നോക്കും, HDL കൊളസ്ട്രോൾ നോക്കും, ട്രൈഗ്ലിസറൈഡ് നോക്കും, ടോട്ടൽ കൊളസ്ട്രോൾ നോക്കും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ ഗവേഷണങ്ങളും പുതിയ മാർഗനിർദ്ദേശങ്ങളിലും APOB എന്ന് പറഞ്ഞ ഒരു സാധനം കൂടി നോക്കും. അപ്പോൾ LDL കൊളസ്ട്രോളാണ് ചീത്ത കൊളസ്ട്രോൾ. ഈ ട്രൈഗ്ലിസറൈഡും ഒരു ചീത്ത കൊളസ്ട്രോളാണ്. പക്ഷേ അത് LDL കൊളസ്ട്രോളിനോളോളം തന്നെ അപകടകാരിയല്ല. HDL കൊളസ്ട്രോൾ നമുക്ക് സഹായകരമായ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോളാണ്. അത് ഹൃദയാഘാതത്തിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ നമുക്ക് തരുന്ന ഒരു രക്ഷാകവചമാണ് HDL കൊളസ്ട്രോൾ.

0: എൽ ഡി എൽ കൊളസ്ട്രോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ സാധാരണഗതി 25 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ താഴെയായിരിക്കും. അത് വളരെയധികം ഉയർന്ന് നമ്മളുടെ പ്രായം മുന്നോട്ട് പോകുമ്പോൾ കുറേശ്ശെ ഈ കൊളസ്ട്രോൾ കൂടുവാൻ തുടങ്ങും. അപ്പോൾ കൊളസ്ട്രോൾ ഒരു പരിധിക്കപ്പുറം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തക്കുഴലുകളുടെ ബ്ലോക്കുകൾ വരാനുള്ള സാധ്യതയും ഹൃദയാഘാതം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കൊളസ്ട്രോൾ മാത്രമല്ല, ഒത്തിരി ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു വ്യക്തിക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ ഹൃദയാഘാത സാധ്യത കൂടുതലുള്ള ഒരാളുടെ ആ സാധ്യത കുറയ്ക്കാനും ഒരിക്കൽ ഹൃദ്രോഗം വന്ന ആളുകൾക്കും വീണ്ടും വരാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ കാര്യം കൊളസ്ട്രോൾ ഒരു പ്രത്യേക പരിധിക്ക് താഴെ നിർത്തുക എന്നുള്ളതാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യമാണ്. കാര്യം വെസ്റ്റേൺ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ആളുകൾക്കോ വിദേശികൾക്കോ ഉള്ള കൊളസ്ട്രോളിനേക്കാൾ കൂടുതൽ നമ്മൾ കൊളസ്ട്രോളിനെ അഗ്രസീവായിട്ട് താത്ത് നിർത്തേണ്ട ഇന്ത്യക്കാർക്ക് വളരെ ആവശ്യമാണ്. കാരണം നമുക്ക് നേരത്തെ പക്ഷാഘാതം വരാനോ ഹൃദയാഘാതം വരാനോ ഉള്ള സാധ്യത കൂടുതൽ, ഇന്ത്യക്കാർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതാണ്ട് 5-ൽ 1 ആളുകൾക്ക് അല്ലെങ്കിൽ ഏതാണ്ട് 30% വരെ ആളുകൾക്ക് പ്രഷർ കൂടുതലാണ്. നമുക്ക് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു രാജ്യത്തെ വ്യക്തികൾ എന്ന നിലയ്ക്ക് ജനിതകമായിട്ട് തന്നെ നമുക്ക് ഹൃദയാഘാത സാധ്യത കൂടുതലും, അത് മറ്റ് വിദേശ ആളുകളേക്കാൾ 10 വയസ്സിന് താഴെ ഹൃദയാഘാതം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് ഹൃദയാഘാതം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലേറ്റവും ഫലപ്രദം എൽ ഡി എൽ കൊളസ്ട്രോളിനെ കർശനമായിട്ട് നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ്.
1: നമുക്ക് ഒരു കോളിലേക്ക് പോയിട്ട് വരാൻ തോന്നുന്നു. ഹലോ, ഹൃദയമന്ത്രം FML-ലേക്ക് സ്വാഗതം. ആരാണ്? ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി പറയും, സംശയം ചോദിച്ചോളൂ പ്ലീസ്.
0: എന്തായാലും നമ്മളുടെ ഇന്നത്തെ വിഷയവുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. എന്തായാലും ആദ്യത്തെ ചോദ്യം തന്നെ ഉത്തരം ചോദ്യമായിരുന്നു. താങ്കളുടെ ടോട്ടൽ കൊളസ്ട്രോൾ ആണോ 300, അതോ അതിൻ്റെ പല വിഭാഗങ്ങൾ നോക്കിയിരുന്നോ? എൽ ഡി എൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്നിങ്ങനെ
2: എല്ലാം നോക്കി. അതില് ചീത്ത കൊളസ്ട്രോൾ ആണ് 300 നിൽക്കുന്നത്.
0: എൽ ഡി എൽ കൊളസ്ട്രോൾ 300 ആണ്. എൽ ഡി എൽ കൊളസ്ട്രോൾ 300 അത്ര സാധാരണയെ കാണുന്നതല്ല. എൽ ഡി എൽ കൊളസ്ട്രോൾ 300 ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയുന്ന പാരമ്പര്യമായിട്ട് വരുന്ന കൊളസ്ട്രോൾ കൂടുതലുണ്ടാവുന്ന ഒരു രോഗമാണിത്. അത് നിങ്ങളുടെ വീട്ടിൽ മറ്റാളുകൾക്ക് കൊളസ്ട്രോൾ കൂടുതലുണ്ടോ? ആർക്കെങ്കിലും ചെറിയ പ്രായത്തിൽ ഹൃദയാഘാതം വന്നിട്ടുണ്ടോ? സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ അച്ഛനോ അമ്മയ്ക്കോ അമ്മാവന്മാർക്കോ?
2: ആർക്കും ഇല്ല, പക്ഷെ ഞാൻ കുറെ ഗുളികകൾ കഴിക്കണ ആളാ.
0: എന്തിനു വേണ്ടിട്ട്?
2: എനിക്ക് ഈ തേമാനത്തിന്റെ ഉണ്ട്, ഗ്യാസ്ട്രോയുടെ ഒക്കെ ഞാൻ ഗുളികകൾ കഴിക്കണതാ.
0: ചില ഗുളികകൾ കൊളസ്ട്രോൾ കൂട്ടുമെങ്കിലും ഈ അളവിലേക്ക് കൊളസ്ട്രോൾ കൂട്ടുന്ന ഗുളികകളൊന്നും താങ്കൾ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഗുളികകൾ ഇത്രയും അളവിൽ കൊളസ്ട്രോൾ കൂടത്തില്ല. ഒരു പ്രത്യേക കാര്യമുള്ളത്, കൊളസ്ട്രോൾ ഇങ്ങനെ കൂടി നിൽക്കാൻ കാര്യമുള്ള ചില അസുഖങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറവാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളിൽ, അങ്ങനെയുള്ളവരിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന കുറവാണെങ്കിൽ. അപ്പോൾ ആദ്യം ഒരു കാര്യം, തൈറോയിഡ് പരിശോധന നടത്തിയിരുന്നു? തൈറോയിഡ് പരിശോധന, അതും കൊളസ്ട്രോളുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മറ്റുള്ള വ്യക്തികളുടെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളുടെ കൊളസ്ട്രോൾ നോക്കാഞ്ഞിട്ടായിരിക്കും. ഇത് സാധാരണഗതിയിൽ ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയാണ്. ഇത് നിർബന്ധമായിട്ടും മരുന്ന് കഴിച്ച് തന്നെ ഈ കൊളസ്ട്രോൾ കുറച്ച് നിർത്തണം. ഈ രീതിയിൽ
2: കുറച്ചുനാളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. കഴിക്കുമ്പോ അത് 250, കഴിഞ്ഞ മാസം നോക്കിയപ്പോ 250
0: നിൽക്കുന്നത്. എൽ ഡി എൽ കൊളസ്ട്രോൾ 300 മേളിലാണെങ്കിൽ അതിനെ മരുന്ന് കഴിച്ചിട്ട് നിയന്ത്രിക്കുവാൻ വളരെ പാടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് സ്റ്റാറ്റിൻ മരുന്നുകളാണ്. സ്റ്റാറ്റിൻ മരുന്നുകൾ സാധാരണഗതിയിൽ ഒരു 50% കൊളസ്ട്രോൾ കുറയ്ക്കുക, 50 to 60%. അപ്പോൾ 300 ആണെങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ 150 താഴെയാവും. ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിപ്പം നമ്മളുടേതായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ലൈപിഡ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതനുസരിച്ച് മറ്റൊരസുഖവും ഇല്ലാത്ത ആളാണെങ്കിൽ പോലും അവരുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ 100 താഴെ നിൽക്കുന്നതാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്തമം. അപ്പോൾ താങ്കളുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ പിന്നെയും കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കണമെങ്കിൽ വേറെ സ്റ്റാറ്റിൻ്റെ ഏറ്റവും ഉയർന്ന ഡോസിലുള്ള മരുന്ന്, ആവശ്യമായിട്ടുള്ള ആഹാര നിയന്ത്രണങ്ങൾ,

0: വ്യായാമം, എന്നിട്ടും എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയുന്നില്ല എങ്കിൽ മറ്റ് ചില മരുന്നുകളുണ്ട്, ബെംബിഡോയിക് ആസിഡ്, എസിറ്റിമൈബ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്, അതാവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അല്ല, കൊളസ്ട്രോൾ എന്നിട്ടും കുറയുന്നില്ല എങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന വിവിധ തരം ഇഞ്ചക്ഷനുകൾ ഇപ്പോൾ ലഭ്യമാണ്. അതൊക്കെ വളരെ സുരക്ഷിതമായിട്ടുള്ള സാധനങ്ങളും കൊളസ്ട്രോൾ 65% കുറയ്ക്കും. പല ഇഞ്ചക്ഷൻ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഇഞ്ചക്ഷനുകൾ 65% കുറയ്ക്കും. അതും മരുന്നുകളും കൂടെ ചേർന്നാൽ 85% കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ താങ്കളുടെ ഈ കൊളസ്ട്രോളിന് സ്റ്റാറ്റിൻ മരുന്നുകൾ അതിൻ്റെ താങ്കൾക്ക് കഴിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഡോസിൽ കഴിക്കുക, വ്യായാമം, ആഹാര നിയന്ത്രണം, വീണ്ടും കൊളസ്ട്രോൾ ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ നോക്കുക. ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കൊളസ്ട്രോൾ എത്തുന്നില്ല എങ്കിൽ മറ്റു മരുന്നുകൾ തുടങ്ങേണ്ടി വരും. നിർബന്ധമായിട്ടും മരുന്നുകൾ കഴിച്ച് കൊളസ്ട്രോൾ മിനിമം 100 താഴെയെങ്കിലും താങ്കൾ നിർത്തുന്നതാണ് ഉത്തമം.
1: ഞാൻ പക്ഷേ ഈ വറുത്തതോ പൊരിച്ചതോ ബേക്കറി ഐറ്റംസോ ഒന്നും തിന്നണ ആളല്ല.
0: ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് താങ്കളുടെ ഭക്ഷണക്രമം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. ഈ അളവിലുള്ള അല്ലെങ്കിൽ ഈ തോതിലുള്ള കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ഉൽപാദനം കൂടുതൽ നടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നിർബന്ധമായിട്ടും ഇതിന് മരുന്നുള്ള ചികിത്സ വേണം, മരുന്ന് നിർത്താനും പാടില്ല.
1: പിന്നെ എനിക്ക് എന്റെ പൊക്കൾ 157 എന്റെ വെയിറ്റ് 70 കിലോയുണ്ട്.
0: അപ്പൊ താങ്കൾക്ക് നിർബന്ധമായും വ്യായാമവും ആഹാര നിയന്ത്രണവും വേണം, വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് കുറയ്ക്കുന്നതിലൂടെ കൊളസ്ട്രോൾ കുറയത്തില്ല. വെയിറ്റ് കുറയ്ക്കാനുള്ള വ്യായാമത്തിലെയും വ്യായാമവും അതോടൊപ്പം അതിൻ്റെ ആഹാര നിയന്ത്രണങ്ങളും കൊണ്ടും കൊളസ്ട്രോൾ കുറയാൻ സാധിക്കും. പക്ഷേ ആഹാര നിയന്ത്രണവും എക്സസൈസ് കൊണ്ടും നമുക്ക് മാക്സിമം പരമാവധി കുറയ്ക്കാവുന്ന ഒരു 15-20% കൊളസ്ട്രോൾ. താങ്കളുടെ അളവിലുള്ള കൊളസ്ട്രോളിന് മരുന്ന് തന്നെ വേണം.
2: ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി. സംശയം തീർന്നല്ലോ. ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഡോക്ടർ പറഞ്ഞു വന്ന ഇത്തരം എൽ ഡി എൽ, ഈ ചീത്ത കൊളസ്ട്രോൾ വളരെ കൂടി നിൽക്കുമ്പോൾ തീർച്ചയായും മരുന്ന് കഴിക്കണം അല്ലേ?
0: നിർബന്ധമായിട്ടും. കാര്യം ഇതിനൊരു മാർഗനിർദ്ദേശമുണ്ട്, ലോകം മുഴുവനുള്ളൊരു മാർഗനിർദ്ദേശം. നമ്മൾ ഒന്നെങ്കിൽ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനോ അല്ലെങ്കിൽ യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജിയുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ്. എല്ലാ സൊസൈറ്റികളുടെയും പൊതുവായിട്ടുള്ള നിർദ്ദേശം, എൽ ഡി എൽ കൊളസ്ട്രോൾ 190 കൂടുതലാണെങ്കിൽ ആദ്യം തന്നെ ജീവിതശൈലി മാറ്റങ്ങളോടൊപ്പം നമ്മളുടെ സ്റ്റാറ്റിൻ മരുന്നുകൾ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും സാധാരണയായും ഏറ്റവും ഫലപ്രദമായി കഴിക്കുന്ന ഗുളികകൾ സ്റ്റാറ്റിൻ ഗുളികകൾ, സ്റ്റാറ്റിൻ ഗുളികകളുടെ ഏറ്റവും ഉയർന്ന ഡോസിലുള്ള മരുന്ന് തന്നെ ആദ്യമേ തുടങ്ങണം എന്നാണ്.
2: നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
2: ഹൃദയമന്ത്രം എഫ് എം ഹെൽത്ത് ലൈൻ ആണ്. ആരാണ് സംസാരിക്കുന്നത്?
3: എന്റെ പേര് ഷാരി എന്നാണ്.
2: ആ ഷാരി, റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി ഇന്ന് സംസാരിക്കണേ. ഡോക്ടറിന്റെ ഇവിടെ സംശയം ചോദിച്ചോളൂ.
3: ആക്ച്വലി എന്റെ ഹസ്ബൻഡ് ഭയങ്കര സ്മോക്കിംഗ് ആണ്. അപ്പൊ ഈ സ്മോക്കിംഗും കൊളസ്ട്രോളും തമ്മിൽ ഒരു ബന്ധമുണ്ടോ?
0: സ്മോക്കിങ്ങും കൊളസ്ട്രോളും തമ്മിൽ ഒരൊറ്റ ബന്ധമേ ഉള്ളൂ. സ്മോക്കിംഗ് ഹൃദയാഘാത സാധ്യത കൂട്ടും, അതിനോടൊപ്പം കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അതിന്റെ സാധ്യത ഇരട്ടിയാവും. അല്ല, വേറൊരു പ്രശ്നങ്ങൾ കൂടിയുണ്ട്. സ്മോക്കിംഗ് നമ്മളുടെ നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കും. അപ്പോൾ അത് പലതരത്തിൽ അപകടം ഉണ്ടാക്കും. സ്മോക്കിംഗ് ഹൃദയാഘാത സാധ്യത 2-3 വരെ വർദ്ധിപ്പിക്കും. അതിനോടൊപ്പം ഈ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും. ആ വ്യക്തിക്ക് എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന ചീത്ത കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയാഘാത സാധ്യത 10 വർദ്ധിക്കും. പുകവലി നിർത്തണം എന്നുള്ള കാര്യത്തിൽ തർക്കമുള്ള കാര്യമല്ല. അല്ല, പുകവലി നിർത്തുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കൊളസ്ട്രോൾ നിലവാരം എങ്ങനെയാണെന്ന് താങ്കൾ പറഞ്ഞില്ല. എത്രയാണ് കൊളസ്ട്രോൾ എങ്ങനെയാണെന്ന്? പുകവലിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കൊളസ്ട്രോൾ കർശനമായിട്ട് നിയന്ത്രിക്കണം. എത്ര? 110. അത് എൽ ഡി എൽ കൊളസ്ട്രോൾ ആണോ? ടോട്ടൽ കൊളസ്ട്രോൾ ആണെങ്കിൽ അദ്ദേഹം 310 വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൊളസ്ട്രോളിന്റെ ബാക്കി വിഭാഗങ്ങൾ നോക്കുകയും കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുകയും വേണ്ടി വരും. അതോടൊപ്പം ഇദ്ദേഹം പുകവലി പൂർണ്ണമായി ഉപേക്ഷിക്കുകയും വേണം.
3: ഞാൻ പലതവണ

0: പറഞ്ഞു ആള് ഒട്ടും കേൾക്കണം ഈ കാര്യം.
1: കാരണം അദ്ദേഹത്തിന് ഇതൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. അത് ശരി. അദ്ദേഹത്തിനെ ഒരു ഡോക്ടറെ കാണിക്കുകയും ആ ഡോക്ടറോട് അദ്ദേഹം ചർച്ച ചെയ്ത് ഡോക്ടർ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. പുകവലി നിർത്തണം എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഉപദേശത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഇപ്പം എല്ലാ നമ്മളുടെ വാർത്താ മാധ്യമങ്ങളിലും അതല്ലാതെയുള്ള സർക്കാർ വക പരസ്യങ്ങളിലും എല്ലാം എത്രയോ കാര്യങ്ങൾ എല്ലാവരും ഇത് തന്നെയല്ലേ പറയുന്നത്, പുകവലി നിർത്തണം പുകവലി നിർത്തണം എന്ന്. പുകവലിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അറിയാത്ത ആളുകളല്ല പുകവലിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ജീവിത ശൈലി വളരെ അനാരോഗ്യകരമാണ്. അത് ആരോഗ്യകരമായ ജീവിത ശൈലിയിലേക്ക് മാറ്റുകയും ആവശ്യമുണ്ടെങ്കിൽ കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുകയും വേണം. ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഹൃദയാഘാത സാധ്യത വളരെ കൂടുതലാണ്.
2: നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, ആ കോൾ കണക്ട് ആയിട്ടുള്ള അടുത്തൊരു കോൾ. ഹലോ
3: ഹലോ,
2: ഹൃദയമന്ത്രം എഫ് എം ഹെൽത്ത് ലൈൻ ആണ്. ആരാണ്?
3: ഡോക്ടറെ നമസ്കാരം. എന്റെ പേര് നിത്യാനന്ദ ഭട്ട്.
1: നമസ്കാരം.
3: എന്റെ സംശയം സാറേ, ഈ കൊളസ്ട്രോള് പാരമ്പര്യമായിട്ട് വരുന്നുണ്ടെന്നുള്ളത് ശരിയാണോ സാറേ?
1: അതെ, പാരമ്പര്യമായിട്ട് വരുന്ന കൊളസ്ട്രോൾ ഉണ്ട്, അല്ലാതെ ഉള്ളതുമുണ്ട്.
3: എന്റെ മക്കൾക്ക് പ്രായം വളരെ കുറവാണ്. എന്നുവെച്ചാൽ 27-30, അവർക്ക് രണ്ടുപേർക്കും കൊളസ്ട്രോൾ ഉണ്ട്.
1: എത്രയാണ് അളവൊന്ന് പറയാം?
3: അയ്യോ, എന്റെ അയ്യോ അളവ് എനിക്ക് അറിയില്ല സാറേ.
1: താങ്കളുടെ കൊളസ്ട്രോൾ എങ്ങനെയാണ്?
3: എനിക്ക് ഇത്തവണ ഈ ക്വാണ്ടിറ്റി പറയാൻ അറിയില്ല സാറേ. ഇത്തവണ പോയപ്പോ സാധാരണ ഞാൻ നോർമൽ ആയിട്ട് 10 മില്ലിയുടെ ടാബ്ലറ്റ് ആണ് കഴിച്ചിരുന്നത്. ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളാണ്. ഇപ്പൊ കഴിഞ്ഞോട് പോയപ്പോ കൊളസ്ട്രോൾ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ടാബ്ലറ്റിന്റെ അളവ് കൂട്ടിയിട്ടുണ്ട്.
1: ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ താങ്കളുടെ LDL കൊളസ്ട്രോൾ 55 താഴെ നിർത്തണം. അതാണ് നമുക്ക് വേണ്ടത്. താങ്കൾക്ക് ഏത് പ്രായത്തിലാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തേ?
3: 65.
1: അപ്പൊ താങ്കൾക്ക് ഹൃദ്രോഗം 65 താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ 65 താഴെ ഹൃദ്രോഗം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. അവർക്ക് കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ ആ കൊളസ്ട്രോളിൻ്റെ വിവിധ വിഭാഗങ്ങളെ നോക്കുകയും ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മറ്റു പരിശോധനകൾ ചെയ്യണം. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ജീവിതശൈലിയിൽ വേണ്ട നിയന്ത്രണങ്ങൾ വരുത്തണം. ആഹാരക്രമത്തിലെ നിയന്ത്രണങ്ങൾ വേണം, വ്യായാമം വേണം, അതോടൊപ്പം കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നിൻ്റെ ആവശ്യവുമുണ്ട്. ആ അപ്പം കൊളസ്ട്രോളിൻ്റെ മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കുകയും അതിൻ്റെ അളവ് നോക്കി ഏതളവിന് താഴെയാണോ നിർത്തേണ്ടത് അതേ അളവിൽ തന്നെ നിലനിർത്താൻ ശ്രദ്ധിക്കുകയും വേണം.
3: LDL കൊളസ്ട്രോൾ 55 താഴെ നിൽക്കണം അല്ലേ സാറേ?
1: ആ, താങ്കൾക്ക് 55 താഴെ നിൽക്കണം. താങ്കളുടെ കുട്ടികൾക്ക് 100 താഴെയെങ്കിലും നിൽക്കണം, 70 താഴെ നിൽക്കുന്നതാണ് ഉത്തമം.
3: ഞങ്ങളാണ് പ്യുവർ വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് ഒന്നും കഴിക്കാറില്ല, വറുത്ത സാധനങ്ങളൊന്നും കഴിക്കാറില്ല. അപ്പൊ മോള് പറയണത് ഡോക്ടർ പറഞ്ഞത് പാരമ്പര്യമായിട്ട് വരുന്നതാണ് ഡോക്ടർ സൂചിപ്പിച്ചത് പറഞ്ഞു.
1: അതെ, പാരമ്പര്യമായിട്ട് വരും. അത് മാത്രമല്ല, താങ്കൾ വെജിറ്റേറിയൻ ആണെങ്കിലും പാലുൽപ്പന്നങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ അത് കൊളസ്ട്രോൾ കൂട്ടാം. നെയ്യ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൊളസ്ട്രോൾ കൂട്ടാം. നെയ്യ്
3: പറഞ്ഞ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറുണ്ട്. ആ പിന്നെ ഇപ്പൊ പാരമ്പര്യം തന്നെ ആയിരിക്കും. പക്ഷെ നമ്മുടെ കാർണമാർക്കൊന്നും ഇല്ലായിരുന്നു, അപ്പഴും നോക്കിയിട്ടുണ്ടാവില്ല സാറേ. ഇവിടെയല്ല പുതിയ ടെക്നോളജിയും ഇതൊക്കെ.
1: അതെ, പണ്ട് നമുക്ക് കൊളസ്ട്രോൾ എന്തിനാ നോക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി നോക്കിയാൽ തന്നെ കൊളസ്ട്രോളിനുള്ള ഫലപ്രദമായ മരുന്നുകളൊക്കെ വന്നിട്ട് ഒരു 2-3 ആയിട്ടുള്ളൂ, ഒരു ഏറി പോയാൽ 25 വർഷം.
3: സാറിപ്പോ പറയുന്നത് ഞാൻ കേട്ടു, എത്ര ഹൈ ആണെങ്കിലും നമുക്ക് ഇഞ്ചക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു സാറേ. അതൊരു നമുക്കൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയി പോയി സാറേ. ഏതായാലും വളരെ നന്ദി സാറേ, വളരെ നന്ദി.
2: ഓക്കെ, ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
4: ഹൃദയമന്ത്രം. ഹൃദയാഘാതത്തിന്റെ ഏറ്റവും ഫലപ്രദമായ ചികിത്സ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ്. ഈ ആൻജിയോപ്ലാസ്റ്റി പറ്റുമെങ്കിൽ ഹൃദയാഘാത ലക്ഷണങ്ങൾ ഉണ്ടായി 90 മിനിറ്റിനകം ചെയ്യുന്നതിനാണ് ഏറ്റവും പ്രയോജനം കിട്ടുന്നത്. ശക്തമായ നെഞ്ചുവേദന, വേർപ്പ്, വെപ്രാളം, നെഞ്ചുവേദനയ്ക്കൊപ്പം താടി കഴക്കുക, കൈ കഴക്കുക, ശ്വാസംമുട്ടൽ അനുഭവപ്പെടുക, ഇത് ഹൃദയാഘാതത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. എത്രയും പെട്ടെന്ന് തന്നെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി സൗകര്യമുള്ള ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ എത്തുക. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയാഘാതം നിങ്ങൾക്ക് ഫലപ്രദമായി ചികിത്സിക്കുവാനും ഹൃദയത്തിനുണ്ടാകുന്ന ക്ഷതങ്ങളെ പൂർണ്ണമായി പ്രതിരോധിക്കുവാനും ജീവൻ രക്ഷപ്പെടുത്തുവാനും സാധിക്കും.
5: ഡോക്ടർ ജാബിർ, സീനിയർ കൺസൾട്ടന്റ്, ഇന്റർ

0: കൺവെൻഷണൽ കാർഡിയോളജി. വിളിക്കേണ്ട നമ്പർ 9495981773.
1: ഡോക്ടർ, ഇപ്പോൾ സാധാരണ പറയാറുണ്ട് ഈ ബ്ലഡ് ഷുഗർ ഉള്ളവർ, ഡയബറ്റീസ് ഉള്ളവർ, എനിക്ക് ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടിയാൽ തനിയെ അറിയും, ചില ക്ഷീണങ്ങൾ വരും, അത്തരത്തിൽ നമുക്ക് കൊളസ്ട്രോൾ കൂടിയാൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുമോ?
2: ഓ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കൊളസ്ട്രോൾ കൂടിയത് കൊണ്ട് ഒരു രോഗലക്ഷണങ്ങളും നമുക്കറിയാനില്ല. കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടാകുന്ന, കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും അസുഖം, ഞാൻ പറഞ്ഞു നേരത്തെ തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവ്, മറ്റ് ചില ഹോർമോൺ തകരാറുകൾ, അതിൻ്റെതായ രോഗലക്ഷണങ്ങൾ കാണും. അതല്ലാതെ കൊളസ്ട്രോൾ കൂടിയത് കൊണ്ട് മാത്രം ഒരു രോഗലക്ഷണം വരില്ല, രോഗം മാത്രമേ വരുള്ളൂ.
1: നമുക്ക് തിരിച്ചറിയാനും കഴിയില്ല.
2: ആദ്യം വരുന്ന പ്രശ്നം മിക്കവാറും ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ആവാം. പിന്നെ ഈ ഫെമിലിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാരമ്പര്യമായിട്ട് വരുന്ന കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകൾക്ക് അവർക്ക് തൊലിപ്പുറമേ ചില അടയാളങ്ങൾ കാണാം. ചിലർക്ക് തൊലി, പ്രത്യേകിച്ച് നമ്മുടെ കൈയുടെയും കാലുകളുടെയും ചെറിയ ജോയിൻറ്റുകളിൽ, കൈയുടെ അറ്റത്ത്, അതുപോലെ തന്നെ നമ്മളുടെ കാലിൻ്റെ താഴത്തെ ജോയിൻറ്റിൽ, ഈ ജോയിൻറ്റുകളിൽ മുഴകൾ കാണാം, ടെൻഡൻ സാന്തോമ എന്ന് പറയും. ചിലർക്ക് മഞ്ഞ നിറത്തിലുള്ള പൊട്ടുകളോ പാടുകളോ കണ്ണിന് താഴെയും അല്ലെങ്കിൽ ഈ കയ്യിലും കൈയുടെ ഉൾവശത്തും ഒക്കെ കാണാം. അതെല്ലാം പാരമ്പര്യമായിട്ട് വരുന്ന ചില കൊളസ്ട്രോൾ രോഗത്തിൻ്റെ ഭാഗമാണ്. അവർക്കൊക്കെ കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ ചിലരുടെ ട്രൈഗ്ലിസറൈഡ് വളരെ കൂടുതലുള്ളവരുടെ ബ്ലഡ് നമ്മൾ പരിശോധിക്കാനെടുത്ത് അത് പാല് പോലെയായിരിക്കും, പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്ത.
1: നിറത്തിൽ തന്നെ മാറ്റം അങ്ങനെയാണോ?
2: ആ, ബ്ലഡിൻ്റെ നിറമല്ല, ആ ബ്ലഡ് വേറെ കാര്യത്തിനെടുക്കുമ്പോൾ ഒരു ആർ ബി സി ചുവന്ന രക്താണുക്കളെ മാറ്റിയിട്ട് അതിൻ്റെ പ്ലാസ്മ എടുത്താൽ പ്ലാസ്മയ്ക്ക് പാലിൻ്റെ നിറമായിരിക്കും. ട്രൈഗ്ലിസറൈഡ് വളരെ കൂടുതലുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്.
1: ഇത് കൂടാതെ പലപ്പോഴും ചിലർ കൈ പൊക്കാൻ പ്രയാസമായിട്ടൊക്കെ പോകുമ്പോൾ അവരുടെ കൊളസ്ട്രോൾ നോക്കുമ്പോൾ വളരെ കൂടുതലായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു ലക്ഷണമായി നമുക്ക് കണക്കാക്കാം.
2: രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാക്ക വന്ന് ഇരുന്നു പനമ്പുഴം വീണു എന്ന് പറഞ്ഞ പോലെയുള്ളൂ.
1: നമുക്ക് അങ്ങനെ പറയാം.
2: ഈ ഒരു കാര്യത്തിന് അവർ പോയപ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തു, അപ്പോൾ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കണ്ടു.
1: അതായത് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൈ കാലുകളുടെ ചലനത്തിൽ വ്യത്യാസം
2: ഇല്ല. കൈ കൊളസ്ട്രോൾ കൂടുന്നതുമായിട്ട്, കൊളസ്ട്രോൾ കുറഞ്ഞാലും അങ്ങനെ രോഗലക്ഷണങ്ങളില്ല. പലപ്പോഴും എല്ലാവരും കൊളസ്ട്രോൾ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഉള്ള ഒരു പരാതിയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണം, അത് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചേ പറ്റിയാണ്. സാധാരണഗതിയിൽ കൊളസ്ട്രോൾ കുറഞ്ഞതുകൊണ്ട് ക്ഷീണം വരേണ്ട കാര്യമില്ല.
1: ശരിക്കും അപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ ഒരു അളവ് ഒരു സൈലൻറ്റ് കണ്ടീഷനാണ്, നിശബ്ദമാണ്, കൂടിയാലും കുറഞ്ഞാലും അറിയാം,
2: നിശബ്ദമാണ്.
1: നമുക്ക് എന്തായാലും അടുത്തൊരു കോളിലേക്ക് പോകും. ഹലോ,
3: ഹലോ,
1: ആ നമസ്കാരം, ആ സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ജാബിർ അബ്ദുൽ കുട്ടിയുണ്ട്.
3: നമ്മുടെ ഭക്ഷണം, ഇറച്ചി, മീനുകളൊക്കെ, അതൊക്കെ കൊളസ്ട്രോളായിട്ട് ബന്ധമുണ്ടോന്ന് പറയാനേ?
2: ഭക്ഷണമായിട്ട് കൊളസ്ട്രോളിന് ബന്ധമുണ്ട്, വ്യായാമമായിട്ടും കൊളസ്ട്രോളിന് ബന്ധമുണ്ട്. വ്യായാമം ഇല്ലാത്ത ആളുകൾക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. വ്യായാമം ചിട്ടയായിട്ട് ചെയ്യുകയാണെങ്കിൽ കൊളസ്ട്രോൾ കുറച്ച് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഭക്ഷണവുമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ചില ഭക്ഷണങ്ങൾ കൊളസ്ട്രോൾ കൂട്ടും. കൊഴുപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, നെയ്യ്, മൃഗങ്ങളുടെ ഇറച്ചി, ഈ സാധനങ്ങളൊക്കെ കൊളസ്ട്രോൾ കൂട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. എളുപ്പത്തിൽ പറഞ്ഞാൽ വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങളും അമിതമായ എണ്ണയുടെ ഉപഭോഗം, നെയ്യ് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ പെട്ടെന്ന് കൂട്ടാൻ സാധ്യതയുള്ള ഒരു സാധനം. നെയ്യ് ഉൽപ്പന്നങ്ങളും നെയ്യ് ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങളും, ഇറച്ചി, ഈ സാധനങ്ങളാണ് കൊളസ്ട്രോൾ കൂട്ടാൻ സാധ്യതയുള്ള. പാൽ ഉൽപ്പന്നങ്ങൾക്കും കൊളസ്ട്രോൾ കൂട്ടാൻ സാധ്യതയുള്ള കാര്യമാണ്. ഉറക്കവും കൊളസ്ട്രോളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളുടെ ആരോഗ്യത്തിന് ഒരു 7 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. ഏറ്റവും ആരോഗ്യകരമായ പക്ഷേ ഒരു ചെറിയ കാര്യം നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാവുന്നത്, കൊളസ്ട്രോൾ ഉൽപ്പാദനം കൂടുതലും രാത്രിയിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ രാത്രി കഴിക്കാൻ പറയുന്നത്. ശരീരത്തിലെ കൊളസ്ട്രോൾ ഉൽപ്പാദനം കുറച്ച് കൂടുതൽ നടക്കുന്നത് രാത്രിയിൽ ഉറക്കത്തിലാണ്. എന്തായാലും 7 മണിക്കൂർ ഉറങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം.
3: ഉറക്കക്കുറവുള്ളവർക്ക് കൊളസ്ട്രോൾ കൂടുന്ന ഒരു പ്രാവശ്യം FM തന്നെ പറഞ്ഞു. അതുകൊണ്ട് വേറെ ഡോക്ടർ സംശയം
2: ഓ അതിനെ കുറിച്ചൊരു
3: അങ്ങനെ പറഞ്ഞുകൊണ്ട് സംശയമായത്.
2: ഉറക്കം നമുക്ക് ഉറക്കം ഒരു ആരോഗ്യകരമായ ഉറക്കം എന്ന് പറയുന്ന 6 to 7 മണിക്കൂർ വരെയാണ്. അതാണ് ആരോഗ്യത്തിന് ഏറ്റവും മികച്ചത്.
1: കൊളസ്ട്രോളിന്റെ പല ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ ഏജിലും ഓരോ പ്രായം അനുസരിച്ച് വ്യത്യാസം

0: ഉണ്ടാവില്ല. നമുക്ക് ഈ കൊളസ്ട്രോളിൻ്റെ ഈ അളവ് പ്രായവും ജെൻഡറും ലിംഗവുമായി ബന്ധപ്പെട്ടല്ലേ ഇരിക്കുന്നത്?
1: ഇപ്പം അങ്ങനത്തെ യാതൊരു ബന്ധങ്ങളുമില്ല. കൊളസ്ട്രോള് സാധാരണ നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് പറയുമ്പോൾ അതിൻ്റെ കണക്കുകളെല്ലാം 18 വയസ്സിന് മേളിലുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം കുട്ടികൾ 2 വയസ്സ് തൊട്ട് നമുക്ക് കൊളസ്ട്രോൾ നോക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതെല്ലാം ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയുള്ള കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടുതലുള്ള കുടുംബങ്ങളിലും ഉള്ളവർക്കാണ്. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ നിലവാരം ഇപ്പം എല്ലാവർക്കും, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വലിയ വ്യത്യാസമില്ല. സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ചെറിയ വ്യത്യാസം, നല്ല കൊളസ്ട്രോൾ പൊതുവെ ആർത്തവ വിരാമത്തിന് മുമ്പ് സ്ത്രീകൾക്ക് കൂടുതലായിരിക്കും. ഒരു 10 മില്ലിഗ്രാം സാധാരണഗതിയിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ഉത്തമമായ HDL-ൻ്റെ അളവ് 40 മുകളിലാണ് പുരുഷൻ എന്ന് പറയുമ്പോൾ, ആർത്തവത്തിന് മുമ്പുള്ള സ്ത്രീകളുടെ 50 മുകളിലാണ്. കാര്യം അവർക്ക് നാച്ചുറലി ഒരു 10 മില്ലിഗ്രാം കൂടുതലായിരിക്കും.
0: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ ഹലോ
2: ഹലോ,
0: നമസ്കാരം. ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ ആണ്. ഡോക്ടർ ജാബിർ അബ്ദുള്ള കുട്ടിയുണ്ട്, സംശയം ചോദിച്ചോളൂ.
2: ബാബുവാണ്, എനിക്ക് ജാനുവരി ഫെബ്രുവരിയിൽ ടെസ്റ്റ് ചെയ്തത് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തതാ. അപ്പൊ 202 കണ്ടു. എന്നിട്ട് ഗുളിക കഴിക്കുന്നുണ്ട്, രാത്രി മാത്രം കഴിക്കുന്ന ഒരു ഗുളിക ബയോമിത്രേന്ന് കിട്ടണ. ഇതിനു മുമ്പ് കൊളസ്ട്രോളേ ഉണ്ടായിരുന്നില്ല.
1: താങ്കൾക്ക് എത്ര വയസ്സുണ്ട്?
2: എനിക്ക് 69. 57 ആണ് ഡേറ്റ് ഓഫ് ബർത്ത്.
1: ശരി. ഷുഗറോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും?
2: ഷുഗറ് 138, 118 അങ്ങനെയൊക്കെ വരും. പ്രഷറ് 143 പ്രഷറാണ് എനിക്ക് അത്രയും വന്നത്.
1: ഓക്കെ. അപ്പൊ താങ്കളെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് മനസ്സിലായെടുത്തോളം, ഹൃദ്രോഗ സാധ്യത ഇച്ചിരി കൂടുതലുള്ള ആളാണ്. പ്രായം, പ്രഷർ, ഡയബറ്റീസിന്റെ ഒരു തുടക്കം പോലെ. അപ്പൊ തീർച്ചയായിട്ടും താങ്കളുടെ LDL കൊളസ്ട്രോൾ നമുക്ക് 70 താഴെ നിർത്തണം. അപ്പോ ഇതിപ്പോ ടോട്ടൽ കൊളസ്ട്രോൾ അല്ല, 202 എന്ന് പറയുന്ന മിക്കവാറും ടോട്ടൽ കൊളസ്ട്രോൾ ആയിരിക്കും. അതെ അതെ. അപ്പൊ LDL കൊളസ്ട്രോൾ നോക്കണം. LDL കൊളസ്ട്രോൾ താങ്കൾ ഒരു 70 താഴെ നിർത്തണം. ഈ രാത്രി കഴിക്കാൻ തന്നിരിക്കുന്ന സ്റ്റാറ്റിൻ മരുന്നാണ് അത്. വളരെ കൃത്യമായ രീതിയിലാണ് താങ്കൾ നോക്കുന്ന ഡോക്ടർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
2: പിന്നെ വയോമിത്രനാണ്. പിന്നെ മാത്രമല്ല, ഹസ്ബൻഡിന് നോക്കിയപ്പോ ചേട്ടൻ സീരിയസ് ആണേ, അപ്പൊ മരിച്ചും പോയി ഈ വെള്ളിയാഴ്ച. ഞായർ ശനി അടുത്ത ശനി വന്ന 8 ദിവസമേ ഉള്ളു. ചേട്ടന് ചെയ്യുന്ന കൂട്ടത്തില്
1: അതെന്തായാലും വളരെ നന്നായി എന്നാണ് എന്റെ അഭിപ്രായം. കാര്യം കൊളസ്ട്രോൾ കൂടുതലാണെന്ന് അറിഞ്ഞു. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഭക്ഷണത്തിൽ വരുത്താം. കുറച്ച് വ്യായാമമാവാം. ഈ ഗുളികയും കൃത്യമായിട്ട് ഉപയോഗിക്കുകയും താങ്കളുടെ വയോമിത്രയിലെ ഡോക്ടർ പറയുന്ന പോലെ ആവശ്യമുള്ള സമയങ്ങളിൽ കൊളസ്ട്രോൾ പരിശോധന ചെയ്ത് നോക്കുകയും വേണം.
0: ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി. ഇത്തരത്തിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ സ്റ്റാറ്റിൻ, അത്തരം മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരുമോ? ഒരു സംശയം ഉണ്ടാകാം. അത് കുറച്ച് കാലം കഴിഞ്ഞ് കൊളസ്ട്രോളൊക്കെ കൺട്രോളായാൽ നമുക്ക് നിർത്താൻ കഴിയുമോ?
1: ഒരു കുഴക്കുന്ന ചോദ്യമാണ്. പക്ഷേ എന്നാലും കൊളസ്ട്രോൾ കൂടുതലുള്ള, ഹൃദയാഘാത സാധ്യത കൂടുതലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ കഴിക്കുന്നതാണ് നല്ലത്. കാര്യം കൊളസ്ട്രോളിൻ്റെ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വീണ്ടും തിരിച്ച് കൂടാൻ തുടങ്ങും.
0: നമ്മുടെ ജീവിതശൈലി മാറ്റിയാലും
1: ഇത് പ്രഷർ പോലെയോ ഷുഗർ പോലെയോ തന്നെ ഒരു കാര്യമാണ്. മാത്രമല്ല, ജീവിതശൈലി നിയന്ത്രണത്തിലൂടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനോടൊപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് ചില പ്രയോജനങ്ങൾ മരുന്നുകൾക്കുണ്ട്. മരുന്നുകൾക്ക് മറ്റ് ചില പ്രയോജനങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് ഹൃദയാഘാത സാധ്യത കുറയ്ക്കാൻ, ജീവിതശൈലി കൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ കുറെ അഡീഷണൽ പ്രയോജനങ്ങൾ ഈ മരുന്നുകൾക്ക് കൊടുക്കാൻ സാധിക്കും.
0: തീർച്ചയായും മരുന്നുകൾ നിർദ്ദേശിച്ചാൽ കഴിക്കണം.
1: തീർച്ചയായിട്ടും മരുന്നുകൾ നിർദ്ദേശിച്ചാൽ കഴിക്കണം. അത് താങ്കൾ പറഞ്ഞത് മിക്കവാറും ദീർഘനാൾ തന്നെ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും.
0: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
3: ഹൃദയമന്ത്രം.
4: ഹൃദയം പറയുന്നത് ശ്രദ്ധിക്കൂ, ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കൂ. ഇനി ഓരോ ചുവടും ഹൃദയാരോഗ്യത്തിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9495981773.
3: ഹൃദയമന്ത്രം.
0: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
5: ഹലോ,
0: നമസ്കാരം. ഡോക്ടർ ജാബിർ അബ്ദുള്ള കുട്ടിയുണ്ട്, സംശയം ചോദിക്കൂ.
3: നമസ്കാരം സാറേ.
1: നമസ്കാരം
3: സാറേ. ഞാൻ ഈ നമുക്ക് ഇപ്പം പറഞ്ഞല്ലോ ഈ

0: ലൈബ്രറി പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്കും ഈ എച്ച് ഡി എൽ എൽ ഡി എൽ കൊളസ്ട്രോൾ. അപ്പൊ ഈ സത്യത്തിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്നത്?
1: എൽ ഡി എൽ കൊളസ്ട്രോൾ ഉണ്ടാകാൻ, നമ്മളുടെ കൊളസ്ട്രോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ, കൊളസ്ട്രോൾ ഒരു ആവശ്യ വസ്തുവാണ്, അനാവശ്യ വസ്തുവല്ല. അപ്പോൾ ഈ കൊളസ്ട്രോൾ നമുക്ക് രക്തത്തിനകത്ത് ലയിക്കുന്ന ഒരു വസ്തുവല്ല. അതുകൊണ്ട് കൊളസ്ട്രോളിനെ ശരീരത്തിൽ രക്തത്തിൽ കൂടി പല ഭാഗത്തും എത്തിക്കാൻ വേണ്ട ചില മോളിക്യൂളുകളാണ് ഈ എൽ ഡി എൽ കൊളസ്ട്രോളും എച്ച് ഡി എൽ കൊളസ്ട്രോളും ഒക്കെ. ഇതെല്ലാം ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന സാധനങ്ങളാണ്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയാണ്.
0: അതെ അതെ. ഇതിനകത്ത് നമ്മുടെ എച്ച് ഡി നല്ല കൊളസ്ട്രോൾ കൂടിയാലും എൽ ഡി എൽ കൊളസ്ട്രോൾ ആണ് നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത്.
1: നല്ല കൊളസ്ട്രോൾ കൂടിയാലും എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിയന്ത്രിച്ച് നിർത്തണം. അതുമാത്രമല്ല, ഞാൻ വളരെ അപൂർവമായിട്ട് നല്ല കൊളസ്ട്രോൾ വളരെ കൂടിയ ആളുകളെ കണ്ടിട്ടുണ്ട്. ഇപ്പം എച്ച് ഡി എൽ കൊളസ്ട്രോൾ സാധാരണ ഇന്ത്യക്കാർക്ക് ഒരു 35, 45, 50 ആ അളവിലായിരിക്കും നിൽക്കുന്നത്. 80, 90 ഉള്ളവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കണ്ടമാനം കൂടുന്നതും നല്ലതല്ല എന്നാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. കാര്യം ഏതും ഒരു പരിധിക്കപ്പുറം വർദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു വിപരീത ഫലമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ എച്ച് ഡി എൽ കൊളസ്ട്രോള് ഒരു 40 മേളിൽ നിൽക്കുന്നതാണ് ഉത്തമം. ഒരു പക്ഷെ ഒരു 40, 60 ഇടയ്ക്ക് നിൽക്കുന്നതായിരിക്കും പുരുഷന്മാർക്ക് നല്ലത്.
0: മറ്റേ എൽ ഡി എൽ കൊളസ്ട്രോള് പിന്നെ ഇതുപോലെ പരിധിക്ക് ഇച്ചിരി കൂടുതലായിട്ട് പിന്നെ എൻ്റെ റേഞ്ച് ഞാൻ മറന്നുപോയി. ഈ റൊസാവാസ്റ്റിൻ 20 mg ആണ് കഴിക്കുന്നത്. ഇപ്പൊ അതിനിപ്പോ എത്ര നാളെ കഴിഞ്ഞാലാണ് നമ്മൾ അത് നോക്കണ്ടേ? ഇപ്പൊ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്.
1: സാധാരണ നമ്മളൊരു തുടക്കത്തിൽ, ഇപ്പൊ ഇന്ന് ഞാൻ ഒരാൾക്ക് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ മരുന്ന് തുടങ്ങുകയാണെങ്കിൽ 4 to 6 ഒന്നുകൂടെ നോക്കും. ഹാർട്ട് അറ്റാക്ക് ഉള്ള ആളല്ലെങ്കിൽ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഞാൻ ചികിത്സിക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ 2 to 4 ഒന്നും കൂടി നോക്കും. അപ്പം 4 to 6 നോക്കിയിട്ട് ഉദ്ദേശിക്കുന്ന അളവിലോട്ട് എത്തുന്നില്ലെങ്കിൽ മരുന്ന് കൂട്ടുകയോ വേറെ മരുന്നും കൂടി ആഡ് ചെയ്യുകയോ ചെയ്യും. വീണ്ടും 4 to 6 നോക്കും. അങ്ങനെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നിടം വരെ 1 to 1.5 ഇടയ്ക്ക് നോക്കും. കൊളസ്ട്രോൾ നിയന്ത്രിച്ചാൽ പിന്നെ 3 to 6, 1 വർഷം നല്ലപോലെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ആളുകളെ 1 to 1.5 മാത്രമേ കൊളസ്ട്രോൾ പരിശോധിക്കുകയുള്ളൂ. ഹൈപ്പോ തൈറോയിഡിസം കൊളസ്ട്രോൾ കൂട്ടും. ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു അസുഖമാണ് ഹൈപ്പോ തൈറോയിഡിസം. 300, 350 ഒക്കെ എൽ ഡി എൽ കൊളസ്ട്രോൾ, ടോട്ടൽ കൊളസ്ട്രോൾ വരാറുണ്ട്. അപ്പൊ തൈറോയിഡ് നിയന്ത്രിച്ച് നിർത്തേണ്ടത് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിന് വളരെ സഹായകരമാണ്. അത് ചികിത്സയുള്ളത് മിക്കവാറും നിങ്ങൾ തൈറോയിഡ് മരുന്ന് കഴിക്കുന്ന കാരണം ഒരു 6 നോക്കണം. കാര്യം ഇത് കൂടിപ്പോകാം. തൈറോയിഡ് നമ്മൾ കൊടുക്കുന്ന തൈറോയിഡ് മരുന്ന്, തൈറോയിഡ് പ്രവർത്തനം കൂട്ടാം. അങ്ങനെയാണെങ്കിൽ ഡോസ് കുറയ്ക്കേണ്ടി വരും.
2: ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി ഡോക്ടർ. എന്തുകൊണ്ടാണ് ഈ പ്രമേഹ രോഗമുള്ളവർ കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്?
1: കാര്യം പ്രമേഹ രോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൃദയാഘാത സാധ്യത വളരെ കൂടും. അതിനോടൊപ്പം കൊളസ്ട്രോൾ കൂടി ആകുമ്പോൾ വീണ്ടും കൂടും ഹൃദയാഘാത
2: സാധ്യത. ഈ പ്രമേഹം എന്ന് പറയുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ അത് ബ്ലോക്ക് ഉണ്ടാക്കുമെന്നാണോ അതോ എങ്ങനെയാണ്?
1: രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുമ്പം അതുണ്ടാക്കുന്ന മറ്റ് പല ശരീരത്തിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ, അത് ചില കെമിക്കൽ വ്യതിയാനങ്ങളും സെല്ലുകൾക്കകത്തുണ്ടാക്കുന്ന വ്യതിയാനങ്ങളും കൊളസ്ട്രോളിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങളും ഉണ്ട്. ഡയബറ്റീസ് തന്നെ കൊളസ്ട്രോളിൽ കുറേ വ്യത്യാസങ്ങൾ, ട്രൈഗ്ലിസറൈഡിൻ്റെ നിലവാരം കൂട്ടാം, എൽ ഡി എല്ലിൻ്റെ ഘടന വ്യത്യാസപ്പെടുത്താം. ഇതെല്ലാം നമുക്ക് ആ ഹൃദയാഘാതത്തിലേക്ക് സാധ്യത കൂട്ടുന്ന കാര്യമാണ്. അതുമാത്രമല്ല, ഡയബറ്റീസ് ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം അദ്ദേഹത്തിൻ്റെ എൽ ഡി എൽ കൊളസ്ട്രോൾ 70 താഴെയെങ്കിലും നിർത്തുക എന്നുള്ളത്. ഡയബറ്റീസ് ഉണ്ടോ, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കണം. അതാണ് ഏറ്റവും ലളിതമായ ഉത്തരം.
2: നമുക്ക് എന്തായാലും ഒരു കോളിലേക്ക് കൂടി പോകാം. ഹലോ, ഹൃദയമന്ത്രം എഫ് എം എൽ തലയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം,
2: ഡോക്ടർ ഉണ്ട്, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ.
1: ചോദിച്ചോളൂ.
3: എനിക്ക് അറിയാനുള്ളത്, നമ്മുടെ വീട്ടിൽ ഇപ്പൊ ആർക്കെങ്കിലും ഒരു ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും സുഖമില്ലാതെ വന്നാലും നമുക്ക് വീട്ടിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കരുതി വെക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടാവുമോ?
1: ഹൃദയാഘാത സാധ്യത കൂടുതലുള്ള, അല്ലെങ്കിൽ ഒരിക്കൽ ഹൃദയരോഗം വന്ന ആളുകളാണെങ്കിൽ അവർക്ക് നാവിനടിയിലിടുന്ന പെട്ടെന്ന് വേദന ഒരു ചെറിയ ശമനം കിട്ടാവുന്ന ഒരു ഗുളികയുണ്ട്, നൈട്രോഗ്ലിസറിൻ എന്ന് പറയും. ഈ മരുന്ന് കൊടുത്തു വിടാറുണ്ട്. മറ്റസുഖങ്ങളൊന്നും

0: ഇല്ലാത്തവരത് സൂക്ഷിക്കേണ്ട കാര്യമോ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. നെഞ്ചുവേദന, സംശയകരമായ രീതിയിലുള്ള നെഞ്ചുവേദന ഉണ്ടായാൽ അതിന് പൊടിക്കൈകൾക്ക് നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഈ ഹൃദയാഘാത ചികിത്സയുമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആശുപത്രികളിലോ അല്ലെങ്കിൽ അതിന് ഉള്ള ഡോക്ടർമാരോ എത്രയും പെട്ടെന്ന് കാണുന്നതാണ് നല്ല കാര്യം. നമുക്ക് അധികം സമയം തരികയല്ല ഹൃദയാഘാതം, എത്രയും പെട്ടെന്ന് കാണുക എന്നുള്ളതാണ്. എല്ലാ നെഞ്ചുവേദനയും ഹൃദയാഘാതമല്ല, പക്ഷേ ഹൃദയാഘാതവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സാധ്യതയായിട്ട് തോന്നുന്ന രീതിയിലോ കഠിനമായ നെഞ്ചുവേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിരിക്കണം, എത്രയും പെട്ടെന്ന് കണ്ടിരിക്കണം.
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ, ആ കോൾ കട്ടായി. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, ഹൃദയമന്ത്രം എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആ നമസ്കാരം, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ജാബിർ അബ്ദുൾ കുട്ടിയാണ്.
2: എനിക്ക് 2018 അറ്റാക്ക് വന്നിരുന്നു. അപ്പൊ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഷുഗർ കൂടുതലായി. അങ്ങനെയാണ് എനിക്ക് ഹൃദ്രോഗം വന്നത്. അപ്പൊ എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട്, സൈലന്റ് അറ്റാക്ക് വരുന്നോണ്ട് എനിക്ക് വേദന കുറവായിരുന്നു
0: അനുഭവിച്ചിരുന്നു.
2: അപ്പൊ ഞാന് അത് സമയം വച്ചോണ്ടിരുന്നു, സമയം പോയി. അപ്പൊ അത് പിന്നെ എറണാകുളത്ത് എത്തിയപ്പോഴത്തേക്കും എന്റെ ഹാർട്ടിന്റെ പേശികൾക്കൊക്കെ ബലം കുറഞ്ഞെന്ന് പറഞ്ഞു.
0: അതെ, നമ്മളുടെ ഹാർട്ടിന്റെ മാംസപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ അടഞ്ഞു പോയത് കൊണ്ടാണ് ഈ ഹൃദയാഘാതം ഉണ്ടായത്. സമയം മുന്നോട്ട് മുന്നോട്ട് പോകും തോറും ഹൃദയ മാംസപേശികൾക്ക് ക്ഷതം വരാം. അത് ഒത്തിരി സമയം കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമായി പോകും.
2: അപ്പൊ എനിക്ക് അതുകൊണ്ട് ഇപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസത്തിന്റെ പ്രശ്നം വരും.
0: അത് ഹൃദയത്തിന്റെ പമ്പിംഗ് പ്രവർത്തനത്തിന് താങ്കൾക്ക് സാരമായ തകരാറുണ്ടാവണം, അതുകൊണ്ടായി ആവാനാണ് സാധ്യത.
2: ഞാനിപ്പോ കൊളസ്ട്രോൾ എല്ലാം ഇപ്പം നിയന്ത്രണാധീനാണ്. കൊളസ്ട്രോൾ ടോട്ടൽ ഇപ്പം 170 വരുന്നുള്ളൂ. LDL-ഉം HDL-ഉം എല്ലാം നോർമലായിട്ട് നിൽക്കുന്നു.
0: LDL എത്രയാണ് താങ്കളുടെ? താങ്കളുടെ LDL 55 താഴെ നിൽക്കണം.
2: അതെ അതെ, 55 എന്റെ.
0: നല്ല, നന്നായി.
2: അപ്പൊ 20 mg എനിക്ക് മരുന്ന് തന്നിരിക്കുന്നത് രാത്രി കഴിക്കുന്നത്.
0: അത് അതുപോലെ തന്നെ തുടരണം.
2: അത് കൂടുതലാണ് എനിക്ക്. ഇനിയും കിടപ്പുണ്ടോ? ഹൃദ്രോഗം വരാനുള്ള സാധ്യത എനിക്ക്.
0: ഹൃദ്രോഗം വരാൻ, ഒരിക്കൽ ഹൃദ്രോഗം വന്നാൽ വീണ്ടും ഹൃദ്രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒരിക്കലും പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നില്ല. പക്ഷേ അതിനെ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് തടയാൻ പറ്റുന്ന ഒരു കാര്യമാണ് താങ്കൾ ചെയ്യുന്ന ഈ റോസ് വാസ്റ്റാറ്റിൻ ഗുളിക 20 mg കഴിച്ച് LDL കൊളസ്ട്രോൾ 55 താഴെ നിർത്തുന്നുണ്ട്. കുറച്ചുകൂടെ താന്നാലും നല്ലതാണ്. അതെ, ഷുഗറുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഷുഗറുള്ള ആളുകൾക്കൊക്കെ അപകടമോ മരണമോ സംഭവിക്കുന്നത് ഹൃദ്രോഗം കൊണ്ടാണ്. അവർക്ക് ഷുഗർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം കൊണ്ടല്ല, ഷുഗർ കൂടിയിട്ടോ അല്ലെങ്കിൽ ഷുഗർ കൂടി എന്തെങ്കിലും മറ്റു കാര്യങ്ങളോ വന്നിട്ടല്ല. അവർക്കല്ല അപകടം സംഭവിക്കുന്നത്, ഒന്നെങ്കിൽ ഹൃദയാഘാതം അല്ലെങ്കിൽ പക്ഷാഘാതം, ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഗുരുതരമായ രോഗങ്ങൾ. അപ്പോൾ അത് തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, ഹൃദയമന്ത്രം എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ആ ഡോക്ടർ ജാബിർ അബ്ദുൾ കുട്ടിയുണ്ട്, സംശയം ചോദിച്ചോളൂ. കേൾക്കാം, ചോദിച്ചോളൂ.
3: ഞാനേ 8 വർഷത്തിന് ഹലോ,
0: ആ ഞങ്ങൾ കേട്ടു, 8 മുമ്പ് താങ്കൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരികയുണ്ടായി. ആ പിന്നെ എന്ത് സംഭവിച്ചു?
3: ഹോസ്പിറ്റലിൽ പോയി, ഐസിയിൽ കിടന്നു. അപ്പൊ ഞാൻ 8 ഇങ്ങനെ മരുന്ന് കഴിച്ചിരിക്കുകയാണ്.
0: ഓ, ആൻജിയോപ്ലാസ്റ്റി വല്ലതും ചെയ്തായിരുന്നോ?
3: ആൻജിയോഗ്രാം.
0: ആ ആൻജിയോഗ്രാം ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് നീങ്ങിയോ അതോ മരുന്ന് മാത്രമേ ആവശ്യമുള്ളതാണോ താങ്കളുടെ ഡോക്ടർ പറഞ്ഞത്? ആ ശരി, ഓക്കെ. ആ
3: മരുന്ന് മറ്റേ ആസ്പിരിൻ അത് കഴിക്കുന്നുണ്ട്, മറ്റേ ഒരു ചുമന്ന

0: ഷുഗറിന്റെ മരുന്നും കഴിക്കുന്നുണ്ട്.
1: ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ ഷുഗർ ഉണ്ടെന്ന് അതിനർത്ഥം. അപ്പൊ തീർച്ചയായിട്ടും താങ്കൾക്ക് കൊളസ്ട്രോളിന്റെ മരുന്ന് അതുകൊണ്ട് തന്നെ വേണം. ഇനി ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആസ്പിരിൻ ഗുളികയും വേണം, അതിനോടൊപ്പം കൊളസ്ട്രോളിന്റെ മരുന്നിന്റെ ഡോസ് കൂടുതലും വേണം. അത് ഷുഗറിന്റെ മരുന്ന് കഴിച്ച് നോർമലായതാണോ? ആ, അപ്പൊ ഷുഗർ നോർമൽ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് പ്രധാനം. ഡയബറ്റീസിന് മരുന്ന് കഴിച്ച് നിയന്ത്രണത്തിലായി എന്നുള്ളത് കൊണ്ട് മാത്രം ഹൃദയാഘാത സാധ്യത കുറയുന്നില്ല.
0: അല്ല, അത് ഞാൻ ചോദിക്കുന്നുണ്ട്, ഈ ആസ്പിരിൻ ഗുളികകൾ കഴിക്കുന്ന
1: ആസ്പിരിൻ ഗുളികകളുടെ ഒരു പ്രശ്നം, ആസ്പിരിൻ ഗുളിക നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ബ്ലീഡിംഗ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ ശരീരത്ത്? തൊലിപ്പുറമെ ബ്ലീഡിങ്ങിൻ്റെ ലക്ഷണം കാണുന്നുണ്ടോ? മലത്തിൽ രക്തത്തിൻ്റെ അംശം കാണുന്നുണ്ടോ? മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണുന്നുണ്ടോ? എന്നങ്ങനെ നമ്മൾ നോക്കും. അത് നോക്കുകയും അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ സമീപിക്കുകയും വേണം.
0: അതല്ല, ബ്ലഡ് ഇങ്ങനെ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമാണെന്നാണ് ചോദിക്കുന്നത്.
1: ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് കഴിക്കുന്നതുകൊണ്ടുള്ള ഏക പ്രശ്നം ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് വളരെ ഗുണകരമായ ഒരു മരുന്നാണ് ഹൃദയാഘാതം വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം.
0: അല്ല, അത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല.
1: താങ്കൾ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിനുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത്. താങ്കൾ വർഷങ്ങൾ ആസ്പിരിൻ കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരാനില്ല. എല്ലാവർക്കും നമ്മൾ ആസ്പിരിൻ കളിയ ആവശ്യമായ ആളുകൾക്ക് അത് കൊടുക്കുന്നത് ജീവിതകാലം മുഴുവൻ കഴിക്കാനാണ്. ജീവിതകാലം മുഴുവൻ കഴിക്കാനാണ്. കാര്യം അവർക്ക് ജീവിതകാലം മുഴുവൻ വീണ്ടും ഒരു ഹൃദയാഘാതം വരാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ആസ്പിരിൻ ഗുളിക ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾക്കോ അല്ലെങ്കിൽ പക്ഷാഘാതം വന്ന ഒരാൾക്കോ കൊടുക്കുന്നത് അവരുടെ ജീവിതകാലം മുഴുവൻ
0: ഉപയോഗിക്കാനാണ്.
1: അപ്പോൾ അത് ദീർഘനാൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് വളരെ ചെറിയ ഡോസിലല്ലേ ആസ്പിരിൻ ഗുളിക നമ്മൾ കൊടുക്കുന്നത്? 75 മില്ലിഗ്രാം അല്ലെ 150 മില്ലിഗ്രാം? ആ ചെറിയ ഡോസിൽ ആസ്പിരിൻ ഗുളിക സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല.
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: ഹൃദയത്തിന്റെ മാംസപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി രക്തധമനികൾ എന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട്. ശുദ്ധരക്തവാഹിനികളായ ഈ രക്തക്കുഴലുകളിൽ പല കാരണങ്ങൾ കൊണ്ട് രക്തക്കട്ടകൾ ഉണ്ടായി. ഈ രക്തക്കുഴലുകളിലൂടെയുള്ള രക്തസഞ്ചാരം പെട്ടെന്ന് നിലച്ചു പോകുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ഈ രക്തക്കുഴലുകൾ ഹൃദയ മാംസപേശികളുടെ ഏത് ഭാഗത്തേക്ക് രക്തം എത്തിക്കുന്നുവോ ആ ഭാഗത്തേക്കുള്ള രക്തസഞ്ചാരം തടസ്സപ്പെടുകയും ആ ഭാഗത്തെ ഹൃദയ മാംസപേശികൾക്ക് തകരാർ സംഭവിക്കുകയും ഒരു പക്ഷേ പെർമനന്റ് ആയിട്ട് അതിന്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുകയും ആ ഭാഗത്തു നിന്നും ചില ഇലക്ട്രിക്കൽ സിഗ്നലുകളുടെ തകരാർ കൊണ്ട് അപകടകരമായ രീതിയിൽ ഹൃദയ താളപ്പിഴകൾ ഉണ്ടാകുകയും ഉടനെ മരണം വരെ സംഭവിക്കുകയും ചെയ്യും.
4: ഡോക്ടർ ജാബിർ, സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജി. വിളിക്കേണ്ട നമ്പർ 9495981773.
2: വീണ്ടും സ്വാഗതം ഡോക്ടർ. നമ്മൾ സാധാരണയായി ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ വി എൽ ഡി എൽ എന്ന് പറഞ്ഞൊന്ന് കാണാറുണ്ടല്ലോ, ഇതിൻ്റെ പ്രാധാന്യം എന്താണ്?
1: ഈ വി എൽ ഡി എൽ എന്ന് പറയുന്ന ട്രൈഗ്ലിസറൈഡ് എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു സാധനം. ട്രൈഗ്ലിസറൈഡിൻ്റെ മൊത്തം വാല്യൂവിനെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് വി എൽ ഡി എൽ. ഇപ്പോൾ വേറൊരു പുതിയ കണക്കുണ്ട് നമുക്ക്. നമ്മൾ ഇത്രയും നാളും കണക്കാക്കിയിരുന്ന എൽ ഡി എൽ കൊളസ്ട്രോൾ, ടോട്ടൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, വി എൽ ഡി എൽ, ഇപ്പോൾ നോൺ എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്നുള്ള ഒരു പുതിയ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. പുതിയതല്ല, കുറേ നാളുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് നോൺ എച്ച് ഡി എൽ കൊളസ്ട്രോൾ. ട്രൈഗ്ലിസറൈഡൊക്കെ കൂടുതലുള്ള ആളുകൾക്ക് നമ്മൾ ഈ നോൺ എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ നിയന്ത്രിച്ചത് ആണ് കൂടുതലും. എൽ ഡി എൽ കൊളസ്ട്രോളിനെ മാത്രം ആശ്രയിക്കാതെ നോൺ എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂടെ നമ്മൾ നിയന്ത്രണത്തിൽ വരുത്തുവാൻ നോക്കും. നോൺ എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രയോജനകരമായ കൊളസ്ട്രോൾ അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്ന കൊളസ്ട്രോൾ ഒഴിച്ച് അപകടം ഉണ്ടാക്കുന്ന എല്ലാ കൊളസ്ട്രോൾ തന്മാത്രകളും കൂടി ചേരുന്നതാണ്. അപ്പോൾ നോൺ എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് എൽ ഡി എൽ കൊളസ്ട്രോളിനേക്കാൾ ഒരു 30 മില്ലിഗ്രാം കൂടുതലായിരിക്കാം നമ്മളുടെ നിയന്ത്രിക്കേണ്ട അളവ്. അതായത് ഇപ്പം എൽ ഡി എൽ കൊളസ്ട്രോൾ നമ്മൾ 50 താഴെ നിർത്തണമെങ്കിൽ നോൺ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഒരു 80 താഴെ നിർത്തണം. ട്രൈഗ്ലിസറൈഡ് കൂടുന്നതിൻ്റെ ഒരളവാണ് വി എൽ ഡി എൽ.
2: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം ഡോക്ടർ. താങ്ക് യു. ഹലോ.
5: ഹലോ.
2: ആ, ഹൃദയമന്ത്രം എഫ് എം ഹെൽത്ത് ലൈനാണ്. ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടിയുണ്ട്, സംശയം ചോദിക്കൂ.
5: സാറേ, ഞാനേ എനിക്കൊരു

0: പ്രഷർ കുറഞ്ഞു പോയിട്ടൊരു അസുഖം ഉണ്ടായിരുന്നു.
1: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് ചോദിക്കൂ കേട്ടോ, അതിൻ്റെ ഒരു ഓക്കെ. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് ഒന്നുകൂടി ആവർത്തിക്കൂ.
0: പ്ലീസ്. പ്രഷർ കുറഞ്ഞു പോയെന്നാ പറഞ്ഞ ഡോക്ടർ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയതാണ്. ഹലോ.
2: ആ പറഞ്ഞോളൂ.
0: ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 5 ദിവസം കിടന്നതാണ് ഞാൻ. ഇപ്പം ഒരു 4-5 ഗുളിക കഴിക്കണുണ്ട്. പക്ഷേ ഈ പുറത്തോടെ ഗുളിക വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞ് കൂടി കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം. അതൊരെണ്ണം കഴിക്കണുണ്ട്. പിന്നെ നമ്മളെ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിയുമ്പോഴേ ഒരു ചുമത കിണറിനൊരു ഗുളിക കഴിക്കണുണ്ട്.
2: ഇപ്പോൾ താങ്കൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായത് അത് ആസ്പിരിൻ ഗുളികയായിരിക്കണം. ഈ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ആസ്പിരിൻ ഗുളികയാണ്. എനിക്ക് കളർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും മരുന്നുകളുടെ, ഞങ്ങൾ ഡോക്ടർമാരാണെങ്കിലും സാധാരണ നമ്മൾ എല്ലാ മരുന്നിൻ്റെയും കളർ ഓർത്ത് വെക്കാറില്ല. അതുമാത്രമല്ല പല കമ്പനികളുടെയും കളർ പലതായിരിക്കും. അതുകൊണ്ട് മരുന്നിൻ്റെ കളർ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ശരിയാ, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. എന്തായാലും രക്തം കട്ട പിടിക്കുന്ന തടയുന്ന തരത്തിലുള്ള രണ്ട് ഈ ഇത്രയും മാത്രം വിവരങ്ങൾ വെച്ചുകൊണ്ട് താങ്കളുടെ അസുഖം എന്താണെന്നോ അതിൻ്റെ ചികിത്സ എന്താണെന്നോ എനിക്ക് ഒരഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടാണ്. താങ്കൾ ആകെ പറഞ്ഞ വിവരങ്ങൾ പ്രഷർ കുറവായിരുന്നു എന്നൊരു ആശുപത്രിയിൽ പോയപ്പോൾ പറഞ്ഞു, പക്ഷേ അവൻ 5 ദിവസം ICU കിടന്നു. അതിൻ്റെ അർത്ഥം കാര്യമായിട്ടുള്ള തകരാറ് താങ്കൾക്കുണ്ടെന്നാണ്.
0: എന്നിട്ട് അവരെ അവിടെ എല്ലാം പരിശോധിച്ചപ്പോ പറയണ എല്ലാം നോർമലാണ്, നോർമലാണെന്നാണ് പറഞ്ഞത്.
2: ഇത് നേരിൽ കാണുകയും അന്ന് അവിടുത്തെ ചികിത്സാ സംബന്ധമായ രേഖകളെല്ലാം പരിശോധിക്കുകയും ചെയ്താൽ മാത്രം അഭിപ്രായം പറയാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ഫോണിൽ കൂടെ നമ്മൾക്ക് ഇതിനപ്പുറം എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും താങ്കളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് ഗുളികകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചികിത്സയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അദ്ദേഹം പറയുന്ന പോലെ ചെയ്യുകയും ചെയ്യും. എന്തായാലും 5 ദിവസം ICU കിടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തക്ക ഗൗരവമുള്ള ഒരു കാര്യം താങ്കൾക്കുണ്ടായിരുന്നാ അതിന്റെ അർത്ഥം.
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമുക്ക് കൊളസ്ട്രോളിനെ കുറിച്ച് ഒരുപാട് മിത്തുകൾ ഉണ്ടല്ലോ.
2: കൊളസ്ട്രോളിനെ കുറിച്ചുള്ള അത്രയും മിത്തുകൾ വേറെ എന്തെങ്കിലും കാര്യത്തെ കുറിച്ചുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കൊളസ്ട്രോൾ കുറയ്ക്കണം എന്നുള്ളതിനേക്കാൾ കൊളസ്ട്രോൾ കുറയ്ക്കണമെന്ന് പറയുന്നതിന് ശാസ്ത്രീയ അടിത്തറയില്ല, അത് തെറ്റാണ്. ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല, കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്.
1: അതെ, പക്ഷേ ഈ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കൊളസ്ട്രോൾ കൂടി വന്നാൽ അത് അയാളുടെ ഒരു ഘടനയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ കഴിയുമോ? വെറുതെ ഇരുന്നാൽ
2: അത് അദ്ദേഹത്തിന് അസുഖങ്ങൾ കൂടാതെയും ഹൃദയാഘാതം വരാതെയും പക്ഷാഘാതം വരാതെയും എത്ര നാൾ ജീവിച്ചിരിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും.
1: അപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യണം ഇതെല്ലാം ഒഴിവാക്കാൻ
2: വേണ്ടി? ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യങ്ങൾ, ജീവിതശൈലി മാറ്റങ്ങൾ, ഭക്ഷണത്തിലെ മാറ്റങ്ങൾ, വ്യായാമം, ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് വേണോ ഇഡ്ലിയോ എന്ന് വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ നിലവാരം മാത്രമല്ല, കൊളസ്ട്രോളിൻ്റെ നില, ഇദ്ദേഹത്തിന് ഹൃദയാഘാതം വരാനുള്ള സാധ്യത എത്രത്തോളം. അതിപ്പോൾ ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ത്യക്കാർക്ക് പറ്റിയ ഉദാഹരണം ലൈപിഡ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ LAI ഒരു സ്കോറിംഗ് സിസ്റ്റമുണ്ട്. എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ നോക്കും ഇദ്ദേഹത്തിൻ്റെ റിസ്ക് എത്രയാണ്. ലോ റിസ്ക് ആണെങ്കിൽ വേണ്ട, അതേസമയം അതിനകത്തിന് ഹൈ റിസ്ക്, വെരി ഹൈ റിസ്ക്, അതീവ സാധ്യത കൂടുതലുള്ള ആൾ, റിസ്ക് ഏറ്റവും കൂടുതലുള്ള ആൾ, അവർക്കൊക്കെ നിർബന്ധമായി മരുന്നുകൾ കഴിക്കേണ്ടി വരും. കാര്യം ഇത് വളരെ ഫലപ്രദമാണ്, ശാസ്ത്രീയമായി തെളിയിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ പല ക്ലിനിക്കൽ പഠനങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് LDL കൊളസ്ട്രോൾ. ഒരു കണക്ക് പറഞ്ഞാൽ LDL കൊളസ്ട്രോൾ ഒരു 30-40 mg/dL കുറച്ചാൽ ഒരു 25% ഹൃദ്രോഗ സാധ്യത കുറയും. അതാണ് ഏറ്റവും വലിയ പഠനം സൂചിപ്പിച്ചിരിക്കുന്നത്.
1: അപ്പോൾ തീർച്ചയായും ഒരു വ്യക്തിയെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം
2: നിർബന്ധമായിട്ടും. കൊളസ്ട്രോൾ കാര്യം നമ്മളുടെ പ്രവിദാഹന്മാരുണ്ടായിരുന്നല്ലോ, ഈ കാട്ടിൽ വേട്ടയാടി നായാടി ജീവിച്ചിരുന്ന ആളുകൾ, അവരുടെയൊക്കെ ഈ ഹണ്ടർ ഗാദറേഴ്സ് വളരെ വളരെ നൂറ്റാണ്ടുകൾക്ക്, ആയിരക്കണക്കിന് ആടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ, അവരുടെയൊക്കെ ഫോസിലുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് LDL കൊളസ്ട്രോൾ അവർക്ക് ഇത്രയില്ലായിരുന്നു, വളരെ കുറവായിരുന്നെന്നാണ്. അതുമാത്രമല്ല ജന്മനാ LDL കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്ന ജീനുകളുടെ ചില വ്യത്യാസങ്ങൾ

0: മൂലം എൽ ഡി എൽ കൊളസ്ട്രോൾ വളരെ കുറവുള്ള ചില ജനവിഭാഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് ചില ഗോത്രജനവിഭാഗങ്ങൾ. അവർക്കൊന്നും ഹൃദയാഘാതം വരാറില്ല. കൊച്ചുകുട്ടികൾക്ക് ഹൃദയാഘാതം വരാറില്ല, അവരുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ 25. അപ്പോൾ ലളിതമായിട്ട് ഞങ്ങളിപ്പോൾ പറയുന്നത്, നമുക്കൊരു ജനിക്കുന്ന ഒരാളുടെ എൽ ഡി എൽ, ജനിക്കുന്ന ഒരു കുട്ടിയുടെ എൽ ഡി എൽ നിലവാരത്തിലേക്ക് എൽ ഡി എൽ കൊളസ്ട്രോൾ താഴ്ത്തിയാൽ അതുപോലെ ആയിരിക്കും നമ്മുടെ ഹൃദയാഘാത സാധ്യതയും.
1: നമുക്ക് അടുത്തൊരു കോളിലേക്കും ഇല്ല, കോള് കിട്ടിയിട്ടില്ല. ഈ കൊളസ്ട്രോളിനെ സംബന്ധിച്ചുള്ള മിത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ശരിക്കും നമുക്ക് വെറും വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും ജീവിതശൈലിയിലെ മാറ്റവും കൊണ്ട് മാത്രം കൊളസ്ട്രോൾ അധികമുണ്ടെങ്കിൽ പിടിച്ചു നിർത്താൻ കഴിയില്ല അല്ലേ?
0: അത് കൊളസ്ട്രോളിൻ്റെ നിലവാരം അനുസരിച്ചിരിക്കും, അതുപോലെ അദ്ദേഹത്തിന് ഹൃദയാഘാത സാധ്യത എത്രത്തോളം ഉണ്ടെന്നും അനുസരിച്ചിരിക്കും. ഒരു സമൂഹത്തിന്, സമൂഹത്തിലെ എല്ലാവർക്കും എൽ ഡി എൽ കൊളസ്ട്രോൾ എത്രയായിരിക്കണം എന്നൊരു കണക്ക്, ഒരു മാർഗനിർദ്ദേശം യൂറോപ്യൻ സൊസൈറ്റിയുടെ ഉണ്ട്. അവരുടെ കണക്കനുസരിച്ച് എൽ ഡി എൽ കൊളസ്ട്രോൾ ഒരു 116 താഴെ നിൽക്കുന്നതാണ് നല്ലത്. നമ്മുടെ ലൈപിഡ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ എൽ ഡി എൽ കൊളസ്ട്രോൾ 100 താഴെ ആയിരിക്കും.
1: നമ്മുടെ പ്രതിരോധ ശേഷിയും കൊളസ്ട്രോൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: വലിയ ബന്ധമുള്ളതായിട്ട് പഠനം
1: ഒരാളൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, ഹൃദയമന്ത്രം FM Health Line സ്വാഗതം.
2: ഹലോ, ഞാൻ
1: റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംശയം ചോദിക്കൂ പ്ലീസ്.
2: നമസ്കാരം സാർ.
0: നമസ്കാരം.
2: അതെ, എനിക്ക് എല്ലാം നോർമലാണ്. 80-87 ഒക്കെ ഷുഗർ. ഞാൻ ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനൊക്കെ മരുന്ന് കഴിക്കുന്നതാണ്. ഈ കണ്ണിന്റെ അടിയിൽ ഇങ്ങനെ വീർപ്പ് വന്നത് എന്താ സാറേ?
0: അത് കണ്ടാലല്ലേ അമ്മ പറയാൻ പറ്റുള്ളൂ. കണ്ണിനടിയിൽ വീർത്ത് വന്നതാണോ കണ്ണിനടിയിൽ നിറവ്യത്യാസമാണോ അമ്മ? മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും മറുകു?
2: ചെറിയ നിറവ്യത്യാസം ഉണ്ടായി, ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, കണ്ണിന്റെ എക്സർസൈസ് യോഗയ്ക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇത്തിരി കുറച്ച് കുറവായിട്ടുണ്ട്.
0: ആ, ഇത് കണ്ടാൽ മാത്രം പറയാൻ പറ്റുന്ന കാര്യം അമ്മ, ഇത് നമുക്ക് ഫോണിൽ കൂടി കേട്ടൊരു മറുപടി പറയാൻ പറ്റുന്ന കാര്യമല്ല.
2: ക്രിയാറ്റിൻ 58
0: ക്രിയാറ്റിനിൻ 58 വന്ന് കാണത്തില്ല. ക്രിയാറ്റിൻ അത്രയും വരത്തില്ലല്ലോ അമ്മ. HbA1c നല്ല നിയന്ത്രണത്തിലാണ്. 7 താഴെ നിൽക്കുന്നത് നല്ലതാണ്, 6.5 താഴെ നിന്നാ വളരെ ഉത്തമം. അമ്മ പറയുന്നത് ചിലപ്പോൾ വേറെ. 58 എനിക്ക് ക്രിയാറ്റിനിൻ ആയിരിക്കത്തില്ല, അത് ചിലപ്പോൾ 0.58 ആയിരിക്കും, 0.58 ആയിരിക്കും. ആ 0.58, അത് വളരെ നല്ലതാ, വളരെ കുറവാ.
2: എന്തായാലും
0: ഒരു ഗൗരവമുള്ള കാര്യമാണെന്ന് തോന്നില്ലമ്മ.
1: അതെ, ആരോഗ്യത്തോടെ ഇരിക്കും.
0: എന്തായാലും അമ്മ, അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മക്ക് ഷുഗർ വളരെ നിയന്ത്രണത്തിലാണ്, കിഡ്നി ഫങ്ഷൻ വൃക്കകളുടെ പ്രവർത്തനം വളരെ നല്ലതാണ്, കൊളസ്ട്രോളും വളരെ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ദീർഘനാൾ ആരോഗ്യത്തോടുകൂടി ആയുസോടുകൂടി ഇരിക്കട്ടെ.
2: മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ നല്ല ജോലി ചെയ്യുന്നത്, മനസ്സിനിണങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നല്ല 60 വയസ്സായി, എന്നാലും എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇതുണ്ട്, അപ്പൊ ഞാൻ അതുകൊണ്ട് സന്തോഷമുണ്ട്. ഈ തവണ പോയപ്പോ എല്ലാം നോർമലായി.
0: അമ്മയ്ക്ക് മാത്രമല്ല ഇത് കേൾക്കുന്ന ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശരാശരി കേരളീയന്റെ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞ ഒരു 73-76 വയസ്സൊക്കെയാണ്. അമ്മ ഒരു 80 വയസ്സ് വരെ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.
1: ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി. ഓക്കെ, നമ്മൾ സാധാരണ ഇപ്പോൾ ഇവർ വൃക്കയുടെ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു. ഈ വൃക്ക രോഗത്തിന് മരുന്ന് കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൃക്ക രോഗമുണ്ടെങ്കിൽ കൊളസ്ട്രോൾ വർദ്ധിക്കാനിടയാവും.
0: വൃക്കരോഗം കൊളസ്ട്രോൾ കൂട്ടും, പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ് കൂട്ടാൻ സാധ്യത വളരെയധികം കൂട്ടാൻ സാധ്യതയുണ്ട്. ഈ ട്രൈഗ്ലിസറൈഡ് കൂടുന്ന ഡയബറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ ട്രൈഗ്ലിസറൈഡ് കൂട്ടുന്ന ഒരു കാര്യം. ആൽക്കഹോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, മദ്യം ട്രൈഗ്ലിസറൈഡ് കൂട്ടും.
1: ഇത്തരം ദുശീലങ്ങളെന്ന് പറയാവുന്ന മദ്യപാനം അല്ലെങ്കിൽ പുകവലി ഒക്കെ നിയന്ത്രിക്കുക,
0: പുകവലി നല്ല കൊളസ്ട്രോൾ കുറയ്ക്കും. മദ്യം ട്രൈഗ്ലിസറൈഡിനെ കൂട്ടുകയും ചെയ്യും. പാൻക്രിയാറ്റൈറ്റിസ്, പാൻക്രിയാസിന് ഉണ്ടാകുന്ന ഗുരുതരമായ ഒരു രോഗമാണ് പാൻക്രിയാറ്റൈറ്റിസ്. അത് ട്രൈഗ്ലിസറൈഡ് കൂടിയാലും പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാവും. മദ്യം കൊണ്ട് തന്നെ, അമിത മദ്യപാനം കൊണ്ട് തന്നെ പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാവും.
1: അപ്പോൾ വൃക്കയുടെ ആരോഗ്യവും കൊളസ്ട്രോളുമായിട്ടും വളരെ അടുത്ത
0: ബന്ധമുണ്ട്. അതുമാത്രമല്ല, വൃക്ക രോഗങ്ങളുള്ളവരുടെ കൊളസ്ട്രോൾ കർശനമായിട്ട് നിയന്ത്രിച്ച് നിർത്തുകയും വേണം.
1: നമുക്ക് തീർച്ചയായും കോളിലേക്ക് കൂടി പോവാം. ഹലോ,
3: ഇല്ല കോൾ കിട്ടിയിട്ടില്ല.
1: അപ്പോൾ ചില മരുന്നുകൾ

0: ഇതുപോലെ കൊളസ്ട്രോൾ കൂട്ടുമെന്ന് പറയാറുണ്ടല്ലോ. അത്തരം മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
1: ആ ചില മരുന്നുകൾ കൊളസ്ട്രോൾ കൂട്ടാറുണ്ട്. സാധാരണ കൊളസ്ട്രോൾ കൂട്ടുന്ന മരുന്നുകൾ, സ്റ്റീറോയിഡ് മരുന്നുകൾ കൊളസ്ട്രോൾ കൂട്ടാം. അതുപോലെ നമ്മൾ ചില പ്രഷറിന് ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ ചെറിയ കൊളസ്ട്രോൾ കൂട്ടാം. പക്ഷേ അതൊന്നും അമിതമായ അളവിലോ അപകടകരമായ രീതിയിലോ കൊളസ്ട്രോൾ കൂട്ടാറില്ല.
0: നമുക്കൊരു കോളേക്ക് കൂടി പോവാം. ഹലോ, ഹൃദയമന്ത്രം FM Health ലൈനിലേക്ക് സ്വാഗതം.
2: ഹലോ,
0: ആ റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിന്ന് സംശയം ചോദിക്കൂ. ഡോക്ടർ ജാബിർ അബ്ദുള്ള കുട്ടിയാണ് മറുപടി പറയുന്നത്, ചോദിക്കൂ.
2: ശരിയാണ് കാലടിയിൽ
1: ആ പറഞ്ഞോളൂ അമ്മ.
2: അപ്പൊ എനിക്ക് അറ്റോവസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ മരുന്ന് എന്തിനുള്ളതാണെന്ന് അറിയണം.
1: അറ്റോവസ്റ്റാറ്റിൻ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മരുന്നുകളിൽ ഒന്നാണ്.
2: മരുന്നാണ്. പിന്നെ നമുക്ക് നടത്തം കൊളസ്ട്രോൾ കുറയ്ക്കുകയോ ഷുഗറിന്റെ ഇത് കുറയ്ക്കുകയോ? നടത്തം,
1: വ്യായാമം കൊളസ്ട്രോളും കുറയ്ക്കും പ്രഷറും കുറയ്ക്കും.
2: പിന്നെ ഈ പഴവർഗ്ഗങ്ങൾ കൊളസ്ട്രോൾ കൂട്ടുമോ?
1: ഇല്ല, പഴവർഗ്ഗങ്ങളിൽ കൊളസ്ട്രോൾ വളരെ കുറവാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കേണ്ട ആ മെഷീനറി പല പഴവർഗ്ഗങ്ങളിലും ഇല്ല. അതുകൊണ്ട് സാധാരണ പഴവർഗ്ഗങ്ങളിലൊക്കെ കൊഴുപ്പ് വളരെ കുറവാണ്. അവക്കാഡോ എന്ന് പറഞ്ഞ ഒരു പഴത്തിൽ മാത്രമേ ഇച്ചിരി

0: ുള്ള ഏറ്റവും ഫലപ്രദമായ മരുന്നുകളിലൊന്നാണ്
1: മരുന്നാണ്. പിന്നെ നമുക്ക് നടത്തം കൊളസ്ട്രോള് കുറയ്ക്കുകയോ ഷുഗറിന്റെ ഇത് കുറയ്ക്കുകയോ നടത്തം വ്യായാമം
0: കൊളസ്ട്രോളും കുറയ്ക്കും പ്രഷറും കുറയ്ക്കും
1: അല്ലേ. പിന്നെ ഈ പഴവർഗ്ഗങ്ങൾ കൊളസ്ട്രോള് കൂട്ടുമോ?
0: ഇല്ല, പഴവർഗ്ഗങ്ങളിൽ കൊളസ്ട്രോൾ വളരെ കുറവാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കേണ്ട ആ മെഷീനറി പല പഴവർഗ്ഗങ്ങളിലും ഇല്ല. അതുകൊണ്ട് സാധാരണ പഴവർഗ്ഗങ്ങളിലൊക്കെ കൊഴുപ്പ് വളരെ കുറവാണ്. അവക്കാഡോ എന്ന് പറഞ്ഞ ഒരു പഴത്തിൽ മാത്രമേ ഇച്ചിരി കൊഴുപ്പുള്ളൂ, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളിലൊന്നും കൊഴുപ്പില്ല. പാലിലുണ്ട്, പാലുൽപ്പന്നങ്ങളിലുണ്ട്, മുട്ടയുടെ ചുമലയിലുണ്ട്. പക്ഷേ മുട്ടയുടെ ചുമലയിലുള്ളത് കൊളസ്ട്രോളാണ്. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതിനകത്ത് കൊഴുപ്പിന് വ്യത്യാസമുണ്ട്. അത് മിക്കവാറും അത് മുട്ട കഴിക്കുന്നത് കൊണ്ട് സാധാരണഗതിയിൽ രക്തത്തിലെ കൊളസ്ട്രോൾ അധികം വർദ്ധിക്കണമെന്നില്ല. അമിതമായി എന്ത് കഴിച്ചാലും പ്രശ്നമാണ്, പക്ഷേ ഒരു സാധാരണ അളവിൽ മുട്ട കഴിക്കുന്നതുകൊണ്ട്, ഒരു ദിവസം ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട്, ഒന്ന് രണ്ടു ദിവസം ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട് അത് രക്തത്തിലെ കൊളസ്ട്രോളിനെ അമിതമായി വർദ്ധിപ്പിക്കത്തില്ല. വെള്ളയിൽ കൊളസ്ട്രോൾ ഇല്ല, വെള്ളയിൽ വേറൊന്നുമില്ല, അതിനകത്ത് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. അതെ,
2: ഓക്കെ, വളരെ നന്ദി. അവർ ഭക്ഷണക്രമത്തെക്കുറിച്ചും ചോദിക്കേണ്ടായി. കൊളസ്ട്രോൾ ഒരു വില്ലനോ അതല്ലെങ്കിൽ കൊളസ്ട്രോളിനെ ഭയപ്പെടണോ എന്ന് ചോദിച്ചാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഡോക്ടർ ഇതുവരെ സംസാരിച്ചിരുന്നു മനസ്സിലാക്കി നമുക്കത് പൂർണ്ണമായും ഭയപ്പെടേണ്ട കാര്യമില്ല, ഒരു വില്ലൻ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളത് വേണ്ട വിധത്തിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ ഹീറോ വില്ലനാകാനും മതി.
0: കൊളസ്ട്രോളിനെ നമ്മൾ ഗൗരവമായിട്ട് സമീപിക്കണം. നമ്മൾ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഹൃദയാഘാത സാധ്യത കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ കൊളസ്ട്രോളിനെ കർശനമായിട്ട് നിയന്ത്രിക്കണം. ഹൃദയാഘാതം വന്ന വ്യക്തികൾ അല്ലെ, പക്ഷാഘാതം വന്ന വ്യക്തികൾ കർശനമായ നിയന്ത്രണം എൽ ഡി എൽ കൊളസ്ട്രോളിന്. ഒരു ജനസമൂഹത്തിലും എൽ ഡി എൽ കൊളസ്ട്രോള് കുറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ പക്ഷാഘാതമോ ഹൃദയാഘാതമോ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും. അപ്പോൾ കൊളസ്ട്രോൾ തീർച്ചയായിട്ടും കൊളസ്ട്രോളിൻ്റെ വർധനമാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടലിൽ ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് അതിനെ തീർച്ചയായിട്ടും നിയന്ത്രിക്കണം. അതിന് ആഹാര നിയന്ത്രണം, മറ്റ് ജീവിതശൈലിയിലെ നിയന്ത്രണങ്ങൾ, അതോടൊപ്പം ആവശ്യമുണ്ടെങ്കിൽ മരുന്നു.
2: തീർച്ചയായും കൊളസ്ട്രോളിനെ കുറിച്ച് ഇന്ന് വലിയൊരു അവബോധം നമ്മുടെ ശ്രോതാക്കൾക്ക് ഉണ്ടാക്കുവാൻ ഡോക്ടറുടെ ഈ തത്സമയ ഫോണിൻ പരിപാടി സഹായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് സംവദിച്ച നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിശദമായി മറുപടി പറഞ്ഞ സീനിയർ കൺസൾട്ടൻറ്റും ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുൾക്കുട്ടിയോട് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
3: ഹൃദയമന്ത്രം. ഹൃദയം പറയുന്നത്. ഇനി ഓരോ ചുവടും ഹൃദയാരോഗ്യത്തിലേക്ക്.

പറയുന്നത് ശ്രദ്ധിക്കൂ, ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കും. ഇനി ഓരോ ചുവടും ഹൃദയാരോഗ്യത്തിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9495981773.

0: ആരാഞ്ഞു.
1: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കുന്ന കത്ത് ഹാജരാക്കണമെന്ന് വ്യക്തമാക്കി ഗവർണർ. പൊതുതിരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കരനാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ദൂരിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധ സേന. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സേനാ തലവന്മാർ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തിറക്കി. പ്രവേശനം, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള 10 വർഷത്തെ സമഗ്ര വിശകലനമാണ് ഈ റിപ്പോർട്ട്. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. പൊളിച്ചു നീക്കേണ്ട 88 കെട്ടിടങ്ങളിൽ 56 ഉടമകളും ബാക്കിയുള്ളവ റവന്യൂ വകുപ്പും പൊളിച്ചു നീക്കും. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരള പോസ്റ്റൽ സർക്കിൾ കൊച്ചി സെൻട്രൽ റീജിയൻ അന്താരാഷ്ട്ര യോഗദിന കൌണ്ട്ഡൌണിന്റെ ഭാഗമായി യോഗ സെഷൻ സംഘടിപ്പിച്ചു. ജീവനക്കാരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം.
2: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റും 12 സെക്കൻഡും.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത MLA മാരെ ഓരോരുത്തരെയായി ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം

നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാം. അതുപോലെ തന്നെ ഇഷ്ടഗാനങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു മെസ്സേജ് ഇങ്ങോട്ട് അയച്ചാൽ മതി. മെസ്സേജ് അയക്കേണ്ട നമ്പർ പറയാം: 9446455888. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്നും വെക്കാൻ മറക്കരുത്. അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ തുടങ്ങിക്കോളൂ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9446454588.

അപ്പോ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നാലുമണിപ്പൂക്കൾ. ആദ്യത്തെ മെസ്സേജ് ആരുടേതാണെന്ന് നോക്കാം. പ്രിയ നാലുമണിപ്പൂവേ, നിനക്ക് സുഖാണോ? ഞാൻ നിന്റെ ഒരു ആരാധകനാണ്. ഞാൻ കെടാമംഗലം വെളുത്താട്ട് ക്ഷേത്രത്തിനടുത്ത് നിന്നും സുനിൽ എം എസ് ആണ്. എനിക്കും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. നമസ്കാരം നാലുമണിപ്പൂവേ, എന്റെ പേര് കീർത്തി. മാമ്പ്ര എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. ഇന്ന് എന്റെ അനിയന്റെ ബർത്ത്ഡേ ആണ്. ആളുടെ പേര് കൃഷ്ണജിത്ത് എന്നാണ്, എന്റെ മോനൂട്ടൻ. അപ്പൊ അവന് വേണ്ടിയിട്ട് എനിക്ക് നമ്മ വീട്ടുപിള്ളൈ എന്ന മൂവിയിലെ ഒരു പാട്ട് വെച്ചു തരൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോ മോനൂട്ടൻ അഥവാ കൃഷ്ണജിത്തിന്, കീർത്തിയുടെ അനിയൻകുട്ടന്, ഞങ്ങളുടെയും നാലുമണിപ്പൂക്കൾ

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സാധികയാണ് വൈറ്റിലയിൽ നിന്നും. ചേച്ചി, ഞാൻ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിങ്ങനെ ചുമ്മാ ഒരു ജോലിയില്ലാതിരുന്നപ്പോൾ വെച്ച് കേട്ടുകൊണ്ടിരിക്കുവാണ്. ആഹാ കൊള്ളാലോ, അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിലൊന്നും കേൾക്കില്ല എന്നാണോ പറയുന്നത്? ഇടക്കൊക്കെ കേൾക്കണം കേട്ടോ, നമ്മളെയും കൂടി ഇടക്കൊക്കെ ഒന്ന് കേൾക്കൂ. അപ്പോൾ എന്തായാലും സാധിക ഇന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തന്നാൽ മതി, എൻ്റെ പേരൊക്കെ ഒന്ന് വായിച്ച് കേൾക്കണമെന്നൊരാഗ്രഹം. ഇനി അയക്കുമ്പോൾ, ഇനി മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പാട്ടൊക്കെ ചോദിക്കാം. ഇന്നിപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.

ആളാദ്യമായിട്ടാട്ടോ നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ എന്തായാലും സാധിക മെസ്സേജ് അയച്ചത് വെറുതെ ആയില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇഷ്ടമുള്ള പാട്ടും അതുപോലെ തന്നെ ഡെഡിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, നമുക്ക് നോക്കാം. ഇത് കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിൽ നിന്നും അർദ്ധന ജീവനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിയുടെ മോൻ നീലിന് വേണ്ടിയിട്ട് പാട്ട് വേണം, പാച്ചവും അത്ഭുത വിളക്കും എന്ന ഫിലിമിലെ പാട്ടാണ് കേട്ടോ ആള് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ചു, വായിച്ചില്ല. ഒരുപാട് മെസ്സേജുകൾ അയച്ചു, ഇന്നെങ്കിലും വായിക്കണം. ഞാൻ പിണക്കമാണ്, എന്നാലും ഇത്രയൊക്കെ പിണങ്ങിയിട്ടും ആളൊന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 4 മണിപ്പൂവേ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് താഴെ വീണ്ടും എഴുതിയേക്കാം, എന്നാലും ഞാൻ പിണക്കമാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ അർദ്ധനക്കുട്ടിയുടെ പിണക്കം മാറിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്നലെയൊന്നും വിശ്വസമൊന്നും പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വായിക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണം. അപ്പോൾ ഇന്ന് മെസ്സേജ് വായിച്ചിട്ടുണ്ട്. പിന്നെ 4 മണിപ്പൂവിനും ഇവിടെയുള്ള എല്ലാവർക്കും സുഖമാണ് കേട്ടോ, മോൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നീലിന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

ചെമ്പൂച്ചിറയിൽ നിന്നും ഗ്രീഷ്മ സനോജാണ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാലുമണിപ്പൂവെ, എന്റെ മക്കളായ മിയ, ശ്രേയ, മിത്ര ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മിയക്കും ശ്രേയക്കും മിത്രയ്ക്കും പാട്ട് വെച്ച് തരാട്ടോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവെ, ഞാൻ പൂച്ചാക്കൽ നിന്ന് ലക്ഷ്മി ലെനിനാണ്. എനിക്ക് വെടിക്കെട്ട് എന്ന സിനിമയിലെ ഇന്ദീവരം പോലെ അഴകുള്ളവൾ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചു തരാലോ.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖാണല്ലോ. നാലുമണിപ്പൂവിന്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്, പേര് സണ്ണി പത്രോസ്, മൂഴിക്കുളം എന്ന സ്ഥലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും വെച്ചു തരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, നോക്കാം. ഹായ് നാലുമണിപ്പൂക്കൾ, ഞാൻ നിബിൻ, തുറവൂർ നിന്നാണ്. ഇന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രിയ ചേട്ടന്മാരായ സുമേഷ്, ഗിരീഷ്, അവരുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ചേട്ടന്മാർ എന്നൊക്കെ ആള് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിബിന്റെ ബർത്ത്ഡേ വിഷസും മാത്രമല്ല, നാലുമണിപ്പൂക്കളുടെ പേരിലും സുമേഷിനും ഗിരീഷിനും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം മറ്റൊരു മെസ്സേജും, ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് അജിത്, സ്ഥലം അന്നമനട. ഇന്ന് എന്റെ അച്ഛന്റെയും അമ്മയുടെയും 37-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അച്ഛൻ സുരേഷ് കുമാർ, അമ്മ ലീല, അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അജിത്തിന്റെ അച്ഛനും അമ്മയ്ക്കും വിവാഹ വാർഷികാശംസകൾ അറിയിക്കുന്നു.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയ നാലുമണിപ്പൂവേ, ഇന്ന് എന്റെ ജന്മദിനമാണ്. ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി ആശംസകൾ അറിയിച്ചു. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് കൊടുക്കുമെന്ന് ചോദിച്ച് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. കൊടുങ്ങല്ലൂർ ഏറിയാട് നിന്നും അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോ അദ്ദേഹത്തിന് നാലുമണിപ്പൂക്കളുടെ പേരിലും ആശംസകൾ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് കെ ജി എഫിലെ മെഹബൂബ എന്ന ഗാനം വെച്ചു തരുമോ? ഷീല ഷിജോയ് മുല്ലശ്ശേരിയിൽ നിന്നുമാണ് കേട്ടോ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പേരെനിക്കിഷ്ടായി, ഷീല. കൊള്ളാലോ. അപ്പോ ഷീലയുടെ ഇഷ്ടഗാനം ഇതാ വരുന്നു.

നമുക്ക് അക്ഷത മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് വെച്ചിരുവോ ചേച്ചി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു മെസ്സേജ് ഉണ്ട്, ഞാൻ 4 മണിക്ക് ചായയൊക്കെ കുടിച്ചിരിക്കുവാണ്, എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? ഏതെങ്കിലും ഒരു സോങ്, എന്താ എഴുതിയേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ, ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ വായിക്കാൻ പറ്റുന്നില്ല. ഇനി ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ വോയിസ് ടൈപ്പിംഗ് മാത്രമല്ല, വോയിസ് ടൈപ്പ് ചെയ്ത് അയച്ചോളൂ, പക്ഷേ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കണേ, വായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ്. കുമാറാണ്, സ്ഥലം ഏതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് മെസ്സേജ് അയക്കണം. അടുത്ത മെസ്സേജ് നോക്കാം. നമസ്കാരം, ഞാൻ ജിസ്ന നിർമ്മലാണ്. ഞാൻ ചെറിയ പല്ലന്തുരത്തിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ മാളുക്കുട്ടിക്കും ചിന്നുക്കുട്ടിക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് 4 മണിപ്പൂവേ, ഞാൻ പള്ളിക്കരയിൽ നിന്നും പൊടിമോളാണ്. എനിക്ക് ഒരു തമിഴ് സോങ് ആണ് വേണ്ടത്, നെഞ്ചോരത്തിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, വെച്ചു തരാലോ.

ഹായ് നാലുമണിപ്പൂവി, എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ May 1st കഴിഞ്ഞുപോയി. അന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പാട്ട് ചോദിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ പേര് തുളസി, ഏരൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ തുളസിയുടെ ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും ബർത്ത്ഡേ കഴിഞ്ഞുപോയി. എന്നാലും നാലുമണിപ്പൂക്കളുടെ പേരിലും ആശംസകൾ അറിയിക്കുകയാണ്. ഹായ് നാലുമണിപ്പൂവേ, ചായ കുടിച്ചോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് അഞ്ജു എറണാകുളത്ത് നിന്നും. എന്റെ ചേട്ടനും ചേച്ചിക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. ഹായ് നാലുമണിപ്പൂവേ, ഞങ്ങൾ ശ്രീലക്ഷ്മി, ഐശ്വര്യ, ദുർഗാലക്ഷ്മി എന്നിവരാണ്. ഞങ്ങളുടെ സിസ്റ്റർ കല്ലുവിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വി ആർ വെയ്റ്റിംഗ് ഫോർ എ ലിറ്റിൽ ബേബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആരുടേതാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും വാവ വരാൻ പോകല്ലേ, അപ്പോൾ വാവയ്ക്കും കൂടി വേണ്ടിയിട്ടായിക്കോട്ടെ ഇന്നത്തെ പാട്ട്.

ഹായ്, എന്റെ പേര് അന്നു സെബാസ്റ്റ്യൻ. മലയാറ്റൂർ അടുത്തുള്ള നടുവട്ടത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരണം. എന്റെ അനിയൻ മിലൻ മധ്യപ്രദേശ് പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു. ആളെത്തിയിട്ടുണ്ട്, വീട്ടിൽ വന്നു. അപ്പൊ ആൾക്കും കൂടി വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ പറവൂരിൽ നിന്നും കവിത രാജേഷാണ്. എന്റെ കൂട്ടുകാരികളായ വിബിത, വിനിത ചേച്ചി, ശ്രീകുട്ടി, പൊന്നു എന്നിവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട്, അതുപോലെ തന്നെ രുക്മിണി, ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചുതരാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിരാമിയാണ്, എറണാകുളത്ത് നിന്നുമാണ്. എറണാകുളം ഇടയാർ എന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ ഞാൻ മെസ്സേജ് അയക്കുന്നത്. എന്റെ അനിയത്തിമാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ജോസഫ് എന്ന മൂവിയിലെ പണ്ട് പാടവരമ്പത്തിലൂടെ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ പേര് ശ്രദ്ധ, ശിഖ. ശിഖയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, 9 വയസ്സായിരുന്നു. അപ്പൊ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ബർത്ത്ഡേ വിഷസ് ഒന്നും അറിയിക്കാൻ പറ്റിയില്ല, മെസ്സേജ് അയക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഇന്ന് ശിഖയ്ക്ക് പിറന്നാൾ ആശംസകൾ നാലുമണിപ്പൂക്കളിലൂടെ അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ മോൾക്ക്. ഇതായിരുന്നു പാട്ട്.

തൃശൂരിൽ നിന്ന് ഷാഹിന, ആദിൽ എന്നിവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ട് തീർച്ചയായിട്ടും വെച്ചു തരാം. പ്രിയ നാലുമണിപ്പൂവേ, നിനക്ക് സുഖം തന്നെയല്ലേ, ചായ കുടിച്ചോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു ലിൻസി ഷജി ഇടക്കൊച്ചിയിൽ നിന്നും. എന്റെ മോള് BSc നഴ്സിംഗിന് പഠിക്കുകയാണ്, ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മോൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മോൾക്ക് വേണ്ടിയിട്ട് ഇതാ വരുന്നു പാട്ട്.

ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് ദേവൂട്ടി എന്നാണ്. ഞാൻ മെസ്സേജ് അയക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാട്ടൊക്കെ വെച്ചുതരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. നമസ്കാരം, ഇവിടെ വേനൽ മഴയുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ വേനൽ മഴയുണ്ട്. അവിടെയും മഴ കിട്ടിക്കാണുമല്ലോ അല്ലേ? ഇന്നും ഞങ്ങൾ നല്ല മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ പേര് വത്സകുമാർ എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ്, അഞ്ചുമൂർത്തി മംഗലം എന്ന സ്ഥലത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ ഭാര്യ മിനിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതെന്താ പെൺകുട്ടികൾ അയക്കുന്ന മെസ്സേജിന് മാത്രമേ ഗാനമുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, ആര് മെസ്സേജ് അയച്ചാലും നമ്മൾ വായിക്കും, പാട്ടും വെച്ചു കൊടുക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ആർക്ക് വേണേലും മെസ്സേജ് അയക്കാം, ഒരു പ്രശ്നവും ഇല്ല. അപ്പം എന്തായാലും നമുക്ക് മിനി ചേച്ചിക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ സ്പെഷ്യൽ ഡെഡിക്കേഷൻ. പാട്ട് കേൾക്കാം.

ഈ ഗാനത്തോടെ ഇന്നത്തെ നാല് മണിപ്പോക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളൊക്കെ തെരഞ്ഞെടുത്ത് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

0: സഫാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
1: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
2: കോട്ടയം ISRDയുടെ കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡേറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ജൂണിൽ നടത്തുന്നു. ഈ മാസം 11 വരെ പിഴയില്ലാതെയും 15 വരെ പിഴയോടുകൂടിയും അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾ www.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്.

0: ഈസ് വേണം. എന്നാൽ കീശത്താലി ആകദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ജിയോഗ്രഫി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കാലടി മുഖ്യ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ജിയോ സ്പെഷ്യൽ ടെക്നോളജിയിലുള്ള ഹ്രസ്വകാല വേനൽകാല കോഴ്സ് ഈ മാസം 13 ആരംഭിക്കുന്നു. 10 ദിവസത്തെ ഈ കോഴ്സിൽ GIS, റിമോട്ട് സെൻസിംഗ്, സർവേ അനുബന്ധ ജിയോ സ്പെഷ്യൽ ടെക്നിക്കുകൾ എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകുന്നു. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8289902147. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8289902147. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി FM വാർത്തകൾ.
1: സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത MLA ഓരോരുത്തരെയായി ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായി CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിതമായിരുന്നുവെന്നും ജനവിശ്വാസം വീണ്ടെടുക്കാൻ ശക്തമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കുന്ന കത്ത് ഹാജരാക്കണമെന്ന് വ്യക്തമാക്കി ഗവർണർ. പൊതുതിരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരാനാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധസേന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സേനാ തലവന്മാർ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വ്യോമയാന മേഖലയിലെ ആഗോള പ്രതിസന്ധികൾക്കിടയിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 4 സാമ്പത്തിക വർഷങ്ങളിലായി സിയാൽ തുടർച്ചയായി ഈ നേട്ടം കൈവരിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും.

0: രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണിയിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 77,844, നിഫ്റ്റി 5 പോയിന്റ് താഴ്ന്ന് 24,327 വ്യാപാരം അവസാനിപ്പിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2:55. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. വരികൾ ONV കുറുപ്പ്, സംഗീതം L. വൈദ്യനാഥൻ.

0: ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ.
1: നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നീളവും വലിപ്പവും കാലപ്പൊക്കവും കൊമ്പ് തല അങ്ങനെ കുറച്ച് 2-3 ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്.
2: പോത്തു വളർത്തൽ എങ്ങനെ ആദായകരമാക്കാം, പോത്തുകുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിലവിലെ വിപണി സാധ്യതകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു മാളേക്കപ്പടിയിലെ കർഷകൻ അനസുദ്ദീൻ എം എ.
3: മൂപ്പത്താത്ത കായകളൊക്കെ ചെതറി പറമ്പ് നിറയെ ഒരു നോട്ടം നോക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ.
0: വേനൽ മഴ തകർത്ത കൃഷിയിടങ്ങൾ ചിത്രീകരണം ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യേശുദാസ്, ചിത്ര എന്നിവർ ആലപിച്ച ഗാനം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിൽ നിന്നും. വരികൾ പന്തളം സുധാകരൻ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: പുതിയ തലമുറയിലെ ചിലിയൻ കവിയായ എൻഡ്രിക് ലീനിന്റെ കവിതകൾ സാമ്പ്രോയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു.
0: സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാമ്പ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം.
2: സൈക്കിളിൽ ഒട്ടിക്കാൻ പൂമ്പാറ്റയുടെ ചിത്രമാണ് നല്ലത്. സൈക്കിളിൽ കയറി പൂമ്പാറ്റകളെ പോലെ പറന്ന് നടക്കണേണ് കുഞ്ഞുങ്ങള്.
0: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ.
3: വെളിച്ചം വന്നെന്ന് ഒച്ചയെടുക്കുന്ന കിളികൾക്ക് പകരം ഇരുട്ടി വെളുപ്പിക്കുന്ന പണി ഈ കവലയിലെ ചായക്കാരനുണ്ട്.
0: സുധീഷ് കോട്ടയമ്പ്രത്തിന്റെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: സൂത്രധാരൻ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ്, സുജാത എന്നിവർ പാടിയത്. രചന എ കെ ലോഹിതദാസ്, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വൈകിട്ട് 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റ് കൃഷികൾക്കൊപ്പം ചോളം കൃഷിയും നമ്മുടെ നാട്ടിൽ പ്രചുരപ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ചോളം എത്തുന്നതിനൊപ്പം നമ്മുടെ നാട്ടിലും കർഷകർ ഇന്ന് ചോളം കൃഷി ചെയ്തു വരുന്നുണ്ട്. ചോളം കൃഷിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞാറ്റുവേലയിൽ. ചോളത്തിന്റെ നടീൽ, ഇനങ്ങൾ, കൃഷിരീതി, പരിചരണം, വളപ്രയോഗം തുടങ്ങി ചോളം കൃഷിയുടെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ നമിത കൃഷ്ണ.
4: ചോളത്തിന്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു 9000 വർഷങ്ങൾക്ക് മുന്നേ മെക്സിക്കോയിലാണ് ഇത്

0: ഇതിൻ്റെ ഒരു സ്വദേശമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ശേഷം അമേരിക്കക്കാരുടെ ഇടയിൽ ഇതിൻ്റെ കൃഷിക്ക് വലിയൊരു പ്രസിദ്ധി നേടുകയും കാലക്രമേണ ഇത് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോഴും കേരളത്തിൽ വലിയൊരു തോതിൽ കൃഷി ആരംഭിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ചോളം അധികമായിട്ട് കൃഷി ചെയ്ത് വന്നിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു 10 വർഷത്തിനോട് അടുപ്പിച്ച് നമ്മുടെ നാട്ടിലും അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ജാഗരൂകരായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സ്വഭാവം എന്ന നിലയ്ക്ക് സെന്റുകൾ തൊട്ട് ഹെക്ടറിൽ വരെ കൃഷി ചെയ്യുന്ന കർഷകരെ നമുക്കെന്നറിയാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടവിള കൃഷിയായിട്ടും തനി വിളയായിട്ടും നമുക്ക് ചോളം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു 90 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിനെ വിളവെടുക്കാൻ സാധിക്കുന്നു.
1: ഏത് തരത്തിലുള്ള കാലാവസ്ഥയും മണ്ണുമാണ് ചോളം കൃഷിക്ക് അനുയോജ്യമായത്?
0: കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ ചോളകൃഷി പോകാൻ പറ്റില്ല. പക്ഷേങ്കിൽ നമുക്ക് ജലസേചനം കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോഴും നമ്മൾ മണ്ണിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം വളക്കൂറുള്ള, അത്യാവശ്യം ഈർപ്പമുള്ള മണ്ണുകളിലാണ് ചോളകൃഷി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. വർഷം ഉടനീളം നമുക്ക് കൃഷി ചെയ്യാമെങ്കിലും നമ്മുടെ കർഷകർ കൂടുതലും ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഉണക്ക് കാലങ്ങളിൽ, പ്രത്യേകിച്ച് ജാനുവരി തൊട്ട് ഒരു ജൂൺ ജൂലൈ വരെ നമ്മുടെ നാട്ടിൽ കർഷകർ ചെയ്യുന്നു. എങ്കിലും നമുക്ക് ഡിസംബർ സെപ്റ്റംബറിലൊക്കെ ജലസേചനം ഉറപ്പുവരുത്തിക്കൊണ്ട് ചോളകൃഷി ചെയ്യാവുന്നതാണ്. അമ്ലക്ഷാര ഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, 6-7 ഇടയിൽ ഉള്ള അമ്ലക്ഷാര തോതുള്ള മണ്ണിൽ നമുക്ക് വിജയകരമായി ചോളകൃഷി ചെയ്യാവുന്നതാണ്.
1: ഏതൊക്കെ ഇനങ്ങളാണ് ചോളം കൃഷിക്കായി ഉപയോഗിക്കുന്നത്?
0: പ്രധാനമായിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലായാലും നമ്മുടെ നാട്ടിലായാലും പറയുന്ന രണ്ട് തരത്തിലുള്ള ഇനങ്ങളുണ്ട് ചോളത്തിൽ. ഒന്ന് വന്നിട്ട് സങ്കര ഇനങ്ങൾ അഥവാ ഹൈബ്രിഡുകളും, പിന്നീട് വന്നിട്ട് കമ്പോസിറ്റുകളും. സങ്കര ഇനങ്ങളിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ തന്നെ ഇറക്കിയിട്ടുള്ള ഡെക്കാൻ ഹൈബ്രിഡ് പോലുള്ള ഇനങ്ങൾ വളരെ പ്രസിദ്ധമാർന്ന ഇനങ്ങളാണ്. അതേപോലെ തന്നെ ഗംഗാ ഹൈബ്രിഡ് 1, 1.0, 1 ഒക്കെ ഈ പറയുന്ന ഹൈബ്രിഡ് ഇനങ്ങളിലാണ് വരുന്നവയാണ്. പിന്നീടുള്ളതാണ് കമ്പോസിറ്റ് ഇനങ്ങൾ. കമ്പോസിറ്റ് ഇനങ്ങളിൽ വരുന്നതാണ് നമ്മുടെ വിക്രം, സോന, ജവഹർ, വിജയ് പോലുള്ള ഇനങ്ങൾ.
1: അപ്പോൾ കൃഷിക്കായിട്ട് 1 സെന്റിലേക്ക് എത്ര കിലോ വിത്ത് വേണ്ടി വരും?
0: ജനറലി നമ്മളൊരു 2 to 3 kg വിത്തുകൾ വരെ ഒരു സെന്റിന് പറയാറുണ്ട്. ചോളത്തിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ ഡിബ്ലിംഗ് എന്ന് പറയും. എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിൽ കുതിർത്ത് മുളപ്പിച്ചെടുക്കുന്ന ചോളങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മണ്ണിലേക്ക് പ്ലേസ് ചെയ്യുന്നതാണ് ഡിബ്ലിംഗ്. ഇതൊരു ഏകദേശം ഒരു 1-1.5 inch ആഴത്തിൽ വേണം ഈ വിത്തുകളെ നമ്മൾ മണ്ണിലേക്ക് വെക്കാൻ. മണ്ണിൽ നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റോ അതുപോലെ തന്നെ ചാണകമോ പോട്ടിംഗ് മിക്സ്ചറോ ഒക്കെ നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്.
1: കൃഷിരീതി എങ്ങനെയാണ്?
0: കൃഷിരീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ വാരങ്ങൾ കോരി വെച്ചാണ് ഇത് ചെയ്യാറുള്ളത്. അകലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വാരങ്ങൾ തമ്മിലും 60 cm അകലവും, വിത്തുകൾ തമ്മിൽ ഒരു 20-25 cm അകലത്തിൽ നമുക്കിടാം. ഒരു കുഴിയിൽ തന്നെ നമുക്കൊരു 2-3 ചോളത്തിന്റെ വിത്ത് ഇടുന്നതാണ് അഭികാമ്യം.
1: വളപ്രയോഗം എങ്ങനെയാണ്?
0: പൊതുവേ നമ്മുടെ ചോളത്തിന്റെ ഒരു പ്രത്യേകത, ഹൈലി റെസ്പോൺസീവ് ആയിട്ടൊരു ക്രോപ്പാണ്. കൊടുക്കുന്ന വളങ്ങളോട് നല്ല രീതിയിൽ റെസ്പോൺസ് കാണിക്കുന്ന ഒരു വിളയാണ് നമ്മുടെ ചോളം. ജനറലി നമ്മുടെ നാട്ടിലെ കർഷകർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാലിവളം, കമ്പോസ്റ്റ്, അതുപോലെ തന്നെ കോഴിയുടെ വളം, അതായത് കോഴിവളമൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, കോഴിവളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ചൂടുള്ളതാണ്. അപ്പൊ അത് പ്രോപ്പറായിട്ട് കമ്പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ചെടിക്ക് ദോഷമായിട്ട് വരാം. അപ്പൊ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത ഏതൊരു വളവും നമുക്ക് യൂസ് ചെയ്യാം. ഫാമിയാർഡ് കമ്പോസ്റ്റ്, അങ്ങനെ പല രീതിയിലുള്ള കമ്പോസ്റ്റുകൾ. പിന്നെ ചിലർ ചെയ്യുന്നതാണ് ഫിഷ് അമിനോ ആസിഡുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് വളം ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് നല്ല വിളവ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചോളം എന്ന് പറഞ്ഞ ഓരോ മണികളുണ്ട് അല്ലെ, ആ മണികളിൽ മിനിമം നമ്മൾ പറയാറുള്ള ഒരു 700 മണികളെങ്കിലും നമുക്ക് കിട്ടും. അത്രയും ബലവത്തായിട്ട് നല്ല പൂർണ്ണതയിൽ ആ മണികൾ ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള വളപ്രയോഗം വേണം. ഇനി രാസവളത്തിലേക്ക് വന്നാൽ നമുക്കൊരു സെന്റിലേക്കാണെങ്കിൽ ഒരു 10 kg യൂറിയ വേണം. രാജ്ഫോസ് എന്ന് പറയുന്ന ഒരു 1/4 kg പറയാം, പൊട്ടാഷ് 1/4 kg പറയാം. ഇതാണ് ഒരു സെന്റ് രീതിയിൽ. ഇനി നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അമ്ലക്ഷാര ഘടന അനുസരിച്ച് 1 kg കുമ്മായം നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് പ്രതീക്ഷിക്കാം.
1: ചോളത്തിന് എന്തെങ്കിലും രോഗ കീടാക്രമണങ്ങൾ വരാറുണ്ടോ?
0: ചോളം എന്ന ഒരു വിളയുടെ പ്രത്യേകത, ബാക്കിയുള്ള വിളകളെ കമ്പയർ ചെയ്യുമ്പം ഇതിന് വരുന്ന ഒരു കീടാക്രമണം വളരെ കുറവാണ്. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ മുഞ്ഞ, അതായത് നീരൂറ്റി കുടിക്കുന്ന ഒരു ആക്രമണം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇതിനൊരു പ്രതിവിധി എന്ന നിലയ്ക്ക് നമുക്ക് ഓർഗാനിക് കാര്യങ്ങൾ തന്നെ ചെയ്യാം. നമുക്ക് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ബിവേറിയ അപ്ലൈ ചെയ്യാം, സ്യൂഡോമോണസ് അപ്ലൈ ചെയ്യാം, ബയോ കൺട്രോൾ ഏജൻസ് വെച്ച് തന്നെ ഇവയെ നമുക്ക് ഒരു പരിധി വരെ അകറ്റി നിർത്താം. പിന്നെ ചോളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം സിങ്കിന്റെ കുറവ്. ഇതെങ്ങനെ നമുക്ക് മാറ്റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 10 kilo സിങ്ക് നമ്മൾ നടുന്നതിന് മുന്നേ സിങ്ക് സൾഫേറ്റ് ആയിട്ട് മണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിങ്ക് ഡെഫിഷ്യൻസി

0: ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ സഹായിക്കും.
1: എത്ര നാളാകുമ്പോഴത്തേക്കും നമുക്ക് ചോളം വിളവെടുക്കാൻ സാധിക്കും? എങ്ങനെയാണ് വിളവെടുപ്പിന് പാകമായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
0: ബാക്കിയുള്ള വിളകളെ വെച്ച് നോക്കുമ്പോൾ ചോളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു 90 ദിവസത്തിനുള്ളിൽ ഇത് നമുക്ക് കിട്ടും. നട്ട് ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ ഒരു 60 അടി നീളത്തിലേക്ക് എത്തും. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു പൂങ്കുല പ്രത്യക്ഷപ്പെടും. ശരിക്കും ഇതിനൊരു ടാസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും കോബ് എന്ന് പറഞ്ഞ പെണ്ണും. ആദ്യം ഈ പൂങ്കുല വരും, അതിന് ശേഷം തണ്ടുകളുടെയും ഇലകളും കൂടെ ചേർന്ന ഒരു ഭാഗത്താണ് കോബ് വരുന്നത്. കോബിൻ്റെ ഒരു എമർജൻസ് എന്ന് പറയുന്നത് ആദ്യം അവിടെ ഒരു ചെറിയൊരു തടുപ്പ് പോലെ കണ്ടിട്ട് ഒരു കൂമ്പ് പോലെ അത് വരും. അതിനുശേഷം അതിൽ നിന്ന് സിൽക്ക് പോലെ എന്നാണ് നമ്മൾ പറയുന്നത്, നാര് പോലെ വളരെ ഭംഗിയായിട്ട് ഒരു ഫൈബർ പോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു ബ്രൗൺ കളറിൽ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം കുറച്ചൊരു ഉണങ്ങി പിന്നെ ഒരു മഞ്ഞ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചോളം പാകം എത്തിയെന്ന്.
1: ഇപ്പൊ നമ്മൾ ചോളം കൃഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ചോളം കൃഷി പോലെ തന്നെയാണോ സ്വീറ്റ് കോണും കൃഷി ചെയ്യുന്നത്?
0: ആദ്യകാലങ്ങളിലൊക്കെ ചോളം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് മക്കച്ചോളത്തെ കുറിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കച്ചോളം എന്ന് പറയുമ്പോൾ നമ്മളൊരു 2 പശുവൊക്കെ ഉള്ള ആളുകൾ അതിൻ്റെ ഒരു പാലുൽപാദനത്തിന് ഫോക്കസ് ചെയ്തിട്ട് മക്കച്ചോളം നടും. പക്ഷേങ്കിൽ ഒരു ഫുഡായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടങ്ങിയത് സ്വീറ്റ് കോണിൻ്റെയും ബേബി കോണിൻ്റെയും വരവ് അറിയിച്ചതോടുകൂടിയാണ്. സ്വീറ്റ് കോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കച്ചോളത്തിന് കുറച്ചുകൂടെ ഹാർഡ് കേണൽസാണ്, അവർ കുറച്ചുകൂടെ കഴിക്കാൻ ഇച്ചിരി കട്ടിയുണ്ട്. അതുമാത്രമല്ല, ഇത് നേരെ ഇങ്ങടെയാണ് പോകുന്നത്, മക്കച്ചോളം പോകുന്നത് പ്രോസസ്സിങ്ങിലേക്കാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാലി തീറ്റയായിട്ടും അതുപോലെ തന്നെ കോഴിത്തീറ്റയായിട്ടൊക്കെ വരുന്നു. പക്ഷേ സ്വീറ്റ് കോൺ എന്താണെന്ന് വെച്ചാൽ വളരെ മൃദു ആർന്ന വളരെ മധുരമുള്ള കേണൽസാണ് സ്വീറ്റ് കോണിൻ്റെ പ്രത്യേകത. ഉറപ്പായിട്ടും ഇതിന് കുറേ ഇനങ്ങളുണ്ട്, മാധുരി, പ്രിയ, പിന്നെ ഗോൾഡൻ ബാൻഡ് എന്നൊക്കെ പറയുന്ന ഇനങ്ങൾ ഈ സ്വീറ്റ് കോണിൽ വരുന്നതാണ്. ഏകദേശം ഇതിന്റെ ഒരു ഉൽപാദനവും മക്കച്ചോളത്തിന്റെ ഉൽപാദനവും ഒരുപോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 to 3 kilo വിത്തുകളാണ് നമുക്ക് 1 സെന്റിലേക്ക് വേണ്ടത്. ഏകദേശം വളപ്രയോഗങ്ങളൊക്കെ ഒരേപോലെ തന്നെ വരും. സ്വീറ്റ് കോണിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ഒരു 4-5 കോണുകളൊക്കെ ഒരു ചെടിയിൽ നിന്ന് തന്നെ ലഭിക്കാറുണ്ട്. ഇതിന്റെ ബാക്കി ഇല തണ്ടൊക്കെ നമുക്ക് നമ്മുടെ കന്നുകാലികൾക്ക് കൊടുക്കുകയും ചെയ്യാം.
1: ബേബി കോൺ കൃഷിയും അപ്പോ ഇതുപോലെ തന്നെയാണോ?
0: ബേബി കോണിന്റെ പ്രത്യേകത നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് അൺഫെർട്ടിലൈസ്ഡ് കോബ് എന്ന്. അതായത് ഫെർട്ടിലൈസ് ആകാത്ത വളരെ ഇളം പ്രായക്കാരായ കോബുകളാണ് ഈ പറയുന്ന ബേബി കോണുകൾ. ഇവർക്ക് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. ട്രെൻഡി ഫുഡായിട്ട് സാലഡൊക്കെ ആയിട്ട് സൂപ്പൊക്കെ ആയിട്ട് ഇവരെ വളരെ കോമൺ ആയിട്ട് മലയാളീസ് യൂസ് ചെയ്ത് കാണുന്നുണ്ട്. ഒരു 60 ദിവസമൊക്കെ പ്രായമാകുന്ന സമയത്ത് തന്നെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ആ 60 ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് കർഷകർക്ക് ഗുണം ചെയ്യും, പ്രധാന വിളകളിൽ ഇടവിളകളായിട്ടൊക്കെ വരുന്ന സാഹചര്യത്തിൽ. സ്വീറ്റ് കോണിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേബി കോണിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് ഒരെണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. എങ്കിലും വർഷത്തിൽ നമുക്കൊരു 3 തവണ കൂടുതലൊക്കെ വിളവെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ബാക്കിയുള്ള കോണിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അതുവഴി കർഷകർക്ക് മികച്ച ഒരു വരുമാനം നേടാൻ സാധിക്കും.
1: ഇതിന്റെ വിപണി സാധ്യത എങ്ങനെയാണ്?
0: ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത ഫുഡിന് ബാക്കിയുള്ളതിനേക്കാൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രൈസ് കുറച്ച് കൂടുതൽ കിട്ടും അല്ലെ? കർഷകരെ സംബന്ധിച്ച് ഏതൊരു കർഷകനായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, തുടക്കത്തിലെ ഒരു ഹെക്ടർ കണക്കിന് കൃഷി പോകാതെ എങ്ങനെയാണ് നമുക്ക് അതിന്റെ കോസ്റ്റ് ബെനിഫിറ്റ് വരുന്നതെന്ന് നോക്കിയതിന് ശേഷം ഒരു കൂട്ടായ്മയായിട്ടോ കുറച്ചുകൂടെ ഏരിയ എടുത്ത് ഡെവലപ്പ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കറക്റ്റായിട്ട് അത് മാർക്കറ്റിലേക്ക് എത്തിക്കുക. ഓർഗാനിക്കലി നമ്മൾ അത്രയും ഇൻപുട്സ് ഇട്ട് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് സാധ്യമായതെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ മാക്സിമം പ്രൈസ് ഫെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും നല്ല ക്വാളിറ്റിയിലാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് ഇടവേളകളായിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊരു വർഷം മുഴുവൻ കൃഷി സാധിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുന്ന രീതിയിലുമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നതാണ്, നമ്മൾ യൂട്യൂബ് ആയാലും സോഷ്യൽ മീഡിയയിലൊക്കെ റെയിൻബോൾ ചോളം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാൾ ബാൺസ് എന്ന് പറയുന്ന USA ബേസ്ഡ് ആയിട്ടുള്ള ഒരു കർഷകൻ ഡെവലപ്പ് ചെയ്തതാണ് ഈ ഒരു റെയിൻബോ ചോളം എന്ന് പറയുന്നത്. ഇന്ത്യൻ പേൾ ചോളം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. ഇത് അദ്ദേഹം സെലക്ടീവ് ബ്രീഡിംഗ് വഴി ചെയ്തതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേബി കോൺ പോലെയോ സ്വീറ്റ് കോൺ പോലെയോ അല്ല, ഇതിൻ്റെ കേണൽസ് കുറച്ചുകൂടെ ഹാർഡാണ്. പക്ഷേ എങ്കിൽ ഒരു ഓർണമെന്റൽ പർപ്പസിന് വേണ്ടി, അതായത് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിക്ക് വേണ്ടി ഇത് നമുക്ക് നടാവുന്നതാണ്. ആൻഡ് പ്ലസ് ഇതൊരു പുട്ടുപൊടിയാക്കി മാറ്റാം, ഇതിൻ്റെ കേണൽസ് പൊടിച്ച് നമുക്ക് ലൈഫ് സ്റ്റോക്കിനൊക്കെ കൊടുക്കാൻ നല്ലതാണ്. പക്ഷേ എങ്കിൽ ഇതും സ്വീറ്റ് കോണും ബേബി കോണും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർക്കുള്ള അത്രയും ഒരു മധുരം ഈ ഒരു കേണൽസിനില്ല, കാരണം ഇതിന്റെ കേണൽസ് കുറച്ച് ഹാർഡാണ്.
1: അപ്പോൾ കർഷകർക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയും വരുമാനം കൂടുതൽ കണ്ടെത്താവുന്നതല്ലേ?
0: ഉറപ്പായിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മക്കച്ചോളമാണെങ്കിൽ നമുക്കിത് ലൈഫ് സ്റ്റോക്ക്,

0: ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബിക്കോൺ പോലെയോ സിഡ്കോൺ പോലെയോ അല്ല, ഇതിന്റെ കേണൽസ് കുറച്ചുകൂടെ ഹാർഡാണ്. പക്ഷേ എങ്കിൽ ഒരു ഓർണമെന്റൽ പർപ്പസിന് വേണ്ടി, അതായത് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിക്ക് വേണ്ടി ഇത് നമുക്ക് നടാവുന്നതാണ്. ആൻഡ് പ്ലസ് ഇതൊരു പുട്ടുപൊടിയാക്കി മാറ്റാം, ഇതിന്റെ കേണൽസ് പൊടിച്ച് നമുക്ക് ലൈഫ് സ്റ്റോക്കിനൊക്കെ കൊടുക്കാൻ നല്ലതാണ്. പക്ഷേ എങ്കിൽ ഇതും സിഡ്കോണും ബേബിക്കോണും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർക്കുള്ള അത്രയും ഒരു മധുരം ഈ ഒരു കേണൽസിനില്ല, കാരണം ഇതിന്റെ കേണൽസ് കുറച്ച് ഹാർഡാണ്.
1: അപ്പോൾ കർഷകർക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയും വരുമാനം കൂടുതൽ കണ്ടെത്താവുന്നതല്ലേ?
0: ഉറപ്പായിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മക്കച്ചോളമാണെങ്കിൽ നമുക്കിത് ലൈഫ് സ്റ്റോക്കിലേക്ക് പോവും, അതുപോലെ തന്നെ പൗൾട്രിയിലേക്ക് പോവും. അവർക്കൊരു ഒന്നാന്തരം ഒരു ഫീഡാണ് ഈ പറയുന്ന ചോളപ്പൊടി. മനുഷ്യന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഉപ്പുമാവ്, പുട്ട്, ഇപ്പം മില്ലറ്റ് ബേസ്ഡും അതുപോലെ തന്നെ ചോള പുട്ടുപൊടിയൊക്കെ ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു സിയാസാൻഡിൻ എന്ന് പറയുന്ന ഒരു കരോട്ടിനോയിഡും അതുപോലെ തന്നെ ഫ്ലേവനോയിഡ്സും മിനറൽസും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പം നമുക്ക് ബേബീസിനും സ്ത്രീകളിലേക്കും പ്രായമായ ഡയബറ്റിക് രോഗികളിലേക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ്സ് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ബേബിക്കോണിന്റെ കേസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റെസ്റ്റോറന്റിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, അവർ തന്നെ ഇത് സൂപ്പ് സാലഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തോളും.
1: ഭാവിയിൽ ചോളം കൃഷിയിലൂടെയും കർഷകർക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും അല്ലേ?
0: അതെ, വാണിജ്യാടിസ്ഥാനത്തിലായാലും കർഷകന് മികച്ച ഒരു രീതിയിൽ ഒരു ലാഭം കൊയ്യാൻ ചോളം കൃഷി വളരെ ഉത്തമമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പുതിയ ടെക്നോളജീസ്, സ്മാർട്ട് ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെക്നോളജീസ് വരുന്നുണ്ട്. ഈവൻ നമുക്കറിയാം ഗ്രോ ബാഗ് കൃഷിയിൽ ആയിട്ട് വരെ ചോളം ചെയ്യുന്നവരുണ്ട്, ഡിപ് ഇറിഗേഷൻ യൂസ് ചെയ്ത് ചോളം ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് ആയ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ, ഇതൊക്കെ കൊണ്ട് നമ്മുടെ നാട്ടിലെ കർഷകർ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ ഒരു പ്രധാന വിളയിൽ ഇടവിള കൃഷിയായിട്ടും ചോളം ധൈര്യപൂർവ്വം ചെയ്യാം. നമ്മൾ മുന്നോട്ടൊരു സ്മാർട്ടായിട്ട് ചിന്തിക്കുക, നല്ല നല്ല വിത്തുകൾ നമ്മൾ എടുക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ലൊരു ആദായം നമുക്ക് ചോള കൃഷി വഴി കണ്ടെത്താവുന്നതാണ്.
1: ചോളത്തിന്റെ നടീൽ ഇനങ്ങൾ, കൃഷിരീതി, പരിചരണം, വളപ്രയോഗം തുടങ്ങി ചോളം കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ നമിത കൃഷ്ണ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. യേശുദാസ്, പ്രീത എന്നിവർ പാടിയത്. വരികൾ യൂസുഫലി കേച്ചേരി, സംഗീതം NP പ്രഭാകരൻ.

ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. പോത്തുവളർത്തലിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നു അനസുദ്ദീൻ എം എ. തുടർന്ന് വേനൽ മഴ തകർത്ത കൃഷിയിടങ്ങൾ ചിത്രീകരണം. പങ്കെടുക്കുന്നവർ കർഷകരായ ഡഗ്ലസ് ജോസ്, സി എ അലിക്കുഞ്ഞ്, എൽദോ വെങ്ങോല കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ്, ടി ജി മിനി. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം. ക്യൂട്ടല്ല, കേടാണ് കുട്ടിക്കൊഴുപ്പ്. കുട്ടികളിൽ കൂടുന്ന അമിതവണ്ണം, ഒരു അന്വേഷണം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരികുലം. 8:00

0: എനിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അക്ഷരശ്ലോക സദസ്. ചേന്നൻകുളങ്ങര അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങൽ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ എസ് തനൂജ അവതരിപ്പിച്ചത്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ അമ്മ എവിടെ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. 7:10 ഗ്രീൻമോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. 7:15 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. തുടർന്ന് ദീപസ്തംഭ മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അറിയേണ്ടതെല്ലാം. കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസ് മാത്യുവുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻ ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ചിത്രമഞ്ജരി തുടരും. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ഹലോ കൊച്ചി FM പരിപാടിയിൽ കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണ ഏകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകിയതിന്റെ ശബ്ദലേഖനം. 4:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 ലളിതഗാനം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 FM ഈവനിംഗ്. ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതിയും, ഡോക്ടർ KV ഷോൺസണുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി, KN മുരളീധരൻ നായരുടെ പ്രഭാഷണം.

0: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ, സുധീഷ് കോട്ടയംബ്രത്തിന്റെ കവിതകൾ. 10 മണിക്ക് ഹിന്ദുസ്ഥാനി സംഗീതം. 11 മണിക്ക് ഹിന്ദിയിലും 11:30 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. മധു ബാലകൃഷ്ണൻ പാടിയത്. വരികൾ ചുനക്കര രാമൻകുട്ടി, സംഗീതം ജെറി അമൽദേവ്.

0: മധു ബാലകൃഷ്ണൻ ആലപിച്ച ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. മധുരം ഗീതം ലളിതഗാനം വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ: ചൊവ്വ വ്യാഴം
2: രാവിലെ 7:15 ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ: LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, 3 ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842545520, മറ്റൊരു നമ്പർ 94 47 21 10 55. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 04842545520, മറ്റൊരു നമ്പർ 94 47 21 10 55. വെബ്സൈറ്റ് വിലാസം www.lbscenter.kerala.gov.in. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഈ മാസം 9, 10, 11 തീയതികളിലായി നടക്കുന്നു. അപേക്ഷകർക്ക് പ്രൊഫൈലിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. അനുവദിച്ചിട്ടുള്ള പരീക്ഷാ കേന്ദ്രത്തിൽ പരീക്ഷ തുടങ്ങുന്നതിന് 90 മുൻപേ അഡ്മിറ്റ് കാർഡും ഐഡന്റിറ്റി കാർഡും സഹിതം എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാലയുടെ വെബ്സൈറ്റായ admissions.kusat.ac.in സന്ദർശിക്കുക. വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 97 78 78 31 91. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 97 78 78 31 91. വെബ്സൈറ്റ് വിലാസം admissions.kusat.ac.in.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ കുഴൽമന്നത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ മാസ്റ്റർ ട്രെയിനറെ നിയമിക്കുന്നു. ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DTP എന്നീ കോഴ്സുകളിൽ പരിശീലനം നൽകുന്നതിനായാണ് നിയമനം. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും PGDCA അടിസ്ഥാന യോഗ്യത. പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന. താൽപര്യമുള്ളവർ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 14 രാവിലെ 11 സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04922 27 37 77. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04922 27 37 77.

0: आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
1: जन जन का रखे ध्यान, टीबी मुक्त भारत अभी।
2: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല LSEയുടെ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. താൽപര്യമുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 11 രാവിലെ 10 കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 47 74 19 95. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 47 74 19 95.
4: ചൂടകറ്റാൻ എസി വേണം, എന്നാൽ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: സ്കോൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് രണ്ടാം വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഇന്നു മുതൽ ഈ മാസം 30 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾ സ്കോൾ കേരള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിജ്ഞാപനത്തിലും മാർഗരേഖയിലും നൽകിയിട്ടുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ കോപ്പിയും നിർദ്ദിഷ്ട രേഖകളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര PO തിരുവനന്തപുരം 6950012 എന്ന മെയിൽ വിലാസത്തിൽ നേരിട്ടോ സ്പീഡ് രജിസ്ട്രേഡ് തപാൽ മാർഗമോ ജൂലൈ 2 എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 04-81-2-30-04-43, 94-96-09-41-57. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 04-81-2-30-04-43, 94-96-09-41-57. കേരള കള്ള വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ 1 മുതൽ 7 ക്ലാസുകളിൽ പഠിക്കുന്ന മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പഠന കിറ്റിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമിന്റെ മാതൃകയും വിശദവിവരങ്ങളും ജില്ലാ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ കേരള കള്ള വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഭീമൻപടിയിലുള്ള കോട്ടയം ജില്ലാ ഓഫീസിൽ ഈ മാസം 15 വരെ സ്വീകരിക്കും. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 29:45. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കര നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതെന്ന് ഇന്ത്യൻ സായുധസേന. സംസ്ഥാന നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ടി വി കെ അധ്യക്ഷൻ വിജയ്യെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. രാജ്യത്തെ 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് സമഗ്ര നയ റിപ്പോർട്ട് പുറത്തിറക്കി നിതി ആയോഗ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കര നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധസേന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച്

0: നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സേനാ തലവന്മാർ. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം പൂർണ്ണ ദൃഢനിശ്ചയത്തോടെ തുടരുന്നുവെന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്ന ദർശനം ഇനി വെറും മുദ്രാവാക്യമല്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: Operation Sindoor saw India very consciously and coherently go beyond its erstwhile approaches and methods and target terror across the line of control and our international boundary with Pakistan with precision, proportionality and a clarity of purpose. It was a statement of resolve, responsibility and strategic restraint by a nation. From the outset, the government gave us two clear directions, clear politico-military objectives and the operational flexibility to achieve these.
0: ബംഗ്ലാദേശുമായി 2860 പൌരത്വ പരിശോധനാ കേസുകളാണ് തീർപ്പാകാതെ കിടക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശ പൌരന്മാരെ രാജ്യത്തിന്റെ നിയമങ്ങളും നിലവിലുള്ള ഉഭയകക്ഷി സംവിധാനങ്ങളും അനുസരിച്ച് തിരികെ അയക്കേണ്ടതുണ്ടെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് മുന്നോടിയായുള്ള കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇനി ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിക്കും. നിയമസഭാ കക്ഷി നേതാവിനെ നിശ്ചയിക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അംഗീകരിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്ന് രാവിലെ യോഗം ചേർന്നത്. ഈ ആഴ്ച അവസാനത്തോടെയാകും പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുക എന്നാണ് നിലവിലെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായും തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും മുൻ മുഖ്യമന്ത്രിയും CPIM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കുമെന്നും ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യമെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടനും TVK അധ്യക്ഷനുമായ വിജയ്യെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഗവർണർ വിശദീകരിച്ചതായി ലോക്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിയമസഭയിൽ ആവശ്യമായ ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണമുണ്ടായിട്ടില്ലെന്നും ലോക്ഭവൻ വ്യക്തമാക്കി. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നിതി ആയോഗ് പുറത്തിറക്കി. സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള 10 വർഷത്തെ സമഗ്രമായ വിശകലനമാണ് ഈ റിപ്പോർട്ട്. പ്രവേശനം, അടിസ്ഥാന സൌകര്യങ്ങൾ, സമത്വം, പഠനഫലങ്ങൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് റിപ്പോർട്ടിലുള്ളത്. സ്കൂൾ ഘടന പുനഃസംഘടിപ്പിക്കുക, സ്കൂൾ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾ നിർണായക പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദര സൂചകമായി സപ്ലൈകോ വിമൻസ് 11 പരിപാടി. ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കുന്നു. വനിതാ നേതൃത്വത്തെ ആദരിക്കുന്നതോടൊപ്പം സ്ത്രീകൾ വീടുകളിലും സമൂഹത്തിലും വഹിക്കുന്ന നിർണായക പങ്കിനെയും ഉയർത്തിക്കാട്ടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര

0: കാലാവസ്ഥ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കിയിൽ പൂപ്പാറ ടൌണിൽ സർക്കാർ സ്ഥലം കയ്യേറി പന്നിയാർ പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. അനധികൃതമായി നിർമ്മിച്ച 88 കെട്ടിടങ്ങളാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചു നീക്കിയത്. ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയോദ്യാനം ട്രക്കിംഗ് സൌകര്യങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുന്നു. വന്യതയുടെ വശ്യസൌന്ദര്യവും വൈവിധ്യമാർന്ന സസ്യസമ്പത്തും ആസ്വദിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാഹസിക സഞ്ചാരികൾക്കായി ട്രക്കിംഗിനൊപ്പം താമസ സൌകര്യങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ഉടുമ്പൻചോല താലൂക്കിലെ പൂപ്പാറ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന മതികെട്ടാൻചോല ജൈവ വൈവിധ്യം കൊണ്ട് സഞ്ചാരികളുടെ പറദീസയാണ്. മൂന്നാർ ബോഡിമെട്ട് പാതയിലെ ചൂണ്ടലിൽ നിന്നാരംഭിക്കുന്ന 8 കിലോമീറ്റർ ട്രക്കിംഗാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ആനയിറങ്കൽ ഡാമിന്റെയും ചിന്നക്കനാൽ മേഖലയുടെയും മനോഹരമായ കാഴ്ചകൾ ഈ വനയാത്രയിൽ ആസ്വദിക്കാനാകും. നിത്യഹരിത വനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഈ വനമേഖലയിൽ അപൂർവ സസ്യസമ്പത്തും കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യവുമുണ്ട്. 2008 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ പ്രദേശം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനത്താരകളിൽ ഒന്നുകൂടിയാണ്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് 1,400 കോടി രൂപയുടെ അനധികൃത വസ്തുക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. 2021 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പിടിച്ചെടുത്ത വസ്തുക്കളിൽ 40% വർധനയുണ്ടായി. വ്യോമയാന മേഖലയിൽ ആഗോളതലത്തിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾക്കിടയിലും തുടർച്ചയായ 4 സാമ്പത്തിക വർഷത്തിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ആകെ 1,14,42,583 യാത്രക്കാരാണ് സിയാൽ വഴി സഞ്ചരിച്ചത്. ഇതോടൊപ്പം 73,134 വിമാന സർവീസുകളും വിമാനത്താവളം കൈകാര്യം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 114 താഴ്ന്ന് 77,844 നിഫ്റ്റി 5 നേട്ടത്തിൽ 24,336 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ. തലശ്ശേരി എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പിലെ കെ രമേശൻ വധശ്രമക്കേസിൽ സിപിഐഎം പ്രവർത്തകരായ 5 വിചാരണ കോടതി വിവിധ വകുപ്പുകൾ പ്രകാരം 14 തടവിനും 2,55,000 രൂപ വീതം പിഴയടയ്ക്കാനും വിധിച്ചു. കര, നാവിക, വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതെന്ന് ഇന്ത്യൻ സായുധസേന. സംസ്ഥാന നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ടിവികെ അധ്യക്ഷൻ വിജയ്യെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. രാജ്യത്തെ 10 സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് സമഗ്ര നയ റിപ്പോർട്ട് പുറത്തിറക്കി നിതി ആയോഗ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 40:15. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം തുറന്ന ജയിൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ പോത്തുവളർത്തലിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നു അനസുദ്ദീൻ MA. തുടർന്ന് വേനൽമഴ തകർത്ത കൃഷിയിടങ്ങൾ ചിത്രീകരണം. പങ്കെടുക്കുന്നവർ കർഷകരായ ഡഗ്ലസ് ജോസ്, CA അലിക്കുഞ്ഞ്, എൽദോ വെങ്ങോല, കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് TG മിനി എന്നിവർ. മറക്കാതെ കേൾക്കൂ കിസാൻ വാണി. ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായി മഴയുണ്ടായി. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു. നാളെ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.8°C, കുറഞ്ഞ താപനില 25.2°C. കാലാവസ്ഥ അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പറായേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ

0: രാത്രി 10 മണി വരെ.
1: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
0: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
2: സത്യം
0: 10.5 മാറ്റു സത്യം.
3: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
4: ഇന്ന് കിസാൻ വാണിയിൽ ആദ്യം
5: പോത്തുവളർത്തലിന്റെ ലാഭനഷ്ട കണക്കുകൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് മാളേക്കപ്പടിയിലെ കർഷകനായ അനസുദ്ദീൻ എം എ. കഠിനമായ അധ്വാനം കൂടാതെ ചുരുങ്ങിയ നഷ്ടസാധ്യതകളുമായി നിക്ഷേപത്തിന്റെ 3-4 ഇരട്ടി ആദായം നൽകുന്ന ഒന്നാണ് പോത്തുവളർത്തൽ. പോത്ത് വളർന്ന് ശരീരതൂക്കം കൂടുന്തോറും കിട്ടുന്ന ആദായവും വളരുമെന്നതാണ് ഇതിന്റെ മേന്മ. മറ്റ് കാർഷിക സംരംഭങ്ങളെക്കാൾ ഏറെ ക്ഷമ വേണം പോത്തുവളർത്തലിൽ. കാരണം പോത്തുകളെ വളർത്തി തുടങ്ങിയ ഉടൻ തന്നെ വരുമാനം പോക്കറ്റിലെത്തില്ല എന്നത് തന്നെ. എന്നാൽ ക്ഷമയോടെ പരിപാലിച്ച് വളർത്തിയാൽ 1.5 വർഷത്തിനകം നല്ലൊരു തുക തന്നെ ആദായമായി ലഭിക്കും. പരിമിത സൗകര്യങ്ങളിൽ വളർത്താമെന്നതും തീറ്റ ചെലവ് കുറവാണെന്നതും പോത്തുവളർത്തലിന്റെ അനുകൂല ഘടകമാണ്. എന്നാൽ പോത്തുപരിപാലനത്തിൽ പോത്തിന്റെ ആരോഗ്യം, ഭക്ഷണം എന്നിവയ്ക്ക് പ്രധാന പങ്കുണ്ട്. പോത്തുവളർത്തൽ എങ്ങനെ ആദായകരമാക്കാം, പോത്തുകുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിലവിലെ വിപണി സാധ്യതകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു കാലങ്ങളായി പോത്തുപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മാളേക്കപ്പടിയിലെ കർഷകൻ അനസുദ്ദീൻ എം എ.
6: എങ്ങനെയാണ് പോത്തുവളർത്തലിലേക്ക് എത്തിച്ചേരുന്നത്?
7: ചെറുപ്പം മുതലേ വീട്ടിൽ പോത്തു വളർത്തലും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മെയിൻ ആയിട്ട് വാപ്പ ഇതുപോലെ പോത്തിനെ വളർത്തുന്നുണ്ടായിരുന്നു. വീട്ടില് പശു, ആട്, അങ്ങനെ കന്നാലികളോട് വീട്ടില് ചെറുപ്പം മുതലേ നമ്മള് കണ്ടു വളർന്നതിന്റെ പേരില് അങ്ങനെ ഫോളോപ്പ് ചെയ്ത് പോകുന്നതാ.
6: പോത്തിന്റെ കുട്ടികളെ എവിടെ നിന്നാണ് എടുക്കുന്നത്?
7: നമ്മള് മാർക്കറ്റുകളിൽ നിന്ന് പിന്നെ അതുപോലെ കർഷകരിൽ നിന്ന് നമ്മൾ എടുക്കാറുണ്ട്. അതായത് അത്യാവശ്യം നമ്മള് കേട് തീർന്ന കുട്ടികൾ നോക്കിട്ടാ മാർക്കറ്റിൽ നിന്ന് നമ്മള് എടുക്കുമ്പോൾ എന്നുവെച്ചാൽ കേട് തീർന്നത് കിട്ടാൻ വകുപ്പ് ഉണ്ടാവൂല. കാരണം ഒരുപാട് യാത്രകളൊക്കെ ചെയ്ത് ഒരുപാട് മുറിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ നമ്മൾ അത്യാവശ്യം കർഷകരിൽ നിന്നാണ് നമ്മൾ എടുക്കാൻ കൂടുതൽ ശ്രമിക്കാറ്.
6: ഏതിനം പോത്തുകളെയാണ് നമ്മൾ വളർത്തുന്നത്?
7: നമ്മൾ മുറ മിക്സ് ആണ് കൂടുതലും നമ്മളിവിടെ. അതേപോലെ മുറ ഇല്ലാത്ത ആന്ധ്ര പോത്തുകളും ഉണ്ട്. അത്യാവശ്യം വളർച്ചയും കാര്യങ്ങളൊക്കെ വരുന്ന മുറ മിക്സ് പോത്തുകളാണ്. അത്യാവശ്യം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം നീളവും വലിപ്പവും കാലപ്പൊക്കവും കൊമ്പ് തല അങ്ങനെ കുറച്ച് 2-3 ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക.
6: വളർത്തുന്നതിനായിട്ട് പോത്തുകുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
7: അത് മെയിനായിട്ട് ഇതുങ്ങൾക്ക് വരുന്ന പനിയാണ്. പനി വന്നു പറഞ്ഞാൽ ഈ യാത്ര ഒരുപാട് ചെയ്തു വരുന്ന കുട്ടി പോത്തുകളാകളായിരിക്കുമല്ലോ. അപ്പൊ ഈ പറഞ്ഞതുപോലെ പനിയാണ് ഇതിന് പെട്ടെന്ന് കയറി പിടിക്കുക. പിന്നെ നമുക്ക് മഴ സീസൺ മഴ സമയത്താണ് നമുക്ക് വാങ്ങി നിർത്തുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുങ്ങൾക്ക് അസുഖം കയറി പിടിക്കും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാല്. അപ്പൊ അങ്ങനെ 1-2 എണ്ണം നമ്മുടെ അടുത്തുനിന്ന് കത്തുകയൊക്കെ ചെയ്തു. കാരണം ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് പനി പിടിക്കുക, അതുപോലെ ഫുഡ് എടുക്കാതിരിക്കുക. പിന്നെ ഇതുങ്ങൾ ഈ പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മുടെ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന കൊത്തുകുട്ടികളായതിന്റെ പേരിൽ ഇവർ അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൂട്ടല്ലല്ലോ, അവിടെ അയച്ചു വിട്ടിട്ടുള്ള സമ്പ്രദായമാണ് അവിടെ കൂടുതലും വരുന്നത്. കാരണം അപ്പൊ ഇതെന്താ വെച്ചാൽ ഈ റോഡിൽ അയച്ചു വിടുമ്പോൾ കയറ്, ഈ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് കവറുകള്, ഫുഡിന്റെ ഒക്കെ കവറുകള്, പരിസര മലിനീകരണമാണല്ലോ കൂടുതലും കുട്ടികൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. കാരണം ഈ ഫുഡ് വേസ്റ്റ് വരുന്ന കവറുകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഈ ഫുഡൊക്കെ പൊതിഞ്ഞു വരുന്ന പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നല്ല ടേസ്റ്റ് അതിന്റെ പേരിൽ ഇതുങ്ങൾ അത് കഴിക്കും. ഇത് കുടലിൽ ചെന്നിട്ട് പുറത്തേക്ക് പോവാതെ തങ്ങി നിന്ന് അങ്ങനെ 1-2 എണ്ണം അതിന്റെ അടുത്ത് ചത്തുപോയിട്ടുണ്ട്. അതിന്റെ പേരാണ് പിന്നെ വലുതന്നെ എടുത്തു തുടങ്ങിയത്.
6: ഏകദേശം എത്ര പ്രായമുള്ള കുട്ടികളെ എടുക്കുന്നതാണ് നല്ലത്?
7: ഒരു വയസ്സ് ഒരു 6-7 മാസം ആയ കുട്ടികൾ വലിപ്പത്തിനനുസരിച്ചാണ്. കാരണം ഇപ്പൊ ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് മിക്കത് ഇവിടെ വരുന്നത്. അപ്പൊ അതിലിപ്പോ അത്യാവശ്യം നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം കാലപ്പൊക്കം ഉള്ളതും വലിപ്പവും അത്യാവശ്യം പുറത്ത് ഈ പുറത്ത് ഒരു രോമം ഉണ്ടല്ലോ, ഈ കാപ്പി കളർ വെള്ള കളർ രോമം മൊത്തം പോയി ഫുള്ള് ബ്ലാക്കിലേക്കോ ആയില്ലെങ്കിൽ ഒരു പകുതി ബ്ലാക്കൊക്കെ ആയി വരുന്ന അത്യാവശ്യം കാലപ്പൊക്കമുള്ള ആരോഗ്യമുള്ളതിനെ മാത്രമേ നമ്മൾ എടുക്കൂ. അത്യാവശ്യം ബോഡി വെയിറ്റ് കണക്കൂട്ടാണെങ്കിൽ ഒരു 80-100 കിലോ ബോഡി വെയിറ്റ് വരുമ്പോൾ, മീറ്റ് വെയിറ്റ് അല്ല ബോഡി വെയിറ്റ് വരുന്ന പോത്തുകുട്ടികളാണ് നമ്മൾ വളർത്താനായിട്ട് കൂടുതൽ എടുക്കാൻ ശ്രമിക്കാറ്.
6: മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കാറുണ്ടോ?
7: കൂടുതലും കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വയറാണ് മെയിനായിട്ട്. നമുക്ക് കുട്ടികളെ ഒരുപാട് ചെറിയ പൊടിക്കുട്ടികൾ അല്ലെങ്കിൽ മേടിക്കാൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വയറ് കണ്ടാൽ നമുക്ക് മനസ്സിലായി. പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫുഡിന്റെ വിഷയം, അതായത് ഇതിന്റെ പ്ലാസ്റ്റിക് കയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് കഴിച്ചിട്ട് വയറ് ആകെ വീർത്ത് അടി മൊത്തം ഇങ്ങനെ തള്ളി താന്നിരിക്കും. കച്ചവടക്കാർ നമ്മുടെ അടുത്ത് പറയും, കച്ചവടക്കാരാണ് കേട്ടോ, ഈ കർഷകരായിട്ടുള്ള ആളുകൾ നമ്മളോട് പറയും ഇത് കൊണ്ടുപോയി വളർത്തിയോ കുഴപ്പമില്ല, നല്ലതാ, സംഭവം കയറിപ്പോരും, അതാണ് വരണം വരുന്നത്.

0: ഈ വിരശല്യത്തിന്റെയാണ് വയറ് അങ്ങനെ വീർത്തിരിക്കുന്നത് എന്ന് പറയും. പക്ഷെ സത്യത്തിൽ ഇത് വയറങ്ങനെ ചാടി വീർത്തിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിന്റെ കവറും കയറും ഒക്കെ തന്നെയായിരിക്കും. അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ കത്തുപോകത്തുള്ളൂ.
1: പോത്തുകുട്ടികളെ എടുത്ത ശേഷം എങ്ങനെയാണ് അതിന്റെ പരിചരണം?
0: പോത്തുകുട്ടികളെ കൊണ്ടുവന്ന നമ്മൾ മാർക്കറ്റിൽ നിന്നാണ് എടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പാടത്തേക്ക് കെട്ടുക അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇറക്കുക ഒന്നും ചെയ്യത്തില്ല. മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഫുഡൊന്നും എടുക്കാൻ പ്രയാസമൊക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ ക്ഷീണം തകർച്ചയ്ക്ക് മാറാനായിട്ട് നമ്മൾ കരഭൂമിയിൽ കെട്ടുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം ഈ ഗോതമ്പിന്റെ തവിടും അരിത്തവിടും ചെയ്ത് ഒരു കുറച്ച് ദിവസം നമ്മൾ കൈത്തീറ്റായിട്ട് കൊടുക്കും. പിന്നെ ഇത് രണ്ട് സമ്പ്രദായം ഉണ്ട്, അഴിച്ചുവിട്ട് വളത്തിലും കെട്ടിയിട്ട് വളത്തിലും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞത് കൂടുതൽ നമ്മുടെ ഇവിടെ പ്രായോഗികമായിട്ടുള്ളത് കെട്ടി വളത്തിലാണ്. കാരണം ഇത് അഴിച്ചു വിട്ട് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക്കാണ്. കാരണം ഇതുങ്ങൾ പരസ്പരം അന്യോന്യം ആക്രമിക്കുക അതേപോലെ പുറത്തു കയറുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ കൈയും കാലൊക്കെ ഓടി

0: അവൻ ചിരിക്കും. എനിക്ക് തന്നെ അറിയില്ല എന്തിനാ ഞാൻ ചിരിക്കണതെന്ന്. നാറാണത്ത്. അഗ്നിഹോത്രി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, പണനരേ, അന്നത്തെ ഊണ് നന്നായോ? അവസാനം തന്ന ആ നാലഞ്ചു വറ്റു ചോറിന് ബഹുസ്വാദായിരുന്നു. പണനർ പറഞ്ഞു, നാളെ എല്ലാവരും എന്റെ ഭവനത്തിൽ വരണം. ഉച്ചയൂണ് അവിടെ ആവട്ടെ. കാരക്കലമ്മ ക്ഷണിച്ചു, സദ്യ ഉണ്ടാവില്ലേ? നാറാണത്ത് ചോദിച്ചു, നല്ല സദ്യ തന്നെ ഒരുക്കാം. എല്ലാവരും പിരിഞ്ഞു. പണനർ മാത്രം അവിടെ നിന്നു. ഒരു നിമിഷം എന്തോ ആലോചിച്ചു. പൂർണചന്ദ്രൻ ഉദിച്ചുയർന്നിരുന്നു. വയലാക്കുന്നിലപ്പന്റെ ക്ഷേത്രവും പരിസരവും നിലാവിൽ കുളിച്ചു നിൽക്കുകയാണ്. പാലപ്പൂവിന്റെ ഗന്ധവും പേറിക്കൊണ്ട് ഇളം കാറ്റ് ഒരു കൊച്ചു നൃത്തം ചവിട്ടുകയാണ്. പണനാർ തന്റെ ഉടുക്ക് കൈയിലെടുത്തു, ക്ഷേത്രഗോപുരത്തിലേക്ക് നടന്നു. അവിടെ കണ്ട വലിയ ചെങ്കല്ലിൽ ഇരുന്നു. ആലോചിച്ചു, സ്വന്തം അനുജനെപ്പറ്റി ഒരു പാട്ടുണ്ടാക്കണം. വരികൾ നാവിൻതുമ്പത്ത് നർത്തനമാടിത്തുടങ്ങി. ഉടുക്കുകൊട്ടി പാടി. കാറ്റ് താളം പിടിച്ചു.
1: പറയിപ്പെറ്റ പന്തിരുകുലത്തിൽ ഉണ്ണിയൊന്നു പിറന്നേനല്ലോ, ഉണ്ണിക്ക് മാമുണ്ണാൻ വായില്ലല്ലോ, ഉണ്ണിക്ക് ഇരു കണ്ണുണ്ട്.
0: പണനാർ പാട്ട് നിർത്തി. അപ്പോഴും വിരലുകൾ ഉടുക്കിൽ താളം പിടിക്കുന്നുണ്ടായിരുന്നു.
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം വായിച്ചത് പ്രീതി. ഹൈ ഹൈ.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വയസ്സ്. ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത MLA മാരുമായും UDF ഘടകകക്ഷി നേതാക്കളുമായും AICC നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടക്കവും ഉത്തരവാദിത്വവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദരസൂചകമായി വിമൻസ് 11 ഓഫറുമായി സപ്ലൈകോ. മെയ് 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കും. ഇടുക്കി പൂപ്പാറ ടൌണിൽ സർക്കാർ സ്ഥലം കയ്യേറി പന്നിയാർ പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. റെയിൽവേ ലെവൽ ക്രോസിംഗുകളിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടികളുമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. തിരുവനന്തപുരം കരമന കളിയിക്കാവിള റോഡിൽ അപകടമേഖലയായി കണ്ടെത്തിയിട്ടുള്ള ബ്ലാക്ക് സ്പോട്ടുകളിൽ പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടുന്നു.

0: ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തിരഞ്ഞെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻസ്, ക്ലീനർ മൊബിലിറ്റി സൊല്യൂഷനുകൾക്കായുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതയ്ക്ക് ഹൈഡ്രജൻ ഇന്ധന സെൽ വാഹനങ്ങൾ ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്നു. ഹൈഡ്രജൻ സംഭരണ ടാങ്കുകൾ, കംപ്രസറുകൾ, ഡിസ്പെൻസറുകൾ എന്നിവയാണ് ഒരു ഹൈഡ്രജൻ ഫ്യുവൽ സ്റ്റേഷന്റെ പ്രധാന ഭാഗങ്ങൾ. ഹൈഡ്രജൻ വാഹനങ്ങൾക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇന്ധനം നിറയ്ക്കാൻ കഴിയും. വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ ആവശ്യകമായ മർദ്ദം പാസഞ്ചർ കാറുകളിൽ 350 bar പ്രഷറും ഹെവി ഡ്യൂട്ടി വാഹനങ്ങളായ ബസ്സുകളിലും ട്രക്കുകളിലും 700 bar പ്രഷറും ആയിരിക്കും. ഹൈഡ്രജൻ റീഫ്യൂവലിംഗ് സ്റ്റേഷനുകൾ വികസിപ്പിക്കുന്നതിലെ പ്രധാന വെല്ലുവിളികളായി പറയുന്നത് ഉയർന്ന പ്രാരംഭ ചിലവും ഹൈഡ്രജന്റെ ഉയർന്ന തീപിടിക്കൽ സ്വഭാവവും കുറഞ്ഞ സാന്ദ്രതയും കാരണം ഹൈഡ്രജൻ സുരക്ഷിതമായി സംഭരിക്കുന്നതും കൊണ്ടുപോകുന്നതും ഒരു സാങ്കേതിക വെല്ലുവിളിയായി നിലകൊള്ളുന്നതും ഒക്കെയാണ്. നിരത്തിലുള്ള ഹൈഡ്രജൻ ഫ്യുവൽ സെൽ വാഹനങ്ങളുടെ എണ്ണം പരിമിതമാണ് എന്നതും ഒരു പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കുന്നതാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ 2024 നവംബറിൽ ലഡാക്കിലെ ലേയിലാണ് സ്ഥാപിച്ചത്. ഇവിടെ പ്രതിദിനം 80 kg ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിൽ നെടുമ്പാശ്ശേരിക്ക് സമീപമാണ് ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവൽ സ്റ്റേഷൻ വരുന്നത്. ഇവിടെ സൗരോർജം ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 1000 kW ഇലക്ട്രോലൈസർ ആണ് നമുക്ക് കാണാൻ കഴിയുക. ഹൈഡ്രജൻ വാഹനങ്ങൾ പുറംതള്ളുക നീരാവി മാത്രമാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിന് ഇത് വളരെയേറെ സഹായകരമാവും. ഇന്ത്യയുടെ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം ലക്ഷ്യമിടുന്നത് 2030 ആകുമ്പോഴേക്കും പ്രതിവർഷം 5.5 million metric tons ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദന ശേഷി കൈവരിക്കുക എന്നതാണ്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. ഒരു ഉഗ്രൻ ഡാൻസ് പെർഫോമൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് കമ്പനിയിലെ രണ്ടംഗങ്ങളാണ് ഇന്ന് യുവവാണിയിലെത്തിയിരിക്കുന്നത്. ആര്യ, അനുഗ്രഹ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. ഒപ്പം അവരുടെ കൊറിയോഗ്രഫറും ഒരുപാട് റിയാലിറ്റി ഷോകളുടെ കൊറിയോഗ്രഫറുമായ അരുണും നമ്മോടൊപ്പമുണ്ട്. ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ എല്ലാ ശ്രോതാക്കളെയും യുവവാണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ആര്യ, അനുഗ്രഹ, അരുൺ മൂന്ന് പേർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥികൾ അവരെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും ആദ്യം.
1: ഞാൻ ആര്യ.
2: ഞാൻ അനുഗ്രഹ.
0: ഓക്കെ, ആര്യയും അനുഗ്രഹയും ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെയുള്ളത്
3: അരുൺ.
0: അരുൺ കൊറിയോഗ്രാഫറാണ്.
3: അതെ അതെ.
0: നിങ്ങൾ ആ ഗ്രൂപ്പിൽ 14 പേരുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? നിങ്ങളിപ്പോ രണ്ടുപേരെ ഇവിടെ വന്നിട്ടുള്ളൂങ്കിലും നമ്മൾ അവരുടെ പേരുകൂടെ ശ്രോതാക്കൾക്കായിട്ട് പറയണല്ലോ.
1: സാനിയ, സാന്ത്വന, അശ്വനി, അശ്വതി, വൈഗ, അശ്വതി അരുൺ, നന്ദന, അലൻ, ഗൗതം, ആര്യ, അനുഗ്രഹ, സ്നിഗ്ധ, അക്ഷയ, ഉണ്ണിക്കുട്ടൻ, ലച്ചു, കല്ലു, ഇത്രയും പേരാണ് ഉള്ളത്.
0: അനുഗ്രഹ, ഇത്രയും കാലം ഇവിടെ ഡാൻസ് ചെയ്തു, അപ്പൊ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
1: മറക്കാനാവാത്ത അനുഭവം അതിവിടെ വന്ന് ചേർന്നപ്പോൾ ഉള്ള ഒരു അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോ 2 മാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനമ്മയും കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഡാൻസ് ക്ലാസ്സിലോട്ട്

0: അപ്പൊ അതിനു മുമ്പ് ഞാൻ വേറൊരു ഡാൻസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന എന്നെ കൊണ്ട് ആക്കിയപ്പം അമ്മ അച്ഛനും പറഞ്ഞത് ഇവിടെ നല്ല രീതിയിൽ നിന്ന് ഡാൻസൊക്കെ പഠിച്ച് അങ്ങനെ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഞങ്ങൾക്ക് പുതിയ ഡാൻസ് ക്ലാസ്സാണ്, ആദ്യം പഴയതായിരുന്നു. അപ്പം അങ്ങോട്ട് കയറുമ്പോൾ എൻ്റെ മനസ്സിലിതായിരുന്നു ഇവിടെ നിന്ന് ഇത്ര നാളെ നിൽക്കണം എന്നുള്ളൊരിതായിരുന്നു. അപ്പം അന്ന് ഞങ്ങളുടെ രണ്ട് മാസ്റ്റേഴ്സും ഉണ്ടായിരുന്നില്ല, ഒരു മാസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി വന്നപ്പം. അത് കഴിഞ്ഞപ്പോഴാണ് വേറെ അരുൺ ചേട്ടൻ വന്നത്. അങ്ങനെ അവിടെ നിന്നപ്പോഴും എൻ്റെ മനസ്സിലിതാണ് നല്ലോണം ഡാൻസ് ക്ലാസ്സിൽ നിൽക്കണം എന്നുള്ളൊരിത്. അപ്പം
1: എന്ത് പ്രായമുണ്ട്?
0: എൻ്റെ എനിക്കപ്പോൾ 7 അങ്ങനെ എന്താ ഞാൻ പഠിക്കണേയിരുന്നു അപ്പോഴായിരുന്നു. അപ്പം അച്ഛനമ്മയും അവിടെ നിർത്തി പ്രാക്ടീസ് ചെയ്യാൻ നിർത്തിയിട്ട് അവർ പോയി. പോയപ്പോൾ അത് ഞാൻ എന്നെ ഓരോരുത്തരും ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ എനിക്കത് ഇപ്പോഴും എൻ്റെ മനസ്സിലത് ഓർമ്മയായിട്ട് ഇങ്ങനെ നിൽക്കണം. എന്നെ പഠിപ്പിച്ചതും എല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ വേറെ ഗൂഗിൾ മാസ്റ്റർ വന്നിട്ട് ചേണായാലും എല്ലാവരോടും ഇങ്ങനെ പറയും പഠിപ്പിക്കുക പുതിയ വെച്ചാണ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ഇത്.
1: പുതിയ കുട്ടിയാണ് പയ്യെ പഠിച്ചാൽ മതി എന്നൊന്നുമില്ലായിരുന്നു,
0: എല്ലാവരും ഭയങ്കര കമ്പനി ആയിരുന്നു എല്ലാവരും. ഞാൻ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി നിർത്തി അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒറ്റ ഇതായിരുന്നു ഞങ്ങൾ.
1: അപ്പൊ അതിനു മുൻപ് ഡാൻസ് പഠിച്ചിരുന്നു?
0: ആ പഠിച്ചിട്ടുണ്ടായിരുന്നു,
1: ക്ലാസിക്കൽ ആയിട്ട്.
0: എല്ലാ ക്ലാസിക്കൽ സിനിമാറ്റിക് ഞങ്ങൾ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു, പിന്നെ ഇങ്ങോട്ട് മാറിയതാണ് ഇവിടെ.
1: ശരി, ആര്യയ്ക്ക് ഉണ്ടോ അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും?
2: അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാം നല്ല അനുഭവങ്ങളാണ്,
1: എല്ലാം മറക്കാനാവാത്ത. അപ്പോ ഈ വൈപ്പിനിൽ ഉണ്ടായിരുന്ന ഒരു വൈപ്പിനിൽ മാത്രം നിന്നിരുന്ന ഒരു ഡാൻസ് കമ്പനി അല്ലെങ്കിൽ ഒരു ഡാൻസേഴ്സ് നിങ്ങൾ കുറെ പേര്, ഇപ്പോൾ ഈ ഒരു കേരളം മുഴുവൻ എന്നിട്ട് കേരളത്തിന് പുറത്തും ആളുകൾ നിങ്ങൾ അറിഞ്ഞു തുടങ്ങി അല്ലെ, ആ ഒരു അനുഭവം ഒന്ന് പറയാമോ?
3: ഞാൻ പറയാം,
1: പറഞ്ഞോളൂ
3: പറഞ്ഞോളൂ. സോഷ്യൽ മീഡിയ ഞാനത് ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പൊ നിലവില്,
1: ഈ അസ്ത്രയുടെ
3: അസ്ത്രയുടെ. അപ്പോ ഇറ്റലി എന്നൊക്കെ മെസ്സേജ് വരും, അപ്പോ എനിക്ക് ഈ ലാംഗ്വേജ് അത് അറിയില്ലല്ലോ. അപ്പോ രാത്രി 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്കും മെസ്സേജ് ഇങ്ങനെ വന്നിട്ടേയിരിക്കും. അപ്പോ രാത്രി ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് ഞാൻ
1: ഇതിട്ട്
3: കൊടുക്കും, റിപ്ലൈ കൊടുക്കണം. അപ്പോ എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമാണ് നമ്മളോട് പറയുന്നത്. അതുപോലെ പുറത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഇപ്പൊ കിട്ടുന്നുണ്ട്, അത്യാവശ്യം കോൾസ് വരുന്നുണ്ട് പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ കോൾസ് വരുന്നുണ്ട്. പിന്നെ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്, ഇവരുടെ കുട്ടികളുടെ ഓരോരുത്തരുടെ കാര്യത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഞങ്ങൾക്ക് എനിക്ക് ചേട്ടനും ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പേയ്മെന്റ് കിട്ടുന്നുണ്ട്, ഒരു മന്ത്ലി അത്യാവശ്യം ഇവർക്കൊരു സാലറി പോലെ ഇവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ നേരത്തെ മുതൽ നമ്മളുടെ ബാച്ചുള്ള സമയത്ത് മുതലും പ്രോഗ്രാം കഴിഞ്ഞാലും എല്ലാവരും പേയ്മെൻറ്റുള്ള കേസിൽ ചേട്ടൻ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എല്ലാവരെയും പേയ്മെൻറ്റ് കൊടുത്താൽ ജയിക്കുന്നത്. അപ്പോൾ ഇവർക്കൊന്നും വലുത് ആദ്യമേ ഒന്നും ഉണ്ടായിരുന്നില്ല, പേയ്മെൻറ്റ് ഒന്നും കൊടുക്കില്ലായിരുന്നു പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട്. ഇപ്പം ഡിഗ്രിക്കാരൊക്കെ ആയ പിന്നെ
1: വലിയ കുട്ടികളായ
3: പിന്നെ ചേട്ടൻ എല്ലാവർക്കും പേയ്മെൻറ്റുകൾ അത്യാവശ്യം നല്ലൊരു പേയ്മെൻറ്റ് മാസം ഒരു കിട്ടുന്നുള്ള രീതിയിൽ ഇപ്പം ആയിട്ടുണ്ട്. അതുപോലെ അവർ കഷ്ടപ്പെടുന്നുണ്ട്, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ ഇപ്പം ആയിട്ടുണ്ട്. അത് ഏറ്റവും ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്.
1: അപ്പൊ നിങ്ങളും ഹാപ്പി അല്ലേ? എല്ലാരും
3: വീട്ടുകാർക്കും കൂടുതൽ കുറച്ചുകൂടി ഹെൽപ്പായി ഇവരെ കൊണ്ടിട്ട് തന്നെ. ഇപ്പൊ കുറെ പേര് കളിയാക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ആദ്യമേ ഇത് ചെയ്ത സമയത്ത് നമ്മളെ കുറെ പേര് കളിയാക്കിയായിരുന്നു, കുറെ പേര് കളിയാക്കി. എന്ന് വെച്ചാൽ ഈ കുട്ടികള് മത്സരങ്ങളിൽ കളിക്കാൻ ചെല്ലുമ്പോൾ ഇവര് ഞങ്ങളോട് ഡയറക്റ്റ് ചോദിച്ചാണ് കുട്ടികള് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് കളിക്കണേന്ന് നമ്മളോട് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ മാറിക്കഴിയുമ്പോൾ ഇവർ ഗ്രൂപ്പായിട്ട് നിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്, നമ്മുടെ കുട്ടികൾ ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ കാരണം ഇവരുടെ എനർജി അതുപോലെയുള്ള എനർജിയാണ് ഇവർ കളിക്കുന്നത്. ഇപ്പോൾ അടുത്ത് മറ്റുള്ള ടീമുകളിലൊന്നും നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ പെർഫോം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആ സമയത്തൊന്നും അങ്ങനത്തെ എനർജിയിൽ വേറെ ടീം കളിക്കണം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നപ്പോൾ എല്ലാവരും കൂടി വരും, അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇതുപോലെ അത് വോയിസൊക്കെ കിട്ടുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കേൾപ്പിച്ചേരുന്നുണ്ട് ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രാക്ടീസ് സെക്ഷൻ അതുപോലെയാണ്,
1: വളരെ എനർജറ്റിക് ആണ് ഈ കുട്ടികൾ.
3: അതെ, ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും ഇവരെ കൊണ്ട് പതിയെ ചെയ്യിക്കണ പരിപാടി ഒന്നുമില്ല, സ്റ്റേജിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനെ ഡബിള് പ്രാക്ടീസിൽ കാണിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരു ചെറിയ അതിൻ്റെ കുറച്ചെങ്കിലും 50% നമുക്ക് സ്റ്റേജിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് പ്രാക്ടീസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, അപ്പം അതിൻ്റെ റിസൾട്ട് സ്റ്റേജിൽ കാണാനുണ്ട്. അപ്പം അത് മറ്റുള്ളവർ പറയും നെഗറ്റീവായിട്ട് പറയുമ്പോഴാണ് നമുക്ക് വിഷമം, ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് രാത്രി മുഴുവൻ ഉറക്കുന്നതിന് അത്രയും കഷ്ടപ്പെട്ട് കളിച്ച് നേടിയെടുക്കുന്നത്. അങ്ങനെയല്ല, അത് പെൺകുട്ടികളാണെന്നും കൂട്ടി നമ്മൾ

0: നോക്കണ്ടേ, അതുപോലെ നോക്കാണ്ട് പറയുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യമേ. പിന്നെ ചേട്ടൻ തന്നെ പറഞ്ഞ് പറയണവര് പറയട്ടെ, പ്രശ്നമില്ല. നമ്മൾ നമ്മുടെ ഇപ്പോൾ എത്ര നാൾ പറയും, പക്ഷെ പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ നമുക്കതുകൊണ്ട് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ 100% അറിയാം, കുട്ടികളുടെ വീട്ടുകാർക്കും അറിയാം. ഞങ്ങൾ അതുപോലെയാണ് ഇവരെ കൊണ്ടുവന്ന് നടക്കുന്നത്. ഇപ്പോൾ ഈ 18 പിള്ളേരെ ഞങ്ങൾ കൊണ്ടുവന്ന് നടക്കുന്നത് അതുപോലെയാണ്. അവർക്ക് നമ്മൾ വീട്ടുകാർക്ക് എല്ലാവർക്കും
1: സേഫ്റ്റി
0: നമ്മളെ
1: അവർ ഫീൽ
0: വിശ്വാസമാണ്.
1: ചെയ്യുന്നു.
0: ഇതുവരെ നമ്മുടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ നെഗറ്റീവായിട്ട് നമ്മൾ വരാനായിട്ടൊരു ഇത് വരുത്തിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഒന്ന് മുഖം മാറി കാണുമ്പോൾ ചോദിക്കും, എന്തായി എന്ത് പറ്റി, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാ
1: ഒരു
0: പറയും.
1: കുടുംബം പോലെയാണ് നിങ്ങളെ
0: ആ
1: അല്ലേ?
0: ഇപ്പൊ ചോദിക്കും,
1: അതെ.
0: എപ്പോഴാണെങ്കിലും ഞാൻ ചോദിക്കും, എല്ലാ ദിവസവും പ്രാക്ടീസ് കഴിയുമ്പോഴാണെങ്കിലും പ്രോഗ്രാം കഴിയുമ്പോഴാണെങ്കിലും ആ ചേട്ടനെല്ലാം മാറിയത് അച്ഛനാളാ, ഡയറക്റ്റ് പറയില്ല. എന്നിട്ട് എന്നോട് ചോദിക്കും, എന്നാക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് സംസാരിച്ച കേട്ടോ എന്ന് പറയും. അപ്പൊ ചേട്ടൻ പറയണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലപ്പോ ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യം ചേട്ടയിലുണ്ടാവും. അപ്പൊ നമ്മളത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൊണ്ടിട്ട് പ്രശ്നങ്ങളില്ല. ഇയാളുടെ കുറ്റം മറ്റുള്ളവരോട് ചോദിക്കുക, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഡയറക്റ്റ് ചോദിക്കുക, ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മളോട്
1: ക്ലിയർ
0: തുറന്ന് പറയും
1: ചെയ്യും.
0: കാര്യങ്ങൾ. അതാണ് നമ്മുടെ വിജയം, എനിക്ക് തോന്നിയിരിക്കുന്നത് അതാണ് നമ്മുടെ വിജയം. കാരണം ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ഡയറക്റ്റ് പറയും, അല്ലാണ്ട് മറിച്ച് വെക്കണ പരിപാടിയൊന്നുമില്ല. അത്ര ക്ലോസ് ആണ്, എല്ലാവരുമായിട്ട് നല്ല ക്ലോസ് ആണ്.
1: ഞങ്ങൾ തമ്മിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും.
2: ആണല്ലേ?
0: നമ്മൾ വൈറലായ പെർഫോമൻസിന് മുന്നേ തന്നെ നമ്മൾ ഈ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കളിക്കുന്ന സ്ഥലങ്ങളിൽ ആ സമയത്ത് അടുപ്പിച്ചടുപ്പിച്ച് പ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോഴാണൊന്ന് ആൾക്കാർ പതിയെ അറിഞ്ഞു തുടങ്ങിയത്. ആ സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ അറിയില്ലാത്തത് കൊണ്ട് ചിലത് നമുക്ക് ടീമുകൾ എടുക്കില്ല. വലിയ വലിയ ഇപ്പോൾ അത്യാവശ്യം നല്ല ടീമുകൾ കളിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ സ്പേസ് കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ദിലീപ് പറവൂരുള്ള കോർഡിനേറ്ററാണ്. അപ്പോൾ ആളാണ് നമുക്ക് കൂടുതലും വേദികളിലോട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് നമുക്ക് കളിക്കാനായിട്ടുള്ള സ്പേസ് ഒരുക്കി തന്നത് പുള്ളിയായിരുന്നു. പുള്ളി ത്രൂ നമുക്ക് അത്യാവശ്യം നല്ല വേദികൾ കിട്ടി, നമ്മൾ പെർഫോം ചെയ്തു. ആള് അത്യാവശ്യം നല്ല നല്ല നല്ല മത്സരങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളോട് പോലും പറയാണ്ട് പുള്ളി പേര് കൊടുക്കും. എന്നിട്ട് നമ്മൾ ചെന്നാൽ മതി, അവിടെ ചെന്ന് നമ്മൾ പെർഫോം ചെയ്യാം.
2: എല്ലാ വിജയത്തിനും പിന്നിലും കുറച്ച് വെല്ലുവിളികളും അല്ലെ, കുറച്ച് സങ്കടങ്ങളും കുറച്ച് കഠിനാധ്വാനവും ഒക്കെ ഉണ്ട്. കുറച്ചല്ല, വളരെ കൂടുതൽ കഠിനാധ്വാനം ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ കാര്യത്തിൽ വളരെ സത്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം, എനിക്ക് ഒന്ന് അസ്ത്രേ ചേരണം എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യണ്ടേ?
0: വേറൊന്നും ചെയ്യാനില്ല, ഞങ്ങളുടെ അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം ഇൻസ്റ്റയിൽ ഉണ്ട്. ഡയറക്റ്റ് വിളിക്കാൻ വരാം. വന്ന് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എത്ര പെട്ടെന്ന് കളിക്കാൻ പറ്റും അത്ര പെട്ടെന്ന് കളിക്കാം.
2: അതാണ് ഇനി ചേരാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ചോദ്യം
0: ചോദിച്ചത്. ഞങ്ങളെപ്പോഴും ആർക്ക് വേണമെങ്കിലും വരാം, നമുക്ക് അങ്ങനെ ഏജ് പ്രോബ്ലം ഒന്നുമില്ല. എത്ര വയസ്സാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല, ആർക്ക് വേണമെങ്കിലും വരാം. കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ വന്ന് കളിക്കാം, ഇന്ന ആൾക്കെ കളിക്കാൻ പറ്റുള്ളൊന്നുമില്ല. ആർക്ക് വേണേലും വരാൻ പഠിക്കാ.
2: അങ്ങനെയുണ്ടോ? ഒരു പ്രായം കഴിഞ്ഞവരെല്ലാം ഉണ്ടോ?
0: പ്രായം കഴിഞ്ഞവരൊക്കെ ഉണ്ട്.
2: പ്രായം കഴിഞ്ഞവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ കൂടുതലും ചെറുപ്പക്കാരെയാണ് നമ്മൾ കാണുന്നത്, കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. പക്ഷെ ആ പ്രായം കഴിഞ്ഞവരും അവിടെ അസ്ത്രയിലുണ്ടോ?
0: ആ ഉണ്ട് ഉണ്ട്, പ്രായം കഴിഞ്ഞവരൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ കൂടെ നിന്ന് ബാച്ചിൽ നിന്ന് പോയ ആൾക്കാരുണ്ട്, പിന്നെ അവരുടെ പേരൻസ് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അതെ, അപ്പൊ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തന്നെ ആയിരുന്നു, ക്ലാസ്സും കാര്യങ്ങളൊക്കെ റെഗുലർ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നാണ്. അപ്പൊ പിന്നെ പ്രോഗ്രാമിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് ക്ലാസ്സുകളെല്ലാം ഒതുക്കി വെച്ചേക്കുവാണ്.
2: ഇനി എന്തോ ഭാവി പരിപാടി നിങ്ങളുടെ മൂന്ന് പേരുടെയും പിന്നെ അസ്ത്രയുടെയും, മൂന്നുപേരും പറഞ്ഞോളൂ ഈ ചോദ്യത്തിന് ഉത്തരം.
1: ഭാവി പരിപാടി എന്ന് വെച്ചാല്
2: ആര്യാണ് കേട്ടോ പറയുന്നത്.
1: അയ്യോ, ഭാവി പരിപാടി എന്ന് വെച്ചാല് ഇനി പഠിത്തം കഴിഞ്ഞിട്ട് ജോലി ചെയ്യണം, അതല്ലാണ്ട് എനിക്കൊരു ഡാൻസ് ക്ലാസ് ഇടണമെന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എന്റെ ഭാവി പരിപാടി.
2: ശരി,
3: എന്റെ അതൊക്കെ തന്നെയാണ്. ഇപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞ് ടീച്ചറാവണമെന്നാണ് ആഗ്രഹം. ടീച്ചറായി ഡാൻസ് എന്നും കൂടെ ഉണ്ടാവണം, കൂടെ നിർത്തും. അങ്ങനെ
2: ശരി. എന്താണ് സാർ അസ്ത്രയെ ഇങ്ങോട്ട് എത്തിക്കാൻ?
0: അസ്ത്ര തന്നെ മുന്നോട്ട് കൊണ്ടുപോവാ, പുതിയ കുട്ടികൾ വരും, എല്ലാവരുമായിട്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ലൊരു സക്സസ്സിലോട്ട് എത്തണം, ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ചേട്ടനും ഞങ്ങൾക്ക് ആദ്യമേ ഇതുപോലെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ആരും ആദ്യം സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനിയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്.
2: ഇപ്പൊ ഈ കാലം മാറുന്നതനുസരിച്ച് ഈ ഡാൻസിന്റെ രൂപങ്ങളും ഒക്കെ മാറുകയാണല്ലോ. ഇപ്പൊ തന്നെ കൈകൊട്ടി കളി മുൻപുണ്ടായിരുന്ന രീതിയിലല്ല ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഇനിയും നിങ്ങളുടെ ഈ ഡാൻസ് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുമോ, വേറെ പല രൂപത്തിലാക്കി വരുമോ?
0: ഇപ്പൊ
2: പറയാം.

0: പറ്റില്ല
1: പറയാൻ പറ്റില്ല, ജനങ്ങൾക്ക് ഓഡിയൻസ്, ഓഡിയൻസിന് വേണ്ടത് വെറൈറ്റി ആണ്. അപ്പോൾ നമ്മൾക്ക് നമ്മളെ കൊണ്ട് ജനങ്ങളെ എന്തോരം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യും. ഞങ്ങളത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു പ്രോഗ്രാം കണ്ടിരിക്കുമ്പോൾ ബോറടിക്കണമെന്ന് ഒരാളുടെ മനസ്സിൽ തോന്നരുത്. ഇപ്പം നമ്മൾ പുറത്ത് പ്രോഗ്രാം ഇങ്ങനെ കാണാൻ പോകുമ്പോൾ നമ്മൾ തീരണില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില സമയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കറിയാവുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ പരമാവധി നമ്മളുടെ പെർഫോമൻസിൽ അങ്ങനെ ഒരു ബോറടി വരുത്താതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും ഓരോ തവണ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ചെയ്തതിൽ കലാപമണി ചേട്ടൻ്റെ ഓർമ്മ ദിവസം വരുന്നല്ലേ മാർച്ച്, അപ്പോൾ അത് ഞങ്ങളൊരു കലാപമണി ചേട്ടൻ്റെ ഒരു ട്രിബ്യൂട്ട് പോലെ നമ്മളുടെ സോങ്ങിൻ്റെ ഇടയിൽ ഒരു സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അത് ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് വന്നൊരു പെർഫോമൻസ് ആയിരുന്നു. അത് ഭയങ്കര ഞങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് വെറൈറ്റികൾ ഞങ്ങളുടെ പെർഫോമൻസിലുള്ളത് കൊണ്ടിട്ട് എല്ലാവരും അതിനെക്കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്.
0: ശരി, ഇപ്പൊ ഈ ഒരു വേദിയിൽ കാണാൻ വന്നവര് വേറെ വേദിയിൽ കാണാൻ വരാറുണ്ടോ? എന്നിട്ട് അഭിപ്രായമൊക്കെ
2: പറയും.
1: തീർച്ചയായിട്ടും അങ്ങനെ ഒട്ടുമൊക്കെ ഇന്നലെ നടന്ന പ്രോഗ്രാമിലുണ്ടായിരുന്നു. അപ്പോ ആ തൃശ്ശൂര് ഒരു 10-25 കിലോമീറ്റർ റേഡിയസിലുള്ള ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ ഇന്നലെ ദൂരെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വണ്ടി വിളിച്ച് അവര് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കളി കാണാൻ വേണ്ടിയിട്ട് വന്ന്. കളി കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവർ പോയത്. അത് ഇന്നലെ നമുക്ക് തൃശ്ശൂരായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അവിടുന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചാവക്കാട് സൈഡിൽ നിന്നാണ് അവർ വണ്ടി വിളിച്ച് വന്നത് കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം 10-30 കിലോമീറ്ററോളം വന്നിട്ടാണ് പ്രോഗ്രാം കണ്ടത്. അതുപോലെ തന്നെ ഒരു വേദിയിൽ കളി കാണാൻ വേണ്ടി വന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ വിളിക്കുന്നത്, ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടേക്ക് വരുന്നുണ്ട്, കളി കഴിഞ്ഞ് ഞങ്ങളെ കണ്ട് പിള്ളേരെ കണ്ട് ഫോട്ടോ എടുത്തിട്ട് എല്ലാ വേദിയിൽ നിന്നും അത് ഫോട്ടോ
0: എടുത്തിട്ടാ പോലെ.
1: അതെ അതെ അതെ അതെ.
0: അസ്ത്രയുടെ പേരിലാണ് നിങ്ങൾ മൂന്ന് പേരും ഇന്ന് ആകാശവാണിയിൽ വന്നത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ, അതുപോലെ തന്നെ അസ്ത്രയെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള എന്നാൽ ഇവിടെ ഇല്ലാത്ത ബാക്കി എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. അപ്പോൾ നന്ദി, സന്തോഷം.
2: താങ്ക്
1: യു. കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോഴും ഇപ്പോൾ വന്നിട്ടില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. കാരണം ഇതിന് ആശാമാർ തന്നെയാണ്, പണ്ടുള്ള ആശാമാർ തന്നെയാണ് ഇപ്പോൾ പല ടീമുകളെ പഠിപ്പിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ മത്സരങ്ങളിലാണെങ്കിലും വേദികളിൽ വരുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ടീമുകളും പണ്ടത്തെ പോലീമ മാറാതെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചില സ്ഥലങ്ങളിൽ മാത്രം ഓഡിയൻസിൻ്റെ അതിൽ ഭാരവാഹികളുടെ പറയുന്നതിനനുസരിച്ചിട്ടാണ് ചിലവർ അത് മാറ്റി കുറച്ചുകൂടി ഈ ജനങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റി ചെയ്യിക്കുന്നത്. പാട്ടുകളിൽ മാറ്റം വരുത്തുന്നതും അതുപോലെ ഈ
0: മൂവ്മെന്റ്സ് ഒക്കെ
1: കുറച്ചുകൂടി സ്പീഡാക്കുന്നതും. പണ്ട് എങ്ങനെയാണോ നമ്മൾ കളിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ ഇപ്പോഴും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും പാടി കളിക്കുന്ന മത്സരങ്ങൾ ഇപ്പോഴും തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളത് കഴിഞ്ഞ സീസണിലൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല നല്ല രസമാണ്, കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് കളി. അപ്പോൾ അതുപോലെയുള്ള ആശാന്മാരിപ്പോഴും പല സ്ഥലത്തും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ കൂടെ കളിക്കുന്ന ടീമുകളിലും കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അത് കാണാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം ഈ പറയുന്ന പോലെ മറ്റുള്ള ആൾക്കാർ പറയുമ്പോഴാണ് ഇതുപോലെയുള്ള മാറ്റങ്ങൾ പതിയെ പതിയെ ഇങ്ങനെ വരുന്നത്. അങ്ങനെ വരുന്നതും ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ പഴയത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോ ഒരു ടീം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ രണ്ട്
0: ബാലൻസ് ചെയ്ത്
1: കൊണ്ടുപോയാൽ മാത്രമേ അത് ഒരു ആൾക്കാരെ അംഗീകരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓരോരുത്തരുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിന്റെ വിശേഷങ്ങൾ. പങ്കെടുത്തത് ഗ്രൂപ്പിലെ അംഗങ്ങളായ അനുഗ്രഹ, ആര്യ എന്നിവർ, ഒപ്പം കൊറിയോഗ്രാഫർ അരുൺ.
4: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-35 ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94

0: 9447562 12 യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
1: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ.
2: യുവവാണി സമാപിക്കുന്നു.

സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈൻ ഇല്ലാതെയും അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും അടുത്ത മാസം 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. പ്രവേശനം സംബന്ധിച്ച വിശദവിവരങ്ങൾക്ക് സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0491250 5179, മറ്റൊരു നമ്പർ 9447840644. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0491250 5179, 9447840644. വെബ്സൈറ്റ് വിലാസം www.literacymissionkerala.org.

സംസ്ഥാന കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷകൾ ഈ മാസം 15 വരെ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0491251 5765. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491251 5765. അവസാന തീയതി ഈ മാസം 15.

പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. പ്ലസ് ടു ബിരുദം, ബിരുദാനന്തര ബിരുദം, TTC എന്നീ

0: ഇവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 14 രാവിലെ 10 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0491250 5435 അല്ലെങ്കിൽ 0491250 5204 എന്നീ നമ്പറുകളുമായി ബന്ധപ്പെടാം. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0491250 5435 മറ്റൊരു നമ്പർ 0491250 5204.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ കുളക്കാട് പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 12 ദിവസം നീണ്ടുനിൽക്കുന്ന പേപ്പർ ബാഗ്, ഫയല്, എൻവലപ്പ് നിർമ്മാണ പരിശീലനമാണ് നൽകുന്നത്. ഈ മാസം 11 ക്ലാസുകൾ ആരംഭിക്കും. 18 മുതൽ 49 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കെടുക്കാം. താൽപര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0466228554, 94 47 14 85 54. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0466228554, 94 47 14 85 54.

എഫ് എം ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. കാലചക്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: അമ്പത്തൊന്നക്ഷര പൂമധു കണികകളെന്നാവിലമ്പോടു തേച്ചിട്ടിമ്പത്തോടെ പൊഴിക്കൂ മൃദുരവമുടു കർണത്തിൽ മന്ത്രാക്ഷരങ്ങൾ.
0: അക്ഷര ശ്ലോക സദസ് ചേന്തൻ കുളങ്ങര അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്ന പരിപാടി.
2: വേലി തന്നെ വിളവാക്രമിക്കുമിക്കാലമന്യമുര ചെയ്വതെന്തിഹോ.
0: ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.

കോട്ടത്തറ ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ കാതോരം പദ്ധതിയുടെ ഭാഗമായി എഎൻഎം നഴ്സ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കെഎൻഎംസി രജിസ്ട്രേഷനുള്ള 22-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 179 ദിവസത്തേക്ക് കരാർ വ്യവസ്ഥയിലാണ് നിയമനം. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 11-ന് രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്കായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 80-86-25-18-83 അല്ലെങ്കിൽ 99-47-58-46-45 എന്നീ നമ്പറുകളുമായി ബന്ധപ്പെടാം. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 80-86-25-18-83 99-47-58-46-45.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ ഇൻഫർമേഷൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എൽ ജി സോഫ്റ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പദ്ധതിയിൽ കരാർ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രി സ്പോൺസേർഡ് റിസർച്ചർ ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. നെറ്റ് അല്ലെങ്കിൽ ഗേറ്റോടുകൂടി കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എം ടെക് അല്ലെങ്കിൽ എംഇ ആണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ cirm@kusat.ac.in എന്ന വിലാസത്തിലേക്ക് ഈ മാസം 15 മുൻപായി അയക്കണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ഇന്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ഇമെയിൽ വിലാസം cirm@kusat.ac.in. അവസാന തീയതി ഈ മാസം 15.

മലമ്പുഴ വനിതാ ITIയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസം. താൽപര്യമുള്ളവർ ഇ

0: മാസം 16 വൈകിട്ട് 4 അപേക്ഷകൾ നൽകണം. ഫോൺ നമ്പർ 9496-9402-74, മറ്റൊരു നമ്പർ 80-89-52-13-97. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 9496-9402-74, മറ്റൊരു നമ്പർ 80-89-52-13-97. കോട്ടയം ജില്ലയിലെ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം ഓഫീസിലെ MGNREGS പദ്ധതിയുടെ 2025-26 വർഷത്തെ ഓഡിറ്റിനായി ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 14. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04-81-2-97-30-28, 04-81-2-97-30-28.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: പുതിയ തലമുറയിലെ ചിലിയൻ കവിയായ എൻഡ്രിക് ലീനിന്റെ കവിതകൾ സാംബ്രോയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു.
1: സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാംബ്രോയുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം.
3: സൈക്കിളിൽ ഒട്ടിക്കാൻ പൂമ്പാറ്റയുടെ ചിത്രമാണ് നല്ലത്. സൈക്കിളിൽ കയറി പൂമ്പാറ്റകളെ പോലെ പറന്ന് നടക്കണേണ് കുഞ്ഞുങ്ങള്.
1: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ.
4: വെളിച്ചം വന്നെന്ന് ഒച്ചയെടുക്കുന്ന കിളികൾക്ക് പകരം ഇരുട്ടി വെളുപ്പിക്കുന്ന പണി ഈ കവലയിലെ ചായക്കാരനുണ്ട്.
1: സുധീഷ് കോട്ടയംബ്രത്തിന്റെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: എഫ്എം ഈവനിംഗിൽ ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. സഖം എന്ന ചിത്രത്തിൽ അൽക യാഗ്നിക് പാടിയത്. രചന ആനന്ദ് ബക്ഷി, സംഗീതം MM ക്രീം.

0: എഫ്എം ഈവനിംഗ് തുടരുന്നു.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: ഗാന്ധിജിയെക്കുറിച്ച് ആദ്യകാലങ്ങളിൽ അത്രയൊന്നും അറിയില്ലായിരുന്നു. കേളപ്പനാണ് ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നത്. ഗാന്ധിജിയെ അറിയാൻ തുടങ്ങിയപ്പോൾ എന്താണ് മനുഷ്യജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. പാവങ്ങളുമായി ഇഴുകിച്ചേരാനും വൈദേശിക അടിമത്വത്തെ എതിർക്കാനുമുള്ള ഏറ്റവും വലിയ മാധ്യമമാണ് ചികിത്സാരംഗമെന്നും മനസ്സിലായി. ഭാര്യയുടെ അന്വേഷണം വീണ്ടും. എന്താ കാപ്പി കുടിക്കാത്തത്? കോൺഗ്രസ് അത്രമാത്രം തലയിൽ കയറിയോ? മാധവി, ഡോക്ടർ ഭാര്യയെ വിളിച്ചു. നീ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ. പണം മാത്രമല്ല ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം. ജീവിതത്തിന് അതിനു പുറമേയും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നമ്മളത് കാണാതെ പോകരുത്. ഒരുവിധം സുഖകരമായി ജീവിക്കാനുള്ള പണം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത് പോരെ. അത് പോരാ, ഭാര്യ തറപ്പിച്ചു പറഞ്ഞു. എനിക്കിങ്ങനെ അനുഷ്ഠിച്ച് ജീവിക്കാൻ കഴിയില്ല. ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുമില്ല. നിങ്ങൾ ആളുകളോട് പണം വാങ്ങില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ എവിടെയാ ഗതി പിടിക്കുക? കാപ്പി കുടിച്ച ഗ്ലാസ് ഭാര്യയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ തീരുമാനിച്ചു, ഒന്നും പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവുകയുമില്ല. മാധവിയെപ്പോലെ എല്ലാവരും ആലോചിച്ചിരുന്നെങ്കിൽ ലോകം എവിടെയെങ്കിലും എത്തുമായിരുന്നുവോ? സമ്പന്നമായ തറവാട്ടിൽ ജനിച്ചു, നല്ല വിദ്യാഭ്യാസവും ജോലിയും നേടി. എന്നിട്ടും എന്തിനാണ് കേളപ്പൻ പാവപ്പെട്ടവരെ ഉദ്ധരിക്കാൻ പ്രവർത്തിക്കുന്നത്? പുലയ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടി എന്തിനാണ് പാക്കനാർ പുറത്ത് ഹോസ്റ്റൽ തുടങ്ങിയത്? കീഴ്ജാതിക്കാർക്ക് വഴി നടക്കുവാൻ വേണ്ടി എന്തിനാണ് അദ്ദേഹം വൈക്കം അമ്പലത്തിന്റെ മുമ്പിൽ സത്യാഗ്രഹം നടത്തിയത്? എല്ലാ ഭൗതിക സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് എന്തിനാണ് ആനന്ദതീർത്ഥൻ പുലയർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചത്? സി കെ ഗോവിന്ദൻ നായരും മുഹമ്മദ് അബ്ദുറഹിമാനും ശങ്കരൻ നമ്പൂതിരിപ്പാടും എ വി കുട്ടിമാളു അമ്മയും എ വി ശ്രീകണ്ഠ പൊതുവാളുമെല്ലാം സുഖജീവിതത്തെ തിരസ്കരിച്ചുകൊണ്ട് പരുക്കൻ ജീവിതം തെരഞ്ഞെടുത്തത് എന്തിനുവേണ്ടി? ഉച്ചവെയിലിന്റെ തിളക്കത്തിലേക്ക് നോക്കി നിൽക്കെ കൃത്യമായ ഒരു മറുപടി ശ്രീധരൻ ഡോക്ടറുടെ മനസ്സിൽ സ്വയമേ വന്നെത്തുകയായിരുന്നു. തന്റെ വഴി തെറ്റിയിട്ടില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വരാനും നാട്ടിൻപുറത്തെ ദരിദ്രമായ ജീവിതത്തിൽ പങ്കുചേരാനും കഴിഞ്ഞത് ഒരുപക്ഷെ ഒരു ജീവിത നിയോഗം തന്നെ. കേളപ്പൻ അതിനൊരു നിമിത്തമാവുകയായിരുന്നു. കുറച്ചുകാലം കഴിയുമ്പോൾ മാധവിയും തന്റെ

0: ചിന്തയിലേക്ക് മടങ്ങിയെത്തും. ഡോക്ടർ വിശ്വാസം പ്രകടിപ്പിച്ചു. ഏതു വേദനയ്ക്കും ആശ്വാസം നൽകാൻ ഇവിടെ ഒരാൾ ഉണ്ടെന്ന് നാട്ടുകാർ കൂടി കണ്ടെത്തിയിരിക്കുന്നു. ആ തോന്നലാണ് ശ്രീധരൻ ഡോക്ടറെ കൂടുതൽ സന്തോഷവാനാക്കിയത്. ഏതു സമയത്തും ഇവിടെ വന്ന് തന്നെ വിളിക്കുവാൻ അവർക്ക് തോന്നുന്നു. അതത്ര നിസ്സാരമായ ഒന്നല്ലെന്ന് ശ്രീധരൻ ഡോക്ടർ തിരിച്ചറിഞ്ഞു. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞും രോഗവിവരം പറഞ്ഞ് ഒരാൾ വന്നു. നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഉമ്മറത്തുനിന്നും വിളി കേൾക്കുന്നത്. ശ്രീധരൻ തറസറേ, ശ്രീധരൻ തറസറേ. ഭാര്യ എഴുന്നേൽക്കാൻ സമ്മതിക്കില്ല. കുറെ വിളിച്ചു കഴിയുമ്പോൾ ഡോക്ടർ നല്ല ഉറക്കത്തിലാണെന്ന് കരുതി അവർ പൊയ്ക്കോളും എന്ന ന്യായമാണ് ഭാര്യ അപ്പോൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഉമ്മറത്തെ വിളി കേട്ടിട്ടും എഴുന്നേറ്റ് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. താനിപ്പോൾ ഉണർന്നിരിക്കുകയാണ്. ഉറക്കം നടിക്കുന്നത് ആത്മവഞ്ചനയാണ്. അതിന് തനിക്ക് കഴിയില്ല. എഴുന്നേറ്റ് വാതിൽ തുറന്നു. നീ ആരാടോ? എന്താ പ്രശ്നം? ഞാൻ കല്ലുകൊത്തുന്ന പാച്ചറുടെ മോനാണ് ദർസറേ. എന്റെ ഇളയമ്മയ്ക്ക് വല്ലാത്ത വയറുവേദന, ഒരു കരഞ്ഞ് ഉയ്യാരം കൂട്ടുന്നു. വിവരണം കേട്ടപ്പോൾ ചെന്ന് കാണേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. ചിലപ്പോൾ ഒരു ഗുളിക കൊടുത്താൽ മാറാവുന്നതേയുള്ളൂ. ഗുളിക നൽകിയിട്ട് പറഞ്ഞു, ഇത് ഇന്ന് രാത്രി തന്നെ കഴിച്ചു നോക്ക്. മാറിയില്ലെങ്കിൽ നാളെ കാലത്തെ ഇളയമ്മയെയും കൂട്ടി എന്നെ വന്ന് കാണ്. പിന്നെ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ഭാര്യയുടെ ഉറക്കവും നഷ്ടപ്പെട്ടുവെന്ന് തോന്നി. അവൾ തന്നെ ശപിച്ചുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. പാതിരാ നേരത്ത് തണുത്ത കാറ്റിന് ചെവിയോർത്ത് കിടക്കെ ഡോക്ടർക്ക് മനസ്സിലായി, രാത്രി ആ സമയത്ത് വീട്ടുമുറ്റത്തുനിന്നും ഉയരുന്ന ഉത്കണ്ഠാപൂർവമായ വിളികൾ തനിക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ്. തന്നെ ആവശ്യമുള്ളവർ ഉണ്ടെന്നതിൻ്റെ സൂചന കൂടിയായിരുന്നു അത്. കാലത്ത് പരിശോധനയ്ക്ക് ആ സ്ത്രീ വരാത്തതുകൊണ്ട് വയറുവേദന മാറിക്കാണുമെന്ന് വിചാരിച്ചു. ഡോക്ടറുടെ അടുത്തെത്താൻ പോലും കഴിയാത്ത അവശരായ എത്രയോ രോഗികളുണ്ട്. മഞ്ചരിലോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിൽ വീട്ടിലെത്തുന്ന രോഗികളോട് പറയും, ഇനി എന്നെ കാണാൻ വീട്ടിൽ വരേണ്ട, ഞാൻ വീട്ടിൽ വന്ന് കണ്ടുകൊള്ളാം. തനിക്ക് പോകാൻ കഴിയാത്ത അവസരങ്ങളിൽ കമ്പൗണ്ടർ വിടും വിവരങ്ങൾ തിരക്കാൻ. ഇന്ന് മൂന്ന് വീടുകളിൽ പോകേണ്ടതായിരുന്നു. കേളപ്പൻ വരാനിടയുള്ളതുകൊണ്ട് അക്കാര്യം മാറ്റിവെച്ചു. പകരം കമ്പൗണ്ടർ വിടാം. ദാമോദരൻ മരുന്ന് മുറിക്കകത്തായിരുന്നു. ഗ്ലാസുകളും കുപ്പികളും കഴുകിവെക്കുന്നു. ദാമോദരൻ കമ്പൗണ്ടറെ, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന് മുൻപേ മൂന്ന് വീടുകളിലും ഒന്ന് പോകണം. ഞാൻ ചെല്ലേണ്ടതായിരുന്നു. ഊണ് കഴിച്ചിട്ട് ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോളൂ. മാധവി ചോറ് തയ്യാറാക്കിയിട്ടുണ്ടാവും. തെല്ലിട കഴിഞ്ഞ കമ്പൗണ്ടർ അകത്തേക്ക് പോയി. തൂശനിലയിൽ ചൂട് ചോറ് വിളമ്പുന്ന ഗന്ധം ഇപ്പുറത്തെത്തുന്നുണ്ട്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
4: വിപരീതാർത്ഥം. വിപരീതം ഭാഷയിൽ വ്യത്യസ്തമായ രീതികളിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. അർത്ഥവൈപരീത്യം പ്രധാനമായും മൂന്ന് തരത്തിൽ കാണാം. ഒന്ന് പൂരകതയാണ്. തുല്യനിലയിലുള്ള വൈപരീത്യം ഇവിടെ പ്രസക്തമാണ്. ഉദാഹരണം ജീവനും മരണവും. അയാൾ ചെറുതായൊന്ന് മരിച്ചുപോയി എന്ന് പ്രയോഗിക്കാനാവാത്തത് പൂരക വിപരീതം ആയതുകൊണ്ടാണ്. വിവാഹിതൻ അവിവാഹിതൻ എന്നത് മറ്റൊരുദാഹരണമാണ്. കുറച്ചൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് പറയാനാവില്ലല്ലോ. ശ്രേണീബദ്ധ വൈപരീത്യമാണ് അടുത്തത്. അളക്കാനും നിർണയിക്കാനും കഴിയുന്ന തരത്തിലുള്ള വൈരുദ്ധ്യമാണ് ഇതിൻ്റെ പ്രത്യേകത. ചൂട് തണുപ്പ്, വലുത് ചെറുത് എന്നിവയൊക്കെ ഉദാഹരണമാണ്. താപനിലയും ഭാരവും ഉയരവുമെല്ലാം അളവുകളാൽ രേഖപ്പെടുത്താമെന്നതിനാൽ ശ്രേണീകരണക്ഷമതയുള്ള വൈരുദ്ധ്യങ്ങളെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. താരതമ്യനിഷ്ഠ വിപരീതമാണ് അടുത്തത്. പ്രതിലോമതയും ദിശാവത്വവും പ്രസക്തമാകുന്ന വിപരീത ബന്ധത്തിനാണ് താരതമ്യനിഷ്ഠ വിപരീതമെന്ന് പറയുന്നത്. ഭർത്താവ് ഭാര്യ എന്നത് പ്രതിലോമ വിപരീതത്തിന് ഉദാഹരണമാണ്. ശശിയുടെ ഭാര്യ സാവിത്രിയാണെങ്കിൽ സാവിത്രിയുടെ ഭർത്താവ് ശശിയാണെന്ന് സിദ്ധിക്കുന്നു. ഗുരു ശിഷ്യൻ എന്നത് മറ്റൊരുദാഹരണമാണ്. രണ്ടു പദങ്ങൾ തമ്മിലുള്ള പാരസ്പര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നു എന്നതാണ് ഇത്തരം വൈപരീത്യത്തിന്റെ പ്രത്യേകത. വരിക പോവുക, ഇടത് ഇടത് വലത് തുടങ്ങിയവ ദിശാവത്വ വിപരീതത്തിന് ഉദാഹരണമാണ്. വിപരീത പദങ്ങൾ ഉണ്ടാക്കാൻ മലയാളത്തിൽ വ്യത്യസ്തമായ രീതികൾ അവലംബിക്കാറുണ്ട്.

0: സംസ്കൃതത്തിലെ ഉപസർഗങ്ങൾ ചേർത്ത് വിപരീതമുണ്ടാക്കുന്നതാണ് ഒരു രീതി. വ്യഞ്ജനാക്ഷരങ്ങളിൽ തുടങ്ങുന്ന പദമാണെങ്കിൽ വിപരീതമുണ്ടാക്കാൻ ആ എന്ന് ചേർത്താൽ മതി. ഉദാഹരണം: പൂർണം, അപൂർണം, സാധ്യം, അസാധ്യം. സ്വരാക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന പദങ്ങൾക്ക് അൻ ചേർത്താൽ മതിയാവും. ആവശ്യം, അനാവശ്യം, ഐക്യം, അനൈക്യം, ആദരവ്, അനാദരവ്, നിർനിഷ് തുടങ്ങിയവ ചേർത്ത് നിർദയം, നിഷ്ഫലം എന്നെല്ലാം വിപരീതമുണ്ടാക്കാം. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഇല്ല തുടങ്ങിയ നിഷേധ രൂപങ്ങൾ വിപരീതാർത്ഥ നിർമ്മിതിക്ക് സഹായകമാണ്. പുതിയ തലമുറയ്ക്ക് ഇത്തരം പ്രയോഗങ്ങളോട് ചെറിയ വിപ്രതിപത്തിയുണ്ട്. രക്ഷയില്ല എന്നതിന് നോ രക്ഷ എന്നൊക്കെ അവർ പറയും. പൊളി, ചളി, ന്യൂജൻ വിപരീതമാണ്. പ്രത്യയങ്ങൾ ആവശ്യമില്ലാതെ അർത്ഥസിദ്ധമായി വരുന്ന പദസഞ്ചയവും വിപരീതാർത്ഥത്തിൽ പ്രയോഗിക്കാൻ സജ്ജമാണ്. പകൽ, രാത്രി, കയ്പ്, മധുരം, ലാഭം, നഷ്ടം തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകളിൽ വിപരീത പ്രയോഗത്തിന്റെ ദൗത്യം ഇപ്പോൾ ഇമോജികളിലൂടെയും നിർവഹിക്കപ്പെടുന്നുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ആദ്യത്തെ കറുവപ്പട്ട തോട്ടം നിലവിൽ വരുന്നത് 1767 കേരളത്തിലാണ്. എവിടെയാണ് ഈ പ്ലാന്റേഷൻ? ലോകത്തിലെ ആദ്യത്തെ കറുവപ്പട്ട തോട്ടം നിലവിൽ വരുന്നത് 1767 കേരളത്തിലാണ്. എവിടെയാണ് ഈ പ്ലാന്റേഷൻ? ഉത്തരം: കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി.

ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ എസ് തനൂജ അവതരിപ്പിച്ചത്. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ അമ്മ എവിടെ എന്ന കവിത. മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം മഹാശ്ചര്യം. മുതൽ FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. രാവിലെ 8:05 മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയേണ്ടതല്ല. കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസുമായി അഭിമുഖം. സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 3:00 ഹെലോ കൊച്ചി FM പരിപാടിയിൽ കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണ ഏകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകിയതിന്റെ ശബ്ദലേഖനം. 4:00 ആകാശവാണി FM വാർത്തകൾ.

തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്, ഇതിൽ നിലവറ.

0: President and Prime Minister call it a defining testament to India's unwavering resolve against terrorism. West Bengal governor dissolves assembly. Political parties on to form governments in Tamil Nadu and Kerala. Railways to move to upgraded passenger reservation system from August, replacing 40-year-old system. Minister Ashwini Vaishnaw directs officials to ensure smooth transition. President of Vietnam Tho Lam emphasizes his country and India together have opportunity to be key players of global supply chain. And in archery, Indian women's recurve team ensures country's first medal at World Cup Stage 2, beating South Korea in semi-final at Shanghai. That is all in the news at 9. Good night.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റും 8 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വൈദേഹി കാത്തിരുന്നാൽ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. രചന വാലി, സംഗീതം ഇളയരാജ.

വൈരമുത്തുവിന്റെ വരികൾക്ക് ഇളയരാജ ഇണമിട്ട ഗാനം കൃഷ്ണചന്ദ്രൻ, എസ് ജാനകി എന്നിവർ പാടിയത്. ചിത്രം കോഴി കൂവുത്.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:30.
1: അക്ഷര ശ്ലോക സദസ്. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. അക്ഷര ശ്ലോക സദസ്സിൽ ഇന്ന് പരിപാടി അവതരിപ്പിക്കുന്നത് ചേന്തൻ കുളങ്ങര അക്ഷര ശ്ലോക സമിതി.

പങ്കെടുക്കുന്നത് എം പി ഗോവിന്ദൻ നായർ, കമലാദേവി ആർ, പി കെ കമലാക്ഷിയമ്മ, ഉഷ ഹരിനാരായണൻ, ശാരദ വർമ്മ, രമ നായർ.

0: അമ്പത്തൊന്നക്ഷരപ്പൂമധുകണികകളെന്നാവിലമ്പോടു തേച്ചിത്തിമ്പത്തോടെ പൊഴിക്കൂ മൃദുരവമൊടു കർണത്തിൽ മന്ത്രാക്ഷരങ്ങൾ. അമ്പത്തൊന്നായിരപ്പൂമ്പൊലിമയൊടിവനി അക്ഷരശ്ലോകമാല്യം സമ്പത്തായി വച്ചിടാം നീ കണിവൊടതണിയൂ ശ്രദ്ധരാവൃത്തവേണി.
1: അമ്പത്തൊന്നക്ഷരാളി തവ കടലിണയിൽ ചേർത്തിടാൻ ശ്ലോകമാകും ചെമ്പൽത്താർ വൃന്ദമോടെ തവ തിരുനടയിൽ വന്നു ഞാൻ നിന്നിടുമ്പോൾ. അമ്പത്തൊന്നക്ഷരത്തിൻ നടയതിലെരിയും ശ്ലോകദീപങ്ങളാലെ തുമ്പം തീർത്തെന്റെ നാവിൽ കനിവൊടു കളിയാടിയിടൂ മൂകാംബികേ നീ.
0: അമ്പത്തൊന്നക്ഷരത്തിൻ തിരുനടയിലിരിക്കുന്നു ഞാൻ ഭക്തിപൂർവം ഇമ്പത്താലാലപിക്കാൻ കവിതയെ മലയാളിക്കുമാറോടണയ്ക്കാൻ അൻപാർ നെൻ ചിത്തവൃത്തി.

0: ഞാനിതിലും ഉചിതമാം മാർഗമൊന്നില്ല വേറെ അമ്പമ്പോ തൽപരത്വം പരമിതിലുളവായി വന്നമർത്യർക്കു പിന്നെ കമ്പം കേറിയിട്ടു ശാപ്പാടിനുമിഹ സമയം കിട്ടിടാ മട്ടിലാകും.
1: അമ്പത്തൊന്നക്ഷരത്തിൽ അധിപ വരദയാം വാണിമാതേ തൊഴുന്നേ അൺപാർന്നിട്ടെൻ്റെ നാവിൽ തെളിവൊടുവിലസീടേണമേ വേദസത്തെ അമ്പോടിമ്പം കൊടുക്കുംപടി കവിത രചിച്ചിടുവാനായി തുണയ്ക്കൂ. കുമ്പിട്ടിടുന്നു തൃക്കാലടിയിണയിലഹം ശേതപത്മാസനസ്തേ
2: അമ്പത്തൊന്നക്ഷരാളി കലിതനുലതേ.

0: കഴളിണ വലയാധീശ്വരി വിശ്വനാഥേ.
1: ചീലക്കള്ളൻ ചിലപ്പോൾ ചില സമയമൊടുങ്ങാതരക്കെട്ടു ചുറ്റാൻ നീളത്തിൽ പട്ടു നൽകുന്നവനിടയൻ ഇടയ്ക്കെപ്പോഴും രാജരാജൻ. ലീലാലോലൻ ചിലപ്പോൾ അഖില സമയവും നിർഗുണബ്രഹ്മം എന്നെ പോലുള്ളോരെന്തറിഞ്ഞു. പുരഹരവിധിമാർ പോലുമോരാത്ത തത്വം
2: ലാളിച്ചിടാൻ യശോദ കരലതികകളിൽ പിഞ്ചു കുഞ്ഞായി ലോകം പാലിച്ചിടാൻ കഠോരാസുര ഫടനികരധ്വംസിയായി കംസജിത്തായി കേളിക്കാടാൻ ബ്രജസ്ത്രീജന ഹൃദയമണിപ്പൊത്തിലെ തത്തയായും മേളിച്ചീടുന്ന വാതാലയ സുഹൃതപതാകക്കിതാ കൈതൊഴുന്നേൻ.
1: കോടക്കാർ വർണ്ണനോടക്കുഴലൊടു കളി വിട്ടോടി വന്നമ്മ തൻ്റെ മാടൊക്കുമ്പോർ മുലപ്പാൽ അമിത രുചി ഭുജിച്ചാസ്വദിക്കും ദശായാം ഓടിക്രീടിച്ചു വാടീടിന വതനകലാനാഥ കർമാമൃതത്തെ കൂടെ കൂടെ തുടയ്ക്കും സുകൃതി നിധിയശോദാകരം കൈതൊഴുന്നേൻ.
3: ഒട്ടേറ്റം നീണ്ട മൂക്കും നെടിയ മിഴികൾ

0: ണ്ടകൈ വീശിനഘന നടയും മറ്റുമത്രേ പ്രസിദ്ധപ്പെട്ടരധർമ്മരക്ഷാ വ്യസനധനികനാം ധർമ്മപുത്രന്റെ രൂപം
1: മാനത്തം.

0: തിരുന്നു തിരുവമ്പാടിക്കകത്തന്നു ഞാൻ.
1: നീലാകാശ പരപ്പോ തവതനു തിരുനട്ടത്തിലൊന്നായഴിഞ്ഞാലോലാഭോഗം ഭവത്പൂങ്കുഴലഴകിൽ വിളങ്ങുന്നതോ മേഘജാലം. കാലാരിപ്പെൺകിടാവേ വിധുമുഖി വിളയാട്ടത്തിൽ നിൻ മന്ദഹാസം പാലാഴിക്കോളിളക്കപ്പടി വിലസുവതോ വെണ്ണിലാവാരറിഞ്ഞു.
2: കായാമ്പൂ നിറമാണ് കയ്യിലൊരു കാലിക്കോലു കാണും. പരേമായ വിദ്യകളുണ്ട് കൈവശം അവൻ പുല്ലാങ്കുഴൽക്കാരനാം. മെയ്യന്നോ നറുവെണ്ണ ബാലിവകൾ തൻ ഗന്ധം വെറും പയ്യനാണിയാളെ പിടികെട്ടിയാൽ ഉടനെയൊന്നെത്തിച്ചു തന്നീടണേ.
1: മാന്യന്മാർ പലരും നിറഞ്ഞ സഭയിൽ ദുർബുദ്ധി ദുശാസനൻ ചെന്നാ ദ്രൗപദി ദേവി തന്റെ ചിഗുരം ചുറ്റിപ്പിടിച്ചങ്ങിനെ. നിന്നീടട്ടെ വലിച്ചിടച്ചതു കിടക്കട്ടെ മഹാകഷ്ടമാത്വന്നങ്കിമണി തന്നുടപ്പുടവ തൻ കൈകൊണ്ടഴിച്ചീലയോ.
3: നാദത്താലുലകം ചമച്ചു നിതരാം പാലിച്ചു കൽപ്പാന്ത നിർഭേദത്താലുപ സംഹരിച്ചതിലെഴും ബീജാക്ഷരത്താൽ ക്രമാൽ സാദം വിട്ടുലകങ്ങൾ തീർത്തരുളലാമീ അക്ഷരശ്ലോക സംവാദത്തിൽ.

0: മഞ്ചിമ മഷേക്കുമുരിക്കുമല്ലോ.
1: നേത്രഗോചരത ചേർന്നിടാത്തതിവിദൂര സംസ്ഥിത പദാർത്ഥവും മാത്ര നേരമിട കൊണ്ടടുപ്പതും അടുത്തു കണ്ടതകലുന്നതും അത്രയല്ലധിക ചക്രവാള പരിധിക്കകത്തു.

0: ഒരു ചൂടലെന്നെ വല്ലാതെയുള്ള വെയിലത്തു നടന്നു വന്നോ? ഇല്ലായികയല്ല കൂട തെല്ലു പഴക്കമാണെന്നല്ലേ, കുറച്ചിലതിനോ വെയിൽ കൊണ്ടിടുന്നു.
1: ഇഷ്ടപ്പെടുന്നൊരു കുചേല മഹീസുരന്റെ കഷ്ടം ചടച്ചു ചെളി ചേർന്നു വിയർത്ത ദേഹം കെട്ടിപ്പിടിച്ചതിരസാശ്രു ഗണങ്ങൾ പെയ്ത ചട്ടറ്റ നിൻവടിവ് മാധവ കാണണം മേ.
0: കല്ലോലമാല ഇളകും കടലിൻ്റെ മാറിൽ ഉല്ലാസപൂർവമൊഴുകും ചെറുനൗക പോലെ നില്ലാതെ നീങ്ങുമഴകേറിയ വൃത്തമെന്നു ചൊല്ലാം വസന്ത തിലകം തഭജം ജഗംഗം.
2: നല്ല നല്ല വിഭവങ്ങളൊത്തുചേർന്നുല്ലസിക്കുമൊരു സദ്യ ഇത്തരം മല്ലവൈരിപദഭക്തനാം മഹീവല്ലഭന്നു വഴി പോലെ ലബ്ധമായി.
1: മുല്ലബാണപദ സേവ കൊണ്ടു നാം കൊല്ലമഞ്ചിഹ കഴിച്ചിതെങ്കിലും വല്ലഭേ സുഹൃതിപത്യമാകുമാ പല്ലവം സുതതി കണ്ടതില്ല.

0: ഗ്രഹിപ്പതാം ശീലമെന്നും ഒരുപോലെ നിന്നിടും.
1: ബാലി പണ്ടു നിജപാലന ക്രിയാലോലനാം കിരണമാലി പുത്രനെ ആലപിച്ചു രിപുവെന്നു കൊല്ലുവാൻ കാലസന്നിഭമണഞ്ഞതില്ലയോ.
2: അക്ഷര തെളിവിളക്കു കാർത്തിയൻ അക്ഷികൾ കുമിഴിവേകുമമ്പികെ അക്ഷയം ഭവതി തന്നനുഗ്രഹ ചെപ്പനിക്കു വരമായി തരേണമേ.
1: ആറ്റിലെത്തിയതിരെ കുളിച്ചു കുറിയിട്ടു കണ്ണെഴുതി വൃത്തിയായി മാറ്റെടുത്തു ഞൊറിയിട്ടുടുത്തു മുടി കോതി ചൂടി ദശപുഷ്പവും ആറ്റുദർഭഫല പൂക്കൾ കായ്കളിവയൊക്കെ ഏന്തി ശശിവാരവും നോറ്റുകൊണ്ടുമ തുടങ്ങി ഉഗ്രതപമാ പുരാരിവരനായി വരാൻ.

0: സഹസംഗമം കീർത്തനീയ സുഷമേ നിനക്കുചിതമല്ല പോകവെളിയിൽ തൊഴാം.
1: ധൂർത്തരായ ധൃതരാഷ്ട്രപുത്രരൊരു നാളിലല്ല പലവട്ടവും ബേർത്തു ചെയ്തൊരപരാധമൊന്നും ഒരുവർക്കുമിന്ന്.

0: നോക്കൂ, മേൽ വന്നു കാൺമതിനി വയ്യ, നാളെ മുതൽ ഉണ്ണി ഞാൻ അവശനത്രമേൽ എന്നു ചൊന്ന കവിയോടു നിന്നരികിൽ വന്നു കാണുമിനി ഞാൻ ഭവാൻ എന്നെ ഓർക്കുമളവെന്നുരച്ച മണിവർണ്ണ നിൻകടൽ തൊഴുന്നു ഞാൻ.
1: എന്തവസ്ഥ ഒരു രാജപുത്രിയുടെ നൽ സ്വയംവര മഹോത്സവ ചന്തമൊന്നു മിക കാൺമതില്ലറിക രാജധാനി തുറക്കമോ. അന്തണന്റെ മുഴി കേട്ടു കെട്ടിമണവാള വേഷമതബദ്ധമായി താൻ തനിച്ചിവിടെ വാഴ്വതോ പരമിളപ്പമെത്രയുമിളിഭ്യനാം.
2: ആക്കമ്പൂണ്ടഷ്ടമീ രോഹിണിയൊരുമ കലർന്നോരു നാളർദ്ധരാത്രവും ചൊൽക്കൊള്ളും ചിങ്ങമാസേ മുഴുമതിയുമുദിക്കുന്ന മുഖ്യേ മുഹൂർത്തേ തൃക്കൈയിൽ ശംഖചക്രാംബുജഗദകൾ ധരിച്ചോരു ബാലസ്വരൂപം തക്കത്തിൽ ദേവകിക്കും കണവനുമണയെ.

0: അവിടെ എത്തണം, പുതിയ വേഷമോടികൾ വരുത്തണം. വാട്ടമൽപ്പവുമെഴാത്തൊരീ മണിഹയങ്ങളുന്നത മുഖങ്ങളായോട്ടമങ്ങനെ തുടർന്നിടട്ടെ, പുലരട്ടെ താവക മനോരഥം.
1: വിശ്വനാഥനു ഭക്തിയായി ഹിമശൈലനാഥനു പുത്രിയായി വിശ്വമാകെ നിറഞ്ഞ മോഹിനി പാർവതി വരമേഗണി സ്വർണവർണ ശരീരിണി കരുണാമയി പരമേശ്വരി സിംഹവാഹിനിയായ ദേവി സരോരുഹാഷി നമസ്തുതേ.
2: സംഗീതം ചിറകാർന്ന പോലെ പറവക്കൂട്ടം പറ

0: മൊഴിപ്രവരൻ്റെ കാഹളമുയർന്നിടുന്നു ചെങ്കുങ്കുമം തങ്കും ഭാസുര സുപ്രഭാതം ഇനിമേൽ കാണില്ല കൺകൊണ്ടു ഞാൻ.
1: പച്ചയാണെവിട നോക്കിയാലും ഈ കൊച്ചു കേരളം അതീവ കോമളം, സ്വച്ഛയാ പ്രകൃതി ഭാരതാംബ തന്നിഷ്ടപുത്രി മലയാള നാടിവൾ.
2: സരസഭം ഹരിമുഷ്ടി ചുരുട്ടിയൊട്ടലിവൊടേകിയ ഘട്ടനമേൽക്കവേ, തരളമായ കപീശ്വര കൃത്തിൽ നിന്നഥ ഗളിച്ചു പുളച്ചൊരനന്തരം.
1: തന്നതില്ല പരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുപായമീശ്വരൻ, ഇന്നു ഭാഷയതപൂർണമിങ്ങഹോ വന്നു പോം പിഴയുമർത്ഥശങ്കയാൽ.

0: ീഴമർന്നത്തൽ തീർന്ന യമി തന്നെ ഭാഗ്യവാൻ.
1: ചന്തമൊറ്റരസികൻ പദങ്ങൾ വാ ചന്തമറ്റ് ജനമാനസങ്ങളെ പന്തടിച്ചുകളയാടി പണ്ടഹോ പന്തളത്തിനുടെ കാവ്യസുന്ദരി.
2: പ്രത്യഹം ച പുനരിത്ഥമംഗനാശ്ചിത്തയോനി ജനിതാതനുഗ്രഹാത് ബദ്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യമാപുരിഹ കൃത്യമൂഢതം.
3: ബാലസ്വരം കേട്ടത കിങ്കരന്മാർ നാലഞ്ചു പേർ കൂടി ജവേന ചെന്നാർ. ലീലാഗൃഹേ മേവിന കംസനോടക്കാലോചിതം വൃത്തമുണർത്തി നിന്നാർ.
1: ലോകനാഥതവദാസനായ ഞാൻ ശോകസാഗര നിമഗ്നനോർക്കണേ. ശാഖയില്ല നിലയില്ല നീന്തിയാലാകയില്ല തിരുവുള്ളമാശ്രയം.

0: ചാടാതെ പാതേന ഹനിച്ചു ബാലൻ ചാടായിരം ഖണ്ഡമതായി വീണു.
1: വ്രജത്തിലുൾപ്പൊക്കു യശോദ തന്റെ ഭുജാന്തികെ ബാലകനക്കിടത്തെ കുമാരിയെ പാണി തലേ ഗൃഹീത്വ സാമോദമപ്പുരുഷൻ ഇന്നു പോന്നാൻ.
2: കേളിക്കു ചേരുംപടി നിങ്ങളെല്ലാം ലാളിക്ക കൊണ്ട് എത്ര തരം കെടുന്നു. കേളിക്ക മേലിൽ കുറവും ഭവിക്കും, കേളിക്ക ഥാവൃത്തമശേഷമിപ്പോൾ.
3: കേട്ടീല യോഗിഞ്ചനവർത്തമാനം, നാട്ടിൽ പൊറുപ്പാനെളുതല്ല മേലിൽ. വേട്ടയ്ക്കു പോയാനൊരു യാദവൻ താൻ, കൂട്ടം പിരിഞ്ഞിട്ടവനേകനായി.
1: വിമല മാമല മാനിനി ബാലനാം മമഹിതം മഹിതന്നിൽ വിളങ്ങുവാൻ. ഇനി ഭവാനി ഭവാദിധ സിന്ധുതൻ സുതരളം തരണം തവ നോക്കുകൾ.
2: ഇവനിതാ വനിതാ വിഷയാഗ്രഹ കടലിലാടലിലാണ്ടുലയുന്നു. സുരവിഭോ രവിഭോജ്വല നിന്മിഴി പ്രകരമേ കരമേ.

0: പോൽ
1: ഭണഗണഞ്ചരമർത്തന ഭക്തമാണിണമൊലിച്ചു ചെമന്നു പുഴയ്ക്കകം ഫണിപനേറ്റമുഴന്നതു തദ്വധു ഗണമണഞ്ഞു നമിച്ചു ഭവൽപദം
2: ഫണിവധൂജനമേകിയ പട്ടു നന്മണിഗണാഞ്ചിതം മാലയുമുത്തു നീ കരയിലെത്തി മൃദാശ്രു ചൊരിഞ്ഞു വിൽപ്പൊരു ജനത്തോടു ചേർന്നുടനന്തിയിൽ
3: കുതിരയേറി നടപ്പവനുത്സുഖം കുതിയോടൊത്തിളകുന്നതു മാതിരി ഗതി തുടർന്നു വരും രസശാലിയാം ദ്രുതവിളംബിതമേ തവ വന്ദനം
1: ഗുരുജനങ്ങളും ആസ്വജനങ്ങളും വിരവിൽ വന്നുരണത്തിൽ നിൽക്കവേ വിറപിടിച്ചൊരു പാർത്ഥനു സംഗ്രഹം മറകളോതികളോ തീലച്ചുതൻ
0: വലിയ ചൂടിലുണർന്നു തുണയ്ക്കുവാൻ

0: ദൽഭുതം
1: വനജലോചനമാധവ ലോകഭാവനശുഭം വരുവാനനുവാസരം മനസി നർത്തനമാടുക സാദരം ഘനരസേനരസേശ്വര കൈതൊഴാം
2: മരമതാരമതാമരമാല പോൽ കരുതിടും ഹരിവാമകരത്തിനായി സാദരമാദരമാർന്നു നമിച്ചുടൻ കുശലമോതി മടങ്ങി യഥാഗതം
3: സരസമിന്നലയാം ഹരിവാസരം പരമപാവന പുണ്യതമാം ദിനം തരമോടായതു നോറ്റു ശുഭത്തിനായി മരുവുമാരെയും ആശുവരുത്തണം.

0: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ.
1: അക്ഷര ശ്ലോക സദസ്. നാളെ രാത്രി 9:30 സാഹിത്യസുരഭിയിൽ
2: പുതിയ തലമുറയിലെ ചിലിയൻ കവിയായ എൻഡ്രിക് ലീനിന്റെ കവിതകൾ സാമ്പ്രോയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു.
1: സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാമ്പ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം.
3: സൈക്കിളിൽ ഒട്ടിക്കാൻ പൂമ്പാറ്റയുടെ ചിത്രമാണ് നല്ലത്. സൈക്കിളിൽ കയറി പൂമ്പാറ്റകളെ പോലെ പറന്ന് നടക്കണേണ് കുഞ്ഞുങ്ങള്.
1: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ.
4: വെളിച്ചം വന്നെന്ന് ഒച്ചയെടുക്കുന്ന കിളികൾക്ക് പകരം ഇരുട്ടി വെളുപ്പിക്കുന്ന പണി ഈ കവലയിലെ ചായക്കാരനുണ്ട്.
1: സുധീഷ് കോട്ടയമ്പ്രത്തിന്റെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു ഫീല്. അന്നത്തെ കാലമൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്കങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മചിന്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സ്ആപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മ ചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര. ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞുപോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
2: നിയമവേദി,
3: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ: കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05, ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
5: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോണൌട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ? ഉണ്ടെങ്കിൽ

ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക. അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 1 മിനിറ്റും 5 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സസ്നേഹം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയത്. ഗാനരചന PK ഗോപി, സംഗീതം ജോൺസൺ.

ചിത്ര, വാണി ജയറാം എന്നിവർ ആലപിച്ച ഗാനം മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിൽ നിന്നും. വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം ജോൺസൺ.

ചിത്രം മയൂഖം. വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രവി ബോംബെ. എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ ഇടമിട്ട ഗാനം മേലേപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിൽ യേശുദാസ്, മിൻമിനി എന്നിവർ പാടിയത്.